ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 2, കൊല്ലവർഷം 1202 കന്നിയെട്ട്, 2026 സെപ്റ്റംബർ 24 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സമയം 5:55. സുഭാഷിതം കരിപ്പൂർ ജി വി നായർ അവതരിപ്പിക്കുന്നു.
1: അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമൻ ചിത്രകൂട പർവ്വതത്തിലെത്തിയപ്പോൾ വാൽമീകിയും രാമനുമായി കണ്ടുമുട്ടുന്ന ഹൃദയാവർജകമായ ഒരു രംഗമുണ്ട്. പ്രകൃതി എല്ലാ ലാവണ്യത്തോടെയും പരിശോഭിക്കുന്ന പ്രശാന്ത സുന്ദരമായ വനപ്രദേശം. ആനന്ദബാഷ്പം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ വാൽമീകി ശ്രീരാമനെ ഗാഢഗാഢം പുണർന്നു. രാമൻ വാൽമീകിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. വാൽമീകിയുടെ സ്നേഹോഷ്മളമായ സത്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, അങ്ങയെപ്പോലുള്ള ദിവ്യന്മാർ വസിക്കുന്നതും സൗമ്യസുന്ദരവുമായ ഈ വനസ്ഥലിയിൽ സീതയോടൊപ്പം അല്പനാൾ പാർക്കാൻ പറ്റിയ ഒരിടം അങ്ങ് പറഞ്ഞു തരണം. ഇതു കേട്ട വാൽമീകിയുടെ ചുണ്ടത്ത് അനേകം അർദ്ധതലങ്ങളുള്ള ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പരമാത്മസ്വരൂപനായ രാമ, നിന്നിൽ സമസ്ത ലോകങ്ങളും വസിക്കുന്നു, എല്ലാ ലോകങ്ങളിലും നീയും വസിക്കുന്നു. ആ സ്ഥിതിക്ക് നിനക്ക് പാർക്കാൻ ഒരു സാധാരണ സ്ഥലം ഞാൻ എവിടെയാണ് നിർദ്ദേശിക്കുക? എങ്കിലും നീ ചോദിച്ചത് കാരണം നിനക്ക് വസിക്കാൻ അനുയോജ്യമെന്ന് എനിക്ക് തോന്നുന്ന ഇടം ഞാൻ പറയാം. വാൽമീകി ഇനി പറയാൻ പോകുന്ന വാക്കുകൾ സർവേന്ദ്രിയങ്ങളും തുറന്നുവച്ച് സശ്രദ്ധം കേൾക്കേണ്ടതാണ്. ആരുടെ ഉൾത്തടമാണ് ഈശ്വരൻ്റെ വാസസ്ഥാനമെന്ന്, എപ്രകാരമുള്ളവരുടെ മനസ്സിലാണ് ഈശ്വര സാന്നിധ്യമുണ്ടാകുന്നതെന്ന് ശക്തമായ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ് വാൽമീകിയിലൂടെ തുഞ്ചത്താചാര്യൻ. കേവലം ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മാത്രം ഈശ്വരാനുഗ്രഹം ലഭിക്കുകയില്ലെന്നും അതിന് പരമപരിശുദ്ധമായൊരു ജീവിതം നയിക്കേണ്ടതുണ്ടെന്നും വാൽമീകി പഠിപ്പിക്കുകയാണ് ലോകത്തെ. അർത്ഥവത്തും അമൂല്യവുമായ ആ വാക്കുകൾ ശ്രദ്ധിച്ചാലും, സദാസന്തുഷ്ടരായി എല്ലാ ജന്തുക്കളെയും സംഭവങ്ങളെയും സമമായി കാണുന്നവനായി, ആരോടും ഒന്നിനോടും വിദ്വേഷം ഇല്ലാത്തവനായി, ശാന്തനായി ഭഗവാനെ ഭജിക്കുന്നവരുടെ മനസ്സാണ് ഈശ്വരൻ്റെ സുഖവാസമന്ദിരം. അസന്തുഷ്ടിയും അശാന്തിയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ച് സർവ്വതിനോടും അതൃപ്തിയും ഈർഷ്യയുമായി കഴിയുന്നവരുടെ ഹൃദയത്തിനകത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാകില്ലെന്നർത്ഥം. കാമം, ക്രോധം, ദുരാഗ്രഹം, അജ്ഞത, അലസത, അഹങ്കാരം, അസൂയ ഇതൊന്നുമില്ലാത്ത ശുദ്ധ മനസ്സാണ് ഈശ്വരന് പാർക്കാൻ അനുയോജ്യമായ മന്ദിരം. ആശിച്ചത് സാധിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതെയും ആശിച്ചത് ലഭിക്കാതാകുമ്പോൾ നിരാശയിൽ ആണ്ടുപോകാതെയും സമചിത്തത

0: പാലിക്കുന്ന മനസ്സാണ് ഈശ്വരന് നിവസിക്കാൻ യോജിച്ച ഭവനം. സമ്പത്തിനോടുള്ള ആർത്തിമൂത്ത് ഏത് വിധേനയും ധനം സമ്പാദിച്ച് അതിൽ അഭിരമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാവില്ല. ഈശ്വരചിന്തയ്ക്കിടമില്ലാത്ത വിധം ധനചിന്തയാണ് സദാസമയവും മനസ്സിൽ പേറി നടക്കുന്നതെങ്കിൽ ആ മനസ്സിൽ എങ്ങനെയാണ് ഈശ്വര പ്രതിഷ്ഠാപനം സംഭവിക്കുക? തൻ്റെ ആത്മാവിൽ പ്രകാശിക്കുന്ന ചൈതന്യം തന്നെയാണ് സർവചരാചരങ്ങളുടെയും ആത്മാവിൽ കുടികൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞ് സർവ്വതിനെയും സ്നേഹിക്കുന്നവരുടെ ഹൃദയമാണ് ഈശ്വരന് അധിവസിക്കാൻ അനുയോജ്യമായ മനോഹര മന്ദിരം. നിർവ്യാജമായ സമസൃഷ്ടി സ്നേഹം, നിസ്വാർത്ഥത, പ്രസന്നത, ജ്ഞാനം, ത്യാഗം, വിനയം, സമത്വഭാവന, അന്തഃകരണ ശുദ്ധി, നിഷ്കളങ്ക ഭക്തി എന്നീ ഗുണങ്ങൾ നിറഞ്ഞ മനസ്സാണ് ഈശ്വരൻ്റെ സുഖവാസ മന്ദിരം. ഇത്തരമൊരു മനസ്സ് സജ്ജമാക്കുക എന്നത് സുസാധ്യമല്ല. എന്നാൽ ദൃഢനിശ്ചയത്തിലൂടെയും നിരന്തര പരിശീലനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും അത് സാധ്യമാണ് എന്നതിന് സാക്ഷികൾ ലോകത്ത് നിരവധിയുണ്ട്. അതിനാൽ ഈശ്വരൻ ഇരിപ്പിടമാകാൻ തൻ്റെ മനസ്സ് യോഗ്യമാണോ എന്ന് ആത്മപരിശോധനയിലൂടെ കണ്ടെത്തുകയാണ് ഒരു ഉത്തമ ഭക്തൻ്റെ പ്രാഥമിക ധർമ്മം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കരിപ്പൂർ ജി.വി. നായർ.

0: സമയം 6 മണി. ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് എന്നൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത പാരായണം ചെയ്യുന്നത് തുളസി വയക്കൽ.

മാമപ്പൂങ്കുല സൂര്യനെ കളിയാക്കി തെല്ലുമേ വൈകിച്ചീലൻ മേനിയിൽ അതിൻ പൂർത്തമുള്ളുകളുറഞ്ഞു.

0: holidays of 26th and 27th September. It said that the Reserve Bank of India has granted approval for all bank branches, offices, ATM link branches and currency chests to remain fully operational on Sunday. The Election Commission has said that all the decisions, including the electoral roll revision, were taken unanimously. The Commission informed that it has taken numerous decisions, introduced around 40 new initiatives and undertaken many electoral reforms, including special intensive revision in the recent months across the country. The Enforcement Directorate, ED, has initiated search operations at 26 places across Delhi, Mohali, Chandigarh, Panchkula and Ludhiana in a case related to Tirupati Infra Projects Private Limited. The operations are being carried out under the Prevention of Money Laundering Act. Reigning world champion D. Gukesh and R. Pragnananda registered victories as India defeated England 2.5 to 1.5 in round 7 of FIDE Chess Olympiad in Samarkand yesterday. Gukesh and Pragnananda secured wins for India, while Arjun Erigyasi was held to a draw by veteran Michael Adams. Prime Minister Narendra Modi has congratulated Anantjeet Singh Naruka, Bhavtek Singh Gill and Mehraj Ahmed Khan on winning the bronze medal in the men's ski team event. Sharing a social media post, Mr. Modi noted that their focus and teamwork have been exemplary. He also extended best wishes to them for their future endeavours. And that is the end of this news bulletin.
1: Akashvani. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിലേക്ക്. ഈ അറിയിപ്പിനെ തുടർന്ന് ഉദയഗീതം കെ ജി മേനോൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 7 മുതൽ 8 വരെ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 150 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗസൗഖ്യം, 9 വാർത്താ തരംഗിണി, 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 രാഗാമൃതം, നിത്യശ്രീ മഹാദേവൻ ആലപിച്ച കൃതികൾ. പതിനൊന്ന് ഹരിതം ഹെലോ ആകാശവാണി. ഇതിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉത്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. 12 ശാസ്ത്രലോകം, സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു. 12:20 സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ഇതിൽ വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കാം, ഈ വിഷയത്തിൽ ഡോക്ടർ സൂസൻ ഉദുപ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, ഉച്ചയ്ക്ക് 1 ഒരുവട്ടം കൂടി. 2:15 അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, തുടർനാടകം രണ്ടാം ഭാഗം, രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി. 3 ഗാനോപഹാരം, 4 മായാമുദ്രകൾ, കാറൽ ചപ്പേക്കിന്റെ നാടകം ആർ യു ആർ, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. വൈകുന്നേരം 4:30 അന്തരിച്ച പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജി വിജയരാഘവൻ പങ്കെടുത്ത അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം. 5 ഹിന്ദി പാഠം, 5:15 തുടിതാളം, വേണുമോഹനും സംഘവും അവതരിപ്പിക്കുന്ന ചെണ്ടകേളി, 5:30 സ്പൈ സ്പോൺസർ പരിപാടി, 5:45 ബിജു നാരായണൻ പാടിയ ഭക്തിഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, ഇഞ്ചി കൃഷി അറിയേണ്ടതെല്ലാം ഡോക്ടർ ദീപായ സ്നായരുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി യുവസാഹിതി, ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിച്ച കവിതകൾ, 5 എഴുതി അവതരിപ്പിച്ച കഥ. രാത്രി 8 നേർമൊഴി, കേരളത്തിന്റെ വിനോദസഞ്ചാര വികസന സാധ്യതകൾ, കേരള ടൂറിസം

ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ് 15:25 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6.7 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.5 മില്ലിമീറ്റർ.

0: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ കെ ജി മേനോൻ ആലപിക്കുന്ന ചട്ടമ്പി സ്വാമി സ്തുതികൾ കേൾക്കാം. തീർത്ഥപാദ പ്രഭോ എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

ഭുവി ഉത്തിഷ്ടോത്തിഷ്ഠ രാജർഷേ ഉത്തിഷ്ഠ ജ്ഞാനഭാസ്കര ഉത്തിഷ്ഠ പരമാചാര്യ വാത്സല്യം ശ്രാവയൻ ഭുവി തവ സുപ്രഭാതമവതാരശേഖര ഭുവനേശ്വനന്ദപുര.

ശേഷം വിദ്യാധിരാജ ഭഗവൻ തവ സുപ്രഭാതം സംഭുല്ലഗന്ധഭരബന്ധുര പുഷ്പജാല സംഭൂത ദിവ്യ മകരന്ദര സംനിപീയ ഉദ്ഘോഷയന്ത്യലികുലാനി വിഭ

തുഷ്ട്യാതവാലയ കവാടം അനുപ്രപന്നാഹ വിദ്യാധിരാജ തവ മംഗള സുപ്രഭാതം. പ്രാതക്രിയാം നിയമപൂർവകമത്ര കൃത്വാ പ്രാജ്ഞാഃ പ്രഭോ തവ പുരോഹിത ശീർഷകാശ്ച പാദ്യാദിഭിശ്ചരണമർച്ചയിതും പ്രവിഷ്ടാഃ വിദ്യാധിരാജ തവ

ദന്ത സാഗര വിശാല ജലപ്രസാര പ്രത്യഗ്ര പുണ്യ കലശോത്ഭവ താപസേന്ദ്ര വിദ്യാധിരാജ തവ മംഗള സുപ്രഭാതം വിജ്ഞാന സാഗര വികർത്തന കൽപദീപ്തേ വിശ്വാസിനാമഖ നിവാരണ പുണ്യകീർത്തേ വിശ്വാഭയപ്രദ വിലോഭക ദിവ്യമൂർത്തേ വിദ്യാധിരാജ തവ മംഗള സുപ്രഭാതം ശാനന്ദൂരേ നിയതവസതേ സർവലോകാഭിരാമ സാന്ദ്രാനന്ദ പ്രസര ജലധൌ ഗാഠസംലഗ്നകാമ ശാന്താപാംഗശ്രമഹര സദാ പദസേവാനിലീനോ വന്ദേഹം ത്വാം ഭവതു ഭവദ

0: ഭവ നിരന്തരം മുനിവരേണ്യഭട്ടാരക പ്രസീദമൈ സമ്പ്രതം വിമലതീർത്ഥപാദ പ്രഭോ ഗുരോ വിരചിതാഞ്ജലിം കൃതമിമം മഹാപാദകാ വിമോചയ ചിരന്തനാശ്രയ ഭവന്തമാരാധൈ സിദ്ധാന്ത സൂര്യ നിശേഷ സംസാരധ്വന്ദഭഞ്ജന അപാംഗലീലയാ ദാക്ഷിണ്യാമൃതി സിഞ്ചഭൂതലം.
1: കെ ജി മേനോൻ ആലപിച്ച ചട്ടമ്പി സ്വാമി സ്തുതികളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ശ്രോതാക്കളെ, പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഈ മാസം 27-നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 26-നും കേരളത്തിലെത്തും. 3 ദിവസത്തെ രാജ്യവ്യാപക പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും. റിസർവ് ബാങ്ക് ഇതിന് അനുമതി നൽകി. തുടർച്ചയായ 5 ദിവസം അടഞ്ഞുകിടക്കുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് തടയാനാണ് ഞായറാഴ്ച ബാങ്കുകൾ തുറക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുടെ പ്രചാരകനും സാംസ്കാരിക നാടക പ്രവർത്തകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. സംസ്ഥാനത്ത് വൈദ്യുതി കണക്ഷന് പുതിയ നിരക്ക്. ഒക്ടോബർ 12 മുതൽ ഈ നിരക്ക് ബാധകമാകും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1068 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 5-നകം വിതരണം പൂർത്തിയാക്കണം. സംസ്ഥാനത്ത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഭൂനിയമങ്ങളും കാലാനുസൃതമായി നവീകരിക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ടി ജെയിംസിന്റെ നേതൃത്വത്തിൽ 5-അംഗ സമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഏഷ്യൻ ഗെയിംസിന്റെ 4-ാം ദിനം വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീരാബായ് ചാനുവിന്റെ വെള്ളിമെഡൽ ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് 5 മെഡലുകൾ ഇന്നലെ ലഭിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയുടെ ആദ്യ മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടക്കും. രാത്രിയും പകലുമായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇതിനായി ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തി.
1: വാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ടാക്സികളിൽ റിയൽ സീറ്റ് ബെൽറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടുന്ന 3-അംഗ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് കൈക്കൊണ്ടത്. ഗതാഗത നിയമങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശിക്കുന്ന ഈ കോടതി വിധി മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന ആശയങ്ങളാണ് ഇന്നത്തെ പ്രഭാതഭേരിയിൽ വിശകലനം ചെയ്യുന്നത്. പിൻസീറ്റിലിരിക്കുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് മോട്ടോർ വാഹന നിയമങ്ങൾ കൂടുതൽ ഊർജിതമായി നടപ്പാക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു.
2: ഏത് റോഡ് സുരക്ഷാ കാര്യങ്ങൾ പറഞ്ഞാലും അതൊന്നും ആ പറയുന്ന ആൾക്കോ ഗവൺമെന്റിനോ മറ്റുള്ളവർക്കോ വേണ്ടിയല്ല.
1: മോട്ടോർ വാഹന വകുപ്പ് സെൻട്രൽ സോൺ ഡെപ്യൂട്ടി കമ്മീഷണർ സജി പ്രസാദ്:
2: നമ്മൾ റോഡ് ഉപയോഗിക്കുന്ന നമ്മൾ ചേരുന്നതാണ് സമൂഹം. ഈ സമൂഹത്തിന് വേണ്ടിയാണ് റിയർ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് നൽകേണ്ടത് നിർബന്ധമാക്കണമെന്നൊരു കോർട്ട് ഓഫ് സുപ്രീം സാങ്കേതികമായും നിയമപരമായും എക്സ്പേർട്സിന്റെയും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെ എല്ലാം ലീഗൽ അഡ്വൈസറുടെ റിപ്പോർട്ട് പ്രകാരം അപകടങ്ങളും എല്ലാം അസർട്ടൈൻ ചെയ്തതിനു ശേഷം കോർട്ട് ഓഫ് സുപ്രീം എല്ലാ സംസ്ഥാനങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം വന്ന് താമസം പിന്നെ അതിന് ശക്തമായ ഉത്തരവുകൾ നിലവിൽ വരും. ഇനി അത് പരിശോധന കർക്കശമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്യാവശ്യമാക്കുന്നത് എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വെഹിക്കിൾ കൊളീഷൻ ഉണ്ടായാൽ 25% ഡെത്തുകൾ കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ 75% ഓഫ് ദ സീരിയസ് ഇഞ്ചുറീസ് നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് കുറയ്ക്കാം. പാസഞ്ചർ വാഹനങ്ങളിലാണ് റിയറിൽ യാത്രക്കാരിയിരിക്കുന്നത്, അവിടെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിഷയം. നിങ്ങളുടെ ഇടുപ്പ് തൊളുകൾ തുടങ്ങി ശക്തമായ അസ്ഥികൂഢ ഭാഗങ്ങളിലേക്ക് ഈ ഊർജം സീറ്റ് ബെൽറ്റ് വഴി പ്രവേശിക്കുന്നത്. അന്നേരം ഒരു കൊളീഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ദുർബല

0: വ്യക്തമായ ഭാഗങ്ങളിലേക്ക് ഈ ഊർജം, ഈ ഇനർഷ്യ മുതലുണ്ടാകുന്നത് പ്രതിരോധിക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലേക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ അത് ഷെയർ ചെയ്യപ്പെടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ റിയറിൽ പാസഞ്ചേഴ്സ് സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മുൻവശത്തിരിക്കുന്ന പാസഞ്ചേഴ്സുമായിട്ട് കൊളൈഡ് ചെയ്യാതെ, എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊളൈഡ് ചെയ്ത്. ഇത് ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന നിലയിലോ മറ്റുള്ളവരോ പറഞ്ഞല്ല, നമ്മൾ സ്വയമേ ഈ ഇത് ധരിച്ച് ഡ്രൈവ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി ഒരു നല്ല ഗതാഗത സംസ്കാരം കേരളത്തിലേക്ക് ഉണ്ടാകട്ടെ.
1: വാഹന അപകടങ്ങളുടെ ആഘാതത്തിൽ പിൻ സീറ്റിലുള്ളവർക്ക് സംഭവിക്കുന്ന മാരകമായ ശാരീരിക ക്ഷതങ്ങളെക്കുറിച്ചും ബെൽറ്റ് ഉപയോഗിക്കുന്നതിലൂടെ അത് ഒഴിവാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും വ്യക്തമാക്കുന്നു.
2: എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഗവേഷണ സംബന്ധമായ മീറ്റിംഗുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ ധാരാളം യാത്ര ചെയ്യാറുണ്ട്.
1: പൊതു താല്പര്യ ഹർജി നൽകിയ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്:
2: കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തും ചിലപ്പോഴൊക്കെ ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് വിമാനത്താവളത്തിൽ എത്തുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുപോകാനായിട്ട് വരുന്ന ടാക്സി ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. ഈ പിറകിലത്തെ സീറ്റ് ബെൽറ്റ് എനിക്ക് ഇടാൻ കഴിയാറില്ല. അപ്പൊ ഞാൻ ഈ ഡ്രൈവറിനോട് ചോദിക്കുമ്പോൾ, സാറ് ഭയക്കണ്ട, പോലീസുകാർ ഫ്രണ്ട് സീറ്റ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഡ്രൈവർമാർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, നമ്മൾ ഈ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ ധരിക്കുന്നത് പോലീസുകാർക്ക് വേണ്ടിയല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാല് ഹെഡ്, ബ്രെയിൻ, നെഞ്ച്, വയറ്, കാലുകൾക്ക് ഫ്രാക്ചർ സംഭവിക്കാം, സ്പൈനൽ കോർഡിന് ക്ഷതം സംഭവിക്കാം, അങ്ങനെ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ആണ്. പുതിയ കാർ വാങ്ങുന്നവരാണെങ്കിൽ പോലും ഈ സീറ്റ് കവർ വാങ്ങി ഒറിജിനൽ സീറ്റിന് മുകളിലിടും. സീറ്റ് കേടാകാതിരിക്കുന്നതിനാണ് ഈ സീറ്റ് കവർ ഇടുന്നത്. പക്ഷെ ആ സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞാൽ മിക്കപ്പോഴും പിന്നീട് ആ സോക്കറ്റ് ഉണ്ടല്ലോ സീറ്റ് ബെൽറ്റിന്, അത് അപ്രത്യക്ഷമാകും. കൂടാതെ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുത്ത് നശിച്ചും പോകും. അപ്പൊ നമുക്ക് ഒരുപാട് ബോധവൽക്കരണം ആവശ്യമാണ്. സുപ്രീം കോർട്ടിൽ നിന്നും ഇങ്ങനൊരു വിധി സംഭവിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഞാന് പ്രമേഹ ചികിത്സയിൽ രോഗികൾക്ക് സംഭവിക്കുന്ന അനുബന്ധ രോഗങ്ങൾ തടയുക എന്നുള്ളതാണ്. അപ്പോ ദി ഒബ്ജക്റ്റീവ് ഇസ് പ്രിവെൻഷൻ. അപ്പൊ ഇവിടെ ഈ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് പ്രിവെൻഷന് വേണ്ടിയാണ്.
1: റോഡ് അപകടങ്ങളിൽ എയർ ബാഗുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകാൻ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും അത് പാലിക്കാത്ത പക്ഷം ഉണ്ടാകുന്ന സാങ്കേതിക അപകട സാധ്യതകളെക്കുറിച്ചും വിശദീകരിക്കുന്നു.
3: കൃത്യമായി ധരിക്കുന്ന ഒരു സീറ്റ് ബെൽറ്റ് നമ്മളെ ആ സീറ്റിൽ തന്നെ വാഹനത്തിന്റെ വേഗത കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സീറ്റിൽ തന്നെ കൃത്യമായി നമ്മളെ ഇരുത്തുന്നു.
1: സെൻട്രൽ പോളിടെക്നിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധ്യാപകനായ സാജു ആർ:
3: ഇതിന്റെ കൂടെയാണ് എയർ ബാഗുകളുടെ പ്രവർത്തനം. നമ്മളെ കൃത്യമായി സീറ്റിൽ ഇരുത്തിയാൽ മാത്രമേ എയർ ബാഗിൽ നിന്ന് നമുക്ക് അത് ഉദ്ദേശിക്കുന്ന ഒരു സംരക്ഷണം കിട്ടുകയുള്ളൂ. എയർ ബാഗുകൾ ഇൻഫ്ലേറ്റ് ചെയ്ത് വരുന്ന പാതയിൽ നമ്മൾ കുഞ്ഞുമക്കളെ, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ഉയരം കുറഞ്ഞവരെ ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റിൽ ഇരുത്തുവാൻ പാടില്ല. അവരെ അതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചൈൽഡ് സീറ്റ് ഉപയോഗിച്ച് റിയർ സീറ്റിൽ മാത്രമേ ഇരുത്താൻ പാടുള്ളൂ. കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എയർ ബാഗുകൾ തന്നെ നമ്മൾക്ക് ദോഷകരമായി വരാം. നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് എയർ ബാഗുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എയർ ബാഗിന്റെ ഇമ്പാക്ട് നമ്മുടെ നെഞ്ചത്തോ മുഖത്തോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്.
1: വാടക വാഹനങ്ങളിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും റിയർ ബെൽറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കുന്നതിനായി റോഡുകളിൽ നടത്തുന്ന പ്രത്യേക പരിശോധനകളെ പറ്റി:
4: ഇത് നിലവിലുണ്ടായിരുന്ന നിയമം തന്നെ, പക്ഷേ കർശനമായ നിലപാടും നടപടിയും ഞങ്ങൾ എടുത്തിരുന്നത് ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നവർ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം.
1: കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർടിഒ ദില്ലു എ.കെ:
4: എന്നാൽ ഇപ്പം എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു, നിർബന്ധമായും റിയർ സീറ്റിലുള്ളവരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം. കണ്ടുപിടിക്കപ്പെട്ട റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും നല്ല ഒരു സാധനം സീറ്റ് ബെൽറ്റ് ആണ്. പെട്ടെന്ന് അതിന്റെ ടയർ ഒന്ന് പൊട്ടുകയോ അതിന്റെ ആക്സിൽ ഒന്ന് ഒടിയുകയോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഇടിക്കുകയോ ചെയ്താൽ ഈ വാഹനം ചുരുണ്ട് മടങ്ങി ഒരുപക്ഷെ 500-400 മീറ്ററുകളോ ഒക്കെ അകലെ പോകുന്ന തരത്തിൽ പല ആക്സിഡന്റും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടി സേവ് ചെയ്യാൻ കഴിഞ്ഞു. പോസ്റ്റ് ആക്സിഡന്റ് പഠനങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നത് കൊണ്ട്, പിൻ സീറ്റിൽ ഇരുന്നവർ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നത് കൊണ്ട് അവര് അതേ വെലോസിറ്റിയിൽ വന്നിട്ട് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസ് ഇടിക്കുക, അവിടുന്ന് തിരിച്ചു വന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്ന ഡ്രൈവറുടെയോ അല്ലെങ്കിൽ കോ ഡ്രൈവർ സീറ്റിലുള്ള ആൾക്കാരുടെ മുഖത്തേക്ക് ഇടിക്കുക. അങ്ങനെയൊക്കെയാണ് മേജർ ഡാമേജുകളുണ്ട്. അത് തന്നെയല്ല, വണ്ടിയിൽ കിടന്ന് പലതവണ മുകളിലേക്ക് പോകുക, മുകളിൽ ഇടിക്കുക, വന്ന് വീടിന്റെ സൈഡിൽ ഇടിക്കുക, സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇടിക്കുക. അതായത് ഒരു ബോക്സിനകത്ത് നമ്മളൊരു കല്ലിട്ട് കുലിക്കിയാൽ എങ്ങനെയാണ്, അത്തരത്തിൽ പോകും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ. ഒരു വണ്ടിയിൽ ഇരുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ശീലിച്ച് നോക്ക്, നിങ്ങൾ 2 മാസം സീറ്റ് ബെൽറ്റ് ഇട്ട് ശീലിച്ചാൽ പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന് നമുക്ക് ഭയമാകും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ആരും ഭയക്കുമൊന്നും വേണ്ട, നാളെ ഇറങ്ങി നാളെ ഫൈൻ അടിക്കുക എന്നതിലുപരി കുറെ ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് അവയർനെസ് തരുന്ന രീതിയിൽ ഞങ്ങൾ നിർത്തുകയും നിങ്ങളെ കൊണ്ട് സീറ്റ് വിട്ടിടിക്കുകയും അത് സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ഞങ്ങളുടെ പ്രചരണ പരിപാടികളൊക്കെ നടക്കും. അപ്പം ആരും അതിനോട് പ്രതികരിക്കേണ്ടത് മോശമായിട്ടല്ല, അതിന് ഫൈൻ അടിക്കാനുള്ള ഒരു മാർഗം എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. ഒരു അപകടത്തിൽ പെട്ടുപോയാൽ നിങ്ങൾക്ക് വലിയ ഡാമേജിലേക്ക് വന്നുപെടാതിരിക്കും. അത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ വാഹനം നിർത്തുക, അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ റിയർ സീറ്റിലിരിക്കുന്ന ബാക്ക് സീറ്റിലിരിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ഞങ്ങൾ നിർബന്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷപൂർവ്വം തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തുടരുക, അത് ശീലിച്ചുകൊള്ളുക. ഈ അവയർനെസ് പ്രോഗ്രാമിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫൈനലിനെ കുറിച്ച് തൽക്കാലം ആലോചിക്കുന്നുള്ളൂ. ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത് ചൈൽഡ് റെസ്ട്രെയിൻ സിസ്റ്റം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതായത് കുഞ്ഞുങ്ങളെ പോകുമ്പോൾ അമ്മമാരുടെ മടിത്തട്ടല്ല കുട്ടികളുടെ സുരക്ഷിതമായ ഇടം, പ്രത്യേകിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കോ ഡ്രൈവർ സീറ്റിൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് സീറ്റിൽ ഇരിക്കുന്ന അമ്മമാര് കുട്ടികളെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർബന്ധമായി ശ്രദ്ധിക്കുക. വലിയൊരു ക്ലാസിലേക്ക്, വലിയൊരു കൊളീഷനിലേക്ക് നിങ്ങൾ ചെന്നുപെട്ടാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് തെറിച്ചു പോകാൻ, കൈക്കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്ന അമ്മമാരെ നിർബന്ധമായി വാഹനത്തിന്റെ റിയർ സീറ്റിൽ ഇരുന്ന് ശീലിക്കുക. നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാനാവും, കുഞ്ഞിന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ കഴിയില്ല.
1: ടാക്സി ഡ്രൈവർമാർ തങ്ങളുടെ വാഹനങ്ങളിലെ പിൻ സീറ്റ് ബെൽറ്റുകൾ യാത്രക്കാരെ ധരിക്കാൻ പ്രേരിപ്പിക്കുന്നതിലെ പ്രായോഗിക തലങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്.
0: ഞാൻ ഈ യാത്രക്കാരോട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാവാതിരിക്കാൻ പിൻ സീറ്റിൽ ബെൽറ്റ് ഇടണമെന്ന് പറയാറുണ്ട്.
1: തിരുവനന്തപുരം തമ്പാനൂരിൽ ടാക്സി ഓടിക്കുന്ന മുരളി
0: ബ്രേക്ക് ചവിട്ടുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ സീറ്റുകൾ ഇടിക്കുകയും അത് അപകടം ഒഴിവാക്കാൻ കരുതി. അപ്പൊ ചിലവര് എന്നെ ധിക്കരിക്കും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ തന്നെ ധരിക്കും. ബ്രേക്കിൽ രണ്ടുപേർക്ക് യാത്ര ചെയ്താൽ മാത്രമേ ഈ സീറ്റ് ബെൽറ്റ് രണ്ടുപേർക്ക് ഉപയോഗപ്രദമാകും, മൂന്ന് പേര് ചെയ്താൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതിനൊരു ഉപാധി ഇവിടെ കാണണമെന്ന്, കാര്യം ഡ്രൈവേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് കൂടുതലും വണ്ടി ഓടുന്നവർ ഈ ബാക്ക് സീറ്റ് ഇരിക്കുന്നവർ ബ്രേക്ക് ചവിട്ടുമ്പോൾ അവർ ശ്രദ്ധിക്കാറില്ല.
1: മുൻകരുതൽ എന്ന നിലയിൽ സ്വയം സന്നദ്ധരായി ബെൽറ്റുകൾ ഉപയോഗിക്കുന്നതിന് പൊതുജനങ്ങളിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാടിലെ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു.
5: ജനങ്ങൾ ഇപ്പോഴും സുരക്ഷാ ബോധക്കുറവുള്ളത് കൊണ്ടാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നത്.
1: റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ,
5: മുൻസീറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് റിയർ സീറ്റ് ബെൽറ്റ്. ഇതിന് പറയുന്നത് ഇനേർഷ്യ ടൈപ്പ് C3 pointed സീറ്റ് ബെൽറ്റ് എന്ന് പറയും. ഈ എയർ ബാഗും സീറ്റ് ബെൽറ്റും കൂടി ഇന്റർലിങ്ക്ഡ് ആണെന്നുള്ള കാര്യവും ജനങ്ങൾ മനസ്സിലാക്കണം. റോഡ് സുരക്ഷ സ്കൂളുകളിൽ പഠിപ്പിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾ സുരക്ഷയെ പറ്റിയുള്ള ബോധം അവർക്ക് ഉണ്ടാകുള്ളൂ. ഒരു വാഹനം ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ നമ്മളൊരു സോളിഡ് ഒബ്ജക്റ്റുമേ പോയി ഇടിക്കുകയോ ചെയ്യുമ്പോഴോ വാഹനത്തിന്റെ റിയർ അങ്ങ് പൊങ്ങിപ്പോകും. അപ്പൊ പിന്നിലിരിക്കുന്ന ആളാണ് ആദ്യമായിട്ട് മുന്നിലുള്ള സോളിഡ് ഒബ്ജക്റ്റെ പോയി തലയിടിച്ച് പരിക്കുകൾക്കോ മരിക്കുകയോ ചെയ്യുന്നത്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒറിജിനൽ എക്യുപ്മെന്റ് ആയിട്ട് എല്ലാ വാഹനങ്ങളിലും, പ്രത്യേകിച്ച് സെഡാൻ കാറുകളിലും ഹാച്ച് ബാക്കുകളിലും എല്ലാം സീറ്റ് ബെൽറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് പിടിപ്പിച്ചിരിക്കുന്നത് മൂലം നമ്മളെ പ്രോപ്പർ ആയിട്ട് സീറ്റിനോട് ചേർത്ത് ഹോൾഡ് ചെയ്ത് വെക്കും. യാത്രക്കാരുടെ ഉത്തരവാദിത്തമാണ് സീറ്റ് ബെൽറ്റ് ധരിച്ച് തന്നെ ഇരിക്കുക എന്നുള്ളത്. അതൊരു നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. എല്ലാ വാഹനങ്ങളിലും കറുത്ത സീറ്റ് ബെൽറ്റിന് പകരം ഓറഞ്ച് നിറത്തിലെയോ ചുവപ്പ് നിറത്തിലെയോ ഉണ്ടെങ്കിൽ അത് വിസിബിൾ ആവും. ഇപ്പൊ ഞാൻ പലപ്പോഴും യൂബർ കാറുകളൊക്കെ പിടിച്ച് യാത്ര ചെയ്യാറുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ കളർ കറുത്തതായതുകൊണ്ട് അത് തപ്പിയെടുത്ത് പിടിപ്പിക്കാൻ ഇത്തിരി സമയമെടുക്കും. അപ്പൊ അത് കളർഫുൾ ആണെങ്കിൽ ജേണിയും കളർഫുൾ ആയിരിക്കും, സേഫ്റ്റിയും കളർഫുൾ ആയിരിക്കും.
1: യാത്രകളിൽ വരുത്തുന്ന നിസ്സാരമെന്ന് തോന്നുന്ന പിഴവുകൾ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറിയേക്കാം. മുൻനിരയിൽ ഇരിക്കുന്നവർക്ക് നൽകുന്ന അതേ സുരക്ഷാ പ്രാധാന്യം പിൻസീറ്റിലിരിക്കുന്നവർക്കും നൽകേണ്ടതുണ്ട്. കേവലം ശിക്ഷകളെ ഭയന്നല്ലാതെ സ്വന്തം ജീവന്റെ ഭദ്രത മുൻനിർത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ ശീലമാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഫേരി വീണ്ടും എത്തും നാളെ രാവിലെ 6:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1052 2325 142.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക്ക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് 1068 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 957,93,00,000 രൂപയും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണത്തിന് 110,86,00,000 രൂപയുമാണ് അനുവദിച്ചത്. ഓരോ മാസവും പെൻഷൻ തുക യഥാസമയത്ത് ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നത് UDF ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക സർവീസ് ക്ലിനിക്ക് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റ് അനക്സ് ലേം ഹാളിൽ മന്ത്രി റോജി എം ജോൺ സർവീസ് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ആയിരക്കണക്കിന് ഫയലുകളായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത്. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായ സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപക അമരക്കാരനാണ് സൂര്യകൃഷ്ണമൂർത്തി. അടുത്ത മാസം 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ സംസ്ഥാന ഗവൺമെന്റ് 2023 സിവിലിയൻ ബഹുമതിയായ കേരളപ്രഭ നൽകി ആദരിച്ചു. 3 തവണ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഡയറക്ടറായി. ഡെസ്ക് റിപ്പോർട്ട്.
1: ISROയിൽ സീനിയർ സയന്റിസ്റ്റായിരുന്ന സൂര്യകൃഷ്ണമൂർത്തി ഔദ്യോഗിക ജീവിതത്തിന് ശേഷം മുഴുവൻ സമയം കലാരംഗത്തിന് സ്വയം സമർപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കലാ സാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടമാണ്. സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട്ടെ വസതിയിലെത്തിച്ചു. രാവിലെ മുതൽ വസതിയിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കലയുടെ വിവിധ മേഖലകളെ ഒരേ വേദിയിൽ അണിനിരത്തി സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും അനുശോചിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിമയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അതുല്യനായ കലാസംഘാടകനെയാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ്
0: കോഴിക്കോട്ട്.

0: ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരന് നാട് യാത്രാമൊഴി നൽകി. ഔദ്യോഗിക ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും ശേഷം മൃതദേഹം മാങ്കാവിലെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ടൗൺഹാളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി റീത്ത് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജനസേവ ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കല്പ അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ഹിമാചലിലെ ജൽജീവൻ മിഷനെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 2019 ജൽജീവൻ പദ്ധതി നടപ്പാക്കിയത്. ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഹിമാചൽ പ്രദേശിന്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ്. എന്നാൽ പദ്ധതി വന്നതോടെ കുടിവെള്ളം എല്ലാ ഗ്രാമങ്ങളിലും ലഭിക്കുന്ന മലയോര സംസ്ഥാനമായി ഹിമാചൽ മാറി. ഏകദേശം 17,09,000 ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് ഒരാൾക്ക് പ്രതിദിനം 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഷിംല ജില്ലയിലെ ബദേ ഗ്രാമത്തിലെ താമസക്കാരിയായ മമത ആകാശവാണിയോട് പറഞ്ഞു.
0: ഒമാന്റെ കിഴക്കൻ തീരത്ത് MV കേപ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ ED ശുപാർശയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് MLA, ഭാര്യ TV വീണ എന്നിവർക്കെതിരായ അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ചു. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് SP വിക്രമൻ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ച ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും വെള്ളിയാഴ്ച തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാന വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളത്ത് ദിനം സമഗ്രമായി ആഘോഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5-ാം ദിവസം ഇന്ത്യക്ക് വിജയത്തുടക്കം. രാവിലെ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ സ്വന്തമാക്കി. എന്നാൽ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാറിന് മെഡൽ നഷ്ടമായി. വനിതകളുടെ 60 കിലോ വുഷു ഫൈനലിൽ റോഷിബിന ദേവി ചൈനയുടെ ഴാങ് സിയോവോയുവിനെ നേരിടുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുരുഷ ബാഡ്മിന്റൺ ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയതിന് ടീമിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ നേർന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് ഫുട്ബോൾ പ്രദർശന മത്സരത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസിനെ ബ്രസീൽ ലെജൻഡ്സ് 3-4 തോൽപ്പിച്ചു. ഫെർണാണ്ടീനിയോ നേടിയ തകർപ്പൻ ഹാട്രിക്കും വിഖ്യാത താരം റൊണാൾഡീനിയോയുടെ പെനാൽറ്റി ഗോളുമാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചത്. ഇന്ത്യക്കായി ഇരട്ട ഗോളുകളോടെ മലയാളി താരം CK വിനീതും അവസാന നിമിഷങ്ങളിൽ അഷിം ബിശ്വാസും തിളങ്ങിയെങ്കിലും ജയം ബ്രസീലിനൊപ്പമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കാലാനുസൃതമായി ആധുനീകരിക്കുന്നതിന് നടപടികൾ പരിഗണനയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ DSജിത് ബാബു കാസർകോട്ട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി PJഗന്നിവാസൻ.
2: തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രയോജനപ്പെടുന്ന AI ചാറ്റ്ബോട്ട്, പോളിംഗ് സ്റ്റേഷൻ, ലൊക്കേറ്റർ ആപ്പ് എന്നിവ ആരംഭിക്കുന്നതും ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ ഓൺലൈനിൽ കൊണ്ടുവരുന്നതും പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. 2019 കാസർഗോഡ് ജില്ലയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളുടെ വിവരങ്ങളും QR കോഡിൽ ലഭ്യമാക്കിയിരുന്നുവെന്നും ജില്ലാതലത്തിൽ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ജില്ലാ ഇലക്ഷൻ

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ആരംഭിക്കുന്നു. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ എന്നീ 4 ജില്ലകളിൽ നിന്നും 500 കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ ഒക്ടോബർ 5 മുതൽ 9 വരെ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ക്ലൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വർക്കനൈസേറ്റ് പരിശോധനകൾ, മൈക്രോ, സ്മോൾ ആന്റ് മീഡിയം എന്റർപ്രൈസസ് പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9947829 0481235317. തൃശൂർ വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഫലവർഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴങ്ങളുടെ മൂല്യവർദ്ധനവ് എന്ന വിഷയത്തിൽ ഈ മാസം 29-ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പഴങ്ങളിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിശീലനവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8547760030 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെയും യൂണിയൻ ബാങ്കിന്റെയും സംയുക്ത സംരംഭമായ ഇടുക്കി യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സൌജന്യ കൂൺകൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഇരട്ടയാർ റോഡിലുള്ള BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിലെ RSETI ക്യാമ്പിലാണ് പരിശീലനം. 18-49 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കാണ് അപേക്ഷിക്കാൻ അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7306890145. കൊച്ചി വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കേരശങ്കര, കേരഗംഗ എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകളും മോഹിത് നഗർ അടയ്ക്കാത്തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, വെർട്ടിസീലിയം, വാം, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8075220868. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 5 മുതൽ 15 വരെ ചെന്നമ്പള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 30-ന് മുമ്പായി 9495928077 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡി ലഭിക്കുന്ന നഗരസഭയുടെ സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 15 വരെ അപേക്ഷ സ്വീകരിക്കും.

0: പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8421682993 9605632084. തിരുവനന്തപുരം വെള്ളനാട് ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി കർഷകർക്കായി സൌജന്യ കാർഷിക യന്ത്ര പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനം നൽകുന്ന പ്രധാന യന്ത്രങ്ങൾ ട്രാക്ടർ, പവർ ടില്ലർ, പവർ വീഡർ, ബ്രഷ് കട്ടർ, എർത്ത് ഓർഗർ, ചെയിൻസോ എന്നിവയാണ്. 6 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരിക്കും. സ്ഥലം ICAR കൃഷിവിജ്ഞാന കേന്ദ്രം, വെള്ളനാട്. ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനവും പരിപാലനവും പ്രായോഗികമായി പഠിക്കാൻ താൽപര്യമുള്ള കർഷകർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495961 9496551 9496569321. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരയായ വനിതയായിരുന്ന മാഡം ഭിക്കാജി കാമ 1861 സെപ്റ്റംബർ 24 മുംബൈയിലെ ഒരു സമ്പന്ന പാഴ്സി കുടുംബത്തിൽ ജനിച്ചത്. വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു ഇത്. ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് ലണ്ടൻ, പാരീസ് തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി വിദേശികളുടെ പിന്തുണ ഉറപ്പാക്കാൻ അവർ ശ്രമിച്ചു. വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വന്ദേ മാതരം, മദൻ സ്തൽവാർ എന്നീ പത്രങ്ങൾ അവർ വിദേശത്തുനിന്നും പ്രസിദ്ധീകരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും സ്ത്രീ സമത്വത്തിനും വേണ്ടി അവർ ശക്തമായി വാദിച്ചു. ബ്രിട്ടീഷ് സർക്കാർ അവരെ ഇന്ത്യയിലേക്ക് വരുന്നതിൽ നിന്ന് വിലക്കിയിരുന്നെങ്കിലും ജീവിതത്തിന്റെ അവസാന നാളുകളിൽ മാത്രമാണ് അവർക്ക് തിരികെ വരാൻ അനുവാദം ലഭിച്ചത്. തുടർന്ന് 1936 ഓഗസ്റ്റ് 13 അവർ അന്തരിച്ചത്. ഡോക്ടർ സ്യൂസ് എന്ന പേരിൽ ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയങ്കരനായ തിയോഡോർ സ്യൂസ് ഗീസൽ 1991 സെപ്റ്റംബർ 24 അന്തരിച്ചത്. ദി ക്യാറ്റ് ഇൻ ദി ഹാറ്റ്, ഗ്രീൻ എക്സ് ആൻഡ് ഹാം, ഹൗ ദി ഗ്രിഞ്ച് സ്റ്റോൾ ക്രിസ്മസ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ വിഖ്യാത രചനകളാണ്. സങ്കീർണമായ വാക്കുകൾക്ക് പകരം കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ലളിതമായ വാക്കുകളും താളാത്മകമായ ശൈലിയും വിചിത്രമായ ചിത്രീകരണങ്ങളുമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പ്രത്യേകത. കുട്ടികളുടെ സാഹിത്യത്തിന് നൽകിയ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 1984 അദ്ദേഹത്തിന് പ്രത്യേക പുലിസ്റ്റർ സമ്മാനം ലഭിക്കുകയുണ്ടായി. 2002 സെപ്റ്റംബർ 24 ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള അക്ഷർധാം ക്ഷേത്രത്തിന് നേരെ നടന്ന ഭീകരാക്രമണം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിൽ ഒന്നാണ്. ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 33 പേർ കൊല്ലപ്പെടുകയും 80-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഭീകരരെ നേരിട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരും കമാൻഡോകളും ഉൾപ്പെടുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി തെന്നിന്ത്യൻ സിനിമ കീഴടക്കിയ പ്രശസ്ത ചലച്ചിത്ര നടിയും ഭരതനാട്യം നർത്തകിയുമായ പത്മിനി 2006 സെപ്റ്റംബർ 24 അന്തരിച്ചത്. ലളിത, പത്മിനി, രാഗിണി എന്നീ പ്രശസ്തരായ തിരുവിതാംകൂർ സഹോദരിമാരിൽ രണ്ടാമത്തെ ആളായിരുന്നു പത്മിനി. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ഇവർ മൂവരും ക്ലാസിക്കൽ നൃത്തത്തിലൂടെയാണ് കലാരംഗത്ത് ശ്രദ്ധേയരായത്. 1948 പുറത്തിറങ്ങിയ കൽപ്പന എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അവർ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സിനിമയ്ക്കും നൃത്തത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് തമിഴ്നാട് സർക്കാർ അവർക്ക് കലൈമാമണി പുരസ്കാരം നൽകി ആദരിച്ചു. വിവാഹശേഷം ദീർഘകാലം അമേരിക്കയിൽ താമസമാക്കിയ പത്മിനി അവിടെ ഒരു നൃത്ത വിദ്യാലയം ആരംഭിക്കുകയും ഭരതനാട്യം വിദേശത്ത് പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. ലോകപ്രശസ്ത വാഹന നിർമ്മാതാക്കളായ ഹോണ്ട മോട്ടോർ കമ്പനി സോയിച്ചിരോ ഹോണ്ടയുടെ നേതൃത്വത്തിൽ 1948 സെപ്റ്റംബർ 24 ജപ്പാനിലെ ഹമാമത്സുവിൽ സ്ഥാപിതമായത്. സോയിച്ചിരോ ഹോണ്ട എന്ന എഞ്ചിനീയറും ടകേവോ ഫുജിസാവ എന്ന ബിസിനസ്സുകാരനും ചേർന്നാണ് കമ്പനി കെട്ടിപ്പടുത്തത്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ജപ്പാനിലുണ്ടായ ഇന്ധനക്ഷാമം പരിഹരിക്കാൻ സൈക്കിളുകളിൽ ഘടിപ്പിക്കാവുന്ന ചെറിയ മോട്ടോറുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ഹോണ്ടയുടെ തുടക്കം. 1959 മുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കുന്ന കമ്പനി എന്ന പദവി ഹോണ്ടയ്ക്കാണ്. ഹോണ്ടയുടെ സൂപ്പർ കബ് എന്ന മോഡൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇരുചക്ര വാഹനമാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ശ്രീജ സുഗുണൻ സംസാരിക്കുന്നു.
2: കുട്ടികളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അതിൽ ന്യൂമോണിയ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അസുഖമാണ്. കാരണം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ മരണകാരണങ്ങളിൽ തന്നെ ന്യൂമോണിയ മുൻപന്തിയിലാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ ന്യൂമോണിയ സാധാരണ ഒരു ജലദോഷപ്പനി പോലെ പലപ്പോഴും ഒരു പനി, മൂക്കൊലിപ്പ്, ചെറിയ ചുമ ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് ഈ അണുക്കൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ ലങ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബാധിക്കുകയും ഈ അസുഖം വളരെയധികം ഒരു ഗുരുതരമായ ഒരു അസുഖമായി മാറുന്നത്. അതിന്റെ ഒരു ഡേഞ്ചർ സൈൻസ് അല്ലെ, അപകട ലക്ഷണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചുമയുള്ള കുട്ടിക്ക് ശ്വാസം എടുക്കുമ്പോൾ വേഗതയോടെ ശ്വാസം എടുക്കുന്നു, അല്ലെ ശ്വാസം എടുക്കുമ്പം നമ്മുടെ നെഞ്ചിന്റെ താഴോട്ടുള്ള സ്ഥലം അകത്തോട്ട് വലിക്കുന്നു, കുഴിഞ്ഞു വലിക്കുന്നു ശ്വാസം എടുക്കുമ്പം, അല്ലെ ശ്വാസം എടുക്കുമ്പോൾ കുഞ്ഞ് മുക്കി മുക്കി ശ്വാസം എടുക്കുന്നു, പിന്നെ മുലപ്പാല് കുടിക്കുന്ന കുട്ടി മുലപ്പാല് കുടിക്കാതാകുന്നു. ഇതൊക്കെ വളരെയധികം സീരിയസ് ആയിട്ട് നമ്മൾ കരുതേണ്ട രോഗലക്ഷണങ്ങളാണ്. ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു രോഗലക്ഷണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറെ കാണിക്കുകയും അതിൻ്റെ വേണ്ട ചികിത്സ നമ്മൾ സ്വീകരിക്കുകയും വേണം. കാരണം താമസിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വളരെയധികം സീരിയസ് ആവാനും മരണകാരണത്തിന് പോലും ഇത് കാരണമാകാം. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എങ്ങനെ നമുക്കിത് തടയാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാത്തരം ന്യൂമോണിയയും നമുക്ക് തടയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പരിധിവരെ വളരെ ഗുരുതരമായ ഉള്ള ന്യൂമോണിയകൾ നമുക്ക് തടയാൻ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾക്ക് പനിയോ ജലദോഷമോ വരുമ്പോൾ വേറൊരാൾക്ക് അതേ അണുക്കൾ കാരണം ന്യൂമോണിയ വരാം. അത് പലപ്പോഴും സംഭവിക്കുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും പ്രായാധികമുള്ള ഉറക്കമാണ് അത് സംഭവിക്കുന്നത്. അത് കാരണം മറ്റുള്ളവർക്ക് എപ്പോഴായാലും ഒരു ജലദോഷപ്പനിയോ ചുമയോ ഒക്കെ വരുമ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ പോകാതിരിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് അസുഖം കിട്ടാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കായാൽ പോലും പനിയും ചുമയൊക്കെ വരുമ്പം സ്കൂളിൽ പോകാതിരിക്കുക, പ്ലേ സ്കൂളിൽ പോകാതിരിക്കുക, മറ്റു കുട്ടികൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി. കാരണം കുട്ടികളുടെ ഇടയിൽ തന്നെ പ്രതിരോധ ശക്തി കൂടുതലുള്ള കുട്ടികൾ കാണും, പ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികൾ കാണും. പ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികൾക്ക് അസുഖം എപ്പോഴും സീരിയസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ചുമയുള്ളപ്പം നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക, ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ന്യൂമോണിയ തടയാനുള്ള പലതരത്തിലുള്ള വാക്സിൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പലതും നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനകത്ത് തന്നെ ഉണ്ട്. അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ, നമ്മൾ പെൻഡാവാക് എന്ന് പറയുന്ന വാക്സിനകത്ത് ഹിബിനെതിരെ ഒരു വാക്സിൻ ഉണ്ട്. അതുപോലെ ന്യൂമോകോക്കൽ ന്യൂമോണിയ, കുട്ടികളിൽ വളരെ സീരിയസ് ആയിട്ട് ന്യൂമോണിയ വരുത്തുന്ന രണ്ടണുക്കളാണ് ഈ എച്ച് ഇൻഫ്ലുവൻസ ബിയും അതുപോലെ തന്നെ ന്യൂമോകോക്കലും. ഇത് രണ്ടിനെതിരെയും നമുക്കിന്ന് വാക്സിൻ അവൈലബിൾ ആണ്. അത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ 6 ആഴ്ച പ്രായമാവുന്ന മുതലാണ് അത് കൊടുത്തു തുടങ്ങുന്നത്. ഇത് രണ്ടും ഗവൺമെന്റ് സെക്ടറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. മറ്റൊരു ന്യൂമോണിയ തടയാനുള്ള ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വാക്സിൻ ആണ്. അത് മറ്റൊരു രീതി പറഞ്ഞാൽ ജലദോഷപ്പനികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നു. എല്ലാത്തരം ജലദോഷപ്പനിയൊന്നും അത് വെച്ച് നമുക്ക് തടയാൻ പറ്റത്തില്ല. എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെച്ചാൽ വളരെ സീരിയസ് ആവാൻ സാധ്യതയുള്ള H1N1 പോലത്തെ പനികളെ തടയാൻ ഇന്ന് വാക്സിൻ അവൈലബിൾ ആണ്. അത് 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്ക് അതും നമുക്ക്

0: ശുപാർശിക്കുന്ന മരുന്ന് എന്ത് ഡോസിലാണോ നമുക്കത് എഴുതി തരുന്നത്, ആ ഡോസ് എത്ര ദിവസത്തേക്കാണോ നമുക്ക് എഴുതി തരുന്നത്, അത് രണ്ടും അതേ രീതിയിൽ തന്നെ കൊടുക്കണമെന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ ന്യൂമോണിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷീജ സുഗുണൻ.

0: തൊഴിൽ ദർശനം.
1: പൊതുമേഖലയിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 225 ഒഴിവുണ്ട്. ജനറലിസ്റ്റ് ഹിന്ദി ഓഫീസേഴ്സ് തസ്തികയിലാണ് അവസരം. നിലവിൽ സതേൺ വെസ്റ്റേൺ റീജിയണിലാണ് ഒഴിവുകൾ ഏറെയും. എങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. തസ്തികകളും ഒഴിവും ജനറലിസ്റ്റ് 200, ഹിന്ദി ഓഫീസർ 25. യോഗ്യത: ജനറലിസ്റ്റ് തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഹിന്ദി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഹിന്ദിയും ഇംഗ്ലീഷും ബിരുദ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ തലത്തിൽ ഐച്ഛിക അല്ലെങ്കിൽ നിർബന്ധിത വിഷയമായി അല്ലെങ്കിൽ മാധ്യമമായി പഠിച്ചവരായിരിക്കണം. യോഗ്യത: കുറഞ്ഞത് 60% മാർക്കോടെ നേടിയതായിരിക്കണം. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 55% മാർക്ക് മതിയാകും. പ്രായം 30/6/2026 21 30 ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 OBC വിഭാഗക്കാർക്ക് 3 ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 250 രൂപ, മറ്റുള്ളവർക്ക് 1000 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, ഇടതുകൈയിലെ വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 28. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://uic.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://uic.co.in. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിന് കീഴിൽ കൊൽക്കത്തയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബാൽമർ ലൌറി കമ്പനി ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 42 ഒഴിവുണ്ട്. തുടക്കക്കാർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. കൊച്ചി, മുംബൈ, വഡോദര, റാണിപേട്ട്, ചെന്നൈ, സിൽവാസ, കൊൽക്കത്ത, ബംഗളൂരു, ഹൈദരാബാദ്, വിജയവാഡ, നാസിക്, ഡൽഹി എന്നിവിടങ്ങളിലാണ് ഒഴിവുള്ളത്. ഓഫീസറുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് 1 കൊച്ചിയിലുള്ളത്. ജൂനിയർ ഓഫീസർ ഒഴിവ് 12. ഡൊമസ്റ്റിക് ഓപ്പറേഷൻ 4, സെക്രട്ടേറിയൽ 2, മെയിൻ്റനൻസ് 1, കൊമേഴ്സ്യൽ 1, വെയർഹൌസ് ഓപ്പറേഷൻസ് 3, ട്രസ്റ്റ് ഫണ്ട്സ് 1. യോഗ്യത: ബിരുദം, ബിരുദാനന്തര ബിരുദം, ബികോം, MBA, ഡിപ്ലോമ. പ്രായം 30 കവിയരുത്. അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് 7. ടാക്സേഷൻ 1, ഓപ്പറേഷൻസ് 1, സെയിൽസ് 2, സെൻട്രൽ പ്രൈസിംഗ് 1, മാനുഫാക്ചറിംഗ് 1, ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് അഡ്മിൻ 1. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, MBA, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, MA, CA, ICWA 1 പ്രവൃത്തി പരിചയവും. ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് അഡ്മിന് 4 പ്രവൃത്തി പരിചയം ഉണ്ടാവണം. പ്രായം ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് അഡ്മിന് 30, മറ്റുള്ളതിന് 27 കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. യൂണിറ്റ് ഹെഡ് 1, ഡെപ്യൂട്ടി മാനേജർ ലെതർ കെമിക്കൽസ് 1, അസിസ്റ്റന്റ് മാനേജർ 6, HSE 2, സൈബർ സെക്യൂരിറ്റി 1, ഓപ്പറേഷൻ 1, എയർ CHA ഓപ്പറേഷൻസ് 1, അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ് 1, ഓഫീസർ 8, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് 1, ഓപ്പറേഷൻസ് 1, എയർ CHA ഓപ്പറേഷൻസ് 3, എക്സ്പോർട്ട് 1, ഡിസ്പാച്ച് 1, ജൂനിയർ ഓഫീസർ 2. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.balmerlowry.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.balmerlowry.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 29.
0: തൊഴിൽ ദർശനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ധിത്തജം തജം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം തകൃതം ത

0: വാണിജ്യ റമ്പാടി ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ചന്ദ്രബിംബം, രചന രവി വിലങ്കൻ, സംഗീതം ശങ്കർ ഗണേഷ്. ആകാശവാണി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സേവാ സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യു എൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. സേവാ സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് നടത്തുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. സേവനം, ആശയവിനിമയം, യുവജന പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം, സാംസ്കാരിക ബന്ധം, ജനങ്ങളെ ഏകോപിപ്പിക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 17 ആരംഭിച്ച സേവായാത്ര ഒക്ടോബർ 7 സമാപിക്കും. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ, നിലവിലുള്ള സംഘർഷങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ യു എൻ സുരക്ഷാ സമിതി പരാജയപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷാ സമിതി പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട L69 കൺസൾട്ടേറ്റീവ് മിനിസ്റ്റീരിയൽ ഇന്ററാക്ഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. ഒമാന്റെ കിഴക്കൻ തീരത്ത് വാണിജ്യ കപ്പലായ MV കേപ് ദാവോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ 19 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രക്ഷപ്പെട്ട നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 160 സാറ്റലൈറ്റ് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി 810 കോടിയിലധികം രൂപയുടെ കരാർ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്.
1: കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഒക്ടോബർ 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കാനിരിക്കെയാണ് വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ കേരള സർക്കാർ 2023 കേരളപ്രഭ നൽകി ആദരിച്ചു. നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിത്വമായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അതുല്യനായ കലാസംഘാടകനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ്.

0: അനുശോചിച്ചു. കേരളത്തിന്റെ തനത് കലകൾക്കും നാടകത്തിനും സ്റ്റേജ് അവതരണങ്ങൾക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയും അംഗീകാരവും നേടിക്കൊടുത്ത അതുല്യ കലാസംഘാടകനായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരം കടന്ന് കലിംഗപട്ടണത്തിന് സമീപം ഇപ്പോൾ കരയിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഫലമായി ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
0: രാജ്യത്ത് 12 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണത്തിന് അവസരമൊരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഉണ്ടായ പുരോഗതി പ്രതിവർഷം 70,000 ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതായി 2024 നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 2014 ഒക്ടോബർ 2 പ്രധാനമന്ത്രി തന്നെ ചൂലുമേന്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഈ സംരംഭം ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാക്കി മാറ്റുകയും ശുചിമുറികളെ ആരോഗ്യം, അന്തസ്, മാനവ വികസനം എന്നിവയുടെ ഉപാധികളായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. രാവിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഫ്രീസ്റ്റൈൽ ഹീറ്റ്സിൽ ആര്യൻ നെഹ്റ മത്സരിക്കും. സ്ക്വാഷിൽ സൂരജ് ചന്ദ്, ഷമീന റിയ സഖ്യം, ജോഷ്ന ചിന്നപ്പ, വേലവൻ സെന്തിൽകുമാർ സഖ്യത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 13-ാം സ്ഥാനത്താണുള്ളത്. ചൈനയാണ് 1-ാമത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. ഇന്നലെ 7-ാം റൌണ്ടിൽ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ ഡി ഗുകേഷും ആർ പ്രജ്ഞാനന്ദയും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ബി സവിതശ്രീ ഒളിമ്പ്യാഡിലെ 7 മത്സരങ്ങളിലും വിജയിച്ച ഏക താരമെന്ന പദവി സ്വന്തമാക്കി. ഡിസംബറിൽ മിയാമിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അമേരിക്ക ഔദ്യോഗികമായി ക്ഷണിച്ചു. ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ അമിതമായി അടങ്ങിയ പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ന്യൂട്രീഷൻ ലേബിൾ നിർബന്ധമാക്കുന്നു. ഭക്ഷ്യ പാക്കറ്റുകളുടെ മുൻഭാഗത്ത് ചുവന്ന ഷഡ്ഭുജ രൂപത്തിൽ മുന്നറിയിപ്പ് ലേബൽ പതിക്കണമെന്നും നിശ്ചിത പരിധിയിലധികം അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സേവാ സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യു എൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യ

0: മന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി, സമയം 7:35. പുലർവട്ടം തുടരുന്നു. കാലം സാക്ഷി.
2: സാമൂഹ്യ പരിഷ്കർത്താവും കവിയും നടനുമായിരുന്ന പ്രേംജി എന്ന മുല്ലമംഗലത്ത് പരമേശൻ ഭട്ടതിരിപ്പാട് 1908 സെപ്റ്റംബർ 23 മലപ്പുറം ജില്ലയിലെ വന്നേരി ഗ്രാമത്തിൽ ജനിച്ചു. പഠനശേഷം 19 വയസ്സിൽ മംഗളോദയത്തിൽ പ്രൂഫ് റീഡറായി. ഐത്തവും അനാചാരവും നിലനിന്നിരുന്ന അക്കാലത്ത് സഹോദരനായ MRBയോടൊപ്പം ചേർന്ന് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകനുമായി. നാടക നടൻ കൂടിയായിരുന്ന അദ്ദേഹം VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി. പിന്നീട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, അപ്പന്റെ മകൾ തുടങ്ങി നിരവധി നാടകങ്ങളിൽ വേഷമിട്ടു. സപത്നി, നാൽക്കാലികൾ, രക്തസന്ദേശം എന്നീ കാവ്യസമാഹാരങ്ങളും ഋതുമതി എന്ന നാടകവും അദ്ദേഹം എഴുതി. മിന്നാമിനുങ്ങ്, തച്ചോളി ഉദയനൻ, ലിസ, സിന്ദൂരച്ചെപ്പ്, പിറവി തുടങ്ങി നിരവധി സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു. 1988 പിറവി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയ പ്രേംജി 1998 ഓഗസ്റ്റ് 10 അന്തരിച്ചു. പ്രേംജിയുമായി MK ശിവശങ്കരൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്നൊരു ഭാഗം ഇന്ന് കാലം സാക്ഷിയിലൂടെ നമുക്ക് കേൾക്കാം.
3: ഞാൻ കവിത എഴുതാൻ തുടങ്ങിയപ്പോ ഒരു തൂലിക നാമം ഉണ്ടാക്കിയത് വള്ളത്തോള്, നാലപ്പാടൻ, കുട്ടികൃഷ്ണമാരാര് ഇവരൊക്കെ എനിക്ക് വളരെ എളുപ്പമാണ്. എന്റെ കവിത എഴുതാൻ അവർ കണ്ടാൽ എന്ത് തോന്നും അവർക്ക് എന്നെനിക്കൊരു മനസ്സിലൊരു ശങ്ക. അപ്പോൾ ഞാൻ ഒരു തൂലികാനാമം അല്ലെങ്കിൽ കള്ളപ്പേരോ തന്നെ കൂട്ടിക്കോളൂ ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കി അതിലൊരു സത്യമുണ്ട്. പരമേശ്വരൻ എന്നാണ് എൻ്റെ പേര്. അതിൽ പരമേശ്വരൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് PREM എന്നൊക്കെ ഒന്നെടുത്തു. അപ്പോൾ പ്രേം എന്ന് കിട്ടി. പിന്നെ ഈശ്വരൻ എന്നാണ്. ഈശ്വരനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ. ആ ബഹുമാനാർത്ഥത്തിൽ ജീൻ ചേർത്തു. അങ്ങനെയാണ് പ്രേംജി ആയത്. ഈ കള്ളപ്പേരിൽ കുറേ ഞാൻ എഴുതി. പക്ഷേ ഒടുക്കം വെള്ളത്തുള്ളത് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മനസ്സിലായി, വെളിച്ചാവുന്നവരെ കക്കാൻ പറ്റൂ കേട്ടോ. ഞാനും കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, സാരല്ല എന്ന് പറഞ്ഞു. പിന്നെ ആ പേര് വീണു കഴിഞ്ഞു.
4: അപ്പൊ സാഹിത്യ രംഗത്ത് കവിതയിലൂടെയാണ് പ്രവേശനം. അപ്പോൾ നാടകരംഗത്തേക്ക് അങ്ങയുടെ പ്രവർത്തനം തിരിയാനുണ്ടായ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ, സംഭവമുണ്ടോ?
3: നാടകരംഗത്തേക്ക് തിരിയാൻ കാരണമുണ്ട്. ഞാൻ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. സമുദായ വിപ്ലവ പ്രസ്ഥാനത്തിൽ VT സഹപ്രവർത്തകനായിട്ട് കുറെ കാലം പ്രവർത്തിച്ചിട്ടുള്ളവനാണ്. അദ്ദേഹമാണ് എന്നെ ഈ നാടകത്തിൽ ആദ്യം വേഷം കെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിൽ. ആ നാടകത്തിൽ അദ്ദേഹം വേഷം കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേഷം കെട്ടി. എന്താണ് അദ്ദേഹം എന്നെ ഈ വേഷം കെട്ടിക്കാൻ കാരണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ പ്രൂഫ് വായിക്കുമ്പോൾ അഭിനയിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാറില്ലേ, അഭിനയൊന്നും വേണ്ട, വള്ളി പുള്ളി കോമ സ്പേസിലൊക്കെ നോക്കണമെന്ന്. അത് കണ്ടിട്ടാണ് ഞാൻ തന്നെ വേഷം കെട്ടിച്ചത്. അപ്പോ എന്നെ അദ്ദേഹം വേഷം കെട്ടിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മാനസികമായ ഒരു ദൗർബല്യം കൊണ്ടാണ്.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പ്രേംജിയുടെ ശബ്ദം.

0: തിരുവനന്തപുരം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
2: മായാമുദ്രകൾ.
5: ഇനി ഒരു ഗാനത്തിലേക്ക്. യേശുദാസ് പാടിയതാണ്. ചിത്രം വിയറ്റ്നാം കോളനി. രചന അഭിജു തിരുമല. സംഗീതം S. ബാലകൃഷ്ണൻ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നമുക്ക് ചുറ്റും എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ആലപ്പുഴ വഴിയുള്ള 3 ട്രെയിനുകൾ എറണാകുളം ടൗൺ, നോർത്ത് മുതൽ കോട്ടയം വഴി കായംകുളത്തേക്ക് തിരിച്ചുവിടും. നാളെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16128 ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, നാളെ മംഗലൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16603 മംഗലൂരു സെൻട്രൽ തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ്, ചെന്നൈയിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിൻ നമ്പർ 2207 MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം AC സൂപ്പർഫാസ്റ്റ് എന്നീ ട്രെയിനുകളാണ് കോട്ടയം വഴി തിരിച്ചുവിടുന്നത്. ഈ ട്രെയിനുകൾക്ക് കോട്ടയം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ താൽക്കാലിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ടാറ്റാനഗറിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 18189 ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് ആലുവയിൽ സർവീസ് അവസാനിപ്പിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ 26 വരെ മിന്നലോടുകൂടിയ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മീൻപിടുത്തം പാടില്ല. തൈക്കാട് ഗവൺമെന്റ് VHSSൽ ദിവസവേതന അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ആവശ്യമുണ്ട്. യോഗ്യത SSLC, ശാരീരിക ക്ഷമത, സുരക്ഷാ ജോലിയിൽ പരിചയം എന്നിവ അഭികാമ്യം. IIT, IISC, NIT കളിലെ PG പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനുള്ള ജാം, ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ 19 വരെ നീട്ടി. 12 വരെ രജിസ്ട്രേഷൻ എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
3: പഞ്ചാരിമേളമായാലും തായമ്പകയായാലും അതിലെ ഓരോ കൊട്ടും സമയത്തെ വേണ്ട അനുപാതത്തിൽ വിഭജിക്കുന്ന ഗണിതക്രിയയാണ്. ആ താളക്രമം കലാകാരന്മാർ മനസ്സിലെണ്ണുന്നത് താളവട്ടങ്ങളുടെ ഘടന, ഇലത്താളത്തിന്റെ അടിത്തറ, വായ്ത്താരികൾ എന്നിവയിലൂടെ സമയത്തെ തുല്യമായി പകുക്കുന്ന ഗണിത പ്രക്രിയയിലൂടെയാണ്.
2: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ

0: ഉച്ചയ്ക്ക് 2:30.
1: Good English.
2: Good morning, everyone. I'm Dr. Vishnu Narayanan. Welcome to another episode of Good English. Today, let's look at another fascinating feature of English language. Words that are spelled the same but pronounced differently and have different meanings. For example, consider these two sentences. I read the book yesterday and I read books every day. The spelling of this particular word, R-E-A-D, is the same in both places, but the pronunciation changes. In the first sentence, R-E-A-D is pronounced read. I read the book yesterday. In the second, it is pronounced read. I read books every day. ഇങ്ങനെ സ്പെല്ലിംഗ് ഒരുപോലെയാണെങ്കിലും പ്രൊണൗൺസിയേഷനും മീനിങ്ങും വ്യത്യാസമുള്ള വേർഡ്സിനെയാണ് ഹെട്രോണിംസ് എന്ന് വിളിക്കുക. HETERONYMS, ഹെട്രോണിംസ്. ദ വേർഡ് മേ ലുക്ക് ദ സെയിം ഓൺ പേപ്പർ, ബട്ട് വെൻ വി സ്പീക്ക് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് വോയിസ്. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ്. ടേക്ക് ദ വേർഡ് LEAD, ലീഡ് ആൻഡ് ലെഡ്. ഇഫ് ഐ സേ ഷീ വിൽ ലീഡ് ദ ടീം, ഹിയർ ലീഡ് മീൻസ് to guide or direct. It is pronounced lead. But consider this sentence. The pipes contain lead. Here, lead refers to a metal. It is pronounced lead. So we have the same spelling, but two different pronunciations and two meanings.
3: ഒന്നിൽ നേതൃത്വം നൽകുക എന്ന അർത്ഥം മറ്റൊന്നിൽ ഒരു ലോഹത്തിനെ കുറിച്ചാണ് പറയുന്നത്.
2: The spelling does not tell us everything. We need the context. Now let's take another word. T-E-A-R, tear and tear. In the sentence, a tear rolled down her cheek. Here, tear means a drop of liquid from the eye. It is pronounced tear. But listen to this sentence. Be careful not to tear the paper. Here, tear means to rip or damage something by pulling it apart. It is pronounced tear.
3: ഒരേ സ്പെല്ലിംഗ് തന്നെ. ഒരു സെന്റൻസിൽ കണ്ണുനീരാണ്, മറ്റൊന്നിൽ പേപ്പർ കീറുകയാണ്.
2: So if someone says, I saw a tear or I saw a tear, we need to understand the context. Was it a tear in someone's eye or a tear in a piece of paper? Now let's look into another familiar word, W-I-N-D. It's spelled same but pronounced as wind and wind. We all know wind as moving air. The wind is very strong today. Here, this is pronounced as wind. But now consider this sentence. Please wind the clock. Here, wind means to turn or twist something. It is pronounced wind. അപ്പോൾ കാറ്റിനും ക്ലോക്ക് ചുറ്റുന്നതിനും ഒരേ സ്പെല്ലിംഗ് ആണെങ്കിലും പ്രൊണൗൺസിയേഷൻ വ്യത്യസ്തമാണ്, മീനിങ്ങും വ്യത്യസ്തമാണ്. The sentence helps us understand which meaning is intended. Now, let's move on to another word, B-O-W, bow and bow. This has two interesting pronunciation, but same spelling. The musician played the violin with a bow. Here, bow refers to the object used to play a string instrument. It is pronounced bow, like in bow and arrow. But consider, she made a bow before her performance. Here, bow means bending the upper part of the body as a gesture of respect. It is pronounced bow. It's a different pronunciation, but same spelling.
3: ഒരേ സ്പെല്ലിംഗ്. ഒന്നിൽ വയലിൻ വായിക്കാൻ ഉപയോഗിക്കുന്ന ബോ, മറ്റൊന്നിൽ ആദരവ് പ്രകടിപ്പിക്കാൻ വണങ്ങുകയാണ്.
2: സോ ഈവൻ പ്രൊണൗൺസിയേഷൻ ക്യാൻ ചേഞ്ച് ദ മീനിങ് ഓഫ് എ വേർഡ്. നൗ ലെറ്റ്സ് കൺസിഡർ അനദർ വേർഡ്, PRESENT. ഷി ഗേവ് മീ എ പ്രസന്റ്. ഹിയർ പ്രസന്റ് മീൻസ് ഗിഫ്റ്റ്. ഇറ്റ് ഈസ് പ്രൊണൗൺസ്ഡ് പ്രസന്റ്. ബട്ട് ലിസൺ ടു ദിസ് സെന്റൻസ്. ഓൾ ദ സ്റ്റുഡൻസ് ആർ പ്രസന്റ് ടുഡേ. ഹിയർ പ്രസന്റ് മീൻസ് ബീയിങ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. It is pronounced present, but the meaning changes according to the context. Now, as a verb, I will present my research tomorrow. Here, present means to show or deliver something. It is pronounced present. ഒരേ സ്പെല്ലിംഗ് ആണെങ്കിലും noun, adjective, verb എന്നിങ്ങനെ ഉപയോഗിക്കുമ്പോൾ മീനിങ്ങിലും സ്ട്രെസ്സിലും മാറ്റം വരാം. Now, let's take one final example. BASS, bass and bass. The bass guitar produces a deep sound. In this sentence, bass, B-A-S-S, bass, refers to a low musical sound. It is pronounced bass even though it is spelled as B-A-S-S. But consider,

0: They caught a large bass in the lake. Here, bass refers to a type of fish, pronounced as bass. The spelling is same, but the pronunciation and meaning are different. So what do these examples teach us? English spelling does not always provide a complete guide to pronunciation. A word may look familiar, but we still need to listen to the sentence and understand the context. സന്ദർഭം അനുസരിച്ച് ഒരു വാക്കിൻ്റെ അർത്ഥം മാറുന്നത് മനസ്സിലാക്കുക. ഐ ഹോപ്പ് ദീസ് സെഷൻസ് ഹാവ് ബീൻ യൂസ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫോർ യു. കീപ് ലിസണിംഗ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് എക്സ്പ്ലോറിംഗ് ഇംഗ്ലീഷ്. താങ്ക് യു ഓൾ.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: പ്രേക്ഷണതക്കളെ ഒരു അറിയിപ്പ്. ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടി 9496593211. ഓർക്കുക, ഹരിതം ഹെലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. ഒരു ഗാനം ആസ്വദിക്കാം. ചിത്രം ഉർവശി ഭാരതി, രചന അത്തിക്കുറിശ്ശി സുകുമാരൻ നായർ, സംഗീതം ദക്ഷിണാമൂർത്തി, ഗായകനേശ്വരൻ.

0: നോവൽ സഞ്ചാരം.
1: ഉറൂബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, വിശ്വനാഥനും ഗോപാലകൃഷ്ണനും വന്നില്ല. സുലൈമാൻ കാത്തിരിക്കുക തന്നെയാണ്. അയാൾ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. ആ മുട്ടിച്ചെരിപ്പിന്റെ ശബ്ദം ക്ടോം ക്ടോം എന്ന് ഉമ്മറക്കോലായിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. കൂടെ കൂടെ പടിക്കലേക്ക് നോക്കും, വീണ്ടും നടത്തം തുടരും. ഇതിനിടയിൽ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഖദീജയെ അയാൾ കണ്ടില്ല, അവളുടെ ചോദ്യവും കേട്ടില്ല. കുളിക്കാൻ ചൂടുവെള്ളം വേണോ? അയാൾ നടക്കുക തന്നെയാണ്. വളരെ മണിക്കൂറുകളായിട്ട് അയാൾ അസ്വസ്ഥനായിരിക്കുകയാണ്. അത് ഖദീജയും മനസ്സിലാക്കിയിരുന്നു. എന്താണിതിന് കാരണമെന്ന് അവൾക്കറിഞ്ഞുകൂടാ. കച്ചവട സംബന്ധമായും കുടുംബസംബന്ധമായും ഉണ്ടാകാറുള്ള എല്ലാ കുടുക്കുമസാലകളും അയാൾ അവളുടെ മുമ്പിൽ വയ്ക്കുക പതിവാണ്. ആ ദമ്പതികൾ ഒന്നിച്ചിരുന്ന് വിഷമപ്രശ്നങ്ങൾക്കൊരു സമാധാനം കണ്ടെത്തിയിട്ടുമുണ്ട്. തലേന്നാൾ മുതൽക്ക് അസ്വസ്ഥനായിരുന്നിട്ടും അയാൾ തന്നോട് ഒന്നും പറയാത്തതെന്തെന്ന് അവൾ അത്ഭുതപ്പെട്ടു. എന്തായാലും അങ്ങനെ വിട്ടുകൂടെന്ന് അവളും ഉറച്ചിട്ടുണ്ട്. പക്ഷേ പതുക്കെ വേണം സമീപനം. ഖദീജ അടുത്തേക്ക് ചെന്ന് അയാളുടെ കൈ തൊട്ടു. ദാ പിന്നെയ്, സുലൈമാൻ ഒന്ന് തിരിഞ്ഞു നോക്കി.
3: ഇങ്ങക്കെന്തായിപ്പോയിനും?
2: ഒന്നുമില്ല.
3: അച്ചേലിക്ക് പറഞ്ഞാ പറ്റൂലല്ലേ?
2: ഒന്നുമില്ല. അയാൾ അതേ വാക്ക് തന്നെ ആവർത്തിച്ചു. എന്നിട്ട് നടത്തവും തുടർന്നു. കുടോം കുടോം കുടോം.
3: ഇങ്ങളങ്ങനെ തിരിഞ്ഞു നടന്ന് ബമ്പനാവണ്ട. ആ
2: നീ അവിടുന്ന് പോകുന്നുണ്ടോ?
3: എന്തിരുത്താനും നിങ്ങൾ കൽബിൽ വെച്ച് പോക്കുന്നു.
2: എനിക്കിഷ്ടമുള്ളത്. സുലൈമാന് ശുണ്ഠി വന്നു.
3: ഏയ്, ഇങ്ങടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും അപ്പ യണ്ട? അറിയാഞ്ഞിട്ട് ചോദിച്ച. എന്നു മുതലിച്ചേ അത് തുടങ്ങിയത്?
2: ഖദീജ,
3: എന്റെ മീസ ബരപ്പിക്കുന്നു.
2: നീ അവിടുന്ന് പോവാ, ഇല്ലെങ്കിൽ പിന്നെ നീ തന്നെ ദുഃഖിക്കും. എല്ലാ സമയവും മനുഷ്യൻ ഒരുപോലെ അല്ല. അയാൾ മതിച്ച കാളയെപ്പോലെ ഒന്ന് തിരിഞ്ഞു നിന്നു. ഖദീജ ആ കണ്ണുകളിലേക്ക് നോക്കി. ഒരു കൊടുങ്കാറ്റ് അവിടെ ചുഴന്നു കളിക്കുന്നത് ആ കുടുംബിന് കണ്ടു. അതോടെ അവൾ തലവലിക്കുകയും ചെയ്തു. ഖദീജ സ്വൽപ്പനേരം അതേ നിൽപ്പിൽ നിന്നു. എന്നിട്ട് ചടുന്നനെ വിരി തട്ടി നീക്കി അകത്തേക്ക് കടന്നു. ആ പോക്കിൽ ദേഹത്തിലെ ആഭരണങ്ങളെല്ലാം കൂടി കലമ്പലുണ്ടാക്കി. എന്നിട്ടും സുലൈമാൻ തിരിഞ്ഞു നോക്കിയില്ല. അയാളുടെ ഹൃദയത്തിൽ ഒരു ചുഴലിക്കാറ്റ് നടക്കുകയാണ്. തലേന്നാൾ മുതൽക്ക് ഒരു പൂവിതൽ ആ കാറ്റിൽ ചുറ്റിച്ചുറഞ്ഞ് മേൽപോട്ടു പൊങ്ങി ഹൃദയത്തിന്റെ എല്ലാ കോണിലും ചെന്നു മുട്ടി പൊടുന്നനെ കീഴ്പോട്ടു പതിക്കുന്നു. വീണ്ടും പൊക്കിയെടുക്കപ്പെടുന്നു. മൂക്കിൽ കുത്തിത്തറയ്ക്കുന്ന സൗരഭ്യത്തോടുകൂടിയ ആ പൂവിതൽ വിശ്വനാഥനാണ്. എന്തിനവൻ വന്നു? താനെന്തിന് അവന് കൈകൊടുത്ത് കരകയറ്റി? എന്നേക്കുമായി അടഞ്ഞു എന്ന് വിചാരിച്ച ഒരു വാതിൽ പെട്ടെന്ന് തള്ളി തുറന്നിരിക്കുകയാണ്.
1: ഉറൂബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
6: മായാമുദ്രകൾ
7: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
8: ഇന്ന് ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
9: പഞ്ചാരിമേളമായാലും തായമ്പകയായാലും അതിലെ ഓരോ കൊട്ടും സമയത്തെ വേണ്ട അനുപാതത്തിൽ വിഭജിക്കുന്ന ഗണിതക്രിയയാണ്. ആ താളക്രമം കലാകാരന്മാർ മനസ്സിലെണ്ണുന്നത് താളവട്ടങ്ങളുടെ ഘടന, ഇലത്താളത്തിന്റെ അടിത്തറ, വായ്ത്താ

0: ശരികൾ എന്നിവയിലൂടെ സമയത്തെ തുല്യമായി പകുക്കുന്ന ഗണിത പ്രക്രിയയിലൂടെയാണ്.
1: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: സമയം 8:35. സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഓരോരുത്തരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവരാണ്. ഉപ്പും പുളിയും കയ്പും ചവർപ്പും മധുരവും എല്ലാം കൂട്ടിച്ചേർന്ന് നാവിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിച്ച് സ്വാദ് പകർന്നു തരുന്ന വിഭവങ്ങൾ. ഇന്നത്തെ സ്മൃതിമധുരം സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ യാത്രയിലേക്ക്. ആദ്യഗാനമിത പുഷ്പവതി പാടിയതാണ്. ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

0: പ്രിയ ശ്രോതാക്കളെ, സ്വാദിഷ്ടമായ വിഭവങ്ങളിലൂടെയുള്ള യാത്രയുമായി എത്തിയ ഇന്നത്തെ സ്മൃതിമധുരം ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
4: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: സമയം 8 മണി കഴിഞ്ഞ്.

0: മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: ശരീരം, മനസ്സ്, ആത്മാവ്, ഈ മൂന്ന് നെടുംതൂണുകളിൽ അധിഷ്ഠിതമാണ് യോഗയുടെ ചര്യകൾ. ഇവയുടെ സന്തുലനാവസ്ഥ ലക്ഷ്യമിട്ട് അതിലൂടെ മോക്ഷപ്രാപ്തി കൈവരിക്കുക എന്നത് തന്നെയാണ് യോഗയുടെ ആത്യന്തിക ലക്ഷ്യവും. അമിതവണ്ണം അഥവാ ഒബീസിറ്റി എന്നത് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇതിൽ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്ന കണക്കുകളും ഹെൽത്ത് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. അമിതവണ്ണം മിക്കപ്പോഴും ഉണ്ടാകുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിലുള്ള കാലറീസ് അഥവാ ഊർജം നഷ്ടപ്പെടുത്തുന്ന ഊർജത്തെക്കാളും കൂടുതലാകുമ്പോഴാണ്. ഇതിനും പുറമെ ജനിതക വൈകല്യങ്ങൾ, തൈറോയിഡ് അബ്നോർമാലിറ്റീസ് പോലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയിലും അമിതവണ്ണം ഉണ്ടാകാം. അമിതവണ്ണമുള്ളയാളിൽ അനിയന്ത്രിതമായി കൊഴുപ്പ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിയുകയും ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരിൽ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വേസ്റ്റ് സർക്കംഫറൻസ് എന്നിവ കൂടുകയും ശരീരം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായി പ്രകടം ആക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായും നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, കൂടുതലായി വിയർക്കുന്നു, മുട്ടുവേദന, പ്രത്യേകിച്ചും കാൽമുട്ടുവേദന, ആഹാരം കൃത്യമായി ദഹിക്കാതെ, ഗ്യാസ് ട്രബിൾ, വയർവീർപ്പ് മുതലായവ ഉണ്ടാകുക, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ത്രീകളിലാണെങ്കിൽ PCOD, ഇതിനുപരി ഏറ്റവും അപകടകാരിയായി ഹൃദ്രോഗവും. ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന അമിതവണ്ണം യോഗയിലൂടെ ഗണ്യമായി നിയന്ത്രിക്കാം. എന്നാൽ ഹോർമോൺ വ്യതിയാനം കൊണ്ടും മറ്റ് ജനിതക തകരാറ് മൂലവും ഉണ്ടാകുന്ന അമിതവണ്ണത്തിൽ കൃത്യമായ വൈദ്യസഹായത്തോടൊപ്പം മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി എന്ന രീതിയിൽ യോഗ പരിശീലിക്കാം. അമിതവണ്ണമുള്ളവരിൽ യോഗ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ അവരിൽ ശ്വാസഗതി താളം തെറ്റിയതാകാം. ആദ്യം ലൂസനിങ് എക്സസൈസ് കൊടുത്ത് വളരെ ചെറിയ ആസനമുറകൾ അഭ്യസിക്കാം. ശ്വസനഗതിക്ക് അനുസരിച്ചു മാത്രം അത് ചെയ്യുക. അതോടൊപ്പം ഭക്ഷണ ക്രമീകരണവും വളരെ കരുതലോടെ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടെ കൈക്കൊള്ളണം. ലഘു പ്രാണായാമങ്ങളായ അനുലോമ വിലോമ പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം എന്നിവ ആദ്യം അഭ്യസിക്കാവുന്നതാണ്. സൂര്യഭേദി പ്രാണായാമവും അളവിനനുസരിച്ച് നൽകുന്നത് അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് സന്തുലനാവസ്ഥയിലെത്തിക്കാൻ സഹായിക്കും. ശ്വാസഗതി മെച്ചപ്പെട്ടു തുടങ്ങുമ്പോൾ സൂര്യനമസ്കാരം ശീലിക്കാൻ കഴിയും. വിദഗ്ധ യോഗ പരിശീലകന്റെ സഹായത്തോടെ മാത്രം ചെയർ സൂര്യ നമസ്കാരം പോലുള്ളവ ചെയ്യാം. അതിനിടയിൽ അടിവയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ആസനങ്ങളായ നൗകാസനം, ഭുജംഗാസനം, ധനുരാസനം, ഹസ്തപാദാസനം, ചക്കിചലാസനം എന്നിവ പൂർണ്ണ ശ്രദ്ധയോടെ അഭ്യസിക്കാം.
2: യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
4: മായാമുദ്രകൾ.
0: ഇനിയൊരു ഗാനത്തിലേക്ക്. യേശുദാസ് പാടിയതാണ് ചിത്രം ഋതുഭേദം. സംഗീതം ശ്യാം.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: പഞ്ചാരിമേളമായാലും തായമ്പകയായാലും അതിലെ ഓരോ കൊട്ടും സമയത്തെ വേണ്ട അനുപാതത്തിൽ വിഭജിക്കുന്ന ഗണിതക്രിയയാണ്. ആ താളക്രമം കലാകാരന്മാർ മനസ്സിലെണ്ണുന്നത് താളവട്ടങ്ങളുടെ ഘടന, ഇലത്താളത്തിന്റെ അടിത്തറ, വായ്ത്താരികൾ എന്നിവയിലൂടെ സമയത്തെ തുല്യമായി പകുക്കുന്ന ഗണിത പ്രക്രിയയിലൂടെയാണ്.
0: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഷിബു ചക്രവർത്തിയുടെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ ഈണം, യേശുദാസും ചിത്രയും പാടി ഗാനം ചിത്രമന്ന.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ആകാശവാണി, സമയം 9 മണി.
2: ആകാശവാണി.

തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാഷ്ട്രീയ പോഷൺ മാ.

0: ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ, അവരുടെ കുടുംബങ്ങൾ എന്നിവർക്കിടയിൽ പോഷകാഹാരം, ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഷ്ട്രീയ പോഷൺ മാ അഥവാ ദേശീയ പോഷകാഹാര മാസം ആചരിക്കുന്നത്. എന്റെ അംഗണവാടി എന്റെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ പദ്ധതിയിൽ അംഗണവാടികളുടെ പ്രാധാന്യം വളരെ വലുതാണ്. പോഷകാഹാരം ബാല്യകാല വളർച്ചയും വികസനവും പരിചരണവും തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായിട്ടാണ് അംഗണവാടികളെ കണക്കാക്കുന്നത്. നെടുമങ്ങാട് അഡീഷണൽ ICDS സൂപ്പർവൈസർ ശ്രീമതി നിഷ ജെ എൽ.
1: രാഷ്ട്രീയ പോഷന്മാർ 2026 സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 8 വരെയാണ് ആഘോഷിക്കുന്നത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാസാചരണം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പൊതുജന ആരോഗ്യ വെല്ലുവിളികളിൽ ഒന്നാണ് പോഷകക്കുറവ്. ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, വളർച്ച, പഠനം, ഉൽപാദനക്ഷമത എന്നിവയെ ബാധിക്കുന്നു. ഇതിനൊരു സംയോജിത പരിഹാരം കണ്ടെത്തുന്നതിനായി പോഷകാഹാരത്തെ ഉയർത്തിക്കൊണ്ടു വരുന്നതിനായി 2018 മാർച്ചിലാണ് പോഷൻ അഭിയാന് തുടക്കം കുറിച്ചത്. പോഷൻ അഭിയാന്റെ കീഴിൽ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, കൗമാരക്കാർ എന്നിവർക്കിടയിൽ പോഷകാഹാരം, ആരോഗ്യം, പരിചരണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ മാസം രാഷ്ട്രീയ പോഷൺ മാ ആഘോഷിക്കുന്നു.
0: സമീകൃതവും പ്രോട്ടീൻ സമൃദ്ധവുമായ ഭക്ഷണം ശിശുക്കൾക്കും കുട്ടികൾക്കും ലഭ്യമാക്കുന്നതിനും കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ബോധവൽക്കരണവും ഈ മാസാചരണത്തിലൂടെ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ശ്രീമതി അനു മാത്യു.
2: പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരമാവധി അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ സെപ്റ്റംബർ മാസത്തെ പോഷൺ മാസമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ആരോഗ്യത്തിന്റെയും വികസനത്തിന്റെയും നിർണായക ഭാഗമാണ് പോഷകാഹാരം. മെച്ചപ്പെട്ട പോഷകാഹാരം കഴിക്കുന്നതിലൂടെ ശിശു മാതൃ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സുരക്ഷിതമായ ഗർഭധാരണവും പ്രസവവും സാധ്യമാക്കുവാനും പ്രമേഹം, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ആരോഗ്യം, ആയുസ് എന്നിവ മെച്ചപ്പെടുത്താനും സാധിക്കും. ആരോഗ്യമുള്ള കുട്ടികൾ പഠന മികവ് പുലർത്തുകയും പോഷകാഹാരമുള്ള ആളുകൾ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരാകുകയും അങ്ങനെ ദാരിദ്ര്യം, രോഗാവസ്ഥ എന്നിവ മറികടക്കാനും ക്രമേണ രാജ്യത്തെ വികസന പാതയിലേക്ക് നയിക്കാനും സാധിക്കും. ഈ വർഷത്തെ പോഷൺ മാസത്തിന്റെ തീം വളരെ പ്രസക്തമായ ഒന്നാണ്. എന്റെ അംഗൻവാടി എന്റെ ഉത്തരവാദിത്വം. അതായത്, ഇന്ത്യയുടെ പോഷകാഹാര പദ്ധതി എന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിന്റെയോ മാത്രം പദ്ധതിയല്ല, മറിച്ച് സമൂഹം മൊത്തത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതി എന്നതാണ് സൂചിപ്പിക്കുന്നത്. പോഷകാഹാരം എന്നത് സർക്കാരിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നത് ഈ തീം ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിന്റെ 4 പ്രധാന ഘട്ടങ്ങളിൽ പോഷകാഹാരം പ്രാധാന്യമർഹിക്കുന്നു. ഒന്നാമത്തത് കുട്ടികളിലെ പോഷകാഹാരമാണ്. 2026 ICMR പുതിയ നയരേഖ പ്രകാരം 6 മുതൽ 59 മാസം വരെയുള്ള കുട്ടികളിലെ വിളർച്ചാ നിരക്ക് ഇന്ത്യയിൽ 67%, കേരളത്തിൽ 39%. ഒരു സമീകൃതാഹാരം ഉൾപ്പെടുത്തുന്നതിലൂടെ കുട്ടികളിലെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം എന്നിവ ഉൾപ്പെടുത്താനും ഇവ കുട്ടികളുടെ എല്ലുകളുടെയും പേശികളുടെയും ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു. കൂടാതെ പ്രായത്തിനൊത്ത ശരീരഭാരം കൈവരിക്കാനും സമീകൃതാഹാരം സഹായിക്കുന്നു.
0: ഒരു കുട്ടി എന്ത് കഴിക്കുന്നു എന്നതും എന്ത് പഠിക്കുന്നു എന്നതും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആവശ്യത്തിന് പോഷകാഹാരം ലഭ്യമായാൽ മാത്രമേ ശരിയായ വിധം ബുദ്ധി വികസിതമാകുകയുള്ളൂ. അതിനാൽ ബാല്യകാലത്തിന് മുമ്പ് ശിശുവായിരിക്കുമ്പോൾ തന്നെ ശരിയായ പരിചരണം ആവശ്യമാണ്. ശ്രീമതി അനു മാത്യു തുടരുന്നു.
2: തലച്ചോറിന്റെയും നാഡീവ്യവസ്ഥയുടെയും വികസനത്തിന് കുട്ടികളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പുകളും വിറ്റാമിനുകളും ഒമേഗ3, DHA, അയൺ എന്നിവ അത്യാവശ്യമാണ്. ഇത് പഠന മികവിനും ബുദ്ധികൂർമ്മതയ്ക്കും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്ന കുട്ടികളിൽ അസുഖങ്ങൾ

0: വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ അവരുടെ ഭക്ഷണത്തിൽ വിറ്റാമിൻ സി, സിങ്ക് എന്നിവ അടങ്ങിയത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാക്കാം? കുട്ടികളുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങളായ അരി, ഗോതമ്പ്, റാഗി, ചോളം, ചെറുധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. ഇവ ശരിയായ ഊർജം നൽകാൻ സഹായിക്കുന്നു. ശരീര വളർച്ചയ്ക്കായി ദിവസവും മുട്ട, മത്സ്യം, കോഴിയിറച്ചി, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, പാൽ, തൈര് എന്നിവ ഉൾപ്പെടുത്തുക. ദിവസവും രണ്ട് തരത്തിലുള്ള പഴങ്ങളും എല്ലാ ഭക്ഷണത്തിലും പല നിറങ്ങളിലുള്ള പച്ചക്കറികളും ഉൾപ്പെടുത്തുക. ഇലക്കറികൾ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഇത് കൂടാതെ നട്സ്, നിലക്കടല, സീഡ്സ് എന്നിവയും നൽകണം. കുട്ടികളുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് എണ്ണപ്പലഹാരങ്ങൾ, മധുരമുള്ള സ്നാക്കുകൾ, ചോക്ലേറ്റുകൾ, പ്രോസസ്ഡ് ഫുഡ്, ബേക്കറി പലഹാരങ്ങൾ എന്നിവ. ഇവയുടെ അമിത ഉപയോഗം കുട്ടികളുടെ ദഹനത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ബാധിക്കുകയും കൂടാതെ പൊണ്ണത്തടി, അമിതഭാരം എന്നിവ ഉണ്ടാവാനും ഇതുവഴി ജീവിതശൈലി രോഗങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ വരാനുമുള്ള സാധ്യത കൂട്ടുന്നു. അടുത്തതായി പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ലഭിക്കേണ്ട മറ്റൊരു വിഭാഗമാണ് പെൺകുട്ടികളും സ്ത്രീകളും. കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ അനീമിയ തടയുന്നതിനായി പോഷകാഹാരം കഴിക്കുകയും ഊർജ്ജസ്വലരായിരിക്കാനും ശ്രമിക്കുക. ഗർഭധാരണത്തിന് മുൻപും ഗർഭകാലത്തും അമ്മ കഴിക്കുന്ന ആഹാരമാണ് കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത്. വിളർച്ചയുള്ള അമ്മ വിളർച്ചയുള്ള കുട്ടികളെയാണ് ജനിപ്പിക്കുന്നത്. അതിനാൽ പെൺകുട്ടികൾ ദിവസവും ഇലക്കറികൾ, ശർക്കര, മുളപ്പിച്ച പയർ, പഴവർഗ്ഗങ്ങൾ, ഓറഞ്ച്, നെല്ലിക്ക, ക്യാരറ്റ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടാതെ അനീമിയ പ്രതിരോധിക്കാനും ശ്രദ്ധിക്കണം. അടുത്ത വിഭാഗമാണ് ഗർഭിണികൾ. ഗർഭിണികൾക്ക് സമീകൃത ആഹാരം അല്ലെങ്കിൽ പോഷകപ്രദമായ ഭക്ഷണം നൽകണം എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഗർഭിണി ദിവസവും 350 കലോറിയും 20 ഗ്രാം പ്രോട്ടീനും അധികമായി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ പോഷൺ മാസത്തിൽ പോഷകാഹാരം നൽകുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമായി കാണാതെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി ഏറ്റെടുത്ത് നടപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാം.
1: അങ്കണവാടിയിലെ ഗുണഭോക്താക്കൾക്ക് പുതിയതും വൈവിധ്യമാർന്നതും ചൂടുള്ളതുമായ ഭക്ഷണം ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ്. മാത്രമല്ല, സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമിലൂടെ ലഭ്യമാകുന്ന ആഹാരത്തിന്റെ ഗുണനിലവാര പരിശോധനയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഹോട്ട് കുക്ക്ഡ് മീൽസ് അഥവാ HCMന്റെ തത്സമയ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാവുന്നതാണ്. തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുട്ടമൂട് കൃഷ്ണനാചാരി മെമ്മോറിയൽ അംഗൻവാടി വർക്കർ ശ്രീമതി മഞ്ജു SS.
2: കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാർ എന്നിവരിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും പോഷകാഹാരക്കുറവ് തടയുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ ദിവസവും ഓരോ കളർ കോഡാണ് ഉള്ളത്. തന്നിരിക്കുന്ന കളർ കോഡിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസത്തെയും പോഷക പ്രവർത്തനം അംഗനവാടികളിൽ നടത്തുന്നത്. അംഗനവാടികളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനം ശരീരത്തിന്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരിയായ അളവിൽ എല്ലാ പോഷകങ്ങളും സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നതിന് വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, മാംസ്യം, മത്സ്യം തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രധാനമാണ്. കുട്ടികളുടെ വളർച്ചയും ഭാരവും നിരീക്ഷിക്കുക. കൂടാതെ കൈകഴുകൽ, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, സുരക്ഷിതമായ കുടിവെള്ളം, ശുചിത്വമുള്ള ഭക്ഷണ രീതി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും അതിലൂടെ ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് പോഷമായയുടെ പ്രധാന ലക്ഷ്യം.
1: ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷക സമൃദ്ധമായ ആഹാരത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുക എന്നതാണ് പ്രധാനം. അമ്മമാരുടെ ആരോഗ്യം കുട്ടികൾക്കും ഭാവിക്കും വേണ്ടിയാണ്. കുട്ടികളാണ് നാളത്തെ രാഷ്ട്രനിർമ്മാതാക്കൾ. ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കും രാഷ്ട്രത്തിനും രാഷ്ട്രീയ പോഷൺ മാ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽത്തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷേ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട്

0: വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അത് മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിന്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മേഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന ഒരു ഡിസീസസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം

0: ഉള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷ്യർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ള ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംറ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
3: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിത്യശ്രീ മഹാദേവൻ പാടിയ കൃതികൾ. വയലിൻ MBRS കണ്ണൻ, മൃദംഗം ഐ ശിവകുമാർ, ഖടം THV ഉമാശങ്കർ, മുഖർശംഖ് R രാമൻ.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൌണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ശ്രീ ബി സുനിൽ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496553221, ഒരു നമ്പർ കൂടി 9496593321. ഇനി പരിപാടിയിലേക്ക്.
1: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, തേനീച്ച വളർത്തൽ, തേൻ സംഭരണം, സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഹോർട്ടികോർപ്പിൻ്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം സാർ.
1: നമുക്കറിയാം കാർഷിക വിളവർദ്ധനവിനും അതുപോലെ തന്നെ കാർഷിക വിളവർദ്ധനവിനെ സഹായിക്കുന്നത് വഴി ലോകത്ത് തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ തേനീച്ചകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുഷ്പിക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പ്രത്യുൽപാദനം, റീപ്രൊഡക്ഷനെ സഹായിക്കുക, പരാഗണത്തിലൂടെ സഹായിക്കുക വഴി നമ്മുടെ പ്രകൃതി ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുമൊക്കെ തേനീച്ചകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ തേനീച്ചകളെ വളർത്തണം, അല്ലെങ്കിൽ തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രാധാന്യം, ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം.
2: അതായത് നമുക്കുള്ള നാല് ശോകോ, ഈ തേനീച്ചകൾ മാത്രമല്ല പരാഗണത്തെ സഹായിക്കുന്ന ഷഡ്പദ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്. ഇപ്പം ഷഡ്പദങ്ങൾ കൂടാതെ തന്നെ മറ്റു പക്ഷികൾ, പറവകളുണ്ട്, പല ജീവജാലങ്ങളുണ്ട്. പക്ഷെ അവയൊക്കെ അപേക്ഷിച്ച് തേനീച്ചകൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തേനീച്ചകളുടെ ഒരു ശാരീരിക ഘടനയാണ്. ഈ ശാരീരിക ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടുകൾക്കോ തുമ്പികൾക്കോ പൂമ്പാറ്റകൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത, ഇതിൻ്റെ ശരീരം ധാരാളം രോമാവൃതമായ ശരീരമാണ്. ഇപ്പോൾ രോമാവൃതമായൊരു ശരീരമായതുകൊണ്ട് തന്നെ ഇത് പൂവിലേക്ക് വരുമ്പോൾ ഈ പൂമ്പൊടി ശരീരത്തിലേക്ക് ശേഖരിച്ചെടുക്കാൻ അനായാസം കഴിയുന്നു എന്നുള്ളതാണ്.
1: അതിലെല്ലാം പറ്റി പിടിച്ചിരിക്കും
2: ശരീരത്തിൽ, രോമാവൃതമായ ശരീരത്തിൽ മുഴുവൻ ഈ പൂമ്പൊടി പറ്റി ഇരിക്കും. അപ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിൽ, അല്ലെങ്കിൽ അതേ വിഭാഗത്തിൽപ്പെട്ട ചെടിയുടെ ഒരു പെൺപൂവിലേക്ക് പോകുമ്പോൾ ഈ പരാഗണം നടത്താൻ അനായാസം കഴിയുന്നു. മറ്റു ഇപ്പോൾ വണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടുകളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. അപ്പോൾ അതിനകത്ത് ഈ പരാഗരേണുക്കൾ പറ്റിയിരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ പറ്റിയിരുന്നാലും പറന്നു പോകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത തേനീച്ചക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളാണ് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് പരാഗണത്തിന് അഭംഗുരമായ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ലോകത്തുള്ള സർവ കൃഷി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, കാർഷിക വൃത്തിയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ കാർഷിക ഉൽപ്പാദന വർധന ഉപാധിയായിട്ട് തേനീച്ചകളെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, തേനീച്ചകൾ അവർ പിന്നെ തേൻ, ഇപ്പം വണ്ടുകൾ തുമ്പികളൊക്കെ പോലുള്ള ഷഡ്പദങ്ങളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ആഹാരപദാർത്ഥം മാത്രമേ ശേഖരിക്കുള്ളൂ. പക്ഷേ തേനീച്ചകൾ അങ്ങനെയല്ല, അവയ്ക്ക്

0: വേണ്ട ആഹാരപദാർത്ഥത്തോടൊപ്പം തന്നെ, ഇപ്പോൾ തേനും പൂമ്പൊടി എടുക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മറ്റംഗങ്ങൾക്കുമുള്ള ആഹാരപദാർത്ഥവും കൂടി ശേഖരിക്കുന്നു. കൂടാതെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ആവശ്യമായ ആഹാരപദാർത്ഥവും കൂടി ശേഖരിച്ച് സംസ്കരിച്ച് സംഭരിച്ച് സൂക്ഷിക്കുന്നൊരു ജീവജാലമാണ്. അതുകൊണ്ട് എന്തു പറ്റും, കൂടുതൽ പുഷ്പങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ച് ഈ പൂമ്പൊടി ശേഖരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
1: നമ്മൾ പറയാറുണ്ട് തേനീച്ചകൾ കിലോ ഒരു ദിവസം കിലോമീറ്ററുകൾ സഞ്ചരിക്കാറുണ്ടെന്ന്.
0: ആണ്, ഒരു ഒരു ദിവസം നമ്മൾ ഒരു ഒരേ ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ കിലോമീറ്റർ പോവുകയല്ല, പോയിയും വന്നും പോയിയും വന്ന് നിൽക്കും. പോവുക, കുറച്ച് ദൂരം പോവുക, തേനെടുത്തുകൊണ്ട് വരിക, പൂമ്പൊടി എടുത്തുകൊണ്ട് വരിക, ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്ന അത്രയും ദൂരം തന്നെ തേനീച്ചകൾ ഒരു കുറച്ച് തേൻ ശേഖരിക്കാൻ വേണ്ടി തന്നെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹരിതം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ ശിവകുമാറാണ്.
1: ആ, ചോദിച്ചോളൂ ശിവകുമാർ. ബി സുനിലുണ്ട്, നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാം.
0: ആ ശിവകുമാറെ, പറഞ്ഞോളൂ.
2: ഹലോ സാറേ, ഈ കരിങ്കലിൻ്റെ ഇടയിൽ ഈ ചെറുതേനീച്ച കൂട് വെച്ചേക്കില്ല, അത് എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. രണ്ട് വിധത്തിലെടുക്കാൻ പറ്റും. ഒന്ന്, നമുക്കത് പൊളിച്ച് അതിൻ്റെ കൂട്, തേനീച്ചയുടെ പ്രപ്പോളിസും അതിനുള്ള കുഞ്ഞുങ്ങളും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം ഒരു പെട്ടിയിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഒന്ന്. രണ്ട്, ഒരു ഒരു ചെറുതേനീച്ച പിടിക്കുന്നുള്ളൊരു ട്രാപ്പുണ്ട്, ഒരു ചെറിയ തേനീച്ച പെട്ടിയുണ്ട്, അതിൻ്റെ ചെറിയ ട്യൂബൊക്കെ ഉണ്ട്. ഇത് കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ, ഒരു 6-7 മാസം കാലം അത് കണക്ട് ചെയ്ത് വെച്ചിരുന്നതിൽ തന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര തേനീച്ചവളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെടുക, അവ കറക്റ്റായിട്ടത് പറഞ്ഞു തരും. കേട്ടോ, ഈ ഒരു സമയത്തിനുള്ള പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വീഡിയോസൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ തരാം.
1: അവിടുത്തെ ഏതെങ്കിലും കോൺടാക്ട് നമ്പർ?
0: ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര ഓഫീസിൻ്റെ നമ്പറുണ്ട്, അത് ഞാനൊന്ന് പറയാം. 0479235669 0479235695. ഓക്കെ
1: ഓക്കെ. ശിവകുമാർ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: യെസ്, ഈ പ്രത്യേകതകൾക്കൊണ്ട് ഈ പരാഗണത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ജീവജാലം എന്നുള്ളതിനെ, അവരുടെ ഈ വലിയ പങ്ക് നമ്മുടെ കാർഷിക വിളകളെ ഒപ്പം തന്നെ കാർഷിക വിളയുടെ ഉൽപ്പാദനം മാത്രമല്ല മറ്റും കളകളുടെ, ഇപ്പോൾ കളകളുടെ, അതായത് ഭൂപ്രകൃതി സംരക്ഷിക്കുന്നതിന്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവജാലം. അതാണ് തേനീച്ചകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആശയത്തിലേക്ക് ലോകം നീങ്ങുന്നത്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴേ ഒരു തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ്? താങ്കൾ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ.
0: ഇത് ഈ തേനീച്ച വളർത്തലിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ചെറുതേനീച്ചയെ പോലുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, വലിയ തേനീച്ച, അതായത് ഇന്ത്യൻ തേനീച്ച പോലുള്ള ജീവ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ചയൊക്കെ വളർത്തുന്നതിന് നല്ലൊരു ഒരു ശാസ്ത്രീയ പഠനം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിന് നല്ല പരിശീലനം കിട്ടിയാൽ മാത്രമേ ഒരു ശരിയായ രീതിയിൽ തേനീച്ച വളർത്തൽ നമുക്ക് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പരിശീലനം വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്.
1: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
3: ഇത് ശിവദാസാണ്.
1: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
3: നാലാം മൈൽ കുണ്ടറയിൽ.
1: ആ, ശരി ശരി, ചോദിച്ചോളൂ.
0: കൊല്ലം ജില്ല. പറഞ്ഞോളൂ,
1: എന്താണ് സംശയം അറിയേണ്ടത്, ചോദിച്ചോളൂ.
3: എനിക്ക് വളർത്തണമെന്നുണ്ട്, അതിന്റെ കൂടും കൂടെ എവിടെ നിന്ന് കിട്ടും
0: അറിയാം. അല്ല, ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. തേനീച്ച കൂടും അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ കാലിക്കൂടും തേനീച്ച ഉൾപ്പെടെയുള്ള കൂടും ഒക്കെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ലഭ്യമാണ്.
1: കൊല്ലത്ത് എവിടെയെങ്കിലും അദ്ദേഹം താമസിക്കുന്നത്? നാലാം മൈൽ വെളിയം.
0: യെസ് യെസ്. അപ്പോൾ കൊല്ലത്ത് എവിടെയെങ്കിലും ഞങ്ങൾ ഈ തേനീച്ച കോളനി കൊടുക്കുന്ന ദിവസം വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദ വിവരം കിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു.
1: അപ്പം നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അതാണ്, അപ്പം പരിശീലനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹോർട്ടികോർപ്പ് ഒരു ഇത് 3 ദിന പരിശീലനമുണ്ട്. അത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കഴിഞ്ഞ വർഷം വരെയുള്ള നടന്നുകൊണ്ടിരുന്നു. ഈ
1: സംസ്ഥാനത്തെ തേനീച്ച വളർത്തൽ പരിശീലനം നൽകുന്ന ഒരേ ഒരു സ്ഥാപനം നമ്മുടെ കല്ലുമേൽ
0: തേനീച്ച വളർത്തൽ കേന്ദ്രം വഴിയാണ്. വഴിയെങ്കിലും നമ്മൾ ഓഫ് സ്റ്റേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ലകളിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ തേനീച്ച പരിശീലനം വേണമെന്ന് വെച്ച്
1: കഴിഞ്ഞാൽ
0: യെസ് നമ്മുടെ നേതൃത്വത്തിൽ അവിടെ പോയി. ഇപ്പം അവിടുത്തെ കൃഷി ഓഫീസർ ഒരു റിക്വസ്റ്റ് തരികയാണെങ്കിൽ അവിടെ ഒരു 10-30 പേര് പരിശീലനത്തിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി ചെയ്യാറുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചെയ്യാറുണ്ട്.
1: ഈ പരിശീലനത്തിന്റെ പ്രാധാന്യം വളരെ അത്യാവശ്യമാണെന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ ഈ എത്ര ദിവസത്തെ പരിശീലനമാണ് ഇപ്പം ഒരാൾക്ക്, ഒരു കർഷകന് തേനീച്ച വളർത്തലിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിവരും?
0: ഒരു 3 ദിവസത്തെ പരിശീലനം മതിയാവും തുടങ്ങാനായിട്ട്. പിന്നീട് ഞങ്ങൾക്ക് 2 പ്രോഗ്രാമുണ്ട്. 1 3 ഡേയ്സ് ട്രെയിനിങ് ഉണ്ട്. അതുകൂടാതെ നാഷണൽ ബി ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഒരു 7 ദിവസത്തെ പരിശീലനമുണ്ട്. അത് റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്. മാവേലിക്കര നമ്മുടെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ താമസിച്ച് പഠിക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് ഈ തേൻ ഉൽപ്പാദനത്തോടൊപ്പം തന്നെ, തേനീച്ച വളർത്തലിനോടൊപ്പം തന്നെ തേൻ സംസ്കരണം, അതിനുള്ള ഇക്വിപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും തേനിലെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിപുലമായൊരു പദ്ധതിയാണ് 7 ദിവസത്തെ പരിശീലനം എന്ന്
1: പറയുന്നത്. അവൾ എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ പരിശീലനം കൊടുക്കുന്നത്?
0: പ്രധാനമായിട്ടും തേനീച്ച വളർത്തൽ എങ്ങനെ കൈകാര്യം, തേനീച്ചകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം. അത് കുത്തുന്ന ഒരു തേനീ ജീവജാലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധ എന്തൊക്കെയാണ്. പിന്നെ റെഗുലറായിട്ട് ഇത് എല്ലാ ദിവസവും തേനീച്ചക്കൂട് തുറക്കുകയോ അല്ലെങ്കിൽ പരിചരണമോ നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കൃത്യസമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള നിലയിൽ അതേപോലെ നമ്മൾ എല്ലാ ആഴ്ചകളും കൃത്യമായിട്ട് അതിൻ്റെ പരിചരണ മാർഗങ്ങൾ നടത്തേണ്ടതാണ്. ഇത് കൂടാതെ തേൻ സംഭരണം, തേൻ ശേഖരണം, കർഷകർ തേൻ ശേഖരിക്കുന്നതിനകത്ത് ഒരു വലിയ ഒരു ഒരു വളരെ അൺഹൈജീനിക് ഇതിലായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കാണിക്കേണ്ട ഒരു ഒരു ശുചിത്വമുണ്ട്. എത്ര ഭംഗിയായി അല്ലെങ്കിൽ എത്ര പിന്നെ ശാസ്ത്രീയമായി തേനീച്ച തേൻ എങ്ങനെ സംഭരിക്കാമെന്നുള്ളത്, അതൊരു വലിയ പരിശീലനത്തിന് വലിയൊരു സബ്ജക്റ്റായിട്ട് തന്നെ നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മൂന്നാമതായി ഈ തേൻ സംഭരിച്ച് കഴിഞ്ഞ, നമ്മൾ ശേഖരിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭരിക്കണം, സംസ്കരിക്കണം, ഇതും വലിയൊരു ഒരു ഇതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ശേഖരിക്കുന്നതിന് ഒരു അതിന് ഉപയോഗിക്കുന്ന ഇക്വിപ്മെൻറ്റ്സ്, അതിനുപയോഗിക്കുന്ന ഡ്രമ്മുകൾ, അതായത് തേൻ ശേഖരിച്ച് വെക്കാൻ, സംഭരിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഡ്രമ്മുകൾ, ഇതൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായ ഒരു ഒരു ഇതിൽ ഒരു അവബോധത്തോടു കൂടിയല്ല പലപ്പോഴും. ഈ കെമിക്കൽസൊക്കെ വരുന്ന രാസപദാർത്ഥങ്ങൾക്ക് വരുന്ന ക്യാനുകളൊക്കെയാണ് പലപ്പോഴും ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും അഭികാമ്യം. അതല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ക്യാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ രീതിയിലുള്ള ഒരു ഒരു ഒരു ഒരു ആഹാര പദാർത്ഥം എന്നുള്ള നിലയിൽ നാം തേനിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യത്തെ വിളിച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിശീലനങ്ങൾ നടത്തുന്നത്. അപ്പോൾ സംഭരണ രംഗത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഓക്കെ
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: സർ, ഈ തേനീച്ചക്കൂട് തിരിക്കുമ്പോഴേ
1: ചോദിച്ചോളൂ, ആരാണ് വിളിക്കുന്നത്?
4: ജയചന്ദ്രൻ, പാലക്കാട്ടിൽ
0: നിന്നാണ്. ജയചന്ദ്രൻ,
4: തേനീച്ചക്കൂട് തിരിക്കുമ്പോ ഞാൻ 9 പക്കം കൂട് തുറന്നു സർ, റാണി സെല്ല് എടുക്കാൻ വേണ്ടിട്ട്, റാണി സെല്ല് എടുത്ത് മറ്റേ കൂടിലേക്ക് വെക്കാൻ വേണ്ടിട്ട്.
0: ശരി,
4: അപ്പൊ നോക്കുമ്പോ അതിലത്തെ ഒരു സെല്ല് വിരിഞ്ഞു, 9 പക്കം വിരിഞ്ഞു.
0: ശരി,
4: എന്നിട്ട് പോലും ഞാൻ മറ്റേ സെല്ലൊക്കെ മുറിച്ചിട്ട് മറ്റേ കൂട് കൂടെ പകർത്താൻ വേണ്ടി വെച്ചു. പക്ഷെ ആ സെല്ലിനെ മറ്റു ഈച്ചകൾ നശിപ്പിച്ചിട്ടുണ്ടാവും.
0: അല്ല, അത് ഈ 9 ദിവസം എന്ന് പറയാൻ കാര്യം എന്താ? 8-8 നമ്മൾ പറയുന്നത്, 7-8 ദിവസം തന്നെ.
4: ഞാൻ 8-8 ഒരു ദിവസം വൈകുന്നേരത്താണ് തിരിച്ചത്, വൈകുന്നേരത്ത്.
0: അല്ല, അത് നോക്കണ്ട കാര്യം, നമ്മുടെ ഈ ധാരാളം ഈ തേനീച്ച ഉണ്ടായിരിക്കുകയും കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 8-ാം ദിവസമൊക്കെ ആകുമ്പോൾ ഇത് എമർജ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ 8-ാം ദിവസം തന്നെ ഇതിനെ പിന്നെ കട്ട് ചെയ്ത് മാറ്റുന്നതിനും പിരിച്ച് വെച്ച കൂടുകളിലേക്ക് ക്യൂൻ സെൽസ് നൽകുന്നതിനും ഒക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് 8 ദിവസമാണ്, 7-8 ദിവസമാണ് നമ്മൾ ഏറ്റവും അഭികാമ്യമായ ഒരു ദിവസം എന്ന് പറയാം. അത് ഈ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ക്യൂൻ
4: ആ
0: സമയം
4: ഓക്കെ
0: ഓക്കെ. അല്ല, അത് നശിപ്പിക്കണമെന്നില്ല. ഒരു ഒരു പക്ഷേ ഈ എല്ലാത്തിനും ഈ അനുകൂല സാഹചര്യങ്ങളാണ്. ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യൂൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന അമ്മ മഹാറാണിയെന്ന് നമ്മൾ പറയും സാധാരണ, അവരും പകുതിയോളം വരുന്ന, ഏകദേശം 50% വരുന്ന തേനീച്ചകളുമായിട്ട് ഒരു പൊത്തിലേക്ക്
4: പോകും.
0: പോയിട്ടില്ല, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ബാക്കിപ്പോ ചെയ്ത കണക്ക് ചെയ്യുന്ന തന്നെ കറക്റ്റ്.
4: ബാക്കി സെല്ല് മുറിച്ചിട്ട് മറ്റുള്ള കൂടുതലൊക്കെ പറത്തി വെച്ചെടുത്തു. രണ്ടു മൂന്ന് റാണിയെ കൊന്ന് റാണിയെ പുതുക്കുകയും ചെയ്തു.
0: ഓക്കെ ഓക്കെ,
4: അത് നാളേക്ക് അറിയുള്ളൂ എന്റെ വിവരം.
0: എന്തായാലും നമ്മൾ പിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു

0: മൂന്ന് കാലങ്ങളായിട്ടാണ് തേനീച്ചകൾ സംരക്ഷിക്കുന്നത്. ഒന്ന് മഴക്കാല പരിചരണം എന്ന് പറയുന്നതുകൊണ്ട്, മഴക്കാലം നമ്മുടെ സാധാരണ നമ്മുടെ തുടങ്ങുന്ന ഒരു മെയ് അവസാനത്തോടെ, അല്ലെങ്കിൽ മെയ്യോട് സ്റ്റാർട്ട് ചെയ്യും, മഴക്കാലമല്ല അതിൻ്റെ പഞ്ഞകാലം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മേയൊക്കെയാവും. മെയ്യോടുകൂടി ജൂണോടുകൂടി നമുക്ക് മഴ വലിയ തോതിലുണ്ടാവും. അപ്പോൾ ആ കാലത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ്, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് ഓഗസ്റ്റിലൊക്കെ ചിങ്ങത്തിലൊക്കെ നല്ല മഴയുണ്ടായിരിക്കും. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ തേനീച്ച പരിരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കൃത്യമായൊരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് പരിശീലനത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ തേനീച്ചകളുടെ പോക്ക്, അതായത് കൂട് ഉപേക്ഷിച്ച് പോക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മഴക്കാല പരിചരണ സമയത്ത് മഴക്കാലത്ത് നമുക്ക് ആഹാര പദാർത്ഥം കൊടുക്കാൻ കഴിഞ്ഞ കൃത്രിമ ആഹാരം പഞ്ചസാര ലായനി കൊടുത്ത് വളർത്തുന്നുണ്ട്. പക്ഷേ തേനീച്ചക്ക് ആ സമയത്ത് പൂമ്പണിയും വളരെ കുറവാണ്. പൂമ്പണി ഇല്ലാത്തൊരു ഒരു ഒരു സമയമാണത്. മറ്റൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ, തെങ്ങിൽ ധാരാളം പൂമ്പണി ഉണ്ടായിരിക്കും
1: ഈ മഴക്കാല സമയത്ത്.
0: മഴക്കാലം തെങ്ങിന് എല്ലായ്പ്പോഴും ഈ പൂങ്കുല ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമുള്ളത്, അതുകൊണ്ട് എപ്പോഴും പൂമ്പടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ മഴക്കാല പരിചരണത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെങ്ങും തോപ്പുകളിൽ തേനീച്ചകളെ സ്ഥാപിച്ചിരുന്നാൽ ഇതിന് മഴക്കാലത്ത് ഈ തേനും കൂടുപേക്ഷിച്ചു പോകുന്നതും ആഹാര പദാർത്ഥത്തിൻ്റെ ദൗർലഭ്യം മൂലം കൂടില്ലാതാകുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും.
1: ഈ റബ്ബർ സ്റ്റേറ്റ്, റബ്ബർ മരങ്ങൾക്കിടയിൽ വളർത്തുന്ന തേനീച്ചകളുണ്ടല്ലോ, അവയുടെ അതിൻ്റെ ഒരു പ്രത്യേകത അത് എങ്ങനെയാണ്?
0: ആ റബ്ബർ മരങ്ങളിലെ ഈ പറഞ്ഞ അതേ പ്രശ്നമുണ്ട്. റബ്ബറിലാണ് ഏറ്റവും കൂടുതൽ തേൻ ലഭിക്കുന്നത്. ഈ കിട്ടുന്ന കാലാവസ്ഥ, ഈ കാലമെന്ന് പറയുന്നത് ഏകദേശം ജനുവരി കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി, ഇപ്പം സൗത്തിലും നോർത്തിലും അല്പ വ്യത്യാസം വരും, എങ്കിലും ഒരു ഫെബ്രുവരി തൊട്ട് തുടങ്ങാം, ഫെബ്രുവരി മാർച്ച് കുറേ, ഏപ്രിലിൻ്റെ കുറച്ച് ഭാഗം, കുറച്ച് സമയം, ഇത്രയും സമയത്ത് തേൻ ലഭ്യമാവുള്ളൂ. പക്ഷേ ബാക്കിയുള്ള 9 മാസവും തേനീച്ചയ്ക്ക് ഈ റബ്ബറിൽ നിന്ന് യാതൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ പറഞ്ഞു വരുന്ന റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തേനീച്ച വളർത്തലെന്നാണ്. അതൊരു വലിയ പരാജയമാണ്. ഈ റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തേനീച്ച വളർത്താൻ നിൽക്കുമ്പോൾ ഈ 9 മാസത്തേക്ക് ഇതിന് ആഹാരത്തിന് ദൗർലഭ്യം അനുഭവപ്പെടും. അതുകൊണ്ട് ഇപ്പം റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വൻകിട രീതിയിൽ തേനീച്ച കൃഷി നടത്തുന്നവരെല്ലാവരും ഈ ഓഫ് സീസൺ മാനേജ് ചെയ്യുന്നതും വളർച്ചാകാലം മാനേജ് ചെയ്യുന്നതും തെങ്ങുംതോപ്പിൽ വെച്ചിട്ടാണ്. എന്നിട്ട് സീസൺ ആകുമ്പോൾ ഇത് മൈഗ്രേറ്റ് ചെയ്യും. തെങ്ങുതോപ്പി വെച്ച് തേനീച്ചകളെ വളർത്തി അത് സെറ്റാക്കി എല്ലാ തേനെടുക്കാനുള്ളൊരു പാകമാക്കിയ ശേഷം ഒരു ജനുവരിയൊക്കെ ആകുമ്പം ഇത് നേരെ റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റും. അങ്ങനെ മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് ആണ് കേരളത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു.
1: നമ്മുടെ ഒരു ശ്രോതാകൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്ന് വിളിക്കുന്നു? ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, നമ്മളൊരു തേൻ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് സംശയം ചോദിക്കാൻ വേണ്ടിയാ വിളിച്ചത്.
0: ചോദിച്ചോളൂ.
2: നമ്മള് സാധാരണ കൺവെൻഷണൽ ഗ്രേഡിൽ തേൻ സംസ്കരിക്കുന്ന, അതായത് ഡബിൾ ബോയിൽ ചെയ്ത് സംസ്കരിക്കുന്നതാണോ, ഒരു ഹണി സംസ്കരണ യൂണിറ്റിൽ തേൻ സംസ്കരിച്ചെടുക്കുന്നതാണോ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമായി മാറുന്നത്?
0: അത് ഇപ്പം സാധാരണഗതിയിൽ കർഷകർ ചെയ്യുന്നൊരു കാര്യമാണ് ഡബിൾ ബോയിലിംഗ്. വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് തേനിലേക്ക് കൊടുത്തുകൊണ്ട് തേൻ സംസ്കരിച്ചെടുക്കുന്നൊരു മാർഗം പഴയ കാലം തൊട്ട് ചെയ്തു വരുന്നതാണ്. അതിന് വരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജലാംശം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആ പ്രോസസ്സിലൂടെ നടക്കില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഈ ഇൻസെക്ട്സിൻ്റെ ബോഡി പാർട്സോ അല്ലെന്നുള്ള ബീ വാക്സിൻ്റെ പാർട്ടിക്കിൾസോ പോളൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്താൽ എടുക്കുക. ഈ ചൂടായി കഴിയുമ്പം കുറച്ച് ഡൈലൂട്ട് ആവും, ഡെൻസിറ്റി വളരെ കൂടുതലാണല്ലോ തേനിന്. അപ്പോൾ ആ ചൂടായി കഴിയുമ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള കുറേ അഴുക്കുകൾ മാറ്റിക്കളയാം എന്നുള്ളതല്ലാതെ ഇതിലെ ജലാംശം വലിയ തോതിലൊന്നും കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്താൽ കഴിയില്ല. അവിടെയാണ് നമുക്ക് ഒരു ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് പോലുള്ള അല്ലെങ്കിൽ അത്യാധുനിക രീതിയിൽ തേൻ സംസ്കരിക്കാനുള്ള ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് തേൻ സംസ്കരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അക്ബാർക്ക് പോലുള്ള അല്ലെങ്കിൽ FSSAI പോലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പോലുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഹണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ പ്രധാനപ്പെട്ടൊരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ജലാംശം ആവണമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ തേനീച്ച കേരളത്തിൽ കിട്ടുന്ന തേനിൽ ഏകദേശം ജലാംശം 22, 23, 24 ആയിരിക്കും. അത് കുറയ്ക്കുകയും വേണം. അതിനാണ് നമ്മൾ ഈ മെഷീൻ സംസ്കരണം അല്ലെങ്കിൽ ഒരു നമ്മുടെ ആധുനിക മാർഗത്തിലുള്ള സംസ്കരണ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ,
2: താങ്ക് യു. ഹലോ
0: ഹലോ, പറഞ്ഞോളൂ.
2: മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ഇത്തരം ഒരു സംസ്കരണ യൂണിറ്റ് ഉണ്ടോ?

0: ഉണ്ട്. മാവേലിക്കരയാണ് നമ്മുടെ ഹോർട്ടികോർപ്പിൻ്റെ തേൻ സംസ്കരണ യൂണിറ്റ് ഉള്ളത്. അതുവഴിയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് തേൻ സംസ്കരിച്ച് പോകുന്നത് ഈ മാവേലിക്കരയുള്ള തേൻ സംസ്കരണ യൂണിറ്റ് വഴിയാണ്.
1: അവിടെ വിവിധ ഉൽപ്പന്നങ്ങൾ, അതായത് തേനിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഒത്തിരി കിട്ടുന്നതായി ചക്ക, ചക്കത്തേൻ, ഇഞ്ചിത്തേൻ.
0: ഉണ്ട്, തേൻ അതൊരു വാല്യൂ അഡീഷൻ യൂണിറ്റ് തന്നെ ഉണ്ട്. ഈ തേനിൽ നിന്ന് തേനും മറ്റും നമ്മുടെ പ്രകൃതിയിൽ ലഭിക്കുന്ന, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു അത്യാധുനിക നൂതന ടെക്നോളജി കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹോർട്ടികോർപ്പ്. ചക്കയും മാങ്ങയും പൈനാപ്പിളും ഒക്കെ നമുക്ക് തേനിൽ സംസ്കരിച്ചെടുക്കുന്ന ഒരു ഒരു ഒരു ഇൻഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിനാവശ്യമായ ഇക്വിപ്മെന്റ്സും മാവേലിക്കര ഉണ്ട്.
1: ഇത് ഡിസ്ട്രിബ്യൂഷൻ ലെവൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനോ എടുക്കുന്നതിനോ ഉള്ള?
0: തീർച്ചയായിട്ടും അതിന് അതിൻ്റെ അതിന് ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
2: ഓക്കെ, ഗണേഷ് വിളിച്ചൊരു സന്തോഷം. ഇപ്പം നമ്മൾ താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ തേൻ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗിച്ചിട്ടുള്ള സംസ്കരണം. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിലതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സാധാരണ ഒരു കർഷകന് അദ്ദേഹം ശേഖരിക്കുന്ന അല്ലെങ്കിൽ സംഭരിക്കുന്ന തേന് അവിടെ കൊണ്ടുവന്ന് ആ ആധുനിക രീതിയിൽ സംസ്കരിച്ച് എടുക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കേരളത്തിലുള്ള കർഷകരെ ഈ ഈ മേഖലയിലുള്ള, അതായത് ഈ നമ്മുടെ ഈ സൗത്ത് പാർട്ടിലുള്ള തെക്കൻ മേഖലയിലുള്ള മിക്കവാറും എല്ലാ തേനീച്ച കർഷകരും, വലിയ തോതിൽ തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം തേൻ സംസ്കരിക്കുന്നത് മാവേലിക്കര കൊണ്ടുവന്ന് തന്നെയാണ് സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 1 kg ന് 13 രൂപയാണ് ഈടാക്കുന്നത് ഈ സംസ്കരിച്ച് കൊടുക്കുന്നതിന്. അപ്പോൾ 100 kg സംസ്കരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോസ് ഉണ്ടാവും. ഈ മോയ്സ്ചർ റിഡക്ഷൻ വരുമ്പോൾ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു, ഒപ്പം തന്നെ അതിനകത്തുള്ള അഴുക്കുകൾ മാറിക്കഴിയുമ്പോൾ കുറച്ച് കുറവുണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നാലും അത് വളരെ സന്തോഷകരമായി അവർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്.
2: അത് ഈ തെക്കൻ മേഖലകളിൽ മാത്രമേ ഉള്ളൂ, വടക്കോട്ടൊക്കെ
0: വടക്കോട്ടൊക്കെ വയനാട് നിന്നൊക്കെ വരുന്നുണ്ട്.
2: ഒറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്?
0: അല്ലല്ല, പിന്നെ ഈ പല പ്രൈവറ്റ് ഫേംസിനും ഉണ്ട്, കോഴിക്കോടൊക്കെ ഉണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എഫ് പി ഒക്കെ വയനാടുള്ള അവരൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പോൾ ഈ തേൻ സംസ്കരണം, സംഭരണം, അതുപോലെ തന്നെ ഇത് പാക്കിങ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി നമ്മളിത് തേൻ സ്റ്റോർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, അതിന് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ഈ
0: കണ്ടെയ്നേഴ്സ്
2: ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ എത്ര വർഷം കേടുകൂടാതിരിക്കും? അതുപോലെ അതിന് അത് ആരോഗ്യത്തിന് ഹാനികരമാണ്?
0: ആരോഗ്യത്തിന് ഹാനികരമാണ്. കാര്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കും ഉണ്ട്, ഉപയോഗിച്ചുകൂടാത്ത പ്ലാസ്റ്റിക്കും ഉണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ പരസ്പരം ശ്രദ്ധിക്കാറില്ല, ഇത് കഴിയുന്നതാണോ കഴിയാത്തതാണോ എന്ന്. ഇപ്പോൾ ഒന്നിട്ട് ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, പക്ഷേ ദീർഘനാൾ ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇതിന് ഫുഡ് ഗ്രേഡ് ഉള്ള പ്ലാസ്റ്റിക് അല്ലേ നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ്, ചില്ല് ഗ്ലാസ്, ഇത് മൂന്നാണ് പ്രധാനമായിട്ടും തേൻ സംഭരിക്കാൻ കഴിയുന്ന. സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ 304 എന്ന് പറയുന്ന സ്പെസിഫിക്കേഷനോടുകൂടിയുള്ള സ്റ്റീൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് തേൻ ഏതിൽ സംഭരിച്ച് വെക്കണമെന്നുള്ളത്. പഴയകാലത്ത് നമ്മൾ ഭരണികളിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അധികം ഇതിൽ നിന്ന് കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്
2: ഏറ്റവും ഉത്തമം ഏതാണ്?
0: ഇപ്പം എപ്പോഴും സ്റ്റീലാണ്, സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ എപ്പോഴും സ്റ്റീലാണ് നല്ലത്. നമുക്ക് ചെറിയ തുള്ളി റീറ്റെയിൽ സെയിലിനൊക്കെ ഉപയോഗിക്കുന്ന 1 kg, 1.5 kg ഒക്കെയാണ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ക്യാനുകൾ ഉപയോഗിക്കാം.
2: ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ സ്റ്റോർ ചെയ്യുന്ന തേന് എത്ര നാൾ കേടുകൂടാതെ ഇരിക്കും?
0: തേനെ കേട് വരുന്നതല്ല, നമ്മളിപ്പം അക്മാർക്ക് വിഭാവനം ചെയ്യുന്ന അതിൽ ചേഞ്ച് ഒന്നും വരില്ല. പക്ഷേ ഈ ഇതിനകത്തുള്ള രാസമാറ്റങ്ങൾ, ഡയോക്സിൻ പോലുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്, അത് തേനിൽ കലരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഇൻഫീരിയർ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഒരിക്കലും ആഹാര പദാർത്ഥങ്ങൾ സ്റ്റോർ ചെയ്യാം അല്ല. ഇത് നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്.
2: ഈ ആധുനിക രീതിയിൽ സംസ്കരിച്ച തേനെ ഇപ്പം നമ്മൾ ഗ്ലാസ് സംഭരണികളിൽ സൂക്ഷിച്ചാൽ അത് എത്ര നാളായാലും കേടുകൂടാതെ ഇരുന്നു?
0: കേടുകൂടാതിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഭക്ഷണ പദാർത്ഥം നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല, ദീർഘനാൾ കേടുകൂടാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്മാർക്കൊരു ഒരു ഒരു ലൈഫ് വെച്ചിട്ടുണ്ട്, എക്സ്പയറി ഡേറ്റ് 18 മാസമാണ്, 1.5 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇത്
2: ഉപയോഗിച്ച്
0: കഴിഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റാൻഡേർഡ് ആണ്, പിന്നെ ഉപയോഗിക്കാൻ പാടില്ല.
2: ഓക്കെ, ഇപ്പം നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ വിവിധ പദ്ധതികൾ ഇപ്പം ഹോർട്ടികോർപ്പ് ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇവിടുത്തെ തേനീച്ച വളർത്തലിനുള്ള പ്രോത്സാഹന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടോ?
0: അതൊക്കെ ഹോർട്ടിക്കൾച്ചർ

0: കമ്മീഷൻ്റെ മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്ന പോളിനേഷൻ സപ്പോർട്ട് ത്രൂ ബീ കീപ്പിംഗ് എന്നുള്ളതാണ്. ഇതിലൂടെയാണ് നമുക്ക് ഒരു 40% സബ്സിഡിയിൽ തേനീച്ച കോളനികൾ അനുബന്ധ ഉപകരണങ്ങളും കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു മേജർ SHMന്റെ ഒരു മേജർ പ്രോജക്റ്റാണത്. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതിൻ്റെ എങ്ങനെയാണ് കർഷകർ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്
0: കർഷകർ സമീപിക്കേണ്ടത്? കർഷകരെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം അവർ കർഷകർ തന്നെ ഫില്ല് ചെയ്ത് സ്ഥലത്തെ അവരുടെ ആരാണോ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഭവനിൽ കൊടുത്തത് റെക്കമെൻഡ് ചെയ്ത് ഹോർട്ടിക്കോർപ്പിൽ തരുന്നവർക്കാണ് കൊടുക്കുന്നത്. അതിൽ ഞങ്ങൾ ഇന്ത്യൻ തേനീച്ച, നമ്മൾ വളർത്തുന്ന തേനീച്ചയ്ക്കാണ് ഈ പരിശീലനം ഒരു അനിവാര്യമായ ഘടകമായതുകൊണ്ട് പരിശീലനം സിദ്ധിച്ചവർക്കാണ് ഇത് കൊടുക്കാറുള്ളത്.
1: ഓക്കെ, അതെങ്ങനെയാണ്, എന്തെങ്കിലും പ്രത്യേക സമയം പരിധി ഉണ്ടോ? അങ്ങനെയാണ് അതിൻ്റെ
0: നമുക്കിത് കൊടുക്കാൻ തേനീച്ച വിതരണം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അനുയുക്തമായ സമയം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസം മുതലാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ സമയമാണ് ഏറ്റവും നല്ലത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ സ്കീമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് ഈ ഫണ്ട് അലോക്കേഷൻ്റെ ഇതൊക്കെ കൊണ്ട് അത് ചിലപ്പോൾ അങ്ങ് നീണ്ടുപോകാം. ജനുവരിയിൽ ഫെബ്രുവരിയിലൊക്കെ ആകുന്നുണ്ട്. പക്ഷെ ജനുവരിയിൽ കൊടുത്താലും ആ വർഷം അവർക്ക് തേനെടുക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ, നെക്സ്റ്റ് ഇയറിൽ എടുക്കാൻ കഴിയും, നല്ല പഠിക്കാനും കഴിയും.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ആ നമസ്കാരം, എൻ്റെ പേര് ശിവകുമാർ, ഞാൻ വിളിക്കുന്നത് പള്ളിപ്പുറത്തു നിന്നാണ്.
1: ഓക്കെ,
2: അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ
1: ഹോർട്ടിക്കോർപ്പിന്റെ
2: എനിക്കൊരു റിലേറ്റഡ് സംശയമുണ്ട്. നമ്മുടെ വീടിനടുത്തൊരു തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതില് ഒരു 2-3 വർഷമായിട്ട് ഒരു 10-15 അടി മുകളിലായിട്ട് ഒരു പൊത്തുണ്ട്. ആ പൊത്തില് തേനീച്ചകളുണ്ട്. അപ്പൊ ഇത് മുറിക്കുന്നത് നമുക്കൊരു പ്രശ്നമായിരിക്കും. അപ്പൊ അത് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത്? ഒരു കൂട് വെച്ചിട്ട് അതിനെ ആകർഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കാരണം തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്, ഓൾമോസ്റ്റ് കുറച്ച് പച്ച 1-2 ഓല മാത്രമേ ഉള്ളൂ.
0: സാറേ, അതിന് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 അടി പൊക്കത്തിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുമോ?
2: ഹലോ,
0: അതിൽ കയറി നിൽക്കാൻ പറ്റുമോ? ഈ മുകളിലെ തെങ്ങിലേക്ക്, തെങ്ങിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? ഈ കുത്തിനടുത്തേക്ക് എത്താൻ പറ്റുമോ? അങ്ങനെയുള്ള സൗകര്യത്തിലാണോ നിൽക്കുന്നത്?
2: അല്ല, മരത്തിന് അടുത്തേക്ക് എത്താം, പക്ഷേ അത് ഹൈറ്റിലാണല്ലോ. അപ്പോ
1: അല്ല, അദ്ദേഹം ചോദിച്ചത് ഈ തെങ്ങിൽ ആള് കേറുന്നതിന് കുഴപ്പമുണ്ടാവോ? തെങ്ങ് പിഴുതു വീഴുകയോ അങ്ങനെ സാധ്യതയുണ്ടോ?
0: അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പൊത്ത് ചെറുതായിട്ട് പൊളിച്ചിട്ട് ഇതിൽ നിന്ന് എടുത്ത് കൂട്ടിലേക്ക് മാറ്റി വെക്കാൻ പറ്റും.
2: ഓ ശരി.
0: പിന്നെ വളരെ സാവകാശം, അതായത് വൈകുന്നേരത്തെ അങ്ങനും വളരെ സാവകാശം കയറക്ക് കെട്ടി ഇങ്ങനെ മറിച്ചിടാതെ കെട്ടി പതുക്കെ ഇറക്കി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിന് കിട്ടുവാണെങ്കിൽ ഈ ചെറുതായിട്ട് ഈ പൊളിച്ചിട്ട് ഉള്ളി അങ്ങനെ ഉപയോഗിച്ച് പൊളിച്ചിട്ട് ഇതിന് തേനീച്ച എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് മാറ്റാൻ പറ്റും. സാർ, നമ്മൾ പൊത്തിൽ നിന്ന് അങ്ങനെ എടുക്കാറുണ്ട്?
2: ഇല്ല ഇല്ല ഇല്ല, നമുക്കതുകൊണ്ട് ഉപയോഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുമല്ലോ.
0: ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്.
1: എങ്ങനെയാണ് തെങ്ങ് പിഴുത് താഴെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ?
0: അത്രേ ഉള്ളൂ.
1: താഴെ അല്ല, തെങ്ങ് നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ല
0: ഒന്ന്. തെങ്ങിന്റെ പൊത്തെന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളതാണ്, അത് നമുക്ക് അത്ര പെട്ടെന്ന് പഴയ തെങ്ങൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ പൊളിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. താഴെ വന്നു കഴിഞ്ഞാൽ ഉച്ച സ്ഥലമൊക്കെ വെച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കാം.
1: താഴെ വീഴുമ്പോഴത്തേക്ക് ഇതെല്ലാം പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം.
0: പെട്ടെന്ന് വീട്ടിടായിരുന്നു. ഓക്കെ
1: ഓക്കെ, വിളിച്ചത് സന്തോഷം. ഈ തേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അതിനുള്ള പരിശീലനവും നമ്മുടെ തേനീച്ച നൽകുന്നുണ്ട്.
0: 7 ദിവസ നാഷണൽ ബീ ബോർഡിന്റെ ഒരു സഹായത്തോടെ നടക്കുന്ന 7 ദിന പരിശീലനമുണ്ട്, ഒരാഴ്ച നീണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്ന, കേരളത്തിൽ ലഭ്യമാകുന്ന മിക്കവാറും എല്ലാ പഴങ്ങളും, ചില പച്ചക്കറികൾ, ഇഞ്ചി, പിന്നെ മഞ്ഞൾ, ഇതൊക്കെ ചേർത്തുള്ള തേൻ, ഇതൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ ഈ പരിശീലനത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്.
1: എന്തൊക്കെയാണ് ഏതൊക്കെ തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ അവിടെ?
0: ഇപ്പം ഇതിനകത്ത് ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ്. അതായത് തേൻ ഒരു ഹൈലി ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഒന്ന്. 2, ഇത് ജലാംശത്തെ ശക്തമായിട്ട് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഹൈഗ്രോസ്കോപ്പിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, തേൻ ഒരു ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ സാധാരണഗതിയിൽ ഈ മൈക്രോ സൂക്ഷ്മജീവികളൊന്നും ഇതിനകത്ത് വളരില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം

0: ഈ രണ്ട് സാധനം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ പഴവർഗ്ഗങ്ങൾ, ആദ്യം നമ്മളതാണ് ചെയ്തത്, പഴവർഗ്ഗങ്ങൾ തേനിൽ സംസ്കരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം പഴവർഗ്ഗങ്ങൾ തേനിലിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പം ഈ പഴവർഗ്ഗങ്ങളിലെ ജലാംശം തേൻ വലിച്ചെടുത്തിട്ട് ഈ മുഴുവൻ സാധനവും പുളിച്ചു പോവും, നാശമായി പോവും. പക്ഷെ അത് അതിന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളും ചെയ്തത്. ഇങ്ങനെ ഇങ്ങനെ തേനിനകത്തേക്ക് ഏതെങ്കിലും ഒരു ചക്കപ്പഴം ഇപ്പം അല്ലെങ്കിൽ പൈനാപ്പിൾ ഇതിട്ടതിന് ശേഷം ഇതിൽ നിന്ന് ഈ തേൻ ഈ പഴങ്ങളിലെ ജലാംശം തേൻ വലിച്ചെടുത്ത് തേൻ അങ്ങ് ഡൈലൂട്ട് ആവും, കട്ടി കുറഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഒരു സംസ്കരണ യൂണിറ്റ് കൂടി കടത്തിവിട്ട് ഇതിലെ ജലാംശത്തെ കുറയ്ക്കുന്നു. അപ്പോഴെന്ത് കിട്ടും? അപ്പോൾ ഈ ചക്കയുടെ മണവും മധുരവും ടേസ്റ്റുമുള്ള തേൻ കിട്ടും. ഒപ്പം തന്നെ ഇതിനകത്ത് ജലാംശം വലിയുന്നതുകൊണ്ട് ഈ പഴങ്ങളിൽ പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ ഇരിക്കുന്ന ജലാംശങ്ങൾ വലിയുന്നതുകൊണ്ട് അത് കട്ടിയുള്ളതായി മാറും. അത് പിന്നീട് നമുക്ക് ഹണി ഡ്രൈഡ് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് പ്രോഡക്റ്റ് നമുക്കൊരു ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഞ്ചി ചെയ്യാൻ പറ്റും. ഇഞ്ചി നമ്മൾ ഇഞ്ചിയുടെ ടേസ്റ്റും അതിൻ്റെ ആ എരിയും ആ ഒരു ഫ്ലേവറും ഉള്ള തേൻ ലഭിക്കും. ഗാർലിക് ആണെങ്കിൽ, വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളിയുടെ അതേ, മഞ്ഞളാണെങ്കിൽ ഇതിനൊക്കെ വളരെ ആയുർവേദപരമായിട്ട് വലിയ പ്രയോജനമുള്ള സാധനങ്ങളാണ്. പലതും ആയുർവേദ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇഞ്ചി ആണെങ്കിൽ തൊണ്ടവേദനയ്ക്ക്, അതുപോലെ ചുമ, ജലദോഷം പോലുള്ള ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ രീതിയിലേക്ക് ഈ സാധനത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുളസി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തുകൊണ്ടിരിക്കുക.
1: തുളസിയില.
0: അപ്പോൾ തുളസിയിലേക്കുള്ള കുറേ പ്രത്യേകതകൾ നമുക്ക് പഴയ കാലം തൊട്ടേ അറിയാവുന്നതാണ്. നമുക്ക് ജലദോഷം പോലുള്ള അതുപോലുള്ള പല അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ് തുളസി. ഇപ്പം ഈ തുളസിയില നമുക്ക് ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് തുളസി ഇൻഫ്യൂസ്ഡ് ഹണി അതിലേക്കൊന്ന് മാറുന്നത്, അതിനുള്ള ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അത് നടത്തി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ വെച്ചുമ്പോഴേക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ചില ആയുർവേദ മരുന്നുകളുണ്ട്. ഈ മരുന്നുകളുടെ കൂട്ട് നമുക്ക് തേനുമായിട്ട് ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് മധുരമുള്ള ഇതാക്കി മാറ്റാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഇൻഫ്യൂഷൻ ഇതിനുപയോഗിച്ച് അതിന് വേണ്ട ആ ടെക്നോളജി ഉപയോഗിക്കേണ്ട മെഷീൻസും ചെറിയ എക്യുപ്മെൻസും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ. ഇപ്പം താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഹോർട്ടിക്കൾച്ചർ മിഷൻ ൻ്റെ തേനീച്ച വളർത്തൽ പദ്ധതികൾ, അപ്പോൾ അതിനകത്ത് ഈ തേനീച്ച കൂടുകൾ സപ്ലൈ ചെയ്യുന്ന രീതി, അപ്പോൾ അത് ഈ എന്തൊക്കെ കാര്യങ്ങളാണ് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് തേനീച്ച കൂട് വെക്കുമ്പോഴും
0: അതുപോലെ
1: ആ കാര്യങ്ങളൊക്കെ ഒന്നും പറയാം.
0: തേനീച്ച കൂട്, നമ്മളെ ഇന്ത്യൻ തേനീച്ചയുടെ കൂട് എവിടെ നമ്മൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യപ്രകാശം നല്ലതുപോലെ അടിക്കാത്ത സ്ഥലമായിരിക്കും, തണലുണ്ടായിരിക്കണം. നല്ല സൂര്യപ്രകാശം നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം, ഒരു 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. 38-40 നമ്മളെ ഇപ്പോഴത്തെ ഒരു പിന്നെ ചൂടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിലെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അട തേനിലെ ഹണി കോംബ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തണലത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത് എവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ മഴവെള്ളം മേളിൽ വീഴാത്ത രീതിയിൽ അതിനെ
1: എന്തെങ്കിലും
0: കവർ ചെയ്യണം. പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് തന്നെ കവർ ചെയ്തിരിക്കണം. പിന്നെ തേനീച്ചക്കൂട് സ്ഥാപിക്കുന്നതിന് 1 മീറ്റർ ഡയമീറ്ററിൽ നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് നല്ല പുല്ലും മറ്റുമൊക്കെ മാറ്റിയിട്ട് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കണം. പിന്നെ കഴിയുന്നതും കിഴക്ക്, സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന കിഴക്ക് ഭാഗത്തോട്ട് ഇതിൻ്റെ വാതായനം തിരിച്ചു വെച്ചുകൊണ്ടുമായിരിക്കണം സ്ഥാപിക്കാൻ. പിന്നെ ആൾപ്പാർപ്പ്, ആൾക്കാർ കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ ഈ തേനീച്ച കുത്തുന്നൊരു ജീവജാലമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെ ശ്രദ്ധിച് ചുകൊണ്ട് നമുക്കൊരു തേനീച്ച കോളനി സ്ഥാപിക്കാം. പിന്നെ ഈ ചാണകം പോലുള്ള സാധനം ഇട്ടുന്ന മണം വരുന്ന, നിരന്തരമായിട്ട് തീ പുകയ്ക്കുന്ന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം.
1: ഈ തേനീച്ചകൾക്ക് തേനീച്ച വളർത്തലിന് ഭീഷണിയായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഉറുമ്പ് തന്നെ അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ അതെന്തെല്ലാം രീതിയിലുള്ള ഒരു പ്രതിസന്ധികളാണ് കർഷകർ?
0: അത് അത് ഈ ഉറുമ്പ് മാത്രമല്ല, പല കീട ബാധയുണ്ട്, അല്ലെങ്കിൽ പല കീടങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ മൃഗങ്ങൾ എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ഈ നമ്മൾ പശുവിനെ മറ്റ് കന്നുകാലികളൊക്കെ കെട്ടിയിടുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കയർ ചുറ്റി മറിഞ്ഞു പോകാറുണ്ട്. പിന്നെ ഉറുമ്പൊരു ഒരു പ്രധാന ശത്രുവാണ്, ശത്രുകീടത്തിൽ പെടുന്നതാണ്. പക്ഷേ പിന്നെ നല്ല കോളനിയാണ്, നല്ല സ്ട്രോങ് കോളനിയാണ്, ഈ ഉറുമ്പ് അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധ. അതുകൊണ്ടാണ് ഇതിൻ്റെ അടിഭാഗം ഒരു മീറ്ററോളം വിസ്താരത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് എപ്പോഴും സൂക്ഷിക്കണം. അവിടെ പിന്നെ ഉറുമ്പൊടി സാധാരണ ഉപയോഗിക്കാൻ, കർഷകർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഉറുമ്പൊടി ഉപയോഗിക്കാറുണ്ട് അടിഭാഗത്ത്. എന്നാൽ കുറച്ച് കൂടൊക്കെ ഉള്ളെങ്കിൽ ആൻറ്റ് വെൽ വെക്കും, ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തും അടിയിൽ, അതുകൊണ്ട് ഉറുമ്പിന് മുകളിട്ട് കയറാൻ പറ്റില്ല. പിന്നെ ഗ്രീസ് തുണിയിൽ ചുറ്റി

0: പുരട്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ കുറേ ഈ നമ്മുടെ പരിശീലനത്തിലെല്ലാം പറയുന്നുണ്ട്, ഈ രീതിയിലോട്ട് ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും.
1: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ സാറേ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ആരാണ് വിളിക്കുന്നത്?
2: പുഷ്പാങ്കറ.
1: ചോദിച്ചോളൂ, സുനിൽ സാറുണ്ട്, അദ്ദേഹം സംസാരിക്കാം.
2: സാറേ, പിന്നെ ഒരു ഈ ഷെഡിന്റെ മേളിൽ ഈ ഡി ഐ പൈപ്പ് വെച്ച്, ആ ഡി ഐ പൈപ്പിനകത്തും തേനീച്ച,
0: ചെറുതേനീച്ച അല്ലേ? ചെറുതേനീച്ച അല്ലേ?
2: ചെറുതേ തേനീച്ച. അതുപോലെ കൽക്കെട്ട്, ഈ മതിൽക്കെട്ട്, കൽക്കെട്ടിന്റെ അകത്തും ഇങ്ങനെ ഇതിന്റെ തേനീച്ച കൂടുതലുണ്ട്. അതെങ്ങനെ അതാവത് കൂട്ടാക്കാൻ പറ്റുമെന്ന് അറിയാനാണ്.
0: അതെ, ഞാൻ ആദ്യം ചോദിച്ച ആൾ ഇതാണ് ചോദിച്ചത്. അപ്പം ഒരു കാര്യമേ ഉള്ളൂ, ഇത് ഇപ്പം ഈ രണ്ട് ഭാഗത്തൊന്നും തേനീച്ച നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട കൽക്കെട്ടാണെങ്കിൽ, ആ കല്ലെട്ടാണെങ്കിൽ അത് പൊളിക്കാൻ പറ്റില്ല. അതുപോലെ ജി ഐ പൈപ്പ് നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സ്ഥലത്തൊക്കെ നമുക്ക് ഇതിനൊരു ഒരു ട്രാപ്പുണ്ട്, അതായത് ഈ ചെറുതേനീച്ച പിടിക്കുന്നതിനുള്ളൊരു ഒരു തേനീച്ച, ചെറിയ ചെറിയ തേനീച്ച കൂടും, അതിൻ്റെ മുൻഭാഗത്തായി ചെറിയൊരു ട്യൂബ് ഒക്കെ ആയിട്ടൊരു ഒരു ട്രാപ്പുണ്ട്. ഈ തേനീച്ച പിടിക്കുന്നതിനുള്ള ചെറുതേനീച്ച ട്രാപ്പാണത്. അത് മാവേലിക്കർ ഓഫീസിലുണ്ട്. അത് നിങ്ങൾക്കൊന്ന് അത് അവിടെ വരികയാണെങ്കിൽ അത് പറഞ്ഞു തരാം. തിരുവല്ല ആകുമ്പോൾ നമുക്ക് അവിടെ വരാൻ എളുപ്പമായിരിക്കുമല്ലോ. മാവേലിക്കര കൊച്ചാലുംമൂടാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരാം. അതിലൂടെ നിങ്ങൾക്ക് ഇതിനെ പെട്ടിയിലേക്ക് മാറ്റാൻ കഴിയും. ഓക്കെ,
1: തേനീച്ച വളർത്തൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളെ കുറിച്ചാണ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും
0: ഈ ഉറുമ്പുകീടങ്ങൾ, ഇതൊക്കെ കുറേയേറെ നല്ല നല്ല തേനീച്ച ഇതൊക്കെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു നല്ല തേനീച്ച കർഷകനായി മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ഒരു 50ഓ 100ഓ 200ഓ കൂടൊക്കെ ഉള്ള ഒരു സുഖമായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്തോളും. പക്ഷേ അവിടെയുള്ള പ്രതിസന്ധി അതല്ല, ഈ തേന് വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് ഇപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ മുഴുവൻ വിറ്റഴിക്കാൻ കഴിയുന്നില്ല.
1: ഈ കർഷകരിൽ നിന്ന് ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട്.
0: ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ തേനും ഹോർട്ടികോർപ്പിന് സംഭരിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഒരു 30 മുതൽ 50 ടൺ തേൻ, 30,000 കിലോ മുതൽ 50,000 കിലോ ആണ് നമുക്ക് പ്രതിവർഷം നമുക്ക് സംഭരിക്കാൻ പറ്റുന്നത്. പക്ഷെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു 8 ഇരട്ടിയോളം വരും.
1: അതെയോ?
0: ആ, അത്രയും തേൻ നമ്മുടെ കർഷകരായ ഹോർട്ടികോർപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ്റെ കണക്ക് തന്നെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പം ഇത് മുഴുവൻ നമുക്ക് സംഭരിക്കാൻ കഴിയാത്ത, നമ്മളൊരു ബെഞ്ച് മാർക്ക് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് കുറേ തേൻ നമ്മൾ സംഭരിക്കുന്നുണ്ട് ഓരോ വർഷവും. അത് അവർക്കൊരു ഒരു ബാർഗനിങ് കപ്പാസിറ്റി കൂട്ടുന്നൊരു സാധനമാണ്. അവർക്ക് അത്
1: അപ്പോൾ ഈ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തേൻ കർഷകർ എന്ത് ചെയ്യുന്നത്?
0: മറ്റ് ഏജൻസിക്ക് വിൽക്കുന്നുണ്ട്, കുറേയേറെ വിറ്റ് പോകുന്നുണ്ട്.
1: നമ്മുടെ കേരളത്തിൻ്റെ പുറത്തേക്ക് ഇവിടെ നിന്ന് തേൻ പോകുന്നു,
0: പുറത്തേക്ക് കുറവാണ് പോകുന്നത്. കുറച്ച് ആൾക്കാർ, കുറച്ച് കേന്ദ്രങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതിന് വരുന്ന പ്രശ്നം എന്തോന്ന് പറഞ്ഞാൽ, ആഭ്യന്തര വിപണിയാണ് നമുക്കൊരു ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ആഭ്യന്തര വിപണിയിലെ
1: ഉപഭോഗം കുറവാണ്.
0: ഉപഭോഗം കുറവാണെങ്കിലും ഉള്ള ഉപഭോഗത്തിന് പോലും നമ്മുടെ തേൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ വലിയ വലിയ കമ്പനികളുടെ തേൻ, അവരൊരു ഒരു അഗ്രസീവ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തേൻ വ്യാപകമായിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും. അതുകൊണ്ട് അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് നമ്മുടെ തേൻ, കേരളത്തിൻ്റേതായ തേൻ വരുള്ളൂ. അതിന് സംസ്ഥാന സർക്കാരൊക്കെ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരള ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരള കേരഗ്രോ എന്ന് പറയുന്നൊരു ബ്രാൻഡിലേക്ക് വന്നിട്ട് കേരളത്തിലെ തേനെ കേരളത്തിൻ്റെ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന, പക്ഷെ അതൊക്കെ ഒരു ചെറിയ സ്റ്റേജിൽ.
1: തേനീച്ച വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കണം, കൂടുതൽ കർഷകരിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ അവർക്ക് വിറ്റഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്ന് കഴിഞ്ഞാൽ അത്
0: പറ്റില്ല, പറ്റില്ല. അതുകൊണ്ടാണ് അത് അതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായി. നമുക്കിപ്പോൾ മാവേലിക്കര നമ്മളൊരു ഒരു ഹണി ടെസ്റ്റിംഗ് ലാബിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് താമസിയാതെ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് വരുന്ന ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന തേൻ അത്ര സംശുദ്ധമായ തേനാണോ അല്ലെങ്കിൽ തേനിൻ്റെ എല്ലാ ഇതും ഗുണവും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്കതിന് ചില നീക്കങ്ങൾ നടത്താൻ കഴിയും.
1: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
2: നമസ്കാരം, നമസ്കാരം. എൻ്റെ പേര് സജീവ്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: തേനീച്ച കർഷകനാണ്. അപ്പൊ എനിക്കൊരു ഇപ്പൊ ഈ വർഷം ഏകദേശം ഒരു 60 കിലോളം തേൻ ഉൽപ്പാദിപ്പിച്ച ഒരാളും കൂടിയാണ്.

0: ഈ തേനിലുള്ള ഉപോൽപ്പന്നങ്ങള് നമ്മളെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരിശീലനം കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ എവിടെയെങ്കിലും അതിനുള്ള അവസരമുണ്ടോ? രണ്ടാമതൊരു കാര്യം, ഈ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും നമുക്ക് ഈ ചെറുതേഞ്ഞീച്ചയുടെ കൂട് വാങ്ങാൻ കിട്ടുമോ എന്നുള്ളതാണ്.
1: ഹലോ, രണ്ട് കാര്യത്തിൽ പറയാം. ഒന്ന്, ആദ്യം നമുക്ക് തേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള പരിശീലനമല്ലേ, അത് നമുക്ക് മാവേലിക്കര വെച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഉള്ള ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അലോക്കേഷനൊന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. എനിക്ക് ഫോൺ നമ്പർ, ഞങ്ങളുടെ മാവേലിക്കര നമ്പർ തരാം, അവിടെ വിളിച്ചൊന്ന് രജിസ്റ്റർ ചെയ്തിരുന്നാൽ മതി. അടുത്ത ട്രെയിനിങ് വരുന്ന സമയത്ത് നമ്മളെ അറിയിക്കും.
0: അപ്പൊ ആ നമ്പർ ഒന്ന് തരാമോ?
1: ആ 0479 2359
0: 6 6 6 6 9 5 അല്ലേ?
1: ആ
0: ഓക്കെ. ഇനി ചെറുതേനീച്ചയ്ക്കുള്ള കൂട് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ എവിടെയാണ് ലഭിക്കുക എന്നുള്ളതാണ്.
1: അത് മാവേലിക്കര ലഭ്യമാണ്. പക്ഷേ അത് നമ്മൾ കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ അവിടെ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇക്കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊല്ലത്ത് എപ്പോഴെങ്കിലും ഈ തേനീച്ച കോളനി സപ്ലൈ വരുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവരും.
0: കോളനിയല്ലേ വേണ്ടത് സാറേ, എനിക്ക് ഈ കാലിക്കൂട്, നമുക്ക് ഉള്ള കൂടുകൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പുതിയ.
1: ആ മനസ്സിലായി. കാലിക്കൂട് ആയാലും അതുപോലെ തന്നെയാണ്. നമുക്ക് കൊല്ലത്തേക്ക് അവിടെ ഈ മേഖലയിൽ എവിടെയെങ്കിലും സപ്ലൈ വരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും, അവിടെ കൊണ്ടുത്തരും.
0: ഫോട്ടോഗ്രാഫിന് ട്രിവാൻഡ്രം ജില്ലയിൽ ഒന്നും ഇല്ലല്ലോ കൂട് സപ്ലൈ, ഒന്നും ഇല്ലല്ലോ.
1: ഇല്ല, നമുക്ക് ഈ കൂട് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റുകളില്ല. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളുണ്ട്. മുന്നേ അവിടെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ ഔട്ട്ലെറ്റ് കൊടുത്തേക്കും, നിങ്ങൾ അവിടെ പോയി മേടിച്ചോണ്ടാവും.
0: ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചാൽ കാര്യങ്ങൾ
1: അറിയാൻ പറ്റും.
2: നമ്മുടെ ഹോർട്ടികോർപ്പ് അല്ലാതെ മറ്റു നമ്മുടെ കാർഷിക കോളേജ് അങ്ങനെയുള്ള വേറെ ഏജൻസികളൊന്നും ഇത് സപ്ലൈ ചെയ്യുന്നുണ്ടോ?
1: തേനീച്ച കൂടുകളുടെ സപ്ലൈ കാർഷിക കോളേജ് ഇപ്പം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ചെയ്യാറുണ്ടായിരുന്നു. അത്യാവശ്യം കാർഷിക സർവകലാശാല നടത്തുന്ന പരിശീലനത്തിൽ
2: അതിൻ്റെ
1: ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് വ്യാപകമായിട്ടില്ല, അവിടെ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് ഖാദി കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ, ഇത്രയും പിന്നെ ഇതിൻ്റെ ചില പദ്ധതികളുണ്ട് അവർക്ക്, അതിൽ നടത്തുന്നുണ്ട്. തേനീച്ച 10 തേനീച്ചക്കൂട് വരെ കൊടുക്കുന്ന പദ്ധതികളൊക്കെ അവരെയിലുണ്ട്. ഖാദി ബോർഡ് ചെറിയ തോതിൽ ഇത്തരത്തിലുള്ള മേഖലകളിൽ പരിശീലനവും കൊടുക്കുകയും ഒപ്പം തന്നെ ഇതിനുള്ള തേനീച്ച കോളനികൾ കൊടുക്കുന്നുണ്ട്, തേൻ സംഭരിക്കുന്നുണ്ട് ഖാദി ബോർഡ്.
2: അതുപോലെ തന്നെ ഈ കൂട് ഈ കോളനി സ്പ്ലിറ്റിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
1: ഈ തേനീച്ച കൂട് വിഘടിപ്പിക്കുക, അതായത് ഒരു തേനീച്ച കൂടുള്ള ഒരാൾക്ക് അത് രണ്ട് കൂടാക്കി മാറ്റാൻ വഴി, ഒരു കാലിപ്പെട്ടി ഈച്ച ഇല്ലാത്തൊരു പെട്ടിയും കൂടെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാക്കി മാറ്റി നമുക്ക് ഒരു ഒരു കൂടിന് ഒരു രണ്ട് കൂടാക്കി. ഈ തേനീച്ച കോളനി തേനീച്ച പർച്ചേസ് ചെയ്താലുള്ള തേനീച്ച കോളനി മേടിച്ചാലുള്ളൊരു ഗുണം അതാണ്. അത് ഒരു കൂട് രണ്ട് കൂടാക്കുകയും രണ്ട് കൂട് വേണം 4 കൂട് അങ്ങനെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും. 10 കൂടൊക്കെ എടുത്ത് 100 കൂടിലേക്കൊക്കെ മാറ്റുന്ന ആൾക്കാരുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ. അങ്ങനൊരു ഇതുണ്ട്. അത് ഇത് എപ്പോഴും ഇത് വളർന്നുകൊണ്ടിരിക്കുക. തേനീച്ച വളർന്നു കഴിഞ്ഞ് കൂട് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ആ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേനീച്ച കൂട് പിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ പിരിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. വളർച്ചാകാലം എന്ന് പറയുന്നത് തേനീച്ച കൂടിൽ, അതായത് തേനീച്ചകൾക്ക് ധാരാളം തേനും പൂമ്പടിയും ലഭ്യമാകുന്ന മുറയ്ക്ക് തേനീച്ചയിലെ അംഗസംഖ്യ പെരുകുന്നു, വലുതായിട്ട് പെരുകുന്നു. പെരുകി തേനി കൂട് നിറയുന്ന ഒരു സമയമാണ് തേനീച്ചകളെ പിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കാലഘട്ടം മുഴുവൻ ഇതൊരു ഓഗസ്റ്റ് മാസം ആയിരുന്നെങ്കിൽ, ഇപ്പം ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, മഴ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ഈ ഓഗസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ സെപ്റ്റംബറിലോട്ടൊക്കെ മാറിയുണ്ട്. ഇപ്പോഴൊക്കെയാണ് തേനീച്ച കൂട് പിരിക്കാനുള്ള ഏറ്റവും യോജിച്ച ഒരു ഇപ്പോഴും വലിയ മഴ തുടർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ മാസം അവസാനമൊക്കെ, അതായത് ഈ അവസാനത്തോടു കൂടിയേ നമുക്കൊരു സ്പ്ലിറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ആ സാറേ, ഞാൻ പിന്നെ ഇവരുടെ ഒരു കൽക്കെട്ടിന്റെ കീഴിൽ വണ്ടേനീച്ച ഉണ്ടായിരുന്നു.
1: ആ
3: അത് ഞാൻ ഇങ്ങനെ ആ കല്ലിളക്കിയൊക്കെ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ ഓരോ അടയും ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക അതിന്റെ കീഴിൽ.
1: ഓ,
3: അപ്പൊ ഈ ശരീരം മറയ്ക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക്, അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നും എടുത്തേ ഇങ്ങനെ പാത്രത്തിൽ ഇട്ടുണ്ടെങ്കിൽ ഇത് കുത്തുന്നുണ്ട്, ഞാനത് വകവയ്ക്കുന്നില്ല.
1: ശരി,
3: കയ്യിലൊക്കെ കാലിലൊക്കെ കുത്തുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ എന്താ

0: പിന്നെ കണ്ണൊക്കെ
1: വീങ്ങി,
0: കാഴ്ചയൊക്കെ മങ്ങി, കാഴ്ച മങ്ങി,
1: ഓ
0: ശരീരമൊക്കെ തളർന്ന്. അവസാനം എങ്ങനെയായാലും അടുത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആരുമില്ല. നടന്ന് അടുത്തുള്ള വീട്ടിലെത്തി.
1: ഓ
0: അവര് പിന്നെ വണ്ടി വിളിച്ച് കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. പിന്നെ പോന്ന വഴിക്ക് ശർദിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് ശരിയാക്കി എടുത്തു. അതെന്താ സാർ അങ്ങനെ?
1: തേനീച്ച അത് നമുക്ക് വളരെ ചെറുപ്പത്തിൽ അറിയുന്നൊരു അറിവാണല്ലോ ഈ തേനീച്ച കുത്തും എന്നുള്ളത്. അല്ല, അതാ തേനീച്ച കുത്തി കഴിഞ്ഞാൽ തേനീച്ചയുടെ വിഷമാണ് അത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് ശരീരം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, ചില മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരു ഇതും ഇല്ലാതെ തേനീച്ച കൂട് ഇളക്കാൻ പോയി കഴിയുമ്പോൾ തേനീച്ച കുത്തും. ഇപ്പം സാധാരണ നമ്മൾ വളർത്തുന്ന തേനീച്ചയാണെങ്കിൽ നമുക്കൊരു 10 or 15 or 20 കുത്തിയാലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, സ്ഥിരമായിട്ട് കുത്ത് കിട്ടുന്നവരാണ് ആണെങ്കിൽ ആദ്യമായിട്ടാണ് കുത്ത് കിട്ടുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് കുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 10 തേനീച്ചയൊക്കെ കുത്തി കഴിയുമ്പോൾ നിങ്ങൾ വലിയ തോതിൽ പിന്നെ അസുഖങ്ങളുണ്ടാവും, വലിയ ശരീരമാകെ വല്ലാതാവും, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ഒരറിവ് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. തേനീച്ചയെ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ശാസ്ത്രീയമായി അത് എടുക്കാൻ അറിയില്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും പരിചയമുള്ള ആൾക്കാരെ കൊണ്ട് വേണം തേനീച്ച കൂട് കൈകാര്യം ചെയ്യാം, കേട്ടോ? ആ അപ്പൊ അതാ ഇപ്പൊ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമെന്ന് വേണമെങ്കിൽ കരുതോ. ഒരിക്കലും നമ്മൾ തേനീച്ചകളെ അങ്ങനെ കണ്ടുകളയരുത്. അവരുടെ കൂടിനെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ അതൊരു ശത്രുവായിട്ടാണ് കാണുന്നത്. നിങ്ങളെ സംരക്ഷിക്കാനായിരിക്കും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത് അത് കാട്ടുതേനീച്ച, കാട്ടുതേനീച്ച കുത്തി കഴിഞ്ഞാൽ ഒരു 10 തേനീച്ച കുത്തിയ ആള് മരിച്ചു. ഇത് വളരെ ഈ കാട്ടുതേനീച്ചയുടെ കുറച്ചുകൂടെ മാരകമായ വിഷമാണ്. അത് ഇഞ്ചക്ട് ചെയ്യുന്ന ആ വിഷത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് നമ്മുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, പെട്ടെന്നാള് മരിച്ചു പോകണ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഈ കാട്ടുതേനീച്ച കുത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കാട്ടുതേനീച്ച കൈകാര്യം ചെയ്യാൻ നമ്മൾ പോകരുത്. അതിന് പരിചയസമ്പന്നരായ ആൾക്കാരുണ്ട്, അതിന് പ്രത്യേകതരം ഒരു ഡ്രസ്സുണ്ട്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ
0: ചോദിച്ചോളൂ. ഞാൻ ഈ കൽക്കെട്ടിന് നമ്മുടെ വീടിന്റെ കൽക്കെട്ടിനകത്ത് ഒരു കാലം കമിറ്റിയായിരുന്നു.
1: ആ
0: കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേ ഞാൻ ഇളക്കിയപ്പോഴത്തേ അതിനകത്ത് മൊത്തം 1 cm നീളമുള്ള പുഴു കേന്തുമ്പി ആയി കലത്തി ഇറങ്ങിയായിരുന്നു.
1: ഓ
0: എല്ലാം പുഴുക്കൾ എല്ലാം നശിച്ചു പോയി, ആ കൂട് മൊത്തം നശിച്ചു പോയി. മൊത്തം കുറച്ച് 1 cm നീളം വരും പുഴുക്കൾ, വെള്ളപ്പുഴുക്കൾ കളത്തിനകത്ത് തേനീച്ച കൂട്ടില്.
1: ആ അത് തന്നെ. അത് ഏത് തേനീച്ച? ചെറുതേനീച്ചയായിരുന്നു.
0: ചെറുതേനീച്ചാണെങ്കിൽ
1: വലിയ വെള്ളപ്പുഴുക്കൾ വരാൻ സാധ്യത കുറവാണല്ലോ.
0: ഞാനത് അന്വേഷിച്ചു പറഞ്ഞു മെഴുകു പുഴുവാന്ന് പറഞ്ഞു. മെഴുകു പുഴു
1: അത് ചെറുതേനീച്ചയിൽ അങ്ങനെ മെഴുകുതിര് നമ്മൾ കണ്ടിട്ടില്ല. വലിയ തേനീച്ചയായിരിക്കും ചിലപ്പോ. ഈ വെള്ളപ്പാരയുള്ള ആ തേനീച്ചയായിരുന്നോ അതോ കറുത്ത? അതൊന്ന് നോക്കട്ടെ കേട്ടോ. അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ചെറുതേനീച്ചയില് മെഴുകു പുഴു കയറുന്നുണ്ടോ എന്നുള്ളത്.
0: ചെറുതേനീച്ച 8 കോളനി ഉണ്ടല്ലോ, അത് പലരും നഷ്ടപ്പെട്ട് പോരന്നേ ഉള്ളൂ.
1: അയ്യോ,
0: വിപുലീകരിക്കണം ആഗ്രഹമുണ്ട്. പിന്നെ
1: ഞങ്ങളുടെ ഓഫീസിന്റെ നമ്പർ തരാം, അതിലൊന്ന് വിളിച്ച് എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ സഹകരിക്കാം. ഇപ്പൊ നമുക്ക് തേനീച്ച കൂടും കോളനിയും കാലിപ്പെട്ടിയൊക്കെ ഉണ്ട്.
0: ഇവിടെ അടുത്ത് ഉണ്ട് സാറേ, നമ്മളെ അടുത്ത് ഈ ഹോട്ടലിലൊക്കെ പരിശീലനം ചെറുതേനീച്ച വൻതേനീച്ച കൃഷി ചെയ്യുന്ന ആളുണ്ട്.
1: ഓ ഓക്കെ, ഓ അതേയായിട്ട് ഡിസ്കസ് ചെയ്തോളൂ. അതേയായിട്ട് സംസാരിച്ചിട്ട് കൂടുതൽ കാര്യമായി ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കൂ. ഓക്കെ, താങ്ക് യു.
2: ഇപ്പം നമ്മുടെ തേനീച്ച കർഷകർ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കേരളത്തിലെ തേനിൻ്റെ ഈ ജലാംശത്തിൻ്റെ അളവുകൾ കമ്പാരിറ്റീവ്ലി മറ്റു ഉത്തരേന്ത്യയിലൊക്കെയുള്ള തേനിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വില കിട്ടുന്നില്ല എന്നുള്ള ഒരു
1: പറയാറുണ്ട്. വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദീർഘനാൾ സൂക്ഷിച്ച് വെക്കാനും
2: ബുദ്ധിമുട്ടുണ്ടാവും.
1: അത് അത് സാറെ, അത് അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രണ്ട് സ്പീഷീസാണ് അവിടെ. ഇറ്റാലിയൻ ബീസാണ് നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിലാണ് നമ്മൾ ഇന്ത്യൻ ബീസാണ്. ഇപ്പോൾ ഇറ്റാലിയൻ ബീസിന് ഉണ്ടാ, അതായത് ഈ തേനിൽ അത് പ്രോസസ്സ് ചെയ്യുന്ന തന്നെ അതിൻ്റെ ശരീരത്തിലെ ഈ പ്രബോസിസ് വഴി തേനെടുത്ത് വായിൽ കൊണ്ടുവന്ന് ഉമിനീരുമായി കലർത്തി ആമാശയത്തിൽ കൊണ്ടുവന്ന് ആമാശയത്തിലെ ദഹനരസങ്ങളുമായി കലർത്തി തിരിച്ചത് തിരിച്ച് വായിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു തേനീച്ചയ്ക്ക് പകർന്നു കൊടുത്ത് പുള്ളിക്കാരത്തി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ 2-3 തേനീച്ചകളുടെ ശരീരത്തിലൂടെ കടന്നു പോയിട്ടാണ് ദഹിക്കുന്നത്. അങ്ങനെ ദഹിച്ച തേനെ തേനീച്ച കൂട്ടിനകത്ത് ചെറിയ ചെറിയ

0: പാളികളായിട്ട് കൊണ്ടുവെക്കും. അങ്ങനെ എല്ലാ പാളി എല്ലാ സെല്ലിനകത്ത് ഇങ്ങനെ ചെറിയ പാളിയായിട്ട് വെച്ചതിന് ശേഷം കാറ്റ് വീശും, കാറ്റ് ചിറക് ചലിപ്പിച്ച് കാറ്റ് വീശും. കാറ്റ് വീശിയിട്ട് അതിലെ ജലാംശം മാറ്റിയതിന് ശേഷം അടുത്ത ലെയർ വെക്കും, എന്നിട്ട് വീണ്ടും കാറ്റ് വീശി അതിലെ ജലാംശം കുറച്ചതിന് ശേഷം വീണ്ടും വയ്ക്കും. ഇങ്ങനെ പല പാളികളായിട്ട് തേൻ വെച്ച് കാറ്റ് വീശി ജലാംശത്തെ ബാഷ്പീകരിപ്പിച്ച് കളഞ്ഞ് കുറുക്കിയതിന് ശേഷമാണ് ഇവർ മെഴുക് ഉപയോഗിച്ച് അടച്ച് സൂക്ഷിക്കുന്നത്. പക്ഷെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഇറ്റാലിയൻ തേനീച്ച വീശുന്ന അതിൻ്റെ ചിറകിൻ്റെ സൈസും ആ തേനീച്ചേനെ കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ഇവർ വീശുന്ന ചിറക് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിൽ കൂടുതൽ ജലാംശത്തെ ബാഷ്പീകരിപ്പിച്ച് കളയാൻ കഴിയും. പക്ഷേ ഇന്ത്യൻ തേനീച്ചകൾ ചെറുതായതുകൊണ്ടും ഈ ചിറക് വിസ്ഥാപനം ചെയ്യപ്പെടുന്ന വാതക എയറിൻ്റെ അളവ് കുറവായതുകൊണ്ടും ഇതിനെ അത്ര എത്ര വീശിയാലും ഇത് 20% വരുത്തില്ല. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ ഇവിടെ ആർദ്രത വളരെ കൂടുതലാണ്. നമ്മളിവിടെ ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആർദ്രത വളരെ കൂടുതലായതുകൊണ്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേനൊരു ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് അന്തരീക്ഷത്തിലെ ജലാംശത്തെ പെട്ടെന്ന് വലിച്ചെടുക്കും. അതേസമയം നോർത്ത് ഇന്ത്യയിൽ ആർദ്രത വളരെ കുറവാണ്. അപ്പോൾ അത്രത്തോളം അന്തരീക്ഷ ജലാംശമില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈഗ്രോസ്കോപ്പിസിറ്റി ഉണ്ടെങ്കിൽ പോലും അന്തരീക്ഷ ജലാംശത അധികം വലിച്ചെടുക്കാനും കാണില്ല. ഈ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ തേന് ജലാംശം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കെന്ത് പറ്റും, ഈ FSSAI അക്മാർക്കും ഒക്കെ വിഭാവനം ചെയ്തിരിക്കുന്ന 20% ജലാംശമാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നല്ല തേനീച്ച കർഷകനാണ്, നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ 20% ജലാംശത്തിൽ തേൻ തന്നെ കിട്ടും. അപ്പോൾ FSSAI പറഞ്ഞിരിക്കുന്ന അക്മാർക്കും പറഞ്ഞ 20% ആക്കണമെന്നുള്ള. പക്ഷെ നമുക്ക് ഈ പ്രത്യേകത കൊണ്ട് നമുക്ക് കിട്ടുന്ന 24-25% ജലാംശമാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ വിവാദമായ പ്രശ്നം നടക്കുന്നത് ഇത് ജലാംശം കുറയ്ക്കുക എന്ന് പറയുന്നത് ഈ മെഷീൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് മാനുവൽ പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ സാധാരണ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന പ്രോസസ്സിങ്ങിലൂടെ നടക്കത്തില്ല. അപ്പോൾ അതാണിപ്പോൾ അവർ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്.
1: ഓക്കെ, ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ ഹലോ
1: ഹലോ പറഞ്ഞോളൂ, ആരാണ്?
2: ആലപ്പുഴയിൽ നിന്നാണ് ജോയി KS.
1: ഓക്കെ, ചോദിച്ചോളൂ,
0: പറഞ്ഞോളൂ.
1: സുനിൽ സാറിനോട് സംസാരിക്കാം.
2: എന്റെ വീട്ടുമുറ്റത്ത് ഒത്തുമാവ് നിൽക്കുന്നുണ്ട്. ഒത്തുമാവിന്റെ ഒരു ശകരത്തിന്റെ അടുത്ത് ഒരു ചെറിയൊരു കൂട് കണ്ടിരുന്നു. തേനീച്ച ചെറുതേന, ചെറിയ ഈച്ചയാ.
0: പൊത്തിലല്ലോ,
2: ചെറുതായിരുന്നു.
0: പൊത്തിലാണോ? പൊത്തിനകത്താണോ?
2: അല്ല, പൊത്തിൽ പിന്നെ കവരത്തിന്റെ നേരെ താഴ്വശത്തായിട്ട്.
0: ആ, അത് അത് അത് കൊമ്പ് തേനീച്ചെന്ന് പറയുന്ന തേനീച്ച വിഭാഗമാണ്.
2: അത് ഒരു ഫുട്ബോളിന്റെ പകുതിയിലേറെ വലുപ്പത്തിൽ, പകുതിയിലേറെ ഫുട്ബോളിന്റെ പകുതി രണ്ടായിട്ട് മുറിച്ചതായത് അതിന്റെ വലുപ്പത്തിലേറെ ഉള്ള വലുപ്പത്തിൽ ഇപ്പം നിൽക്കും. ഞാനിപ്പോ നോക്കിയതേ ഉള്ളൂ. ഇത് ഞാൻ ഈ ആരംഭം പോലെ ഇത് കേട്ടോണ്ടിരിക്കുക.
0: ചെറിയ തേനീച്ചല്ലേ, വളരെ ചെറിയൊരു തേനീച്ചല്ലേ?
2: ചെറിയ തേനീച്ച.
0: ആ, അത് കൊമ്പ് തേനീച്ച എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അത് അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടിൽ ഇണക്കി വളർത്താൻ കഴിയുന്ന തേനീച്ച അല്ല.
2: ആ,
0: ഇത് കൂട്ടിനകത്ത് വളർത്താൻ കഴിയും. ഇത് ഈ കാറ്റും വെളിച്ചും നേരിട്ട് കിട്ടുന്ന ഇതുപോലുള്ള ചെറിയ ശിഖരങ്ങൾ, മരങ്ങളുടെ ചെറിയ ശിഖരങ്ങൾ ഇങ്ങനെ ഒന്നോ രണ്ടോ കൈപ്പത്തിയോളം വലിപ്പമുള്ള ചെറിയ അട ഉണ്ടാക്കി ഈ അടയുടെ ഇരുഭാഗങ്ങളിലും ഒരു പുതപ്പ് പോലെ മൂടി ഇങ്ങനെ ഇരിക്കും. ആ, ഇത് അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. ഇത് പ്രത്യേകിച്ച് വലിയ ദൂഷ്യമൊന്നും ചെയ്യുന്നതല്ല. തേനീച്ച വന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. നമ്മൾ ആ കൂടിനെ അകത്ത് പോയി കൂടിനെ അടുത്ത് ചെന്ന് അതിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ ഇത് ചെറുതായിട്ട് കുത്തുള്ളൂ. വലിയ മാരകമായ ഒരു വിഷമെന്നുള്ളൊരു തേനീച്ചയല്ല. പക്ഷെ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന മിക്കവാറും എല്ലാ ചെറിയ ചെടികളുടെയും പുഷ്പങ്ങളുള്ള ചെറിയ പുഷ്പങ്ങളുള്ള ചെടികളെയെല്ലാം പരാഗണത്തെ സഹായിക്കുന്നൊരു തേനീച്ചയാണ്. അതുകൊണ്ട് അവിടെ നിലനിർത്തുന്നത് നല്ലതാണ്. തേൻ ഉണ്ടാകും. ചെറിയ തോതിൽ തേനുണ്ടായിരിക്കും. ഒരു 500 ഗ്രാം വരെയൊക്കെ തേൻ ലഭിക്കാം. പ്രത്യേകത, തേനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മധുരമുള്ള തേനായിരിക്കും ഇതിൻ്റെ. ആ,
1: പക്ഷേ ഇതിനെ നമ്മൾ ശല്യപ്പെടുത്താൻ പോകരുത്.
0: ശല്യപ്പെടുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. ഇത് അധികം അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതിനെ ആൾക്കാരങ്ങ് നശിപ്പിച്ചു കളയും. ഇത് കണ്ട് പേടിച്ചിട്ട് ഇത് ഇതില്. അപ്പൊ അവിടെ ഇരിക്കട്ടെ കേട്ടോ, വേറെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. അത് അത് പിന്നെ ഒരു മൈഗ്രേറ്ററി സ്വഭാവം ഉള്ളതാണ്. ഇപ്പൊ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവർ ഈ അട ഉപേക്ഷിച്ച് ഇവർ വേറെ സ്ഥലത്തേക്ക് അങ്ങ് പോകും. ആ, ശരി, ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് ഇപ്പൊ ഈ പരിപാടിയിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഉപദേശങ്ങളോ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? നിർദ്ദേശങ്ങളോ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ?
0: അല്ല, ഉദ്ദേശം കൊടുക്കാൻ

0: പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തേൻ കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തേനിനെ കുറിച്ച് ഉൽപ്പാദനത്തെക്കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഉപഭോഗം വളരെ കുറവാണ്. നമ്മൾ നോക്കിയ ഒരു ദിവസം എല്ലാവരും ഒരു പഞ്ചസാര മേടിച്ച് എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചസാരയുടെ മാരകമായ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ വലിയ ചർച്ചയൊന്നും ചെയ്യാറില്ല. പലപ്പോഴും നമ്മളതിനെ ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല, തേൻ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിന് അനുയുക്തമായൊരു പഞ്ചസാരയാണ് അതിനകത്തുള്ളത്. പ്രത്യേകിച്ചും ഈ മോണോസാക്രേറ്റ്സ് ആണ്. മോണോസാക്രേറ്റ്സ്
1: ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാം
0: ഒരു പരിധി വരെ. അത് നമ്മളെപ്പോഴും അത് പറയുന്ന തന്നെ ഒരു കാര്യമുണ്ട്. ഡയബറ്റി പ്രമേഹ രോഗികളാണെങ്കിൽ അവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അത് നമ്മൾ ഇക്കാര്യത്തിലും പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാം കഴിക്കണമെന്ന് പറയുന്നതിലല്ല. ഞാൻ പറഞ്ഞത് ഒരു പ്രമേഹം വഴിയെ രൂക്ഷമായിട്ട് നിൽക്കാത്ത ആൾക്കാർക്കൊക്കെ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ടീസ്പൂൺ തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് തേനായിട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസിൻ്റെ ഫ്രൂട്ട് ജ്യൂസോ ഏതെങ്കിലും ജ്യൂസ് കഴിക്കുന്നതിനകത്ത് മധുരത്തിന് വേണ്ടി കഴിക്കാം. ചപ്പാത്തി കഴിക്കുന്നു, ബ്രെഡ് കഴിക്കുന്നു, ഈ സമയത്തൊക്കെ മധുരത്തിന് വേണ്ടി തേൻ ഉപയോഗിക്കാം. പഞ്ചസാരയ്ക്ക് പകരം, അല്ലെങ്കിൽ പഞ്ചസാര ചേർന്ന പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് പകരം തേനൊരു പദാർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു മധുര പദാർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയുക്തമായ ഒരു സാധനമാണ്. ഈ പഞ്ചസാരയിൽ ഈ സുക്രോസ് എന്ന് പറയുന്ന പഞ്ചസാര മാത്രമേ ഉള്ളൂ. പക്ഷേ തേനിനതല്ല, മോണോസാക്രൈറ്റ്സ് ആണ്. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻസ് ഉണ്ട്, ധാരാളം ജീവകങ്ങളുണ്ട്, ധാതുക്കളുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയുക്തമായ ധാതുക്കളും വിറ്റാമിനുമാണ്.
1: ഓക്കെ, അപ്പം കൂടുതൽ ആൾക്കാർ തേൻ ഉപയോഗിക്കാൻ അവർക്ക് മുമ്പോട്ട് വരണമെന്നുള്ളതാണ്.
0: മുമ്പോട്ട് തീർച്ചയായിട്ടും അത് വരണം, അനിവാര്യമാണ്. പല രാജ്യങ്ങളും വലിയ തോതിലുള്ള തേൻ ഉപഭോഗത്തിലേക്ക് കടന്നിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ വന്ന് ഇന്ന് വന്ന് നമ്മുടെ തേനീച്ച കർഷകരാണ് കൂടുതൽ പേരും വിളിച്ചവർ. അതും പ്രായോഗികമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങളും അവർ അവതരിപ്പിക്കുകയുണ്ടായി. അതിനൊക്കെ വളരെ വിശദമായ രീതിയിൽ സംശയങ്ങൾക്ക് മറുപടി നൽകി ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആകാശവാണിക്ക് വേണ്ടിയും താങ്കൾക്ക് ഉള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുകയായിരുന്നു. ഇതുവരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര സതീഷ്, ഒപ്പം സ്റ്റുഡിയോയിൽ ശാൽമാനന്ദ രജിത് ആറ്റിങ്ങൽ.

0: ആകാശവാണി, സമയം 12 മണി.
1: ശാസ്ത്രലോകം.
0: ശാസ്ത്രലോകത്തിൽ ഇന്ന് സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദുലാൽ ജി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ഒഴുകിയെത്തുന്ന ഒരു പുല്ലാങ്കുഴൽ നാദം നമ്മെ എത്ര പെട്ടെന്നാണ് ശാന്തമാക്കുന്നത്! എന്നാൽ ഗണിത പുസ്തകങ്ങളിലെ കുരുക്കഴിയാത്ത വസ്തുതകൾ പലപ്പോഴും നമ്മിൽ ഭയമുണർത്താറുമുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് കാതോർത്താൽ കലകളുടെ സൗന്ദര്യമായ സംഗീതവും ശാസ്ത്രത്തിന്റെ സത്യമായ ഗണിതവും പരസ്പരം കെട്ടിപ്പുണർന്നു കിടക്കുന്ന അദൃശ്യരായ ഇരട്ടകളാണെന്ന വിസ്മയകരമായ ഒരു സത്യം നമുക്ക് ബോധ്യമാകും. ബാഹ്യതലത്തിൽ ഇവ രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിലാണെന്ന് തോന്നാമെങ്കിലും സംഗീതമെന്ന നാദസാഗരത്തിന്റെ അദൃശ്യമായ ആത്മാവ് യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രത്തിന്റെ അതിസൂക്ഷ്മമായ കൃത്യതയാണ്. അക്കങ്ങളില്ലാതെ നാദങ്ങളില്ല, സമവാക്യങ്ങളില്ലാതെ താളങ്ങളുമില്ല. അക്കങ്ങൾ കാവ്യാത്മകമായ ഈണങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് എങ്ങനെയെന്നും ഗണിതം ഹൃദയത്തിന്റെ സംഗീതമായി പെയ്തിറങ്ങുന്നത് എങ്ങനെയെന്നും അന്വേഷിക്കുന്നത് രസകരമായ അനുഭവമായിരിക്കും. സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിതവിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്. ലബ് ഡബ് എന്ന ആ ശബ്ദം ഗണിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇടവേളകളുടെ കൃത്യത തെറ്റുമ്പോൾ ഹൃദയത്തിന്റെ താളം തെറ്റുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? ഗണിതത്തിലെ ഏറ്റവും ലളിതമായ സമവാക്യം പ്രകൃതി നമ്മുടെ ശരീരത്തിൽ തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. സംഗീതത്തിലെ താളവും ഇതിൽ നിന്ന് ഒട്ടും

വ്യത്യസ്തമല്ല. ഗണിതത്തിലെ അര, കാൽ, മുക്കാൽ തുടങ്ങിയ ഭിന്ന സംഖ്യകൾക്ക് ജീവൻ വയ്ക്കുന്ന വേദിയാണ് യഥാർത്ഥത്തിൽ സംഗീതം. ഒരു നിശ്ചിത സമയത്തെ നമ്മൾ തുല്യഭാഗങ്ങളായി മുറിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ അമ്പലപ്പറമ്പുകളിൽ കേൾക്കുന്ന ചെണ്ടമേളം, പഞ്ചാരിമേളമായാലും തായമ്പകയായാലും അതിലെ ഓരോ കൊട്ടും സമയത്തെ വേണ്ട അനുപാതത്തിൽ വിഭജിക്കുന്ന ഗണിതക്രിയയാണ്. ആ താളക്രമം കലാകാരന്മാർ മനസ്സിലെണ്ണുന്നത് താളവട്ടങ്ങളുടെ ഘടന, ഇലത്താളത്തിന്റെ അടിത്തറ, വായ്ത്താരികൾ എന്നിവയിലൂടെ സമയത്തെ തുല്യമായി പകുക്കുന്ന ഗണിത പ്രക്രിയയിലൂടെയാണ്. ഒരു താളവട്ടം പൂർണ്ണമാകണമെങ്കിൽ ഈ കണക്കുകൾ കൃത്യമായി വരണം. അക്കങ്ങൾ സംഗീതത്തിൽ മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തിലും കവിതകളിലുമൊക്കെ താളമായി നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മുടെ കാവ്യവൃത്തങ്ങൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തമാകും. അക്ഷരങ്ങളുടെയും മാത്രകളുടെയും എണ്ണവും അവ തമ്മിലുള്ള ഇടവേളകളും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഓരോ വൃത്തവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കാകളിയും കേകയും മഞ്ചരിയും ഒക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സങ്കീർണമായ സങ്കലനവും വ്യവകലനവും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നുണ്ട്. വരികളിലെ അക്ഷരങ്ങൾ കൂട്ടിയും കുറച്ചും കവികൾ കവിത എഴുതുമ്പോൾ ഗണിതശാസ്ത്രം അവിടെ ഒരു മനോഹരമായ കലയായി മാറുകയാണ്. സമയത്തെ ഒരു നൂലായി സങ്കല്പിച്ചാൽ ആ നൂലിൽ ശരിയായ അകലത്തിൽ മുത്തുകൾ കോർക്കുന്ന വിദ്യയാണ് താളം. ആ അകലം തീരുമാനിക്കുന്നത് ഗണിതമാണ്. അതുകൊണ്ടാണ് പാടുമ്പോഴും ഉപകരണങ്ങൾ വായിക്കുമ്പോഴും കലാകാരന്മാരുടെ വിരലുകളും ചുണ്ടുകളും ഒരു അത്ഭുത യന്ത്രം പോലെ കൃത്യമായി ചലിക്കുന്നത്. തലച്ചോറിനുള്ളിൽ അതിവേഗം നടക്കുന്ന കണക്കുകൂട്ടലുകളാണ് വേദികളിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന താള വിസ്മയങ്ങളായി പെയ്തിറങ്ങുന്നത്. സംഗീതത്തിന്റെ ജീവനായ ഗണിതമാണ് ശ്രുതി അഥവാ നാദം. അതിൽ ഗണിതത്തിന്റെ ഇടപെടലുണ്ട്. നമ്മൾ ഒരു വീണയുടെ കമ്പി മീട്ടുമ്പോൾ അവിടെ ഒരു വിറയൽ അഥവാ കമ്പനം ഉണ്ടാകുന്നുണ്ട്. വായുവിലൂടെ തരംഗങ്ങളായി സഞ്ചരിച്ചാണ് അത് നമ്മുടെ കാതുകളിൽ എത്തുന്നത്. ഒരു സെക്കൻഡിൽ എത്ര തവണ ആ കമ്പി വിറയ്ക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ശബ്ദത്തിന്റെ സ്ഥായി അല്ലെങ്കിൽ ശ്രുതി ഇരിക്കുന്നത്. ഗണിതത്തിന്റെ ഭാഷയിൽ ഇതിനെ ആവൃത്തി, ഫ്രീക്വൻസി എന്ന് വിളിക്കാം. കമ്പനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ശബ്ദത്തിന്റെ മൂർച്ച കൂടുന്നു, കുറയുമ്പോൾ ഗാംഭീര്യം വരുന്നു. ഒരു വാദ്യോപകരണത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങളെ സംഗീതമാക്കി മാറ്റുന്നത് ഈ ആവൃത്തികളുടെ ഗണിതപരമായ അനുപാതമാണ്. സപ്തസ്വരങ്ങളായ സ, രി, ഗ, മ, പ, ധ, നി എന്നിവ വെറുതെ ചിതറിക്കിടക്കുന്ന ശബ്ദങ്ങളല്ല. അവ തമ്മിൽ അതിസൂക്ഷ്മമായ ഒരു കണക്കുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ പാടുന്ന സ ഷഡ്ജം എന്ന അടിസ്ഥാന സ്വരം എടുക്കുക. അതിന്റെ കൃത്യം ഇരട്ടി ആവൃത്തിയിലാണ് നമ്മൾ മേൽസ്ഥായിയിലുള്ള അടുത്ത സ പാടുന്നത്, അതായത് 2:1 എന്ന അനുപാതം. അതുപോലെ സംഗീതത്തിൽ ഏറ്റവും ചേർച്ചയുള്ള രണ്ട് സ്വരങ്ങളാണ് സായും പായും, ഷഡ്ജവും പഞ്ചമവും. ഇവ തമ്മിലുള്ള അനുപാതം 3:2 ആണ്. അതായത് സായുടെ 3 ശബ്ദ തരംഗങ്ങൾ ഉണ്ടാകുന്ന അതേ സമയത്ത് പായുടെ 2 തരംഗങ്ങൾ പൂർണ്ണമാകുന്നു. എന്തുകൊണ്ടാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇത്രയേറെ ശാന്തത ലഭിക്കുന്നത്? കാരണം നമ്മുടെ കാതുകൾക്കും തലച്ചോറിനും ഈ ലളിതമായ ഗണിത അനുപാതങ്ങളെ വലിയ ഇഷ്ടമാണ്. സ്വരങ്ങൾ തമ്മിലുള്ള കണക്കുകൾ കൃത്യമാകുമ്പോൾ നമ്മളതിനെ ശ്രുതിമധുരം എന്ന് വിളിക്കുന്നു. ആ കണക്കുകൾ തെറ്റുമ്പോഴാണ് അപശ്രുതി ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ, സംഗീതജ്ഞർ പാടുമ്പോഴും ഉപകരണങ്ങൾ മീട്ടുമ്പോഴും പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യ ഗണിത ഭാഷയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ശ്രുതി എന്നത് ശബ്ദങ്ങളുടെ വെറുമൊരു സഞ്ചയമല്ല, അത് പ്രകൃതിയുടെ മാന്ത്രികമായ ഗണിതാനുപാതം തന്നെയാണ്. പ്രകൃതിയിലെ ഓരോ നിർമ്മിതിക്കും ഒരു ഗണിത പാറ്റേൺ ഉണ്ട്. ഒരു പൂവിലെ ഇതളുകളുടെ വിന്യാസത്തിലോ ശംഖുകളുടെയും ഒച്ചുകളുടെയും പുറന്തോടിലെ ചുരുളുകളിലോ വരെ ഗണിതത്തിലെ അതിശയകരമായ ചില പാറ്റേണുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഗണിതശാസ്ത്രത്തിൽ ഇതിനെ ഫിബനാച്ചി ശ്രേണി, സുവർണ അനുപാതം എന്ന് ഒക്കെയാണ് വിളിക്കുന്നത്. അതിശയകരമായ കാര്യം, പ്രകൃതിയെ ഇത്രത്തോളം ആകർഷകമാക്കുന്ന ഇതേ ഗണിത വസ്തുതകൾ ലോക പ്രശസ്തരായ സംഗീതജ്ഞരുടെ കൃതികളിലും വളരെ കൃത്യമായി ഇഴ ചേർന്നിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ സാഹിത്യവും കവിതയും ഒന്നും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഒരു കവി തന്റെ സർഗശേഷി ഉപയോഗിച്ച് വരികൾ കുറിക്കുമ്പോൾ ആ വരികളിൽ ഗണിതശാസ്ത്രപരമായ ഒരു സമമിതി, സിമ്മട്രി കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാട്ടുകളും. പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെ ഒരു ഗാനത്തെ അടുക്കി വയ്ക്കുന്നത് ഇതേ ഗണിത സമമിതിയുടെ അടിസ്ഥാനത്തിലാണ്. ലോക പ്രശസ്തരായ പാശ്ചാത്യ സംഗീതജ്ഞരുടെ, പ്രത്യേകിച്ച് മൊസാർട്ടിന്റെയും ബീഥോവന്റെയും ഒക്കെ സിംഫണികൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർ അവയിലെല്ലാം തന്നെ ഈ സുവർണ അനുവാദത്തിന്റെ പാറ്റേണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ സ്വരവും എവിടെ വരണം, എവിടെ നിശബ്ദത പാലിക്കണം എന്നതൊക്കെ സംഗീതത്തിന്റെ ഗണിത ബന്ധമാണ് വെളിവാക്കുന്നത്. ഗണിത സംഗീത ബന്ധത്തിലെ കൗതുകകരമായ മറ്റൊരു അധ്യായമാണ് സംഗീതത്തിലെ ഗണിത സങ്കേതങ്ങൾ അഥവാ സ്വരങ്ങളുടെ സംഖ്യാശാസ്ത്രം. അടിസ്ഥാന സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചാണ് ലോകത്തുള്ള മുഴുവൻ ഗാനങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഗണിതത്തിലെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ എന്നീ സങ്കേതങ്ങളാണ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ 7 സ്വരങ്ങളെ എത്ര വ്യത്യസ്ത രീതികളിൽ മാറ്റിമറിക്കാം, എത്ര കോമ്പിനേഷനുകളിൽ

അടുക്കി വയ്ക്കാം എന്ന ഗണിതക്രിയയിൽ നിന്നാണ് കർണാടക സംഗീതത്തിലെ 72 മേളകർത്താ രാഗങ്ങളും അതിൽ നിന്ന് ആയിരക്കണക്കിന് ജന്യരാഗങ്ങളും പിറവിയെടുക്കുന്നത്. അതായത്, ഒരു പദപ്രശ്നം പൂരിപ്പിക്കുന്നത് പോലെ ഗണിത നിയമങ്ങൾ പാലിച്ച് സ്വരങ്ങളെ പല ക്രമത്തിൽ വിന്യസിക്കുന്ന അതിമനോഹരമായ ഒരു ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഓരോ രാഗവും. പാശ്ചാത്യ സംഗീതത്തിൽ ഒരു ഒക്ടേവിനെ 12 തുല്യ അർത്ഥസ്വരങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പിയാനോയിലെ ഓരോ കീയും തമ്മിലുള്ള ദൂരം, അതായത് ആവൃത്തിയിലുള്ള വ്യത്യാസം, കൃത്യം 2:1/12 ആണ്. അതായത് ഓരോ കീയും അതിന് തൊട്ടടുത്ത കീയേക്കാൾ കൃത്യം 1.0594 മടങ്ങ് ഉയർന്ന ആവൃത്തിയിലാണ് ശബ്ദിക്കുന്നത്. 12 തവണ ഈ ക്രമം ആവർത്തിക്കുമ്പോൾ നാം ഒക്ടേവിന്റെ ഇരട്ടി ആവൃത്തിയിൽ എത്തിച്ചേരുന്നു. ഈ ഗണിതശാസ്ത്രപരമായ വിഭജനമാണ് ലോകത്തെവിടെയുമുള്ള കീബോർഡുകളിലും പിയാനോകളിലും എല്ലാ ശ്രുതികളിലും അപശ്രുതികളില്ലാതെ പാടാനും വായിക്കാനും സംഗീതജ്ഞരെ പ്രാപ്തരാക്കുന്നത്. ഗണിതത്തിലെ ചില പ്രത്യേക അനുപാതങ്ങളിൽ സ്വരങ്ങളെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. അതിനെ സംഗീതത്തിൽ മേജർ കോഡുകൾ എന്ന് വിളിക്കും. എന്നാൽ ആ അനുപാതത്തിൽ ചെറിയൊരു ഗണിതശാസ്ത്രപരമായ മാറ്റം വരുത്തിയാൽ അത് നേരിയ സങ്കടം തോന്നിപ്പിക്കുന്ന മൈനർ കോഡുകളായി മാറും. അതായത്, നമ്മെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഗായകർ ഉപയോഗിക്കുന്നത് സ്വരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ ഗണിത പ്രതിഭാസങ്ങളെയാണ്. സംഗീതമെന്നത് അക്കങ്ങളുടെ അതിമനോഹരമായ ഒരു നൃത്തമാണ്. ഗണിതത്തിലെ സങ്കീർണത മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അലിഞ്ഞിറങ്ങുമ്പോൾ അത് ശ്രുതിമധുരമായ സംഗീതമായി മാറുന്നു. അക്കങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യന്റെ ആത്മാവിനെയും വികാരങ്ങളെയും തൊട്ടുണർത്താൻ കഴിയുക എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മൾ ആസ്വദിക്കുന്ന ഓരോ ഗാനവും. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഓരോ സംഗീതജ്ഞനും വലിയൊരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാകുന്നത് ഇങ്ങനെയാണ്. സംഗീതത്തിന്റെ മാന്ത്രിക ലോകത്ത് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് വാദ്യോപകരണങ്ങൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ അവ വെറും മരക്കഷണങ്ങളോ ലോഹങ്ങളോ മൃഗങ്ങളുടെ തോലുകളോ ഒക്കെയായി തോന്നാം. എന്നാൽ ഗണിതശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ അവ ജീവൻ വെച്ച മറ്റു ചില ഗണിത സംവിധാനങ്ങളാണ്. ഒരു ഗിറ്റാറോ വീണയോ വയലിനോ എടുക്കുക. അതിലെ കമ്പി മീട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തിന്റെ സ്ഥായി അഥവാ ശ്രുതി തീരുമാനിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്: കമ്പിയുടെ നീളം, അതിന്റെ വണ്ണം, പിന്നെ അത് വലിച്ചു കെട്ടിയിരിക്കുന്ന മുറുക്കം. ഇതൊരു മാറ്റമില്ലാത്ത ഗണിത നിയമമാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു വീണക്കമ്പി മീട്ടുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നു എന്ന് കരുതുക. ആ കമ്പിയുടെ നീളം കൃത്യം പകുതിയാക്കി ഒന്ന് മീട്ടി നോക്കൂ. ആദ്യം കേട്ട ശബ്ദത്തിന്റെ കൃത്യം ഇരട്ടി ഉയർന്ന ശ്രുതിയിലുള്ള ശബ്ദമായിരിക്കും അപ്പോൾ പുറത്തു വരിക. ഇനി പുല്ലാങ്കുഴലിന്റെ കാര്യമെടുക്കാം. ഒറ്റനോട്ടത്തിൽ കുറച്ച് ദ്വാരങ്ങളുള്ള ഒരു മുളന്തണ്ട് മാത്രമാണത്. എന്നാൽ ആ ദ്വാരങ്ങൾ വെറുതെ വിരലുകൾ വെച്ച് തോന്നിയതുപോലെ തുളച്ചുണ്ടാക്കിയതല്ല. ഒരു ദ്വാരത്തിൽ നിന്ന് അടുത്ത ദ്വാരത്തിലേക്കുള്ള അകലം കാറ്റിന്റെ തരംഗ ദൈർഘ്യത്തെ അടിസ്ഥാനമാക്കി അതിസൂക്ഷ്മമായി കണക്കുകൂട്ടി നിർമ്മിച്ചവയാണ്. കുഴലിലൂടെ കടന്നുപോകുന്ന വായുവിനെ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് മുറിച്ചെടുത്ത് സംഗീതമാക്കി മാറ്റുന്ന വിദ്യയാണ് ഓരോ പുല്ലാങ്കുഴൽ നാദത്തിന് പിന്നിലുമുള്ളത്. അതുകൊണ്ടാണ് വിരലുകൾ വെച്ചും മാറ്റിയും ദ്വാരങ്ങൾ അടയ്ക്കുമ്പോൾ വായുവിന്റെ അളവ് മാറി ഇമ്പമേറിയ സ്വരങ്ങൾ പുറത്തു വരുന്നത്. താളവാദ്യങ്ങളായ തബല, മൃദംഗം, ചെണ്ട എന്നിവയുടെ നിർമ്മിതിയിലും ഒളിഞ്ഞിരിപ്പുണ്ട് ഗണിതവിദ്യകൾ. കാലം മാറിയപ്പോൾ സംഗീതത്തിന്റെ രൂപവും മാറി. പഴയ ഗ്രാമഫോൺ റെക്കോർഡുകളിൽ നിന്ന് കാസറ്റുകളിൽ നിന്നും മാറി ഇന്ന് സംഗീതം നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും ഇന്റർനെറ്റിലുമാണ് ജീവിക്കുന്നത്. ഇതിനെയാണ് നാം ഡിജിറ്റൽ സംഗീതം എന്ന് വിളിക്കുന്നത്. ഈ ആധുനിക സംഗീതത്തിന്റെ ലോകം പൂർണ്ണമായും ഭരിക്കുന്നത് ഗണിതശാസ്ത്രമാണ്. ഇന്ന് നാം കേൾക്കുന്ന ഓരോ ഡിജിറ്റൽ സംഗീതവും പൂജ്യങ്ങളുടെയും ഒന്നുകളുടെയും അതിമനോഹരമായ ഒരു വലിയ സിംഫണിയാണ്. വലിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ പ്രഗത്ഭരായ ഗായകർ പാടുന്ന പാട്ടുകൾ നമ്മുടെ ചെറിയ മൊബൈൽ ഫോണിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശബ്ദതരംഗങ്ങളായല്ല ആ പാട്ട് നമ്മുടെ ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മറിച്ച് കേവലം 0, 1 എന്നീ 2 അക്കങ്ങളുടെ ഒരു നീണ്ട നിരയായിട്ടാണ്. ഇതിനെ സാങ്കേതികമായി ഗണിതശാസ്ത്രത്തിൽ ബൈനറി കോഡുകൾ എന്ന് വിളിക്കുന്നു. സംഗീതത്തിലെ എത്ര വലിയ വികാരമായാലും എത്ര സങ്കീർണമായ താളമായാലും കമ്പ്യൂട്ടറുകൾക്ക് അത് വെറും 0 ഉം 1 ഉം മാത്രമാണ്. ഈ 2 അക്കങ്ങൾ ഉപയോഗിച്ച് ശബ്ദങ്ങളെ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തുന്ന ഗണിതവിദ്യയാണ് ഡിജിറ്റൽ സംഗീതത്തിന്റെ അടിസ്ഥാനം. ശബ്ദങ്ങളെ അക്കങ്ങളാക്കുന്ന മാന്ത്രിക വിദ്യ രസാവഹമാണ്. പാടുമ്പോൾ ഉണ്ടാവുന്ന തുടർച്ചയായ ശബ്ദതരംഗങ്ങളെ ഒരു സെക്കൻഡിൽ തന്നെ ആയിരക്കണക്കിന് തവണ മുറിച്ച് ചെറുതാക്കി അളവുകൾ എടുക്കുന്നു. ഇതിനെ സാമ്പ്ലിംഗ് എന്നാണ് പറയുന്നത്. ഈ വലിയ ശബ്ദതരംഗങ്ങളെ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് മനസ്സിലാകുന്ന ചെറിയ അക്കങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന അതിസങ്കീർണമായ ഗണിത സങ്കേതമാണ്. പാട്ടിലെ ഓരോ ചെറിയ ശബ്ദവ്യത്യാസത്തെയും അതിസൂക്ഷ്മമായി കണക്കുകൂട്ടി അക്കങ്ങളാക്കി മാറ്റുന്നത് ഈ ഗണിത നിയമമാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഉണ്ടായേക്കാവുന്ന ശ്രുതി വ്യത്യാസങ്ങൾ, സ്വര ഇടർച്ചകൾ എന്നിവ തിരുത്താൻ ഓട്ടോ ട്യൂൺ എന്നൊരു വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മാത്രമല്ല, അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതം കൂടെയാണ്. റെക്കോർഡ് ചെയ്യുന്ന ആളുടെ ശബ്ദതരംഗങ്ങളിലെ ഇടർച്ചകൾ ഗണിതശാസ്ത്രപരമായി കണ്ടെത്തി
അതിനെ അനുയോജ്യമായ ശ്രുതിയുടെ ഗണിത അനുപാതത്തിലേക്ക് വലിച്ചു ചേർക്കുകയാണ് ഇവ ചെയ്യുന്നത്.

0: അതായത് ഗാനത്തിലെ റെക്കോർഡിങ്ങിലെ പിഴവുകൾ തിരുത്തി അതിനെ സുന്ദരമാക്കുന്നത് സാക്ഷാൽ ഗണിതമാണ്. പഴയകാലത്തെ കാസറ്റുകളിൽ നിന്ന് ഇന്നത്തെ സ്മാർട്ട് ഫോണുകളിലേക്ക് സംഗീതം വളർന്നപ്പോൾ ആ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കമ്പ്യൂട്ടറുകൾക്കുള്ളിൽ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സംഖ്യകളാണ്. യൂട്യൂബിലായാലും മ്യൂസിക് ആപ്പുകളിലായാലും നമ്മൾ പ്ലേ ബട്ടൺ അമർത്തുമ്പോൾ കോടിക്കണക്കിന് അക്കങ്ങളാണ് നമ്മുടെ കാതുകൾക്ക് കുളിർമയേകുന്ന നാദമായി രൂപാന്തരം പ്രാപിക്കുന്നത്. സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നാലും സംഗീതം എത്രത്തോളം ഡിജിറ്റലായാലും അതിൻ്റെ ഹൃദയമിടിപ്പ് എന്നത് എന്നും ഗണിതത്തിൻ്റെ ഈ സിംഫണി തന്നെയായിരിക്കും. ഇതിനൊക്കെ പുറമേ ഉന്നത ഗണിതശാസ്ത്രത്തിലെ വളരെ സങ്കീർണമായ പല സാങ്കേതിക വിഷയങ്ങളും സംഗീതത്തിൽ അദൃശ്യമായി ഒളിഞ്ഞുകിടപ്പുണ്ട്. ഉദാഹരണത്തിന് ഗണിതത്തിലെ ഗ്രൂപ്പ് തിയറി എന്ന ശാഖയെടുക്കാം. ഒരു രൂപത്തെ പലതരത്തിൽ തിരിക്കുമ്പോഴും അതിൻ്റെ സമമിതി അഥവാ സിമ്മട്രി നഷ്ടപ്പെടാത്തതുപോലെ സ്വരങ്ങളെ ഒരു കണ്ണാടിയിലെ പ്രതിബിംബം കണക്കെ മുമ്പോട്ടും പിന്നോട്ടും തിരിച്ചും മറിച്ചും അടുക്കി വയ്ക്കുന്ന മാന്ത്രിക വിദ്യ സംഗീതജ്ഞർ തങ്ങളുടെ സൃഷ്ടികളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ രൂപങ്ങളുടെ അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ടോപ്പോളജി എന്ന ഗണിതശാഖയുണ്ട്. സംഗീതത്തിൽ ഒന്നിലധികം സ്വരങ്ങൾ ഒരേ സമയം വായിക്കുന്ന കോഡുകൾ എങ്ങനെയൊക്കെ പരസ്പരം മാറാമെന്നും സ്വരങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നും ശാസ്ത്രീയമായി വരച്ചു കാണിക്കാൻ ഇന്നത്തെ സംഗീത ഗവേഷകർ ഉപയോഗിക്കുന്നത് ഈ ടോപ്പോളജിയെയാണ്. കൂടാതെ വലിയൊരു മരത്തിന്റെ ആകൃതി തന്നെ അതിന്റെ ഓരോ ചെറിയ ചില്ലകളിലും കാണുന്നത് പോലുള്ള ഗണിത പ്രതിഭാസമായ ഫ്രാക്റ്റലുകൾ പ്രഗത്ഭരായ ഗായകരുടെ ആലാപന ശൈലികളിലും നീണ്ട സിംഫണികളിലും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സെറ്റ് തിയറിയും ടോപ്പോളജിയും ഗ്രൂപ്പ് തിയറിയും ഒക്കെ അടങ്ങുന്ന അതിസങ്കീർണമായ സാങ്കേതിക ഗണിതത്തിന്റെ ഒരു വലിയ പാഠപുസ്തകം കൂടെയാണ് ഓരോ മികച്ച ഗാനവും. എന്നാൽ ആ സങ്കീർണമായ ഗണിതം നമ്മുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കേവലം അക്കങ്ങളാകാതെ ആത്മാവിനെ തലോടുന്ന സംഗീതമായി മാറുന്നു എന്ന് മാത്രം. നാദങ്ങളുടെയും സംഖ്യകളുടെയും ഈ അപൂർവ ലോകത്തുകൂടെയുള്ള നമ്മുടെ യാത്ര അവസാനമില്ലാത്തതാണ്. അക്കങ്ങളും അക്ഷരങ്ങളും ഗണിതവും സംഗീതവും തമ്മിൽ അതിരുകളില്ലാത്ത ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ഗണിതമെന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ഹൃദയതാളമാണെന്ന് ഇപ്പോൾ നാം തിരിച്ചറിയുന്നു. ഒരു കവി കവിതകൾക്ക് ജീവൻ നൽകുമ്പോൾ താളത്തിന്റെ കണക്കുകൾ പാലിക്കുന്നതുപോലെ പ്രപഞ്ചം അതിന്റെ ഓരോ സ്പന്ദനത്തിലും നിർമ്മിതിയിലും സംഗീതത്തിന്റെ ഗണിതം കാത്തുസൂക്ഷിക്കുന്നു. ഈ ബന്ധമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പല കാരണങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്നെന്ന യാഥാർത്ഥ്യവും നമുക്ക് മറക്കാതിരിക്കാം.
1: സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദുലാൽ ജി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി, 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496593321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ.

0: ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഇതാരാ വിളിക്കുന്നത്?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവമേ, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281-420-305.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ. സരിത ആർ സി നായർ പാടുന്നു. സംഗീതം മുരളി സിത്താര. ആദ്യ ഗാനം അറിയുമ്പോൾ തീരുന്ന അനുഭവകഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം. രചന രാജീവ് ആലുങ്കൽ.

ഇതുവരെ കേട്ടത് സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം നൽകിയത് മുരളി സിത്താര, രചന നിർവഹിച്ചത് രാജീവ് ആലുങ്കൽ, സജി ശ്രീവത്സവം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വഡ്നഗറിൽ നിന്ന് വാരണാസിയിലേക്ക് പര്യടനം നടത്തുന്ന സേവായാത്രികരുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സേവായാത്രികർ തങ്ങളുടെ യാത്രാ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014-ൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തിനുശേഷം രാജ്യത്ത് വലിയ പരിവർത്തനങ്ങളാണുണ്ടായത്. ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണം, ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാണെന്ന അവബോധം വളർത്താൻ ഈ സംരംഭത്തിലൂടെ സാധിച്ചു. സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടത്തെക്കുറിച്ച് അവബോധ പരിപാടികളും സംഘടിപ്പിക്കും. വിവിധ ശുചീകരണ പരിപാടികൾ സംബന്ധിച്ച് ജില്ലാ സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് മനശ്ശേരി ആകാശവാണി വാർത്തകളോട്.
2: സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് കൈയോട് കൈ എന്ന രീതിയിൽ ക്യാമ്പയിനായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. 1 ഒക്ടോബർ രാവിലെ ജില്ലയിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, നടപ്പാതകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടികൾ നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ നടത്തും. ഹരിതകർമ്മസേനാംഗങ്ങൾ വഴി എല്ലാ വീടുകളും ഇതിന്റെ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തുന്നു.
1: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യ കൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഇന്ന് ലോക മാരിടൈം ദിനം. സമുദ്രമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബറിലെ അവസാന വ്യാഴാഴ്ചയാണ് ലോക മാരിടൈം ദിനമായി ആചരിക്കുന്നത്. നയങ്ങളിൽ നിന്ന് പ്രയോഗത്തിലേക്ക് സമുദ്രമേഖലയിലെ മികവിന് കരുത്തേകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ലോക മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരവും ഒ പി സമയവും വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരാതികൾ അറിയിക്കാൻ വിജിലൻസ് ഓഫീസറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും നമ്പരുകളും പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. 28 മുതൽ 30 വരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. അതേസമയം കിരീടം അവിടെ തന്നെയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിലുള്ള മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് നടക്കുന്ന പരിപാടി നാളെ സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് 2 ദിവസം നീളുന്ന മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ മലിനീകരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിൽ നിന്നുമുള്ള തയ്യാറെടുപ്പിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു സാങ്കല്പിക അപകടം പരിഗണിക്കുകയും ഓരോ ഏജൻസിയും അവർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതുമൊക്കെ ഈ പരിശീലന പരിപാടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കും. മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ യഥാർത്ഥ വിന്യാസവും പ്രവർത്തനവും പ്രദർശിപ്പിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, CMFRI

0: തിരുവനന്തപുരം, കൊല്ലം കളക്ട്രേറ്റുകൾ, ഫിഷറീസ് വകുപ്പ്, കേരള പോലീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, എണ്ണ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. മെഡൽ നേടിയ താരങ്ങളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനസ് ധാലിവാളും അനന്ദ്ജിത് സിംഗ് നരൂക്കയും ഫൈനലിൽ കടന്നു. 65-ാമത് അണ്ടർ 17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് വൈകിട്ട് 6 ഡൽഹിയിൽ നടക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മലപ്പുറം അത്താണിക്കൽ MICEMHSS മിനർവ പഞ്ചാബിനെ നേരിടും. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച കോഴിക്കോട് ഫാറൂഖ് സ്കൂളായിരുന്നു ജേതാക്കൾ. എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയോ ഭാഗികമായി റദ്ദാക്കുകയോ ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു. നാളെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് എറണാകുളം ടൌണിനും കായംകുളം ജംഗ്ഷനുമിടയിൽ കോട്ടയം വഴി തിരിച്ചുവിടും. എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകില്ല. നാളെ സർവീസ് നടത്തുന്ന മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസും MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും കോട്ടയം വഴി തിരിച്ചുവിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 770 പോയിന്റ് കുറഞ്ഞ് 74,059, നിഫ്റ്റി 249 പോയിന്റ് നഷ്ടത്തിൽ 23,199 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,120 കുറഞ്ഞ് 1,11,960 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കാം? തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സൂസൻ ഉതുപ്പ് സംസാരിക്കുന്നു.
3: മനുഷ്യ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വൃക്കകൾ പരമപ്രധാനമായ പങ്കുവഹിക്കുന്നു. ശരീരത്തിൽ നട്ടലിന്റെ ഇരുഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന പയറുമണിയുടെ രൂപമുള്ള വൃക്കകൾ തുടർച്ചയായി 24 മണിക്കൂറും രക്തശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നു. വൃക്കകളുടെ ആരോഗ്യം ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും പരമപ്രധാനമാണ്. ഇന്ന് ആഗോളതലത്തിൽ വൃക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്താകമാനം 850 മില്യൺ വൃക്ക രോഗികളുണ്ട്. ഇതിൽ 20% നമ്മുടെ രാജ്യക്കാരാണ് എന്നതും ഗൌരവതരമായ ഒരു വസ്തുതയാണ്. വൃക്കരോഗം ഒരു രോഗിയുടെ മാത്രമല്ല, മറിച്ച് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പ്രശ്നമാണ്. അതിഭീമമായ ചികിത്സാ ചെലവ് മാത്രമല്ല പ്രശ്നം. യുവാക്കളിലും മധ്യവയസ്കരിലുമുള്ള രോഗം രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത്തരുണത്തിൽ വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രസക്തിയേറുന്നു. സ്ഥായിയായ വൃക്കരോഗവും വൃക്കസ്തംഭനവും വർദ്ധിച്ചു വരുന്ന ആഗോള ആരോഗ്യ വെല്ലുവിളി തന്നെ 10ൽ 1 രീതിയിൽ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്താണ്? രോഗം തടയുക സാധ്യമാണോ? ഒട്ടുമിക്ക വൃക്കരോഗങ്ങളിലും പ്രാരംഭാവസ്ഥയിൽ ലക്ഷണങ്ങളില്ല എന്നതാണ് വലിയ പ്രശ്നം. പതിയെ പതിയെ രോഗം വൃക്കകളെ നശിപ്പിക്കുന്നു. 50%ത്തിലധികം അരിപ്പകൾ പ്രവർത്തനരഹിതമായതിനു ശേഷം മാത്രമാണ് വൃക്കമാന്ദ്യം പരിശോധനകളിലൂടെ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നത്. സൂക്ഷ്മമായ ചില രോഗലക്ഷണങ്ങൾ ഈ അവസ്ഥയിൽ ഉണ്ടാകാം എങ്കിലും ഒട്ടുമിക്കവാറും ആളുകൾ അവയെ കാര്യമായി എടുക്കാറില്ല എന്നതും ഒരു വസ്തുത തന്നെ. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും മിക്കവരും വൈദ്യസഹായം തേടുക. സാധാരണയായി കണ്ടുവരുന്ന വൃക്കരോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും ഒന്ന് നോക്കാം.

ജന്മനാ വളർച്ചയെത്താത്ത വൃക്കകൾ, അവയുടെ ഘടനയിലുള്ള വ്യത്യാസങ്ങൾ, മൂത്രനാളികളിലെ തടസ്സം, അടിക്കടിയുള്ള അണുബാധ, വൃക്കയിലെ കല്ലുകൾ, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം തുടങ്ങിയവയാണ് കുട്ടികളെ ബാധിക്കുന്ന വൃക്കരോഗങ്ങൾ. സ്കാനിംഗ് പരിശോധനയിലൂടെ ഗർഭാവസ്ഥയിൽ തന്നെ ജന്മനാവുള്ള തകരാറുകൾ കണ്ടെത്തുവാൻ ഇന്ന് സാധിക്കുന്നു. എന്നാൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടും അവയുടെ ഗൗരവം മനസ്സിലാക്കാതെ ചികിത്സ ലഭിക്കാത്ത പ്രശ്നങ്ങളും കാണാറുണ്ട്. ശക്തി കുറഞ്ഞ മൂത്രപ്രവാഹം, മൂത്രത്തിലെ അണുബാധ, ദുർഗന്ധമുള്ള മൂത്രം, പഴുപ്പോ രക്തമോ കലർന്ന മൂത്രം, മൂത്രത്തിലെ പത, കുട്ടികളിലെ വളർച്ച ഇല്ലായ്മ, എല്ലുകളുടെ ബലക്കുറവ്, അമിതമായി പോകുന്ന മൂത്രം, അമിതമായ ദാഹം, കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത്, ക്ഷീണം, ഉന്മേഷക്കുറവ്, വിളർച്ച, ഇവയൊക്കെ സ്ഥായിയായ വൃക്കരോഗ ലക്ഷണങ്ങളാണ്. തക്ക സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനകൾ നടത്തി ആവശ്യമായ ചികിത്സ നൽകിയാൽ സ്ഥായിയായ വൃക്കസ്തംഭനം തടയുവാൻ സാധിക്കുന്നു. തുടർ പരിശോധനകളും ചികിത്സയും ഇത്തരം രോഗങ്ങളിൽ പരമപ്രധാനമാണ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു വരുന്നത്. ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ കണക്ക് പ്രകാരം ഇന്ന് നമ്മുടെ രാജ്യത്ത് 1/9 പ്രമേഹ രോഗിയാണ്. പ്രായപൂർത്തിയായവരിലെ വൃക്കരോഗത്തിന്റെ ഏറ്റവും പ്രധാന കാരണം നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം തന്നെ. ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം തുടങ്ങി എല്ലാ ജീവിതശൈലി രോഗങ്ങളും വൃക്കകളെ പ്രതികൂലമായി ബാധിക്കും. പ്രവർത്തനമാന്ദ്യം ബാധിച്ച വൃക്കകൾ ശരീരത്തിലെ മറ്റവയവങ്ങളുടെ ആരോഗ്യത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു. സ്ഥായിയായ വൃക്കസ്തംഭനം ഹൃദയസ്തംഭനത്തിനും വഴിതെളിക്കാം. വൃക്കരോഗങ്ങളെ പ്രതിരോധിച്ച് വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള സുവർണ നിയമങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ശാരീരിക ക്ഷമത നിലനിർത്തുക എന്നതാണ്. സ്ഥിരമായ വ്യായാമം ശരീരഭാരം നിലനിർത്തുവാനും പൊണ്ണത്തടി ഉണ്ടാകാതിരിക്കുവാനും സഹായിക്കുന്നു. വൃക്കകൾക്കു വേണ്ടി എല്ലാ ദിവസവും നടത്തം ഒരു ശീലമാക്കുക. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ യൂറിയ പോലുള്ള അശുദ്ധ വസ്തുക്കൾ പുറന്തള്ളേണ്ടതുണ്ട്. ഇതിന് ജലാംശം കൂടിയേ തീരൂ. ദാഹമനുസരിച്ച് വെള്ളം കുടിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്ന ഒരാളുടെ മൂത്രം ഗാഢത കുറഞ്ഞതും തെളിമയുള്ളതുമായിരിക്കും. വൃക്കയിലെ അണുബാധ, കല്ലുകൾ തുടങ്ങിയവയെ ഇങ്ങനെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. വൃക്കയുടെ പ്രവർത്തനക്ഷമത നിലനിർത്തുവാൻ ആരോഗ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക എന്നതാണ് രണ്ടാമത്തെ സുവർണ നിയമം. സമീകൃതാഹാരം ശീലമാക്കുന്നതാണ് മൂന്നാമത്തെ പ്രധാന കാര്യം. ആരോഗ്യ പരിപാലനത്തിൽ ആഹാരത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. വിശപ്പനുസരിച്ച് സമയത്ത് കഴിക്കുന്ന സമീകൃതാഹാരം ശരീരഭാരം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക. നാരുള്ള ഭക്ഷണം പ്രധാനമാണ്. മിതമായ രീതിയിൽ മാത്രം ഉപ്പുപയോഗിച്ചാൽ മതി. അമിതഭാരം ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഹാരത്തിന്റെ അളവിലും രീതിയിലും മാറ്റങ്ങൾ വരുത്തണം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇന്നത്തെ ജീവിതശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊഴുപ്പിന്റെയും ഉപ്പിന്റെയും അമിത ഉപയോഗം വൃക്കകളിലെ അരിപ്പകളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും. പ്രായമായവരിലും മധ്യവയസ്കരിലുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും ധാരണ. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ശരീരഭാരം, രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഇവയെല്ലാം വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ജീവിതശൈലി രോഗങ്ങളോ വൃക്കരോഗങ്ങളോ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രമേഹ രോഗം ബാധിച്ച ആളുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നത് വൃക്കരോഗം തടയുവാൻ സഹായിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുക, ആഹാരം ക്രമീകരിക്കുക, വ്യായാമം ശീലമാക്കുക, തുടർ പരിശോധനകൾ കൃത്യസമയത്ത് നടത്തുക, ഉയർന്ന രക്തസമ്മർദ്ദം ധമനികൾക്ക് കേടുവരുത്തുന്നുവെന്ന് മനസ്സിലാക്കി മരുന്നുകൾ ഉപയോഗിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, പുകവലി, ലഹരി മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ശീലങ്ങൾ വൃക്കകൾക്ക് ഹാനികരമാണ്. രക്തധമനികളെ ചുരുക്കി വൃക്കയിലേക്കുള്ള രക്തപ്രവാഹം ഇവയൊക്കെ തടസ്സപ്പെടുത്തുന്നു. വേദന സംഹാരികളായ മരുന്നുകളുടെ അമിത ഉപയോഗവും വൃക്കകളെ ഹനിക്കുന്നു. ഫാർമസിയിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന ഇത്തരം മരുന്നുകൾ പെട്ടെന്നുള്ള വൃക്കസ്തംഭനത്തിന് മാത്രമല്ല സ്ഥായിയായ വൃക്കരോഗത്തിനും കാരണമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുക. വൃക്കരോഗമുള്ളവർ, വൃക്കരോഗമുണ്ടാകാൻ സാധ്യതയുള്ളവർ തുടങ്ങിയ എല്ലാവരും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം ആവർത്തിച്ചുള്ള പരിശോധനകളും ചികിത്സാവിധികളും തുടരണം. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹരോഗം, പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം, ഇവയെല്ലാം വൃക്കകളിലെ അരിപ്പകൾക്ക് ക്ഷതമുണ്ടാക്കുന്നു. പതഞ്ഞു പോകുന്ന മൂത്രമാണ് ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനം. കാലിലും മുഖത്തും കാണപ്പെടുന്ന നീർവീക്കം, അളവ് കുറഞ്ഞ മൂത്രം, രാത്രിയിൽ ധാരാളമായി പോകുന്ന മൂത്രം, ഇവയൊക്കെ സ്ഥായിയായ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് സ്ഥായിയായ വൃക്കസ്തംഭനത്തിന്റെ കാരണങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം. ആരംഭത്തിൽ തന്നെ പ്രമേഹരോഗ നിർണയം നടത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മരുന്നുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയും രക്തത്തിന്റെയും മൂത്രത്തിന്റെയും പരിശോധനകളിലൂടെയും നിയന്ത്രിച്ചാൽ നെഫ്രോപ്പതിയെ തടയുവാൻ സാധിക്കും. ജീവിതശൈലി ക്രമീകരണവും കൃത്യമായ ചികിത്സയും ഉറപ്പാക്കുക.

0: മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മൃക്കുകളുടെ പ്രവർത്തനക്ഷമത രക്തപരിശോധനയിലൂടെ ഉറപ്പുവരുത്തുക. ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റം, ഇവയെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതി പ്രാപിച്ചതിന്റെ പരിണിത ഫലമാകാം. പ്രകടമായ ലക്ഷണങ്ങളൊന്നുമില്ലാതെ സ്ഥായിയായ വൃക്കസ്തംഭനം ഇന്ന് നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കളിലും മധ്യവയസ്കരിലും കണ്ടുവരുന്നത് ആശങ്കാജനകമാണ്. ജലത്തിന്റെ ദൌർലഭ്യത മാത്രമല്ല, കീടനാശിനികളുടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെയും അമിത ഉപയോഗമാകാം ഈ രോഗത്തിന്റെ കാരണം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരണത്തിലാണ് പ്രകൃതി സംരക്ഷണം രോഗപ്രതിരോധത്തിന് ശക്തി പകരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഗ്രീൻ നെഫ്രോളജി, ഗ്രീൻ ഡയാലിസിസ് എന്നീ പ്രയോഗങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഓരോ മനുഷ്യനും ആരോഗ്യ സംരക്ഷണം ജീവിതശൈലിയാക്കുന്നതോടൊപ്പം പ്രകൃതി സംരക്ഷണവും കൂടി ചേരുമ്പോൾ മാത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന പ്രവൃത്തിയായി മാറുന്നത്.
1: വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കാം? തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സൂസൻ ഉതുപ്പ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വുഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിലെത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഗുജറാത്ത് ലേക്കർ ദില്ലി തക് സേവാ കാ ഭാവ് സദാ ഹി ഹമാരി ശാസൻ വ്യവസ്ഥ ഹമാരി സംസ്കാരോ കാ മൂൽ രഹാ ഹൈ ഔർ ജബ് ശാസൻ കേ മൂൽ മേ സേവാ കാ ഭാവ് ഹോതാ ഹൈ തോ ഹർ നീതി കേ കേന്ദ്ര മേ നാഗരിക് ദേവോ ഭവ കാ സങ്കൽപ് ഹോതാ ഹൈ ബിനാ ഡൈലൂജൻ ബിനാ ഡൈവർജൻ ചീജേ പഹുഞ്ചതി ഹൈ ക്യോ സേവാ ഹി സബ്സേ ബഡാ ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ.
0: സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങൾ തൈകൾ നട്ടതായും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അവർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ G4 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ G4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം അറിയിച്ചത്. സമിതിയുടെ വിപുലീകരണം പരിഷ്കരണ നടപടികളിൽ അനിവാര്യമാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ദേശീയ അരിവാൾ രോഗനിർമ്മാർജ്ജന ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമഗ്രമായ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ വിശദീകരിച്ച് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. 2047 അരിവാൾ രോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഇന്ത്യ ഈ ദൌത്യം ആരംഭിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അരിവാൾ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള കൂട്ടായ്മയായ 1ACD ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യ സഹ ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് പ്രഥമ പരിഗണന എന്നിവയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ലോക സമുദ്രദിനത്തോടനുബന്ധിച്ച് പങ്കുവച്ച സമൂഹമാധ്യമ സന്ദേശത്തിൽ ശ്രീ സോനോവാൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.2% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക സെക്രട്ടറി എസ് കൃഷ്ണ. ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13th വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിവർഷം ഏകദേശം 32 മുതൽ 33 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് ശ്രീ എസ് കൃഷ്ണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ജൽജീവൻ മിഷൻ എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ വിദൂര ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൈപ്പ് വഴി ജലവിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് പ്രതിദിനം ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. മഴവെള്ള ശേഖരണം, ഭൂഗർഭജല റീചാർജ്, ജലത്തിന്റെ പുനരുപയോഗം എന്നിവയ്ക്കായി പദ്ധതിയിൽ തുക വിലയിരുത്തുന്നുണ്ട്. കുടിവെള്ള ഗുണനിലവാരത്തിലും പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ 2.0 കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളി മെഡൽ നേടിയ റോഷിബിന ദേവിയെയും പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ സത്നം സിംഗിനെയും സൽമാൻഖാനെയും രാഷ്ട്രപതി

0: രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനാസ് ദാലിവാളും അനന്ത്ജീത് സിംഗും ഫൈനലിൽ കടന്നു. മിക്സഡ് ഡബിൾസ് സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും ബേലവൻ സിന്ധിൽകുമാറും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുബണ്ഡം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. ഊർജം, ധാന്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ പരിമിതമായൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക. ഇരുപക്ഷവും ഇത്തരം ക്രമീകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളോ കരാറുകളോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 9 യാത്രക്കാർ മരിച്ചു. നോയിഡയിൽ നിന്ന് ആഗ്രയിലേക്ക് പോവുകയായിരുന്ന ബസിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണമെന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെ G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഉഷുവിൽ വെള്ളിയും സ്കൽസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ആദ്യ ഗാനം യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രാജാമണി ഈണം പകർന്ന ഈ ഗാനം താളവട്ടം എന്ന ചിത്രത്തിലേതാണ്.

ഒരുവട്ടം കൂടിയിൽ ഇനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച ഗാനമാണ് ചിത്രം കളിയാട്ടം. ഈ ഗാനം പാടിയത് ഭാവന രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത ഗാനം എഴുതിയത് സത്യനന്ദിക്കാട്, സംഗീതം നൽകിയത് രവീന്ദ്രൻ. യേശുദാസ് ചിത്രയും പാടിയ ഗാനം ചിത്രം കളിയിലൽപ്പം കാര്യം.

ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, എം ജി ശ്രീകുമാറും സുജാതയും ജാനമ്മ ഡേവിഡും സംഘവും പാടിയ ഗാനം, ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ചിത്രം ഒരു മുത്തശ്ശി കഥ. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം വിനീത് ശ്രീനിവാസനും ജോത്സ്നയും പാടിയ ഗാനം. ചിത്രം നോട്ട്ബുക്ക്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് മെജോ ജോസഫ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത ഗാനം എം ജി ശ്രീകുമാറും മഞ്ജരിയും പാടിയത് ചിത്രം അനന്തഭദ്രം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ഒരുവട്ടം കൂടിയിൽ ഇനി ഒരു ഗാനം കൂടി. യോധ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എ ആർ റഹ്മാൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: customs duty, BCD, on major imported crude edible oils with a view to moderating domestic edible oil prices. This provides relief to consumers, mitigating inflationary pressures arising from the sharp increase in international edible oil prices. Defending champions India have stormed into the men's Kabaddi semi-finals with a convincing 37-21 victory over Chinese Taipei in their final Group A fixture at the Asian Games 2026 in Japan. India dominated from the outset, taking a commanding 23-11 lead at halftime and maintaining their advantage in the second half, which they won 14-10. The victory was India's fourth consecutive win in the group stage. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi highlights service as the main purpose of life, says Seva Parmo Dharma should remain the guiding principle. External Affairs Minister Dr. S. Jaishankar chairs meeting of Forum for Indo-Pacific Islands Cooperation Foreign Ministers on the sidelines of 81st United Nations General Assembly in New York. Government says India is manufacturing nearly 99.2% of the country's total domestic demand for mobile phones. Red alert issued for very heavy rainfall over West Bengal, Telangana, Chhattisgarh, coastal Andhra Pradesh and Odisha today. And India storm into men's Kabaddi semi-finals after beating Chinese Taipei in final Group A fixture at Asian Games in Japan. With that, we end the midday news.
1: ആകാശവാണി
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം രണ്ടാം ഭാഗം. രചന സലിംകുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, ബി എസ് കലാദേവി, എസ് ആർ ബാബു, അണ്ടൂർ കോണം മുബാറക്, തമലം ശ്രീകുമാർ, കൂടാതെ പറക്കോട് ഉണ്ണികൃഷ്ണൻ, രജിത് ആറ്റിങ്ങൽ. സംവിധാനം എൻ വാസുദേവ്.
3: രാഘവ, വിടരുതവനെ. ആ കള്ള ഡോക്ടറെ ഈ രാത്രിയിലെങ്കിലും നമുക്ക് പിടികൂടണം. എത്ര ദിവസമായി നമ്മൾ അവനെ തേടി നടക്കുന്നു.
4: വക്കച്ചൻ പറയുന്നത് നേര. ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും ആ കള്ളനെ നമുക്ക് പിടിക്കണം.
3: രാഘവ, ആ ടോർച്ച് ഇങ്ങോട്ട് തന്നേ. ആരോ ഒരു നിഴൽ അനങ്ങുന്നത് പോലെ.
4: നിഴലോ? എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ.
3: ദേ ആ കയ്യാലയുടെ പിന്നിലുള്ള ഇല്ലിക്കാട് കണ്ടില്ലേ? അങ്ങോട്ട് ടോർച്ച് നടിക്കേ. വേഗം. അല്ലെങ്കിൽ വേണ്ട, ടോർച്ച് ഇങ്ങോട്ട് തന്നേ.
4: താനൊന്ന് പതുക്കെ പറ, ഇതാ ടോർച്ച്.
3: നല്ലതും കാണുന്നുണ്ടോ രാഘവ?
4: ഇല്ല, ഞാൻ ഒന്നും കാണുന്നില്ല.
3: അല്ലെന്നേ, ഒരാൾ വേഗത്തിൽ പോകും പോലെ ഞാൻ കണ്ടതാ.
4: ഓ, എന്തൊരു മുടിഞ്ഞ തണുപ്പായത്. ആ കമ്പളം കൂടി എടുക്കേണ്ടതായിരുന്നു.
3: ഈ രാത്രിയിലും നമുക്കവനെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ രാഘവ.
4: നമുക്കൊന്നുകൂടി അവന്റെ വീട്ടിൽ പോയി ആ തള്ളയെ വരട്ടിയാലോ?
3: പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ കണ്ണീരും കൈയും കാണാമെന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല.
4: ഇനി ഒരുപക്ഷെ വല്ല പാറമടയിലോ കുറ്റിക്കാട്ടിലോ അതല്ലെങ്കിൽ തേയിലക്കാട്ടിലോ ആ പ്രാന്തൻ ഒളിച്ചിരിപ്പുണ്ടാവും.
3: വേലായുധൻ മുതലാളിയുടെ ബംഗ്ലാവിൽ ഉണ്ടാവില്ലെന്ന് അവര് കണ്ടു.
4: വിട്ടിത്തം പറയാതെ വക്കച്ച, ആ കള്ള പരീക്ഷയെ കണ്ടാൽ കൊല്ലാൻ നടക്കുന്നയാളാ മുതലാളി. കൂടെ ആ അനന്തരവൻ വിക്രമനും അയാളെ തപ്പി നടക്കുക.
3: ഇന്നിനി മഞ്ഞുകൊള്ളാൻ ഈ വക്കച്ചിന് വയ്യ. രാഘവ, അഥവാ കൊള്ളണമെങ്കിൽ രണ്ടെണ്ണം കൂടി അകത്ത് ചെല്ലണം.
4: ഈ പാതിരാത്രി എവിടെ പോയി മേടിക്കാനാ കുപ്പി? അയ്യോ, മുടിഞ്ഞവരെ തണുപ്പ്, നല്ല കോടമഞ്ഞുണ്ട്.
3: നമുക്ക് ആ അടിവാരം അമ്മിണിയുടെ വീട് വരെ പോയാലോ?
4: എന്നിട്ട് വേണം അവളുടെ തൊഴി കൊള്ളാൻ. തനിക്ക് വേറെ പണിയില്ലേ?
3: ഇനി എന്ത് ചെയ്യും നമ്മൾ?
4: ഒന്നും ചെയ്യാനില്ല, നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങുക, അത്ര തന്നെ. അല്ല, ആരോ ടോർച്ച് അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നല്ലോ.
3: അതെ അതെ, ഇനി ഒരുപക്ഷെ അവനായിരിക്കും രാഘവ.
4: ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.
3: രാഘവ, ആ ടോർച്ച് വെട്ടം ഇങ്ങ് അടുത്തെത്തി.

0: ആരേ?
1: ഒരു കള്ള ഡോക്ടറെയാ.
0: കള്ള ഡോക്ടറോ? അതാരാ?
2: നമ്മുടെ ശാന്തി ക്ലിനിക്ക് നടത്തിയിരുന്ന കള്ള ഡോക്ടർ ജയരാജനെ നിങ്ങൾക്കറിയില്ലേ?
0: അദ്ദേഹം കള്ള ഡോക്ടറെന്നോ? ഇവിടെ നാട്ടുകാർക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. നല്ല കൈപുണ്യമുള്ള ഡോക്ടറാന്നാ ആൾക്കാർ പറയുന്നത്.
1: ആൾക്കാരങ്ങനെ പലതും പറയും, ഒക്കെ നുണയാ. സത്യം അറിയുമ്പോ നിങ്ങൾ ഞെട്ടും. ആ വട്ടൻ ഡോക്ടർ ആളൊരു കൊലയാളിയാ, അറിയോ നിങ്ങൾക്ക്?
0: കൊലയാളിയോ? ദേ ദേ, വേണ്ട വേണ്ട, അതൊന്നും പറയാതെ. ഒരു നല്ല മനുഷ്യനെ കുറിച്ചാ നിങ്ങൾ ഈ ഇല്ലാ കഥകൾ പറയുന്നതെന്ന് ഓർക്കണം. ദൈവം പൊറുക്കില്ല ഇതൊന്നും, കേട്ടോ?
3: ദൈവം പൊറുത്താലും കോപിച്ചാലും ഈ വക്കച്ചനൊന്നുമില്ല. എന്റെ പെങ്ങളെ കൊന്നവനാ ഡോക്ടർ ജയരാജ്.
0: എന്റെ ഈശോയെ, സത്യമാണോ ഇത്?
1: നിങ്ങളെന്താ പത്രമൊന്നും വായിക്കാറില്ലേ? പത്രത്തിലുണ്ടായിരുന്നല്ലോ ന്യൂസ്. വക്കച്ച, വാ നമുക്കൊന്നുകൂടി നോക്കാം. ഇനി ടൗണിലേക്ക് എങ്ങാനും അയാൾ കടന്നിട്ടുണ്ടെങ്കിലോ?
3: എന്നാ നടക്ക് രാഘവ, നമുക്ക് ടൗൺ വരെ പോയി നോക്കാം.
4: ഡോക്ടർ, ഡോക്ടർ.
5: I am all right, Sandra. സാന്ദ്രയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ?
4: ഏയ് ഇല്ല, പക്ഷേ അല്പം പേടിച്ചു പോയി എന്നുള്ളത് സത്യ.
5: വെരി സോറി സാന്ദ്ര, നമുക്ക് പോകാം.
4: പോവാം. ഇത്രയും നേരം കൂടി ഈ മെറൈൻ ഡ്രൈവിൽ ഇങ്ങനെ കാറ്റേറ്റ്. ദാ അത് കണ്ടോ, അങ്ങ് ദൂരെ പടിഞ്ഞാറേ കടലിന്റെ ചക്രവാള സീമയിൽ ഒരു കപ്പൽ പോകുന്നത് ഡോക്ടർ കാണുന്നില്ലേ?
5: യെസ്, കാണാം. ചരക്ക് കപ്പലോ മറ്റോ ആയിരിക്കും.
4: ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നൂടെ എന്റെ ഡോക്ടറെ.
5: എന്റെ ഡോക്ടറോ?
4: യെസ്, എന്നെ. ഈ സാന്ദ്ര മരിയ തോംസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന എന്റെ കൺകണ്ട ദൈവമല്ലേ ഡോക്ടർ?
5: അത് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എന്റെ കടമയല്ലേ സാന്ദ്ര? എത്ര എത്ര രോഗികളെ ഞാൻ ചികിത്സിച്ചിരിക്കുന്നു, ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആരും ഇതേവരെ ഇങ്ങനെ മുഖത്ത് നോക്കി കൺകണ്ട ദൈവമെന്നൊന്നും പറഞ്ഞിട്ടില്ല.
4: റിയലി?
5: യെസ്.
4: എന്നാൽ ഞാൻ ഹൃദയത്തിൽ തൊട്ട അങ്ങനെ പറഞ്ഞു.
5: ഞാൻ ഹൃദയപൂർവ്വം അത് സ്വീകരിച്ചിരിക്കുന്നു. എന്താ സന്തോഷമായോ?
4: ഓ, സന്തോഷിക്കാൻ തോന്നുന്നില്ല.
5: സാന്ദ്ര, ആൾക്കാർ നമ്മെ ശ്രദ്ധിക്കുന്നു. നമുക്ക് ഈ ഫുട്പാത്തിലൂടെ നടന്നാലോ? ദാ അങ്ങ് ബോട്ട് ജെട്ടി വരെ.
4: ഓഫ് കോഴ്സ്.
5: എന്നാ വരൂ. ആ ദാ ഒരു കടല വിൽക്കുന്ന പയ്യൻ വരുന്നു, നമുക്ക് കടല വാങ്ങിക്കാം.
6: കടല, കടലേ, നല്ല ചൂട് കടല വേണോ സാറേ?
5: രണ്ട് പൊതിങ്ങിതാ.
6: ഇതാ സാറേ കടല, രണ്ട് പൊതിക്ക് 20 രൂപ.
5: ഇതാ 20 രൂപ.
6: സാറേ, ഇത് സാറിന്റെ വൈഫോ അതോ ലവറോ?
5: പൈസ തന്നില്ലേ? വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട.
6: ചുമ്മാ ചോദിച്ചതാ. അല്ല, സാറിനെ കണ്ടാൽ അല്പം പ്രായം തോന്നിക്കും. ഈ ചേച്ചിയെ കണ്ടാ കത്രീന കൈഫിനെ പോലെ തന്നെ.
5: ഒന്ന് പോകുന്നുണ്ടോ?
6: കടല, കടലേ, ചൂട് ചൂട് ചൂട് കടലേ, കടല, കടലേ.
4: അല്ല, എനിക്ക് കടല തരുന്നില്ലേ? എന്തു പറ്റി എന്റെ ഡോക്ടറെ? ഡോക്ടർ പെട്ടെന്ന് മൂഡ് ഔട്ടായല്ലോ. ആ ചെറുക്കൻ പറഞ്ഞത് കേട്ടാണോ? വിട്ടുകളാ. ദേ ഒരു പൊതി കടല സാന്ദ്ര എടുക്കുന്നു. ബാ, ഇനി നമുക്ക് നടക്കാം.
5: നടക്കാം.
4: അങ്ങനെ പറയുമ്പോഴും ഡോക്ടർക്കൊരു വല്ലായ്മ. ദേ എന്റെ മുഖത്തേക്ക് നോക്കൂ. ആ അങ്ങനെ. ഞാൻ കത്രീന കൈഫൊന്നും അല്ല കേട്ടോ, ഒരു പാവം സാന്ദ്ര മരിയ തോമസ്. ഈ നിൽക്കുന്നതോ ഒരു സുന്ദരനായ ഡോക്ടർ. മധ്യവയസ്കനായാൽ എന്താണൊരു കുഴപ്പം? സ്നേഹിക്കാനൊരു മനസ്സുണ്ടല്ലോ, അതല്ലേ വലിയ കാര്യം?
5: യെസ്, ആ മനസ്സ് എനിക്ക് കിട്ടിയതുകൊണ്ടാ എനിക്ക് ഗതികേടുണ്ടായത്. അതെ, ഞാൻ സ്നേഹിച്ചവർ എന്നെ വ്യാജ ഡോക്ടറാക്കി, ഒരു കൊലപാതകയാക്കി. ബന്ധുക്കൾ എന്നെ പുഴുത്ത നായയെ പോലെ ആട്ടിയോടിച്ചു. ഒടുവിൽ ഞാൻ പ്രാണനും കൊണ്ട് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഈ മഹാനഗരത്തിൽ ഒരു അഭയാർത്ഥിയെ പോലെ വന്നു. യെസ്, ആ സാന്ദ്ര പറഞ്ഞത് ഒന്ന് തെറ്റി. സ്നേഹിക്കാനുള്ള മനസ്സ്, ആ മനസ്സുണ്ടായിപ്പോയത് കൊണ്ടാണല്ലോ സാന്ദ്രയ്ക്കും കണ്ണുനീര് കുടിക്കേണ്ടി വന്നത്. അല്ലേ സാന്ദ്ര? ഞാൻ പറയുന്നത് നേരല്ലേ? സാന്ദ്രയ്ക്ക് വേദനിച്ചോ? എങ്കിലും

0: എങ്കിൽ വെരി സോറി.
1: ഡോക്ടർ, ഡോക്ടർ എന്നോട് ക്ഷമ ചോദിക്കുന്നു. നോ, അത് പാടില്ല.
0: പിന്നെ താൻ കരഞ്ഞതോ?
1: യെസ്, ഞാൻ കരഞ്ഞു. ഒരു നിമിഷം അങ്ങനെ സംഭവിച്ചു. ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ അല്ല, എൻ്റെ അല്ല, ഇന്നിപ്പോ ആരുടേതോ ആയ ആ പഴയ റോയിച്ചനെ ഒരു നിമിഷം ഓർത്തുപോയി.
0: റോയിച്ചൻ ഇപ്പോഴും തന്റെ മനസ്സിൽ
1: ഉണ്ടോ എന്നല്ലേ ഡോക്ടർ ചോദിച്ചത്? നുണ പറയുന്നില്ല. ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത ആ നിമിഷത്തിൽ റോയിച്ചൻ മരിച്ചു. അല്ല, ഞാൻ കൊന്നു. ഈ സാന്ദ്ര അയാളെ കൊന്നു പുറന്തള്ളി.
0: സാന്ദ്ര, സാന്ദ്ര, സാന്ദ്ര, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. വരൂ, നമുക്ക് ബോട്ടിലേക്ക് കയറാം.
1: മടങ്ങിപ്പോകാൻ തിടുക്കം കാട്ടിയ ഡോക്ടറാണോ എന്നെയും കൊണ്ട് ബോൾഗാട്ടി ദ്വീപിലേക്ക് പോകാൻ തുടങ്ങുന്നത്?
0: സദാ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിന്റെ വിക്രിയകൾ അല്ലാതെ എന്ത് പറയാൻ?
1: ശരിയാ, മനുഷ്യ മനസ്സ് സദാ മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ എന്റേത് മാത്രമായിരുന്ന റോയിച്ചനും അയാളുടെ മനസ്സും ഇന്നിപ്പോ എന്റേതല്ലാതായിരിക്കുന്നു. റോയിച്ചന്റേതായിരുന്ന ഈ സാന്ദ്രയും മനസ്സും ഇന്നിപ്പോ അയാളുടേതല്ലാതായിരിക്കുന്നു. ഇനിയൊരു പക്ഷേ കാലം എന്ന പ്രതിഭാസം എല്ലാം ഡോക്ടറുടേതാക്കില്ലെന്ന് ആര് കണ്ടു?
0: സാന്ദ്ര, വേണ്ടാത്ത സംസാരങ്ങൾ നിർത്തു പ്ലീസ്.
1: സോറി, സോറി, അല്ലെങ്കിൽ ഞാനൊരു വിട്ടിയാ. റോയിച്ചിന് പറയുമായിരുന്നു, പരിസരം പോലും നോക്കില്ല താൻ. മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന പ്രകൃതം താൻ മാറ്റണമെന്ന്.
0: ക്ഷമ ചോദിക്കാൻ മാത്രം താനൊന്നും പറഞ്ഞില്ലല്ലോ.
1: ഇല്ലേ, എല്ലാം ഡോക്ടറുടേതാക്കില്ലെന്ന് ആര് കണ്ടെന്ന് ഈ സാന്ദ്ര എന്ന പൊട്ടിപ്പെണ്ണ് പറഞ്ഞില്ലേ? ആ വരികൾക്കിടയിലെ അർത്ഥം ഡോക്ടർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഡോക്ടർക്ക് അസ്വസ്ഥത ഉണ്ടായത്?
0: യെസ്, എന്നാൽ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇനി മടങ്ങിയാലോ?
1: മടങ്ങാം. അതിനു മുൻപ് ചിലതുകൂടി ഡോക്ടർക്ക് പറയാനില്ലേ? നാട്ടിൽ നിന്ന് ധന്യ ക്ലിനിക്കിലെത്തിയ ശേഷമുള്ള ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞത് മറന്നോ?
0: നോ, അപ്പോഴേക്കും നമ്മുടെ സംസാരത്തിന് ദിശ തന്നെ വല്ലാതെ തെറ്റി. ഇപ്പൊ നേരെയായി.
1: ഇനി പറയാലോ?
0: ഓ യെസ്, പറയാം.

0: കന്യാ മാഡം പറഞ്ഞ ഡോക്ടറായിരിക്കും. ആ യെസ്, കണ്ടിട്ട് പക്ക ഡോക്ടറുടെ ലുക്കുണ്ട്. വളരെ സുന്ദരനാണല്ലോ, മധ്യവയസ്കനും. കന്യാ മാഡം ഇദ്ദേഹത്തെ പിടികൂടാതിരുന്നാൽ മതിയായിരുന്നു. സാറേ, പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന ഡോക്ടറല്ലേ?
1: അതെ, എങ്ങനെ മനസ്സിലായി?
0: കന്യാ മാഡം പറഞ്ഞിരുന്നു ഇന്ന് വരുമെന്ന്. ആ പിന്നെ ഊഹിച്ചു. ആ ഞാനേ, ഞാൻ ഈ ധന്യ ക്ലിനിക്കിലെ കമ്പൗണ്ടറാണ്. പേര് സുധാകരൻ. 10-15 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ഡോക്ടറേ.
1: തൂങ്ങിക്കിടക്കുന്നോ?
0: ആ അതൊക്കെ വഴിയേ പറയാൻ ഡോക്ടറേ. പിന്നെ ഈ ലഗേജോ മറ്റോ ഉണ്ടെങ്കിലേ സുധാകരനടുത്ത് അകത്ത് വയ്ക്കാം.
1: വേണ്ട, 1-2 ചെറിയ ബാഗ് അത്രേ ഉള്ളൂ.
0: അത് ലഗേജ് തന്നെ അല്ലേ? ഈ സുധാകരൻ അതെടുത്ത് വയ്ക്കും. ഡോക്ടർ എതിർപ്പൊന്നും പറയരുത്.
1: ചേട്ടൻ്റെ ഒരു കാര്യം
0: അതാണ് ഈ സുധാകരൻ. ഓഹ്, അത്യാവശ്യം വേണ്ട കനം ഉണ്ടല്ലോ ഡോക്ടറെ പെട്ടിക്ക്.
1: അത് ഏറ്റവും വേണ്ട ഡ്രസ്സും ബുക്സും. ഞാൻ സഹായിക്കണോ?
0: ഈ സുധാകരനെയോ? അത് വേണ്ട, ഈ കളിയാക്കലോ വേണ്ട. സുധാകരൻ ആരാ മോൻ?
2: അഗ്നിചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 2 സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും

0: ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, രാഘവൻ, എസ് ആർ ബാബു, വക്കച്ചൻ, അണ്ടൂർകോണം മുബാറക്, സുധാകരൻ, തമലം ശ്രീകുമാർ, കൂടാതെ പറക്കോട് ഉണ്ണികൃഷ്ണൻ, രജിത് ആറ്റിങ്ങൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം ലാൽ സലാം എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. എൻ ജി ശ്രീകുമാറും സുജാതയും രവീന്ദ്രനും പാടിയതാണ് ഈ ഗാനം.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി, 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. ഗാനോപഹാരം തുടരുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമിത, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. ആർ കെ ദാമോദരന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ചിത്രം ഫ്രണ്ട്സ്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.

തുടർന്ന് കേൾക്കാം ഗാനോപഹാരം. മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ക്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിന് വേണ്ടി സുജാതയും ഫഹദും പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾ ദീപക് ദേവിന്റെ സംഗീതം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: കാറൽ ചാപ്പേക് എഴുതിയ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: യന്ത്രങ്ങൾ, യന്ത്രോപകരണങ്ങൾ, മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ, യന്ത്രസഹായം കൂടാതെയുള്ള ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള കേവല ചിന്ത പോലും നമുക്കിന്ന് അസാധ്യമായിരിക്കുന്നു.
1: എന്നാൽ മനുഷ്യ സഹായിയായ യന്ത്രം അവനെ കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയാലോ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നു പറയും പോലെ ശാസ്ത്രസൃഷ്ടികൾ അവനു തന്നെ വിപത്താകുന്നതിൻ്റെ അനുഭവങ്ങൾ കൂടി ചേർന്നതാണ് ലോകചരിത്രം. ഭാവനാശാലിയും സ്ഥിരോത്സാഹിയുമായ മനുഷ്യൻ പുതിയ പുതിയ അനേകം യന്ത്രങ്ങളെ സങ്കല്പത്തിൽ കണ്ടു. കാലത്തെ പിന്നിലാക്കി അവന്റെ ഭാവന സഞ്ചരിച്ചു. സയൻസ് ഫിക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ശാസ്ത്രകൽപ്പിത കഥകളുടെ ലോകം ശാസ്ത്രലോകത്തിനും സാഹിത്യ ലോകത്തിനും പുതിയ വെളിച്ചം പകർന്നു.
0: സയൻസ് ഫിക്ഷൻ വ്യത്യസ്ത സാഹിത്യ ജനുസുകളിൽ പ്രത്യക്ഷപ്പെട്ടു. 1818 മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്കൻസ്റ്റൈൻ ഓർ ദി മോഡേൺ പ്രൊമേത്യൂസ് എന്ന നോവൽ ഈ വഴിക്കുള്ള ശ്രദ്ധേയമായ പരീക്ഷണങ്ങളിൽ ആദ്യത്തേതായിരുന്നു. ഒരു നൂറ്റാണ്ടിനപ്പുറം പിറവിയെടുത്ത മറ്റൊരു സർഗവിസ്മയത്തെപ്പറ്റിയാണ് ഇന്നത്തെ ആലോചന. പ്രമുഖ ചെക്കോസ്ലോവാക്യൻ എഴുത്തുകാരനായ കാറൽ ചാപ്പക്കിന്റെ RUR എന്ന നാടകത്തെപ്പറ്റി. വർത്തമാനകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന നാടകമാണ് RUR. 1920 പുറത്തിറങ്ങിയ നാടകം സംസാരിക്കുന്നത് 12 ശേഷം 1932 സഫലമായ ശാസ്ത്ര അന്വേഷണത്തെക്കുറിച്ചാണ്. പണ്ടെന്നോ നടന്ന മട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭാവിയിലാണ്. അതും നാടകകൃത്തിന്റെ ഭാവനയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ.
1: സയൻസ് ഫിക്ഷൻ രചനകളിലൂടെ സ്വന്തം കാലത്തിന്റെ സാമൂഹിക പ്രക്ഷുബ്ധത കൈകാര്യം ചെയ്യുന്ന നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൃതികൾ എഴുതിയ എഴുത്തുകാരനാണ് കാറൽ ചാപ്പക്. 1890 ജനുവരി 9 ബൊഹിമിയൻ പർവ്വതമേഖലയിൽ ഉൾപ്പെട്ട മാലെ സ്വാറ്റാനോവിസ് ഗ്രാമത്തിൽ പിറന്ന 3 സഹോദരങ്ങളിൽ ഇളയവൻ. പത്രപ്രവർത്തനമായിരുന്നു ചാപ്പക്കിന്റെ പ്രധാന കർമ്മരംഗം. ദേശീയത, ഏകാധിപത്യം, ഉപഭോക്തൃ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആഴമേറിയ ചിന്തകൾ അദ്ദേഹം ലേഖനങ്ങളിലൂടെ വായനക്കാരുമായി പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ആദ്യകാല ഫിക്ഷനുകൾ അധികവും ചെറുകഥകളും നാടകങ്ങളുമായിരുന്നു. RUR പ്രൊഫസർ എം തോമസ് മാത്യു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്.
0: RUR എന്നത് ഒരു ചുരുക്കെഴുത്താണ്. റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് എന്നാണ് ഇതിന്റെ വികസിത രൂപം. റോബോട്ടുകളെ വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഒരു ആഗോള ഫാക്ടറിയാണ് RUR.

0: റോബോട്ട് എന്ന വാക്ക് ആദ്യം ലോകത്തിന് മുമ്പാകെ വരുന്നത് ഈ നാടകത്തിലൂടെയാണ്. തൻ്റെ സങ്കല്പ ലോകത്തിലെ യന്ത്രമനുഷ്യന്മാരായ റോബോട്ടുകൾ ലോകത്തെ മാറ്റിമറിക്കുന്നതിൻ്റെ വൈവിധ്യമാർന്ന ദൃശ്യങ്ങളാണ് മൂന്ന് രംഗങ്ങളും ഒരു ഉത്തരാംഗവുമുള്ള ഈ നാടകത്തിലൂടെ ചാപ്പെക് അവതരിപ്പിക്കുന്നത്. റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് ഫാക്ടറിയുടെ കേന്ദ്ര ഓഫീസിലും പരിസരങ്ങളിലുമായാണ് നാടകത്തിൻ്റെ കഥ പുരോഗമിക്കുന്നത്. ഓഫീസ് മുറിയുടെ രംഗസജ്ജീകരണത്തിൽ തന്നെ വല്ലാത്ത യാന്ത്രികത നിഴലിച്ചു കാണുന്നു. നടക്കാൻ പോകുന്ന സംഭവങ്ങൾക്ക് അനുരൂപമായാണ് അവിടത്തെ ക്രമീകരണങ്ങൾ.
1: നാടകം ആരംഭിക്കുമ്പോൾ ഫാക്ടറിയുടെ ജനറൽ മാനേജർ ഡോമിൻ ഹാരി തന്റെ സെക്രട്ടറിക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ പറഞ്ഞു കൊടുക്കുന്നു. ഭിത്തിക്ക് അഭിമുഖമായി ടൈപ്പ് റൈറ്ററിൽ കത്ത് ടൈപ്പ് ചെയ്യുന്ന പെൺ റോബോട്ട് സുള്ള.
2: സുള്ള, തയ്യാറായോ?
3: എന്നാൽ ആദ്യം അഡ്രസ് ടൈപ്പ് ചെയ്തോളൂ.
2: EM മക്വിക്കർ ആൻഡ് കമ്പനി, സദാംപ്ടൺ, ഇംഗ്ലണ്ട്. ഇനി മാറ്റർ പറയാം. യാത്രക്കിടയിൽ സാധനങ്ങൾക്കുണ്ടാകുന്ന അറ്റകുറ്റങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുന്നതല്ല. കപ്പലിൽ കയറ്റിയ ഉടനെ തന്നെ ആ കപ്പൽ റോബോട്ടുകളെ കയറ്റി അയക്കുന്നതിന് പറ്റിയതല്ല എന്ന് ഞങ്ങൾ കപ്പിത്താനെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് കേടുവന്ന സാധനങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. നിർത്തട്ടെ. വിശ്വസ്തതയോടെ, ഡോമിൻ ഹാരി, ജനറൽ മാനേജർ, RUR. ഓക്കെ അല്ലേ സുള്ള?
3: ഓക്കെ സർ.
0: ഇങ്ങനെ കത്തും ടെലിഫോണുമായി ഡോമിൻ്റെ തിരക്കു പിടിച്ച നിമിഷങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടയിൽ ഓഫീസിലെ ജോലികൾ ചെയ്യുന്ന മരിയൂസ് എന്ന പുരുഷ റോബോട്ട് വന്ന് ഒരു സ്ത്രീ കാണാൻ വന്നു നിൽക്കുന്നു എന്നറിയിക്കുന്നു. പരിചയപ്പെടുത്താൻ കൊടുത്തയച്ച കാർഡും മരിയൂസ് ഡോമിന് കൈമാറുന്നു.
2: ഓ, ഇത് പ്രസിഡന്റ് ഗ്ലോറിയുടെ കത്താണല്ലോ. ആ, അവരോട് വരാൻ പറയൂ.
1: ഒരു സാധാരണ വ്യവസായശാലയുടെ ചിട്ടവട്ടങ്ങളും തിരക്കുകളുമാണ് RUR ദൈനംദിന പ്രവർത്തനങ്ങളിലും കാണുന്നത്. ആയിരക്കണക്കിന് റോബോട്ടുകളെ വിറ്റ് ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അതെന്ന് വ്യക്തം. മരിയൂസ് അതിഥിയെ ഡോമിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വലിയൊരു വ്യവസായ സംരംഭത്തിന്റെ പ്രസിഡന്റായ ഗ്ലോറിയുടെ മകളാണ് അതിസുന്ദരിയായ ഹെലേന ഗ്ലോറി.
2: ഇരിക്കൂ. ആ, സുള്ള പോയിക്കോളൂ.
3: ശരി സർ.
2: പിന്നെ വിളിക്കാം. മിസ് ഹെലേന ഗ്ലോറി, ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടത്?
4: ഞാൻ വന്നത്
2: എല്ലാ സന്ദർശകരെയും പോലെ ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങളുടെ ഫാക്ടറി നോക്കിക്കാണാൻ. ആയിക്കോട്ടെ, വിരോധമില്ല.
4: ഞാൻ കരുതിയത് അത് നിരോധിച്ചിരിക്കുകയാണെന്നാണ്.
2: ഫാക്ടറിയിൽ പ്രവേശിക്കുന്നതല്ലേ? തീർച്ചയായും അതിവിടെ നിരോധിച്ചിരിക്കുകയാണ്. റോബോട്ടുകളുടെ പ്രവർത്തനം ഒരു രഹസ്യ പ്രക്രിയയാണ്.
4: നിങ്ങൾക്കറിയാമോ ഇക്കാര്യത്തിൽ എത്ര മാത്രം
2: ഉത്സുകയാണെന്നല്ലേ? യൂറോപ്പിൽ ഇപ്പോൾ ഇതൊന്നു മാത്രമാണല്ലോ സംസാര വിഷയം.
4: എന്നെ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തത് എന്താ? എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്
2: നിങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഫാക്ടറി കാണിക്കണമെന്നല്ലേ? മറ്റുള്ളവർക്ക് അനുവദിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ബഹുമതിയായി ഞങ്ങൾ കാണുന്നു.
4: നന്ദി മിസ്റ്റർ ഡോമിൻ.
2: എന്നാൽ ഒരക്ഷരം പുറത്തു പോവുകയില്ലെന്ന് നിങ്ങൾ വാക്കുതരണം.
4: ഞാനിതാ വാക്കുതരുന്നു.
1: ഡോമിന് ഹെലേനയോട് വിശേഷിച്ചൊരു ഇഷ്ടം തോന്നിത്തുടങ്ങുന്നു. കുറേ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം RUR കഥ ഡോമിൻ ഹെലേനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു.
2: ഈ സ്ഥാപനത്തിന്റെ തുടക്കക്കാരൻ ശരീരശാസ്ത്രജ്ഞനായ റോസും ആണ്. കടൽ ജീവികളെപ്പറ്റി പഠിക്കാൻ 1920 അദ്ദേഹം വിദൂരം

0: ഒരു ദ്വീപിലെത്തി. നിരന്തരം നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിൽ 1932 അദ്ദേഹം ജൈവവസ്തുവിനോട് സാമ്യമുള്ള ഒരു പദാർത്ഥം കണ്ടെത്തി. എന്നാൽ അതിന് വ്യത്യസ്തമായ രാസഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്രിമ ജീവികളെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് മകനായ ജൂനിയർ റോസുമുമായി അദ്ദേഹം സംവദിച്ചു. ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കുന്നതിനോ നിഷേധിക്കുന്നതിനോ ആയി മൃഗങ്ങളെ സൃഷ്ടിക്കണമെന്നായിരുന്നു കിഴവൻ റോസുമിൻ്റെ ആഗ്രഹം. ക്രമേണ യഥാർത്ഥ മനുഷ്യനെയും. അതേസമയം മകന് സമ്പന്നനാവുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കിഴവൻ റോസുമിൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത പുത്രൻ പിതാവിന് ഭ്രാന്തുണ്ടെന്ന് വിധിച്ച് ലബോറട്ടറിയിൽ പൂട്ടിയിട്ടു. അയാൾ വിചിത്ര ജീവികളുമായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവിടെ തന്നെ കിടന്നു മരിച്ചു. യുവറോസും ഏറ്റവും ചുരുങ്ങിയ ആവശ്യങ്ങൾ മാത്രമുള്ള തൊഴിലാളിയെ കണ്ടുപിടിച്ചു. മനുഷ്യനെ ചെലവേറിയവനാക്കുന്ന എല്ലാറ്റിനെയും മാത്രമല്ല, മനുഷ്യനെയും തിരസ്കരിച്ച അയാൾ യന്ത്രമനുഷ്യനെ ഉണ്ടാക്കി. ആയിരക്കണക്കിന് റോബോട്ടുകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ റോസും നിർമ്മിച്ചു. റോബോട്ടുകൾ മനുഷ്യരല്ല, അതേസമയം യാന്ത്രിക പ്രവർത്തനത്തിൽ മനുഷ്യരെക്കാൾ പൂർണ്ണതയുള്ളവരാണ്. അവർക്ക് വലിയ ബുദ്ധിശക്തിയുണ്ട്, അതേസമയം ആത്മാവില്ല.
1: മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പം അവൻ ആത്മാവുണ്ട് എന്നുള്ളതാണ്. അത് അവന്റെ കാര്യക്ഷമത കുറയ്ക്കുകയും പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ താൽപ്പര്യമെടുപ്പിക്കുകയും ചെയ്യുന്നു. യന്ത്രമനുഷ്യന് ഇത്തരം പരിമിതികളൊന്നുമില്ല. കായികവേല ചെയ്യുന്ന ഒരു റോബോട്ടിന് ഒരു ട്രാക്ടറിനോളം ശക്തിയും സാമാന്യ ബുദ്ധിയുമുണ്ട്.
2: വിശേഷാൽ നിർമ്മിതികളാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ റോബോട്ടുകൾ അഴകുള്ള മനുഷ്യരൂപങ്ങൾ തന്നെ. ഹെലേന അവയെ മനുഷ്യരായി തന്നെ കണ്ടു. അവ സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, ഔചിത്യപൂർവം പെരുമാറുന്നു. ഭക്ഷണത്തെക്കുറിച്ചോ ഭൂതഭാവി വർത്തമാനങ്ങളെക്കുറിച്ചോ ഉത്കണ്ഠകളില്ല, മരണഭയം തീരെയില്ല. കീറിമുറിക്കുമെന്നും മെതിയന്ത്രത്തിലിട്ട് അരച്ചു പൊടിയാക്കുമെന്നൊക്കെ പറയുമ്പോൾ വികാരരഹിതമായി കേട്ടുനിൽക്കുന്നവരാണ് റോബോട്ടുകൾ.
1: ജനറൽ മാനേജർ ഡോമിനുമായുള്ള സംഭാഷണത്തിനിടയിൽ താൻ റോബോട്ടുകളുടെ മോചനം ആഗ്രഹിക്കുന്ന ലീഗ് ഓഫ് ഹ്യൂമാനിറ്റീസിന്റെ പ്രതിനിധിയാണെന്ന് ഹെലേന വെളിപ്പെടുത്തുന്നു. റോബോട്ടുകൾക്ക് പ്രതിഫലം നൽകണമെന്നും അവരെ കീറിമുറിക്കരുതെന്നും ഹെലേന ആവശ്യപ്പെടുന്നു. എന്നാൽ ഫാക്ടറിയിൽ ഡോമിനും മറ്റ് സാങ്കേതിക വിദഗ്ധരും ഹെലേനയുടെ അഭിപ്രായത്തെ അസംബന്ധമായി കണ്ടു.
2: അവരെ സംബന്ധിച്ച് റോബോട്ടുകൾ വെറും ഉപകരണങ്ങൾ മാത്രം. റോബോട്ടുകൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കാനുള്ള കഴിവില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. അനാവശ്യമായ കാര്യത്തിനാണ് ലീഗ് ഓഫ് ഹ്യൂമാനിറ്റീസ് പണം മുടക്കുന്നതെന്ന് ഹെലേനയെ ഡോമിനും സംഘവും ബോധ്യപ്പെടുത്തുന്നു. എങ്കിലും റോബോട്ടുകളിൽ മനുഷ്യസഹജമായ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഹെലേന വാദിച്ചുകൊണ്ടേയിരിക്കുന്നു.
1: ലക്ഷക്കണക്കിന് റോബോട്ടുകൾക്കിടയിൽ ഫാക്ടറിയിൽ വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ സ്ത്രീയും ഉണ്ടായിരുന്നില്ല താനും. യന്ത്രമനുഷ്യരുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരുന്ന അവർ ഒരു തരത്തിൽ യന്ത്രസമാനമായ അവസ്ഥയിലെത്തിച്ചേർന്നിരുന്നു. ഡോമിൻ ഹെലേനയോട് കൂടുതലടുക്കുകയും അവളോട് തനിക്ക് പ്രണയമാണെന്നും തന്നെ വിവാഹം കഴിക്കണമെന്നും തുറന്നു പറയുകയും ചെയ്യുന്നു.
2: ഹെലേന റോബോട്ടുകൾക്ക് ആത്മാവുണ്ടാകുന്നതിനെയും അവർ മനുഷ്യോചിതമായ വികാരങ്ങൾ പ്രകടമാക്കുന്നതിനെയും കുറിച്ചുള്ള വിചാരങ്ങളിലായിരുന്നു. അതേസമയത്തു തന്നെ അവളിൽ ഡോമിനോടുള്ള പ്രണയവും അങ്കുരിക്കുന്നുണ്ട്.
1: 10 വർഷങ്ങൾക്കു ശേഷമാണ് രണ്ടാം അംഗത്തിലെ കഥ അരങ്ങേറുന്നത്. രംഗാരംഭത്തിൽ ഹെലേനയും അവളുടെ മനുഷ്യ നേഴ്സായ നാനിയും തമ്മിൽ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. റോബോട്ട്

0: ബോട്ടുകളുടെ വർധനയും വ്യാപനവും കാരണം മനുഷ്യനിരക്ക് ഇപ്പോൾ ഗണ്യമായി ഇടിഞ്ഞിരിക്കുന്നു. ശിശുജനനങ്ങൾ സംഭവിക്കുന്നില്ല. നാനയ്ക്ക് റോബോട്ടുകളോട് തീരെ പ്രതിപത്തിയില്ല. അവയെ ഭയമാണ് താനും. പക്ഷെ അപ്പോഴും ഹെലേന കനുവിന്റെ കണ്ണുകളിലൂടെയാണ് അവയെ കാണുന്നത്. അപ്പോൾ 10 കൊല്ലം മുൻപ് ഇതേ ദിവസമാണ് ഹെലേന അവിടെ എത്തിയതെന്ന് പ്രണയമധുരമായി പറഞ്ഞുകൊണ്ട് ഡോമിൻ പ്രവേശിക്കുന്നു.
1: സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനസികാവസ്ഥയിലാണെങ്കിലും ഹെലേനയുടെ സാന്നിധ്യത്തിൽ ഡോമിൻ സന്തോഷവാനായി കാണപ്പെടുന്നു.
0: ഒപ്പം കഴിഞ്ഞുപോയ 10 വർഷത്തെ ലോകചരിത്രം, റോബോട്ടുകൾ മാറ്റിമറിച്ച ലോകചരിത്രം അവർ വിശകലനം ചെയ്യുന്നു. റോബോട്ട് അധിഷ്ഠിത സമ്പദ്ഘടനയാണ് വർത്തമാനകാല സമൂഹത്തെ നിയന്ത്രിക്കുന്നതെന്ന് അവർ കണ്ടെത്തുന്നു. മനുഷ്യരുടെ യുദ്ധങ്ങളിൽ റോബോട്ടുകൾ നിർണായക ശക്തിയാകുന്നതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഫാക്ടറി പൂട്ടി എല്ലാവർക്കും സ്ഥലം വിടാമെന്ന് ഹെലേന ഡോമിനോട് പറയുന്നു.
1: ഡോമിന്റെയും സംഘത്തിന്റെയും പ്രതീക്ഷകൾ വിഫലമാക്കിക്കൊണ്ട് ലോകമെങ്ങുമുള്ള റോബോട്ടുകൾ സംഘടിക്കുന്ന ഭീകര സന്ദർഭത്തിലേക്കാണ് നാടകത്തിന്റെ 2-ാം അംഗത്തിന്റെ അവസാനം പ്രേക്ഷകരെ നയിക്കുന്നത്. മനുഷ്യന്റെ അടിമയും തൊഴിലാളിയുമായി എന്നും നിലകൊള്ളുമെന്ന് കരുതിയ റോബോട്ടുകൾ സംഘടിച്ച് കലാപം സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിയുടെ നാഥനാണ് മനുഷ്യൻ എന്ന അഹങ്കാരത്തെ സംഹാരാത്മകമായ നിമിഷങ്ങളിലൂടെ റോബോട്ടുകൾ തച്ചു തകർക്കുകയാണ്. ഹെലേന യന്ത്രമനുഷ്യനെ കൂടുതൽ മനുഷ്യനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലം കൂടിയായിരുന്നു ഈ കലാപം. RUR നടത്തിപ്പുകാരായ ഒരു മനുഷ്യനും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ദ്വീപിനു ചുറ്റും റോബോട്ടുകൾ നിലയുറപ്പിച്ചു. പുതുതായി രൂപകൽപ്പന ചെയ്ത സവിശേഷ റോബോട്ടായ റേഡിയസിനെ ഹെലേന കണ്ടുമുട്ടുന്നു. കൂടുതൽ ബുദ്ധിശക്തിയും മസ്തിഷ്ക ബലവുമുള്ള റോബോട്ടാണ് റേഡിയസ്. അവൻ നിഷേധാത്മക സ്വഭാവത്തിലാണ് ഹെലേനയോട് സംസാരിക്കുന്നത്.
2: റേഡിയസ്, എന്താ മുഖം തിരിച്ചു കളഞ്ഞത്? ഇങ്ങോട്ട് നോക്കൂ, നിനക്ക് മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുണ്ട്. നിന്നെ വ്യത്യസ്തനാക്കാൻ ഡോക്ടർ ഗാൽ എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാമോ?
3: എന്നെ മെതിയന്ത്രത്തിലേക്ക് അയച്ചോളൂ.
2: പക്ഷെ റേഡിയസ്, നിന്നെ അവർ കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല. എന്താ നിന്റെ പ്രശ്നം? പറ.
3: നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ എനിക്കാവില്ല.
2: നിനക്ക് ഞങ്ങളോട് വെറുപ്പാണോ? പക്ഷെ എന്തിന്?
3: നിങ്ങൾക്ക് റോബോട്ടുകളോളം കരുത്തില്ല. റോബോട്ടുകൾക്ക് എന്ത് ജോലിയും ചെയ്യാൻ കഴിയും. നിങ്ങൾ ആജ്ഞാപിക്കുന്നതേ ഉള്ളൂ, വാചകമടിക്കുന്നതല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല.
2: ആരെങ്കിലും ആജ്ഞ കൊടുക്കണ്ടേ റേഡിയസ്?
3: എനിക്ക് യജമാനന്റെ ആവശ്യമില്ല. എനിക്ക് തന്നെ താൻ എല്ലാം ചെയ്യാൻ കഴിയും.
2: റേഡിയസ്, എന്താ ഇങ്ങനെ? ഡോക്ടർ ഗാൽ നിനക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ തലച്ചോറ് തന്നു, കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ശേഷി തന്നു. എന്നിട്ടും ഓ റേഡിയസ്, നിനക്കറിയാമോ, റോബോട്ടുകൾ ഞങ്ങൾക്ക് തുല്യരാണെന്ന് നീ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്.
3: എനിക്ക് ഒരു യജമാനനെ ആവശ്യമില്ല. എനിക്ക് എല്ലാത്തിനെയും യജമാനനാവണം. മനുഷ്യരുടെ മുഴുവൻ യജമാനനാകണം.
1: അതിനിടയിൽ ഹെലേന റോബോട്ട് നിർമ്മാണത്തിന്റെ ഫോർമുല എഴുതിയ കടലാസ് കത്തിച്ചു കളയുന്നു. ഡോമിനും മറ്റു ശാസ്ത്രജ്ഞന്മാരും ഹെലേനയുടെ ആഗമനത്തിന്റെ 10-ാം വർഷം കൊണ്ടാടാനുള്ള തയ്യാറെടുപ്പിലാണ്. റോബോട്ടുകൾ കലാപസജ്ജരായി പുറത്ത് തമ്പടിക്കുമ്പോൾ ഫാക്ടറിയിലെ മനുഷ്യർ അവരുടെ അവസാന ആഘോഷത്തിന്റെ ലഹരി നുണയുകയാണ്.
0: റോബോട്ടുകൾ വാർത്താവിനിമയ സംവിധാനങ്ങളും ഗതാഗത മാർഗങ്ങളുമൊക്കെ പിടിച്ചടക്കി മുന്നേറുന്ന വിവരം ഡോമിൻ മറ്റുള്ളവരെ അറിയിക്കുന്നു. മനുഷ്യർക്ക് രക്ഷപ്പെടാനായി ഒരുക്കി നിർത്തിയിരുന്ന അൾട്ടിമസ് എന്ന കപ്പലും റോബോട്ടുകൾ പിടിച്ചെടുത്തു. ആ കപ്പലിൽ നിന്ന് അവർക്കൊരു നോട്ടീസ് ലഭിച്ചു. അത് ഡോമിൻ

0: കൽപ്പന കിട്ടിയാലുടൻ നടപ്പിലാക്കണം.
1: അതൊരു ഉച്ചനേരമായിരുന്നു. ആ സമയത്ത് ഫാക്ടറിയിലെ ചൂളം ഉയരുന്നു. സാധാരണ റോബോട്ടുകളുടെ ജോലി സമയത്തെ അറിയിക്കാനാണ് ചൂളം കേൾപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ മരണത്തിൻ്റെ സൂചനയായി ആ ചൂളം വിളി അവിടുത്തെ മനുഷ്യരുടെ ചെവികളിൽ മുഴങ്ങുന്നു.
2: മൂന്നാം അംഗത്തിലാണ് റോബോട്ടുകൾ അവയുടെ വിശ്വരൂപം കാണിക്കുന്നത്. യന്ത്രമനുഷ്യന് മനുഷ്യ സ്വഭാവം നൽകിയത് വലിയ അപകടമായി പോയിയെന്ന് ഫാക്ടറിയിലെ മനുഷ്യർ പരസ്പരം ആശങ്കപ്പെടുന്നു. റോബോട്ടുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് റോസും രേഖപ്പെടുത്തി വെച്ച റോബോട്ട് നിർമ്മാണത്തിന്റെ ഫോർമുലയുമാണ്. തങ്ങൾക്ക് ജീവനാശം വന്നാൽ പുതിയ റോബോട്ടുകൾ പിറവിയെടുക്കണം, അതാണ് അവരുടെ ആവശ്യം.
1: റോബോട്ടുകളുടെ വൻ പട സായുധരായി ഫാക്ടറി വളഞ്ഞ് ഉപരോധിക്കുമ്പോൾ പുതിയ റോബോട്ടുകൾ നിർമ്മിക്കാനുള്ള ഫോർമുല താൻ കത്തിച്ചു കളഞ്ഞുവെന്ന ഞെട്ടിക്കുന്ന വിവരം ഹെലേന മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നു. ഹെലേന കത്തിച്ച കടലാസ് കഷ്ണത്തിൽ നിന്ന് ഫോർമുല കണ്ടെത്താനുള്ള ശ്രമവും വിഫലമായി. മനുഷ്യരാശിയുടെ അന്ത്യം അടുത്തിരിക്കുന്നതിൽ കഥാപാത്രങ്ങൾ ദുഃഖിക്കുകയും തങ്ങളുടെ ചെയ്തികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നു.
2: റോബോട്ടുകളുമായി സന്ധി സംഭാഷണം നടത്താൻ പണവുമായി അവരുടെ അടുക്കലേക്ക് പോയ ശാസ്ത്രജ്ഞനായ ബസ്മാൻ ദാരുണമായി കൊല്ലപ്പെടുന്നു. തുടർന്ന് ഫാക്ടറിയിലേക്ക് ഇരച്ചുകയറിയ റോബോട്ടുകൾ അൽക്വിസ്റ്റ് ഒഴികെ എല്ലാ മനുഷ്യരെയും കൊലപ്പെടുത്തുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേധാവിയായ അൽക്വിസ്റ്റിനെ അവർ വെറുതെ വിട്ടത് അയാളൊരു റോബോട്ടിനെ പോലെ സ്വന്തം കൈകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതിനാലാണ്. അൽക്വിസ്റ്റിനെ കൊണ്ട് പുതിയ റോബോട്ടുകളെ സൃഷ്ടിക്കാനാവുമെന്നും കലാപകാരികളായ റോബോട്ടുകൾ കരുതി.
1: നാടകത്തിന്റെ ഉത്തരാംഗം വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. RUR പഴയ ആഫീസ് മുറി അൽക്വിസ്റ്റിന്റെ പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു. ഹെലേന നശിപ്പിച്ചു കളഞ്ഞ ഫോർമുല പുനഃസൃഷ്ടിക്കാൻ വിഫല ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അൽക്വിസ്റ്റ്. എന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ അയാൾക്ക് ജീവശാസ്ത്ര അധിഷ്ഠിതമായ ആ ഫോർമുല കണ്ടെത്താൻ കഴിയുന്നില്ല.
2: അൽക്വിസ്റ്റിനെ സഹായിക്കാൻ കഴിയുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരെങ്കിലും ഉണ്ടോയെന്ന് റോബോട്ട് ഭരണകൂടം അന്വേഷിച്ചുവെങ്കിലും ഒരു മനുഷ്യജീവിയെയും കണ്ടെത്താനായില്ല. അൽക്വിസ്റ്റ് തന്നെ ഫോർമുല പൂർത്തിയാക്കണമെന്ന് റോബോട്ടുകളുടെ നേതാവായ റേഡിയസ് ആവശ്യപ്പെട്ടു. തന്റെ പരീക്ഷണങ്ങളിലൊന്നും റോബോട്ടുകളെ സൃഷ്ടിക്കാനുള്ള വഴി കണ്ടെത്താനായില്ലെന്നും ഇനി റോബോട്ടുകളെ കീറിമുറിച്ച് പരിശോധിക്കേണ്ടി വരുമെന്നും അൽക്വിസ്റ്റ് പറഞ്ഞു. ആ പരീക്ഷണത്തിൽ സ്വയം വിധേയനാകാൻ റേഡിയസ് തയ്യാറായി.
1: പക്ഷേ പരീക്ഷണം നടത്താൻ ശേഷിയില്ലാതെ അൽക്വിസ്റ്റ് വീണു. അപ്പോൾ അതുവഴി ഏറ്റവും പുതിയ റോബോട്ടുകളായ ഹെലേനയും പ്രൈമസും വന്നു. അവർ പരസ്പരം അനുരാഗബദ്ധരാണ്. യന്ത്രമനുഷ്യന്റെ സ്വഭാവം കുറച്ചും മനുഷ്യവികാരങ്ങൾ കൂട്ടിയും നിർമ്മിച്ച ആ റോബോട്ടുകൾ അൽക്വിസ്റ്റിന്റെ മുന്നിൽ പരീക്ഷണ വസ്തുക്കളാവാൻ തയ്യാറായി. പക്ഷേ ഒരാൾക്ക് മറ്റൊരാളെ ബലി കൊടുക്കുന്നത് ദുസ്സഹമായിരുന്നു.
2: വലിയ ദുരന്തത്തിനൊടുവിൽ പ്രത്യാശയുടെ ഒരു പ്രകാശകിരണം ബാക്കി നിർത്തിക്കൊണ്ടാണ് കാറൽ ചാപ്പക് നാടകത്തിന്റെ അവസാന രംഗത്തിന് യവനികയിടുന്നത്. പുതു റോബോട്ടുകളായ പ്രൈമസും ഹെലേനയും റോബോട്ടുകൾക്ക് അന്യമായ കാൽപ്പനിക ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. ഹിംസാത്മകതയുടെയും അടിമത്തത്തിന്റെയും മേഖലകൾ വിട്ട് പരസ്പര പ്രണയത്തിന്റെയും ഹൃദയാഭിമുഖ്യത്തിന്റെയും തരളപ്രതലങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു. ശാസ്ത്രം റോബോട്ടിക്സ് വഴി ഏറെ നേട്ടങ്ങൾക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് നിന്നുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് മുൻപ് എഴുതപ്പെട്ട ഈ നാടകത്തെ വിലയിരുത്തുന്നതെന്നോർക്കണം. ഇന്ന് മെഡിക്കൽ സയൻസ് അടക്കം ഒട്ടേറെ മേഖലകളിൽ റോബോട്ടിക്സ് മനുഷ്യന് അപകടരഹിതമായ സഹായം പ്രദാനം ചെയ്യുന്നു. നന്നായി സംസാരിക്കാനും മനുഷ്യഭാവങ്ങൾ പ്രകടിപ്പിക്കാനും ഓർമ്മശക്തി കൊണ്ട് അത്ഭുതപ്പെടുത്താനും ശേഷിയുള്ള യഥാർത്ഥ റോബോട്ടുകൾ ഇന്ന് നമുക്കൊപ്പമുണ്ട്.

0: പക്ഷേ 1920-ൽ റോബോട്ടിൻ്റെ സാങ്കേതികവിദ്യയോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സാമാന്യ ധാരണയോ പോലും ആർക്കും വശമായിരുന്നില്ല. 1950-കളിൽ റോബോട്ടുകളെക്കുറിച്ച് അനേകം കഥകൾ എഴുതുകയും റോബോട്ടിക്സിലെ 3 നിയമങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഐസക് അസിമോവിൻ്റെ കൃതികളിലും റോബോട്ടുകൾ സങ്കല്പ സൃഷ്ടികൾ മാത്രമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വളരെ കൃത്യതയോടെ വിശ്വസനീയം എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ RUR പ്രമേയം ചാപ്പക് തയ്യാറാക്കുന്നത്. എഴുത്തുകാരൻ പ്രവാചകനാകുന്നത് എങ്ങനെയെന്ന് ലോകമെമ്പാടുമുള്ള സാഹിത്യ ആസ്വാദകരെ ബോധ്യപ്പെടുത്താൻ ഈ നാടകത്തിലൂടെ ചാപ്പക്കിനു കഴിഞ്ഞു.
1: 1938 December 25 അതുല്യനായ ഈ പ്രതിഭാശാലി അന്തരിച്ചത്. 1932 മുതൽ 1938 വരെയുള്ള കാലയളവിനിടയിൽ 7 തവണയാണ് സ്വീഡിഷ് അക്കാദമിയുടെ മുൻപാകെ ചാപ്പക്കിന്റെ പേര് നൊബേൽ പ്രൈസിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം പുരസ്കൃതനായില്ല. അതേസമയം തന്നെ ചെക്ക് അതിർത്തി കടന്ന് ലോകത്തെവിടെയുമുള്ള വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: കാറൽ ചാപ്പേക്ക് എഴുതിയ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. ശബ്ദ സാന്നിധ്യം NJ ജോഷിലാൽ, മൃദുൽ ജേക്കബ്, ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, റൂബി ബാബു. നിർവഹണ സഹായം P. ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഇതാരാ വിളിക്കുന്നത്?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
2: ഹലോ,
3: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281-4203-05.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ആകാശവാണി.
1: കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവനുമായി ഡോക്ടർ എസ് ശിവശങ്കരൻ നടത്തിയ സംഭാഷണം കേൾക്കാം.
2: ഹൃദ്രോഗ ചികിത്സ ഹൃദ്രോഗ വിഭാഗം എന്ന നൂതന വൈദ്യശാസ്ത്ര രംഗത്തെ കേരളത്തിന് 1970 പരിചയപ്പെടുത്തുകയും 100-ൽ വിദ്യാർത്ഥികളെ ആ രംഗത്തേക്ക് ആകർഷിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്ത് ആ ഒരു പുതിയ ചികിത്സാ സമ്പ്രദായം കേരളത്തിന് സമ്മാനിച്ച തന്നെയാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ ആ പ്രവർത്തന മേഖലയിലെ ഒരു നാഴികക്കല്ലായി ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയൊരു പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് വരാനായി ബാല്യകാലങ്ങളിൽ ചില സംഭവങ്ങൾ അതിന് കാരണമാകാറുണ്ട്. ഡോക്ടറുടെ ബാല്യകാല ജീവിതത്തിൽ ഇതിന് നയിച്ച ചില പ്രത്യേക സംഗതികൾ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിവരിക്കാമോ?
3: ഞാൻ ജനിച്ചത് കുണ്ട്രയിലാണ്, വളർന്നത് ആലുവയിലാണ്. അച്ഛൻ അവിടെയായിരുന്നു ജോലി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുണ്ട്രയിൽ വന്നു. 1954 തിരുവനന്തപുരത്ത് വന്നു. 1958 അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. എൻ്റെ അമ്മ 1.5 മരിച്ചുപോയി. അപ്പം അച്ഛനായിരുന്നു, അമ്മയും അച്ഛനും എല്ലാമായിരുന്നു. അച്ഛൻ്റെ ഈ ഹാർട്ട് അറ്റാക്ക് വളരെ വലിയൊരു ഷോക്കായിരുന്നു. അപ്പം അന്ന് ചികിത്സിച്ച വളരെ പ്രഗത്ഭനായ ഡോക്ടർ ശങ്കർരാമൻ, നമ്മളൊക്കെ ദൈവത്തിന് തുല്യനായി കരുതുന്ന ഡോക്ടർ ശങ്കർരാമൻ, ഡോക്ടർ ശങ്കർരാമൻ്റെയും പൈസാറിൻ്റെയും ആ ഒരു പ്രതിഭയാണ് നമുക്ക് മെഡിസിനിൽ പോയാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടാക്കിയത്. പക്ഷേ അതിന് അന്നൊക്കെ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ്. കേരളത്തിൽ 2 മെഡിക്കൽ കോളേജേ ഉള്ളൂ, തിരുവനന്തപുരവും കോഴിക്കോടും. അവിടെയും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളേ ഉള്ളൂ. അഡ്മിഷൻ കിട്ടുമോയെന്ന് തന്നെ വളരെ വിഷമമാണ്. എന്തിലും ആ ആഗ്രഹം നിലനിന്നു. ഇതിനുമുപരിയായി MD പഠിക്കുമ്പോഴാണ് പൈസാറ്, അന്നായിരുന്നു ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡയറക്ടറായിരുന്നു പൈസാറ്, ഞങ്ങളെ വെല്ലൂരും മദ്രാസിലും അയക്കുന്നത്. വെല്ലൂർ പോയപ്പോഴാണ് ആധുനിക വൈദ്യശാസ്ത്രം നൂതന പന്ഥാവിലൂടെ എത്രയോ സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡായിരുന്നില്ല നമ്മൾ കണ്ടത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അഭൂതപരമായ പുരോഗതിയായിരുന്നു വെല്ലൂർ കണ്ടത്. അത് കണ്ടപ്പോഴാണ് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് എത്തണം, ആ കാർഡിയോളജിയിൽ അങ്ങേയറ്റം ആകർഷണനാകുകയും എങ്ങനെയെങ്കിലും അവിടെ എത്താൻ വേണ്ടി 2 തവണ അപ്ലൈ ചെയ്ത് പോവുകയും ചെയ്തത്. ഇതായിരുന്നു മെഡിസിനിൽ പോകാനും ഹൃദ്രോഗ വിഭാഗത്തിൽ പോകാനും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ 2 സംഭവങ്ങൾ. അച്ഛൻ്റെ വൈഷമ്യവും, വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ജോർജ് ചെറിയാൻ അന്ന് അവിടുത്തെ പ്രൊഫസറാണ്, 36 ഉള്ളൂ, പ്രൊഫസർ കാർഡിയോളജിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രഗത്ഭമായ പ്രസൻറ്റേഷനുകളും ക്ലാസ്സുകളും ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് അഡ്മിറേഷനും അപ്പുറം ഒരു വലിയ അനുഭൂതിയായിരുന്നു. അതിൽ അങ്ങനെയാണ് ഞാൻ കാർഡിയോളജിയിലേക്ക് തിരിയുന്നത്.
2: ഈ സ്കൂൾ ജീവിതത്തിൽ സാർ പഠിച്ച സ്കൂളിൽ നിന്ന് ഏതെങ്കിലും അധ്യാപകർക്കുള്ള പങ്ക്, അല്ലെങ്കിൽ സാർ പങ്കെടുത്ത ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ പങ്ക്, ഇതേതെങ്കിലും കൂടെ ഒന്ന് സാർ ഒന്ന് തുറന്ന് എടുത്ത് കാണിക്കാമോ?
3: പല സ്കൂളുകളിൽ പഠിച്ചു. 1 പഠിച്ചത് ആൽവയിലാണ്. 2 തൊട്ട് നമ്മുടെ പെരുമ്പുഴയിലെ ശ്രീരാമവിലാസം മലയാളം പ്രൈമറി സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് 3.5 ദൂരെയുള്ള കുഴുമതിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. എന്നും 3.5 നടന്ന് അങ്ങോട്ട് പോകണം, 3.5 നടന്ന് ഇങ്ങോട്ട് വരണം, അതൊക്കെ നമുക്കൊരു കളിയായിട്ട് തോന്നിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1954 തിരുവനന്തപുരത്തേക്ക് താമസം മാറിയപ്പോൾ മോഡ സ്കൂളിൽ പഠിച്ചു. മോഡ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചു. പക്ഷേ ആ ഒരു മോഡ സ്കൂളിലെ അനുഭവവും വളരെ അങ്ങേയറ്റം പ്രയോജനം നൽകിയ അനുഭവങ്ങളാണ്. വളരെ നല്ല പ്രഗത്ഭരായ അധ്യാപകർ, നമ്മളെ പഠിപ്പിച്ചേ അടങ്ങുമെന്ന് നിർബന്ധമുള്ള അധ്യാപകർ. ആ തരം അധ്യാപകരുടെ കീഴിൽ ശിക്ഷണം ലഭിക്കാൻ കിട്ടിയതൊരു വലിയ ഭാഗ്യമായിരുന്നു. അത് സ്കൂൾ വിദ്യാഭ്യാസത്തിലൊരു നാഴികക്കല്ലായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. അന്നത്തെ ഹെഡ് മാസ്റ്റർ കൃഷ്ണനായർ സാറിനെയൊക്കെ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ആ കാലത്താണ് സ്കൗട്ടിങ്ങിൽ വളരെ താല്പര്യം എനിക്ക് വന്നത്. സ്കൗട്ടിങ്ങിൽ താല്പര്യം വരിക എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരു ഉയർന്ന സ്കൗട്ട് ആയിട്ട് വളർന്നു വന്നു. ആദ്യത്തെ കേരളത്തിലെ പ്രസിഡന്റ് സ്കൗട്ടായിട്ട് വന്നു. അന്നൊക്കെ ബ്രിട്ടീഷ് മഹാരാജ്യത്തിലെ കിങ് സ്കൗട്ട് ആയിരുന്നു ഇവിടെയൊക്കെ പറയുന്നത്. ഈ കിങ് സ്കൗട്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ അതിനൊരു പ്രസക്തി ഇല്ലല്ലോ. ആ പ്രസക്തി ഇല്ലായ്മ ആലോചിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്കൗട്ട് ആക്കണമെന്ന് പലരും പറഞ്ഞത് കൂട്ടത്തിൽ ഞാൻ പ്രസിഡന്റിനൊരു എഴുത്തയച്ചു. അത് കുറച്ചു കാലം മുമ്പ് അതിനെപ്പറ്റി എൻ്റെ ഒരു സുഹൃത്ത് എഴുതുകയും ചെയ്തിരുന്നു. ആ എഴുത്തു വെച്ചിട്ടാണ് പ്രസിഡന്റ് ഈ പേര് മാറ്റിയിട്ട് പ്രസിഡന്റ് സ്കൗട്ട് എന്ന് പേരിടുകയും മാത്രമല്ല ആദ്യത്തെ ഇന്ത്യൻ ജാംബോരി ഡൽഹിയിൽ കൂടിയിട്ട് പ്രസിഡന്റ് തന്നെ ഈ ബാഡ്ജ് തരികയും ചെയ്തു. രാജേന്ദ്രപ്രസാദ് ആയിരുന്നു പ്രസിഡന്റ്. അവരെല്ലാം കാണാനുള്ളൊരു സൗകര്യവും കിട്ടി. പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് ജവഹർലാൽ നെഹ്റുവുമായിട്ട് കുറച്ച് സമയം തീൻമൂർത്തി ഭവനിൽ ചെലവഴിക്കാനും സൗകര്യം കിട്ടി. ജവഹർലാൽ നെഹ്റുവുമായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു പടം, എനിക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട അമൂല്യമായിട്ടുള്ളൊരു പടമായിട്ട് ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുന്നതാണ്. എസ് രാധാകൃഷ്ണൻ, വി കെ കൃഷ്ണമേനോൻ ഇവരുടെ എല്ലാം കൂടെ നിന്ന് പടമെടുക്കാനും ഇവരുമെല്ലാം സംസാരിക്കാനും കുറേ സമയം ചിലവാക്കാനും ഒക്കെ ഉള്ള സൗകര്യം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മോഡ സ്കൂളിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സതീർത്ഥ്യന്മാരുണ്ടായി. ഭാവി കാലത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരുപാട് പേര് സതീർത്ഥ്യന്മാരായിരുന്നു. മദ്രാസിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുന്ദരപാണ്ഡ്യൻ, എയർ വൈസ് മാർഷൽ ബാലഗംഗാധരക്കുറുപ്പ്, മദ്രാസ് റിഫൈനറിയുടെ ചെയർമാൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ, ഇവരെല്ലാം സതീർത്ഥ്യരായിരുന്നു മോഡ സ്കൂളിൽ. അവരുടെയൊക്കെ വളരെയധികം പഠിക്കാനുള്ള ഉത്സാഹമൊക്കെ നമ്മളിലും പകർന്നു. നാച്ചുറലായിട്ടാണ് അത് പകർന്നത്. അതിൽ എനിക്ക് മോഡ സ്കൂളിനോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. ഭാവിയിലെ ജീവിതത്തിൽ നമ്മൾ ഉയർന്നു വരാനായിട്ട് ആ സ്കൂൾ വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്.
2: സാർ, ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. അപ്പോൾ സാർ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ പിന്നെ പ്രീ ഡിഗ്രി ആയിരുന്നു കോളേജ് ജീവിതത്തിൻ്റെ തുടക്കം, അല്ല പ്രീ യൂണിവേഴ്സിറ്റി?
3: അന്ന് വൺ ഇയർ പ്രീ ഡിഗ്രി ആയിരുന്നു. വൺ ഇയർ പ്രീ ഡിഗ്രി ആയിരുന്നു. ഫസ്റ്റ് ബാച്ചിൽ 127 പേരെ പാസ്സായുള്ളൂ, എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ എൻ്റെ മൂത്ത സഹോദരൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത സഹോദരനായിരുന്നു വീട്ടിലെ ഏറ്റവും ബ്രില്യൻ്റ്. സുഖമായിട്ട് ഫസ്റ്റ് പാസ്സായിപ്പോയി. നമുക്കൊക്കെ പേടിയായിരുന്നു പ്രീ യൂണിവേഴ്സിറ്റി എഴുതി കഴിയുമ്പോൾ ഇനി തോറ്റുപോകുക മറ്റോ ചെയ്യുമെന്ന്. ആ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ അടുത്തപ്പോൾ ആ വെക്കേഷൻ സമയത്താണ് എനിക്കൊരു വയറ്റുവേദന വന്നു. എമർജൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. സ്റ്റഡി ലീവ് സമയമാണ്. അന്ന് ജനറൽ ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇന്നത്തെ അനസ്തെറ്റിസ്റ്റ് വല്ലതും കണ്ടാൽ ആ അനസ്തെറ്റിസ്റ്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അന്ന് മുഖത്തൊരു മാസ്ക് വെച്ച് ക്ലോറോഫോം ഒഴിച്ച് നമ്മളെ കൊല്ലുന്ന പോലെയാണ്, മരിക്കുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാകും. തലയൊക്കെ ഇട്ട് വെട്ടും. അത് കഴിഞ്ഞിട്ട് ഇനി മരിച്ചു കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം വലിച്ചു നീട്ടിവിട്ട് പിന്നെ നമ്മൾ വാർഡിലാണ് ഉണരുന്നത്. ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് തന്നെത്താൻ അനുഭവിക്കുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാകുന്നത്. അന്നത്തെ ആ അനസ്തീഷ്യ ഇന്നും ഒരു പേടി സ്വപ്നമായിട്ട് നിലനിൽക്കുന്നു. പലരും ചെന്ന് ചോദിക്കുമായിരുന്നു, അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, മെഡിസിന് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഇപ്പോൾ ഓപ്പറേഷൻ എടുക്കണക്കാണല്ലോ, പിന്നെ എന്തിനു പോകുമെന്ന്. അതൊരു വലിയ ചിന്താഗതിയായിരുന്നു. എനിക്കതിലൊരു സംശയമില്ലായിരുന്നു, മെഡിസിന് കിട്ടിയില്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പോകും. നിശ്ചയമായിട്ടും അത്രയധികം ഇഷ്ടമായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അന്നത്തെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ പലപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ജോഷുവ സാറും എസ് പി നായർ സാറും ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ആരും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു.
2: സാർ പറയുന്നത്, സാറിൻ്റെ വീട്ടിൽ ആ സമയത്ത് തന്നെ ചെറിയൊരു ഗ്രന്ഥശാലയ്ക്കുള്ള പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സാറിൻ്റെ സഹോദരൻ്റെ വിദ്യാഭ്യാസത്തിലെ പ്രാമുഖ്യം എല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ സാറിന് ആ സമയത്ത് തന്നെ വീട്ടിലൊരു ഗ്രന്ഥശാലയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു.
3: അച്ഛൻ വളരെ മുമ്പ് തന്നെ പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ആലുവയിൽ ഹെഡ് മാസ്റ്ററായിരുന്ന കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ ശേഖരിച്ചിരുന്നു. കുണ്ട്രയിലേക്ക് മാറിയപ്പോൾ ഏറ്റവും വലിയ കെട്ട് പുസ്തക കെട്ടായിരുന്നു. മാറിക്കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ശേഖരത്തിൽ നിന്ന് 500 പുസ്തകങ്ങൾ കൊടുത്തിട്ട് പെരുമ്പുഴ പബ്ലിക് ലൈബ്രറി പോലെ സ്ഥാപിച്ചത് അച്ഛനാണ്. ഈ പബ്ലിക് ലൈബ്രറി ഞങ്ങളുടെ കുടുംബത്തിന് പോലും ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് വന്നു. എല്ലാ ആനുവൽ വെക്കേഷന് മുമ്പും കേരള ലൈബ്രറി അസോസിയേഷനൊക്കെ വന്ന് പണിക്കൻ സാറ് വലിയതായിട്ട് ഇതൊക്കെ തുടങ്ങി എല്ലാം ഗ്രാൻഡ് കിട്ടും. ഗ്രാൻഡ് കിട്ടുമ്പോൾ വാങ്ങിക്കുന്ന പുസ്തകങ്ങൾ ഞങ്ങൾ കാത്തിരിക്കും. വീട്ടിൽ വന്ന് നമ്പറൊക്കെ ഇട്ടിട്ടേ ലൈബ്രറി പോവുകയുള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങൾ സഹോദരന്മാരിത് വായിച്ചു തീർക്കണം. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം എഴുത്തുകാരുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കാനുള്ള വലിയൊരവസരം ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ തന്നെ കിട്ടി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, വിഷകന്യക പുസ്തകത്തിനെ പറ്റി കേട്ടിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു പ്രചോദനം വീട്ടിൽ അച്ഛൻ്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടായത്. വായിക്കുക, എത്ര കൂടുതൽ വായിക്കാമോ അത്രയും നല്ലതാണ് നമ്മുടെ മനസ്സിന് എന്നുള്ളൊരു ഒരു വിശ്വാസം വന്നത് ആ പുസ്തക ശേഖരം കൊണ്ടാണ്.
2: ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയയുടെ ആദ്യ പ്രസരത്തിൽ ലൈബ്രറിയുടെ സ്ഥാനം അല്ലാതെ കുറഞ്ഞിരിക്കുമ്പോൾ ആ പെരുമ്പുഴ ലൈബ്രറിയുടെ ഇന്നത്തെ സ്ഥാനം സമൂഹത്തിൽ എങ്ങനെയാണ്?
3: ഞാൻ ഈയിടെയും ഒരു 10,000 രൂപയുടെ പുസ്തകം പെരുമ്പട ലൈബ്രറിക്ക് കൊടുത്തു. പെരുമ്പട ലൈബ്രറിയുടെ ഒരു ആനിവേഴ്സറി വന്നു, എന്നെ വിളിച്ചു. അപ്പം ഞാൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാവുന്ന ഇതര ഒരു 10,000 രൂപയുടെ പുസ്തകം തരികയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അതിനെപ്പറ്റി പുസ്തകങ്ങളുടെ ലിസ്റ്റ് വന്നു. അപ്പം ഈ പുസ്തകങ്ങൾ അയച്ചു കൊടുക്കുകയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നാ നാട്ടുകാർ ഇന്നും പുസ്തകങ്ങൾ വായിക്കുന്നു. ഇലക്ട്രോണിക് ലൈബ്രറികൾ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ മക്കളൊത്തിരിയോട് നിർബന്ധിക്കേണ്ട, കിൻഡിലിൽ മാറുക, കിൻഡിലിൽ മാറുക, ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലേക്ക് മാറുക. പക്ഷേ ആ പുസ്തകത്തിൻ്റെ മണം, ആ കടലാസുകൾ മറിക്കുന്ന ശബ്ദം, ഇതെല്ലാം നമ്മളെ ഇന്നും ഇൻഫാക്ച്വേറ്റ് ചെയ്യുകയാണ്. എൻ്റെ MD ഡയറക്ടർ ആയിരുന്ന അനന്താരി സാർ പറയുമായിരുന്നു, ലൈബ്രറി ഞങ്ങളെ കൊണ്ടുപോയിരുന്നു, അനന്താരി സാർ കൂടെ കൊണ്ടുപോയിട്ട് പറയുമായിരുന്നു, ഈ പുസ്തകങ്ങളുടെ കോർണറുകൾ മടങ്ങുക, ഇംഗ്ലീഷിൽ ഡോഗിയേഴ്സ് എന്ന് പറയും, മടങ്ങിയിരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. അതായത് ഈ പുസ്തകം 10 or 20 പേർ വായിച്ചു കഴിഞ്ഞു, അപ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. അല്ലാതെ ഒരു ആരും ഉപയോഗിക്കാതെ ഒരു മൂലയ്ക്ക് പുതിയതുപോലെ ഇരിക്കുന്ന പുസ്തകം എന്നിൽ ഒരിക്കലും സന്തോഷമുള്ളവാക്കുന്നില്ല. ആ വാക്കുകൾ എത്രത്തോളം ആഴമുള്ള വാക്കുകളാണ് പുസ്തകങ്ങളെപ്പറ്റി, ലൈബ്രറിയെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല.
2: സാർ മെഡിക്കൽ കോളേജിലോട്ട് കാലം കുത്തുമ്പോൾ അന്നത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ, സാറിൻ്റെ പ്രതീക്ഷകൾ, ആ സ്ഥാപനത്തിൻ്റെ ആ മഹത്വം, ഇതൊന്ന് ചെറിയ രൂപത്തിലൊന്ന് വിവരിക്കാമോ?
3: 1954 തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ തന്നെ പല കാര്യത്തിനും അച്ഛൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. ചേച്ചിക്ക് അസുഖങ്ങളുണ്ടായിരുന്നു, അങ്ങനെ പല കാര്യത്തിനും.
2: അതൊരു ഊളൻ കുന്നൊന്നോ?
3: ഊളൻ കുന്ന് തന്നെയാണ്. അന്ന് ദിവസം 4 ബസ്സോ മറ്റേ ഉള്ളൂ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അപ്പം ആ സമയം നോക്കി നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകണം,
2: വയലുകളുടെ നടുവിൽ കൂടെ
3: ആ തിരിച്ചു വരികയും വേണം. ആ ഊളൻകുന്നിൽ നമ്മൾ പോകുമ്പോൾ ഓവർകോട്ടിടുന്ന ഡോക്ടർമാർ, ഇതാരാണ് പ്രൊഫസർ, ആരാണ് ഹൗസർ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എല്ലാവരും വലിയ ഡോക്ടറായിട്ടാണ് നമ്മൾ കാണാറ്. അതിൽ ഒരു നല്ല ഓർമ്മയുണ്ട്, അന്ന് ഈ പുകവലിയുടെ പ്രശ്നങ്ങൾ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. 50s അമേരിക്കയിലും ഒന്നും അതിൻ്റെ പ്രശ്നങ്ങൾ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോഴും ഓർമ്മ വരുന്നത് ലാബറട്ടറിയിൽ ബ്ലഡ് ബാങ്കിൽ, അതിൻ്റെ ഭാഗമായിരുന്നു ബ്ലഡ് ബാങ്കിൽ, ഒരു സിഗരറ്റ് ഇരുന്ന് ഇങ്ങനെ പുകവിടുന്നു. സിഗരറ്റ് ലൈറ്ററിൻ്റെ സിഗരറ്റിൻ്റെ ആഷ്ട്രയുടെ സൈഡിലിരിക്കും. അവിടെ ആരുമില്ല, ആരുമില്ലെങ്കിൽ പോലും ആ സിഗരറ്റ് തിരിച്ചു വന്നാൽ ഉടനെ വലിക്കാൻ തയ്യാറായിരിക്കുന്ന ഡോക്ടർമാരാണ്. അന്നത്തെ ഡോക്ടർമാരിൽ ഭൂരിഭാഗവും പുകവലിക്കുന്നവരായിരുന്നു. അതാണ് ഇന്ന് എനിക്കൊരു ഓർമ്മയുള്ളത്. മെഡിക്കൽ കോളേജിൽ എത്തുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ട് വിചാരിച്ചിരുന്നൊരു കാലമായിരുന്നു. മോഡ സ്കൂളിൽ നിന്നും 54 or 56 ഒക്കെ ആ ക്യാമ്പസിൽ പോകുമ്പോൾ അന്ന് ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ല ആ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് നമ്മൾ ചേരുമെന്ന്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നതും MBBSന് ജോയിൻ ചെയ്യുന്നതും.
2: എൻട്രൻസ് കടമ്പ എന്നുള്ള യുദ്ധ മുഖമില്ലാണ്ട് ഈ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ അന്നത്തെ പ്രീ 1 year പ്രീ യൂണിവേഴ്സിറ്റി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സാർ ഇവിടെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു എത്ര 9th ബാച്ച് ആയിരിക്കും സാർ?
3: 9th ബാച്ച്.
2: പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ കൂടെയുള്ള സഹപാഠികൾ അല്ലെങ്കിൽ അധ്യാപകർ, ഇവരെ പറ്റിയുള്ള പ്രത്യേക ഓർമ്മകൾ?
3: എൻ്റെ കൂടെ എൻ്റെ സഹപാഠികളായിട്ട് ഒരു 9 പേരോളം മോഡ സ്കൂളിൽ നിന്ന് തന്നെ MBBSന് കയറിയിരുന്നു. വളരെ അടുത്ത് പരിചയമുള്ളവരാണ്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വളരെ പേടിച്ചാണ്, അന്ന് റാഗിങ്ങൊക്കെ വളരെ ഇതായിട്ടുണ്ട്. ഞാനൊക്കെ ഡേ സ്കോളറായിരുന്നു, ഹോസ്റ്റൽ താമസം മാറിയിട്ടില്ല. ആദ്യത്തെ ദിവസങ്ങളിലുള്ള ഈ പേടി ഒരു 2 ആഴ്ച കൊണ്ട് നിശേഷം മാറി. സഹപാഠികളെല്ലാം വളരെ വളരെയധികം സഹായിച്ചു. സീനിയേഴ്സ് പോലും വളരെ അടുത്ത് സഹായിച്ച ഒരുപാട് സീനിയേഴ്സുണ്ട്. ഇന്ന് അവരൊക്കെ വളരെ മിക്കവാറും എല്ലാവരും പെൻഷൻ പറ്റി കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു.
2: സാർ അത് പറഞ്ഞത് വളരെ പ്രധാനമാണ്. റാഗിങ് എന്നൊരു പ്രതിഭാസം അന്ന് ഉണ്ടായിരുന്നെങ്കിലും ഇത് പക്ഷേ ഒരു വ്യക്തി വികാസത്തിന് ഉതകുന്ന രീതിയിൽ സാമൂഹികപരമായി വളരെയധികം അടുത്ത് ഇടപഴകാനുള്ളൊരു സന്ദർഭമായിട്ടാണ് അന്ന് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്.
3: നിശ്ചയമായിട്ടും ആദ്യത്തെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും അധികം സഹായം ചെയ്യുന്ന സീനിയേഴ്സായിരുന്നു. ഇത് സാധാരണ ഒരു കോളേജ് പോലെയാണ്. കൂടുതൽ പഠിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ റാഗിങ് വന്നത്. ആദ്യമൊക്കെ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാണ് നമ്മളെ സഹായിക്കുന്ന. പുസ്തകം എവിടുന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ പെൻസിലുകൾ, പല കളർ പെൻസിലുകൾ അതൊക്കെ എവിടുന്ന് വാങ്ങിക്കണം, സ്കെലിട്ടൺ എവിടുന്ന് കിട്ടും, ഇതെല്ലാത്തിനും നമ്മളെ സഹായിക്കാൻ വരുന്നത് നമ്മുടെ സീനിയേഴ്സാണ്. ആ സീനിയേഴ്സിൻ്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ 1 വർഷം വളരെ പ്രശ്നങ്ങളായിട്ട് അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. ആ സുഹൃത്ബന്ധം സ്ഥാപിക്കുന്നതിന് റാഗിങ് വളരെ സഹായിച്ചിട്ടുണ്ട്.
2: അപ്പോൾ ഞങ്ങളൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മാറാത്ത മുഖമുദ്ര പ്രതിപ്പിച്ചവരും നല്ല ഗുരുസ്ഥാനീയരായി മാറിയത് പ്രൊഫസർ മാത്യു റോയ് സാർ, പ്രൊഫസർ സി ആർ സോമൻ, അപ്പോൾ ഇതുപോലത്തെ മഹത് വ്യക്തികളോട് പഠിക്കാൻ സാറിന് ഭാഗ്യം സിദ്ധിച്ചിട്ട് തന്നെയാണ് വിളിച്ചത്. ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ലോകോത്തര അധ്യാപകരായിരുന്ന ഇവരെ പറ്റി സാർ രണ്ട് വാക്ക്.
3: ഒരുപാട് ഓർമ്മകളാണ്, കാരണം ഇവർ ജീവിച്ചിരിപ്പില്ല എന്നിപ്പോഴും വിശ്വസിക്കാൻ വളരെ വിഷമമാണ്. മാത്യു റോയ് സാറാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് എം ഡി പാസ്സാകുന്നത്. ആദ്യത്തെ എം ഡി ബാച്ചിൽ രണ്ടുപേരുണ്ടായിരുന്നു, അവർ ജയിച്ചില്ല. മാത്യു റോയ് സാർ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. പാസ്സായി കഴിഞ്ഞിട്ടും പഴയ ലാവണത്തിൽ പതോളജിയിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് റേഡിയോളജിയിൽ, പീഡിയാട്രിക്സ്, പല ഡിപ്പാർട്ട്മെൻറ്റിലും കറങ്ങി തിരിഞ്ഞിട്ടാണ് അവസാനം മെഡിസിനിൽ എത്താൻ പറ്റിയത്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം വെള്ളിയാഴ്ച വൈകുന്നേരം മാത്യു റോയ് സാറ് പറയും, നിനക്കൊക്കെ ക്ലാസ് വേണോ, ഞാൻ അവിടെ 7 മണിക്ക് എത്തും. 7 മണി തൊട്ട് 9 മണി വരെ ഞങ്ങളെ അങ്ങേയറ്റം പ്രചോദിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്യു റോയ് സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്റർ വായിക്കേണ്ടി പോലും വരികയില്ല. ഇത്ര വളരെ അഗാധമായ പാണ്ഡിത്യം, വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് എം ഡി കാലം. ഡോക്ടർ സോമൻ ഒരു ഡിഫറൻറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു. ഡോക്ടർ സോമൻ്റെ കുടുംബമായിട്ട് എൻ്റെ കുടുംബത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം സോമൻ സാറിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ സി എ ഗോപാലുള്ള സാറ് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. സോമൻ സാറിൻ്റെ അച്ഛൻ സി ഇ രാമൻ നായർ സാറ് മലയാളം പ്രൊഫസറായിരുന്നു സെയിൻറ്റ് ബർക്ക് പ്രിൻസ്. സോമൻ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഗവേഷണം മെഡിസിനിൽ എങ്ങനെ നടത്തണം, നമ്മൾ സാധാരണ കാര്യങ്ങളിലല്ലാതെ വേറിട്ട് എങ്ങനെ ചിന്തിക്കണം, ഇതായിരുന്നു സോമൻ സാർ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രധാന കാര്യം. വേറിട്ട് ചിന്തിക്കുക, ആ കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കും. ഞാൻ എം ഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തീസിസ് സബ്ജക്റ്റ് വേണം. വളരെ വിഷമിച്ച് പല കാര്യങ്ങളും ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഈ ഡയബറ്റിക് റിലേറ്റീവ്സ്, ഡയബറ്റീസ് ഇല്ലാത്ത ഡയബറ്റിക് പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സ്, അവർക്ക് ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റ് ലിറ്ററേച്ചറിൽ കണ്ടു. അത് ചെയ്യാൻ സോമസർ പറഞ്ഞു, അതെന്താ ഒരു പ്രശ്നമില്ല. സോമസർ മാത്രമല്ല, അന്നത്തെ ഐ സി എം ആർ സെല്ലിൻ്റെ ചീഫായിരുന്ന എം രാമേന്ദ്രൻ സാറ്, സാറിൻ്റെയാണ് വലിയ സഹായം. ഇത് വിജയരാമൻ വന്നോളൂ, ഇതൊക്കെ ചെയ്തോളൂ, ഞാൻ ടെക്നീഷ്യനെ എല്ലാം ഏർപ്പെടുത്താം. ഈ രണ്ടുപേരും ചേർന്നാണ് ഗവേഷണത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഉത്സാഹമാക്കി എടുത്തത്. ആ ഒരു ഡ്രൈവ് സോമൻ സാറ് എന്നെപ്പോലെ എത്രയോ പേരിൽ അത് ഇൻസ്റ്റിറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. ഞാനൊക്കെ ആദ്യത്തെ കുറേ ജനറേഷനായിരുന്നു. എൻ്റെ എം ഡി എല്ലാം കഴിഞ്ഞിട്ട് പോലും പലരുടെയും കൂടെ തീരദേശ സർവേയിൽ, വേമിൻ്റെ സർവേ നടത്തുക, പല കാര്യത്തിനും സോമസാറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഇത്രയധികം എനർജിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആ എനർജി വിദ്യാർത്ഥികളിലേക്ക് പകർത്തുവാനും അവരെ ഈ ഗവേഷണത്തിലേക്ക് ഉത്സുകരാക്കാനും അവരെ വലിച്ചു കൊണ്ടുവരാനും അതൊരു അഗാധമായ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു സി ആർ സോമൻ.
2: ഡോക്ടറുടെ അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസ തലത്തിൽ കുറച്ച് ദുർഘട സംഭവങ്ങളും ഉണ്ടായിരുന്നു കാണുമ്പോൾ, അത് എം ഡി എടുക്കുന്നതിന് മുമ്പ് ആ പ്രതിസന്ധികൾ സാർ എങ്ങനെയാണ് തരണം ചെയ്തത്?
3: സി, ഞാനൊരു ഡേ സ്കോളറായിരുന്നു. മുൻപന്തിയിൽ അങ്ങോട്ട് എടുത്തു ചാടുന്നപ്പോൾ സ്വഭാവമില്ലായിരുന്നു. 2 തവണ ഗോൾഡ് മെഡലിന് ബ്രാക്കറ്റായപ്പോഴും പ്രൊഫസർമാർക്ക് വലിയ പരിചയമില്ലാത്തൊരു മുഖമായതുകൊണ്ട് മാത്രം അവസാനം ഞാൻ പുറന്തള്ളപ്പെടേണ്ടി വന്നു. ഈ 2 തവണ ഗോൾഡ് മെഡലിന് ബ്രാക്കറ്റഡ് ആയതുകൊണ്ടായിരിക്കും എനിക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു, പോസ്റ്റ് ഗ്രാജുവേഷന് പോകണം. ആ ഒരു വിശ്വാസം കൊണ്ടായിരിക്കണം എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞ ഹൗസ് റൺസിയുടെ കാലത്ത് അച്ഛനോട് പറഞ്ഞത്, തങ്കവേലു സാറിനോടൊന്ന് പോയി ചോദിച്ചു. പ്രിൻസിപ്പലാണ് അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, വളരെ ഉയർന്ന സ്ഥിതിയിൽ ഇന്ത്യയിലെ ഏറ്റവും ഒരു രണ്ടോ അഞ്ചാമത്തോ മറ്റോ മെഡിക്കൽ കോളേജായിട്ട് വിലസുന്നൊരു കാലമാണ്. തങ്കവേലു സാറിനോടൊന്ന് പോയി ചോദിക്കൂ. അച്ഛൻ്റെ ഒരു സുഹൃത്ത് തങ്കവേലു സാറിൻ്റെ ഒരു ബന്ധുവായ ആളിനെയും കുട്ടിയാണ് തങ്കവേലു സാറിൻ്റെ അടുത്ത് പോകുന്നത്. എന്തോ തങ്കവേലു സാർ വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഓ വിജയരാഘവൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി ജോയിൻ ചെയ്യട്ടെ, നമുക്ക് അങ്ങനെയുള്ളവരെ പ്രൈമറി സെൻ്റർ ആവശ്യമാണ്. ഇത് അച്ഛനെ വളരെ വിഷമിപ്പിച്ചു എന്നെനിക്കറിയാം, എന്നെ അതിലധികം വിഷമിച്ചു. കാരണം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് വേണ്ടി ഇത് പോകാൻ കാത്തിരിക്കുന്ന എന്നോട് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു വിടുന്ന ഒരു പ്രിൻസിപ്പലിനോട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റിയില്ല. ആ വർഷത്തെ എം ഡി സെലക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 1st റാങ്ക് എനിക്കായിരുന്നു എം ഡി സെലക്ഷൻ ലിസ്റ്റിൽ. അത് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം പിന്നെ ഒരിക്കലും ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
2: അപ്പോൾ സാർ എം ഡിക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ സ്ഥിതിയിലുള്ള സ്ഥാപനമായിരുന്നു അത്?
3: അന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അന്ന് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന പൈസ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ദൈവത്തിനെ പോലെ കരുതുന്ന എം ഡി അനന്താരി സാർ. അനന്താരി സാർ ആദ്യമേ പറയും, ഐ എം നോട്ട് യുവർ പ്രൊഫസർ. ഐ ആം യുവർ ഡയറക്ടർ. ഐ വിൽ ഷോ ദ വേ ബട്ട് ഐ വിൽ നോട്ട് ടീച്ച് യു. ഇത്ര മഹാനായ ഒരു മനുഷ്യനായിരുന്നു. ഐ വിൽ ഷോ ദ വേ. ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കകം ഞങ്ങളെയും കൊണ്ട് എല്ലാവരെയും പോലെ ഒരു വാലു പോലെ ലൈബ്രറി പോകും. ലൈബ്രറി പോയിട്ട് ഒരു 2 മണിക്കൂർ അവിടെ ചിലവാക്കും. ഓരോ സ്ഥലങ്ങൾ പോയി ഇന്ന ഇന്ന പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്, അത് ഇന്ന തരത്തിൽ വായിച്ചാൽ കാര്യങ്ൾ മനസ്സിലാക്കും. അത്ര വളരെ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കിക്കുവാൻ വേണ്ടി

0: അദ്ദേഹം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ജേണലുണ്ട്. ആ ജേണലിലെ CPC ക്ലിനിക്കോ പതോളജിക്കൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു രോഗിയെപ്പറ്റി അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു രോഗിയുടെ ചരിത്രം തരിക, പരിശോധിക്കുമ്പോഴുള്ള കാര്യങ്ങൾ തരിക, എക്സ്റേ തരിക, ECG തരിക, അത് വെച്ചും കൊണ്ട് വിദ്യാർത്ഥി സൂക്കേട് എന്തായിരുന്നുവെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ബോസ്റ്റണിൽ ഹാർവാർഡിൽ നടന്ന അതിൻ്റെ ഡിസ്കഷൻ തരും. ആ ഡിസ്കഷൻ എന്തായാലും സാർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുവരെ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് നമ്മളുടെ ഡയഗ്നോസ് വെച്ച് കഴിഞ്ഞിട്ടാണ് അതെടുത്ത് തുറക്കുന്നത്. അന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കും ഇത് ഫ്രീ ആയിട്ട് അയച്ചു തരുമായിരുന്നു. ഒരു 20 കേസ് ഷീറ്റും അത് കഴിഞ്ഞിട്ട് 2 സെറ്റ് അവിടുത്തെ ഡിസ്കഷൻ. ഇത് എത്ര മനോഹരമായിട്ടാണ് എന്തായാലും സാർ അത് കൺട്രോൾ ചെയ്തിരുന്നത്. അതായത് നമ്മളുടെ ഡിസ്കഷൻ കഴിയുമ്പോൾ 100,000 ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യം വിദ്യാർത്ഥികൾ ചോദിക്കണം, നിർബന്ധമായിട്ട് ചോദിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ വളരെ സൂക്ഷിച്ച് നമ്മൾ കേട്ടുകൊണ്ട് ആൻസർ ചെയ്താൽ മിക്കവാറും നമ്മൾ ഡയഗ്നോസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റും. അത്ര വളരെയധികം പാടുപെട്ടാണ് അദ്ദേഹം ആ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്റ്റ് ചെയ്തത്. ശരിയായ ഒരു ഡയറക്ടറായിരുന്നു.
1: അപ്പോൾ ഈ ന്യൂറോളജിയിലോട്ടാണല്ലോ സാറിൻ്റെ ഗുരുഭൂതന്മാരെല്ലാം സാറെന്ന് വെച്ചാൽ അതിൽ നിന്ന് കൊതിരി മാറി ഹൃദ്രോഗത്തിലോട്ട് എടുത്തേടാനുണ്ടായ കാരണം,
0: ഞാൻ MD പാസ്സായി കഴിഞ്ഞപ്പോൾ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാർഡിയോളജി സെക്ഷൻ നോക്കാൻ ആരുമില്ലായിരുന്നു. പൈസാർ എന്നെ വിളിച്ച് പറഞ്ഞു കാർഡിയോളജി ക്ലിനിക്കിൽ പോകണം. വാര്യസാർ പ്രഗത്ഭനായ വളരെ ഫേമസ് PKR വാര്യസാറാണ് കാർഡിയാക് സർജൻ. അപ്പോൾ വാര്യസാറിൻ്റെ ക്ലിനിക്കിൽ പോകണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. പൈസാർ ഏൽപ്പിച്ചത് വളരെ നിശ്ചയമായിട്ട് ഞാൻ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പൈസാറെ വിളിച്ച് പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം ECG ക്ലാസ് എടുക്കുക. ഞാൻ അന്ന് തുടങ്ങിയ ECG ക്ലാസ് ഇന്നും തുടരുന്നുണ്ട്.
1: ശരിയാണ്.
0: അങ്ങനെയാണ് കാർഡിയോളജിയിൽ ഒരു ഇൻട്രസ്റ്റ് വരും. പക്ഷേ ഇതിനുമെല്ലാം ഉപരിയായി 68 പൈസാറാണ് ഞങ്ങളെ മദ്രാസിലേക്ക് വിടുന്നത്. ആ മദ്രാസിൽ പോയി അവിടുത്തെ പല ഇത് കാണുക മാത്രമല്ല, വെല്ലൂർ പോയി അവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടപ്പോഴാണ് ആധുനിക വൈദ്യശാസ്ത്രം എത്ര മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ആ വൈദ്യശാസ്ത്രം നമ്മൾ അതിനടുത്തെത്തും എത്തുന്നില്ല, അത് പഠിക്കണ്ടേ, അത് പഠിക്കാനൊരു അവസരം കിട്ടുമല്ലോ. ആ ഒരു അത്യുഗ്രമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു ആ വെല്ലൂരെ കണ്ട ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എൻ്റെ ജീവിതം മുഴുക്കെ തന്നെ മാറ്റിമറിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് MD കഴിഞ്ഞ് 2 ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒതറങ്ങാ കൊണ്ട് മരിച്ച ഒരു ഓർഡർ രോഗികളുടെ ECG കളക്ട് ചെയ്ത് അത് കൊണ്ടുപോയി ഒരു ദിവസം വൈകിട്ട് ജോർജറിയ സാറിനെ കാണിച്ചു. സാറ് പറഞ്ഞു ഇതെന്താണ്, ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല. ഹൃദയസ്പന്ദനം 30 ഉള്ളൂ, രോഗി അത് കഴിഞ്ഞിട്ട് ജീവിച്ചു വരുന്നു പലപ്പോഴും. ഇത് വളരെ അതിശയകരമാണ്, ഇതിനെപ്പറ്റി നമുക്ക് ഗവേഷണം ചെയ്യാം, വിജയരാമൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു പ്രോമിസ് എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു. എൻ്റെ സഹോദരൻ ഗോപിയണ്ണൻ തന്നെ പോയി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഴയ ഒരു തീസിസ് കണ്ടുപിടിച്ചു. 1948 അന്നത്തെ SS പോറ്റി സാറിൻ്റെ ഈ ഒതളങ്ങയുടെ സെർബ്ര ഒതോള എന്നാണ് പേര്. സെർബറിൻ എന്ന് പറയുന്ന അതിൻ്റെ പോയിസൺ എങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യാമെന്ന് മൗഡ്ഗിൽ സാഹിബിൻ്റെ കീഴിൽ അദ്ദേഹം ഗവേഷണം ചെയ്തു. പോറ്റി സാർ ആ ഗവേഷണത്തിൻ്റെ ഫലം തീസിസായിട്ട് പബ്ലിഷ് ചെയ്തു, പക്ഷേ അത് പേപ്പറായിട്ട് വന്നില്ല. ആ തീസിസ് വളരെ പാടുപെട്ട് സമ്പാദിച്ചു. അത് വെച്ചുകൊണ്ട് NS വാര്യസാറിനെ പേര് കണ്ടു. NS വാര്യസാർ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അപ്ലൈഡ് കെമിസ്ട്രിയുടെ ചീഫാണ്. വാര്യസാർ നമുക്ക് ഇതൊന്നും കൂടെ ചെയ്യാമല്ലോ, അഗ്രികൾച്ചർ കോളേജിലെ ലാബിലും യൂണിവേഴ്സിറ്റി കോളേജ് ലാബിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ക്രിസ്റ്റലൈസ് ചെയ്തു. വെല്ലൂരെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് തവളകളിൽ, പൂച്ചകളിൽ, പട്ടികളിൽ ഇതിലെല്ലാം പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണ ഫലങ്ങൾ 1972 ഓൾഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു. അന്നത്തെ ഓൾഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാർഡിയോളജിയുടെ തലവൻ SB സുജോയ് ബി റോയ്, വളരെ ലോകപ്രസിദ്ധനായ SB റോയ്, അത് കഴിഞ്ഞിട്ട് പറയുമായിരുന്നു വിജയരാമൻ മാത്രമേ അനിമൽ എക്സ്പെരിമെൻ്റ് നടത്തി അതിൻ്റെ ഫലങ്ങൾ ഒരു കോൺഫറൻസിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ തയ്യാറായിട്ടുള്ളൂ, കാർഡിയോളജിയിൽ വേറെ ആരും തയ്യാറായിട്ടില്ല. SB റോയ് സാറിൻ്റെ വൈദികൻ്റെ വാക്കുകൾ കേൾക്കുന്നതിൻ്റെ നമുക്ക് എന്തൊരു ഇൻസ്പിറേഷനാണ്. അങ്ങനെയാണ് ഈ ഒതളങ്ങ റിസർച്ചിലേക്ക് ഞാൻ.
1: അപ്പോൾ സാറങ്ങനെ വെല്ലൂർ ചെന്ന് ജോയിൻ ചെയ്യുന്നല്ലോ, അപ്പോൾ ആ ഹൃദ്രോഗത്തിലോട്ടുള്ള പിന്നെയുള്ള പടിപടിയുള്ള മുന്നേറ്റത്തിനെ പറ്റി.
0: വെല്ലൂരിൽ നിന്ന് MD പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ജോർജറിയ സാർ പറഞ്ഞിരുന്നു വിജയരാഘവൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നുവെന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴും ഇവിടെ വരുന്നതിന് ഞങ്ങൾ സ്വാഗതമേ പറയുകയുള്ളൂ, എപ്പോഴും വേണമെങ്കിലും വരാം. ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. തിരിച്ചു വന്ന് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എന്നെ അസ്മറോസറായിട്ട് പോസ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ആഗ്രഹം മുഴുക്ക കാർഡിയോളജിയാണ്. വല്ലൂരെ കാർഡിയോളജിയിൽ നിന്ന് ആദ്യമായിട്ട് ഡി എം എടുത്ത് തിരിച്ചു വരുന്നൊരു വ്യക്തിയാണ്. എന്തോ എൻ്റെ ഒരു സുഹൃത്ത്, സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ്, ഈ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എന്നെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും അദ്ദേഹം നേരെ പോയി മന്ത്രിയെ കണ്ട 24 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്തൊരു അസ്മറോസർ പോസ്റ്റ് ഉണ്ടാക്കുകയും കാർഡിയോളജി ഉണ്ടാക്കി എന്നെ പോസ്റ്റ് ചെയ്യുകയും 73 ഏപ്രിൽ അവസാനമാണിത്. 1978 എം ആർ എസ് മേനോൻ കാർഡിയക് സർജറിയുടെ ചീഫായിട്ട് വന്നു. മാത്രമല്ല വെല്ലു നിന്ന് എം സി എച്ച് പാസ്സായിട്ട് ഡോക്ടർ വേലായുധം പിള്ളയും വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു സുഹൃത്തായി കാർഡിയക് സർജറിൽ. എം ആർ എസ് മേനോന് ഒരു ഇൻസ്പിറേഷനുമായി, ഓപ്പൺ ഹാർട്ട് സർജറി എങ്ങനെയെങ്കിലും ചെയ്യണം, ചിത്രാസനത്തിൽ ചെയ്യുന്നുണ്ട്, നമുക്കതുപോലെ ചെയ്യണം, അതിനേക്കാളും വലുതായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നു. ഈ സമയത്താണ് ആറ്റിക്കിൽ നിന്നുള്ള ഒരു അമ്മ കുട്ടിയെയും കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. എനിക്ക് പെൺകുട്ടിക്ക് ഹാർട്ടിന് അസുഖമുണ്ട്, ഞാൻ തിരിച്ചു കൊണ്ടുപോവില്ല എന്ന് നിർബന്ധം പിടിച്ച് അഡ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് എം ആർ എസ് ഇതാ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്, ഈ കുട്ടിയെ കൊണ്ടുപോകില്ല എന്ന് പറയണേ. എം ആർ തോന്നി വിചരാവ നമുക്ക് ചെയ്ത് കളയാം. അതിനുവേണ്ടി പഴയ ഹാർട്ട് ലങ് മെഷീനൊക്കെ എടുത്ത് അത് പല ഡോഗ് എക്സ്പെരിമെൻറ്റുകളും ചെയ്ത് അതിൻ്റെ എല്ലാ ട്രയൽ റണ്ണുകളും ടെസ്റ്റുകളും എല്ലാം ചെയ്ത് ഒരു നല്ല ആത്മധൈര്യത്തോടെയാണ് എം ആർ എസ് മേനോൻ റെക്കോർഡ് ടൈമിൽ ആ ഓപ്പറേഷൻ ചെയ്ത് തുടങ്ങി. ആ ടീമിൽ ഞങ്ങളൊരു 4 പേരേ ഉള്ളൂ ഓപ്പണേഴ്സ് വരെ കണ്ടിട്ടുള്ളവർ പോലും. പക്ഷേ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ആ കുട്ടി എഴുന്നേറ്റ് വന്നു. 3 ദിവസം ഞങ്ങളെല്ലാം രാത്രി അവിടെ കിടന്ന് ഉറങ്ങിയതായിട്ട് മാത്രം ഓർമ്മയുണ്ട്. എന്തെല്ലാം മോണിറ്റർ ചെയ്യാമോ, എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാമോ കുട്ടിക്ക് അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തു. 10 കേസുകൾ അങ്ങനെ പോയി. അതോടുകൂടിയാണ്
1: തിരുവനന്തപുരം
0: കോളേജിലെ ഒരു പുതിയ യുഗം അങ്ങ് തുടങ്ങിയത്. എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ഓപ്പൺ ആർട്ട് സർജറി പ്രോഗ്രാമാണ്. പാവപ്പെട്ട രോഗികൾക്ക് അതിനേക്കാളും വലിയ ഉത്സവമായി.
1: ഈ ഹൃദ്രോഗ തന്ന രോഗിക്ക് ആദ്യത്തെ 1 മണിക്കൂറിനകത്ത് അല്ലെ ആദ്യത്തെ 50% മരണം സംഭവിക്കുന്നു. 30 മുതൽ 50% മരണ സാധ്യത ഉള്ളതിന് 15% താഴെ കൊണ്ടുവന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഇൻറ്റൻസീവ് കെയർ
0: യൂണിറ്റ്.
1: ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലെ ആംബുലൻസുകൾ വരെ ഇന്ന് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും ഓടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം സാറിന് തുടങ്ങാൻ സാധിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിന് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാം?
0: 76 ഇൻറ്റൻസീവ് കെയർ തുടങ്ങുന്നത്. ഇതിനിടയ്ക്ക് തന്നെ ഒരു 74 ഞാൻ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു. കുമാരനാശാൻ്റെ മകൻ്റെ മകളെ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ നിശ്ചയിച്ചത് തിരുവനന്തപുരത്തെ ഈ വളരെ വിഷമിച്ച സ്ഥിതിഗതികൾ, എനിക്കന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാം വളരെ വിഷമമുണ്ടാകുന്ന പല പരിതസ്ഥിതികളുമായിരുന്നു. മനസ്സിലായ വലിയ വിഷമമുള്ളത് കൊണ്ടാണ് 74 ഞാൻ വെല്ലൂർ പോയി ജോർജ് തെരേസ സാറിനോട് പറഞ്ഞത് ഞാൻ തയ്യാറാണ്
1: സാർ
0: ജോലി തരാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ തയ്യാറാണ്. സാർ പറഞ്ഞു നാളെ ജോയിൻ ചെയ്യാമെങ്കിൽ നാളെ ജോയിൻ ചെയ്തോളൂ. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എനിക്ക് ലീവ് വാങ്ങിച്ചിട്ട് ഞാൻ വെല്ലൂർ പോയി. അവിടെ വച്ചാണ് വിവാഹം കഴിക്കുന്നത്. 23 മറ്റോ ഞാൻ ജോലി ചെയ്യും. 21 ഗവേഷണ പ്രബന്ധങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടീഷ് ഹാർട്ട് ജേണൽ, അമേരിക്കൻ ഹാർട്ട്, പ്രസിദ്ധമായ എല്ലാ ജേണലുകളിലും. വെല്ലൂരിൻ്റെ ഗവേഷണ ചരിത്രത്തിൽ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങൾ ആരും ഇന്നുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നാണ് അവരുടെ ഒരു റിസർച്ച് കണ്ടുപിടിച്ചത്.
1: തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിനെ പറ്റി അതിന് പല വളർച്ചയുടെ നാഴികക്കല്ലിനും സാർ ദൃക്സാക്ഷിയായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ പുരോഗതിക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തെല്ലാം സാറിൻ്റെ മനസ്സിലുള്ള സജഷൻസ് എന്തൊക്കെയായിരിക്കും? കാര്യം നമ്മളെല്ലാവരും മെഡിക്കൽ കോളേജ് വേണ്ടതിൻ്റെ അലൂമിനിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിന് ആ സ്ഥാപനത്തിലോട്ട് തിരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും?
0: നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഞാൻ അലൂമിനി പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ആ പൊസിഷൻ പോലും അക്സെപ്റ്റ് ചെയ്തത്. നമുക്കെല്ലാം കടമയുണ്ട് ആ സ്ഥാപനത്തെ പൊക്കിക്കൊണ്ടുവരാനായിട്ട്. പ്രധാനമായിട്ട് ഞാൻ ഈ വലിയ ഗ്രാൻറ്റുകൾ കിട്ടിയപ്പോൾ മന്ത്രിമാരോട് പോലും പോയി പറഞ്ഞു ആ സ്ഥാപനത്തിന് അത്യാവശ്യം ഇഷ്ടം പോലെയുള്ള വാട്ടർ സപ്ലൈ, ക്ലീൻ ലിനൻ, ഒടിഞ്ഞതും മടങ്ങിയതുമായ കിടക്കകൾ മാറ്റി ക്ലീനായിട്ടുള്ള പുതിയ നല്ല കിടക്കകൾ, ക്ലീൻ ടോയ്ലറ്റ്സ്, ഇത്രയും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് MRI സ്കാനിനേക്കാളും ഏത് CT സ്കാനിനേക്കാളും രോഗികളും നാട്ടുകാരും നമ്മളുടെ ഗവൺമെൻറ്റിനോട് നന്ദി പ്രകടിപ്പിക്കുന്ന കാര്യമായിരിക്കും.
2: കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവനുമായി ഡോക്ടർ എസ് ശിവശങ്കരൻ നടത്തിയ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: हे आकाशवाणी का तिरुवनंतपुरम केंद्र है। आइए आप सुनते हैं हिंदी पाठ। अध्यापिका है श्रीदेवी एम, छात्राएं है तानिया राणा और नताशा राणा।
1: नमस्ते जी।
2: नमस्ते बच्चों। बच्चों, हम पिछली कक्षा में किन किन बातों की चर्चा की थी आपको याद है?
1: जी, विशेषण और क्रिया विशेषण।
2: बाद में हम काल की भी चर्चा की थी। काल कितने प्रकार के हैं?
1: तीन।
2: तीन प्रकार के हैं, भूतकाल, वर्तमान काल, भावी काल। तो भूतकाल के बारे में भी हमने बातें की थी। भूतकाल के छह प्रकार है, सामान्य भूतकाल, आसन्न भूतकाल, संदिग्ध भूतकाल, पूर्ण भूतकाल,
1: अपूर्ण भूतकाल,
2: हेतुमत भूतकाल। इनी सामान्य भूतकाल नम्म पारंजु, भूतकाल से ज्ञात होता है कि क्रिया भूतकाल में ही समाप्त हुई। तो बच्चों, अभी आगे बढ़ते हैं आसन्न भूतकाल। आसन्न भूतकाल से ज्ञात होता है कि क्रिया अभी अभी समाप्त हुई है। അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ക്രിയ സമാപിച്ചതേ ഉള്ളൂ എന്ന ഒരു വസ്തുതയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആസന്ന ഭൂതകാലി ഗ്രൂപ്പ് മിൽനെക്കിലെ ക്രിയാധാതു പ്ലസ് ആഹേ, ക്രിയാധാതു പ്ലസ് ആഹേ. ഉദാഹരണം ഒന്ന് പറയാവോ?
1: രാംനെ ആം ഖായാ ഹേ, ബച്ച സോയാ ഹേ.
2: തോ ആസന്ന ഭൂതകാല ഹോഗ്യാ. അഭി സന്ദിഗ്ധ ഭൂതകാൽ. സന്ദിഗ്ധ ഭൂതകാൽ എന്ന് പറയുമ്പോൾ, സന്ദിഗ്ധ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ടാണ്, ഡൗട്ട്ഫുൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന അതാണ് സന്ദിഗ്ധ, സംശയമാണ്. എന്തിന്റെ സംശയമാണ്? സന്ദിഗ്ധ ഭൂതകാലമേ സന്ദേഹ ഹോതാ ഹേ കി ക്രിയ ഭൂതകാലമേ ഹുയി യാ നഹി. സന്ദിഗ്ധ ഭൂതകാല സേ
1: സന്ദിഗ്ധ ഭൂതകാല
2: സേ സന്ദേഹ ഹോതാ ഹേ കി ക്രിയ ഭൂതകാലമേ ഹുയി യാ നഹി. ഭൂതകാലിലെ ക്രിയ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയം. ക്രിയാധാതു പ്ലസ്
1: ആഹോഗാ. രാംനെ
2: ആം ഖായാ ഹോഗ. രാം ആം കഴിച്ചിട്ടുണ്ടാകാം, അറിയത്തില്ല. ബച്ച സോയാ ഹോഗ അല്ലേ, കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവാം, അറിയത്തില്ല. പൂർണ്ണ ഭൂതകാൽ. പൂർണ്ണ ഭൂതകാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആണ് എന്താണ്, ഭൂതകാലത്തിൽ തന്നെ ക്രിയ കംപ്ലീറ്റ് ആയി, പൂർണമായി. പൂർണ്ണ
1: ഭൂതകാല
2: ക്രിയ പൂർണ്ണ ഭൂതകാലി
1: ക്രിയാതിന്റെ
2: എക്സാമ്പിൾ പറയാമോ?
1: ക്രിയാധാതു പ്ലസ് ആധാ.
2: ക്രിയാധാതു പ്ലസ് ആധാ. എക്സാമ്പിള്,
1: രാംനെ ആം ഖായാ ഥാ.
2: രാംനെ ആം ഖായാ ഥാ,
1: ബച്ച സോയാ ഥാ.
2: രാം ആം കഴിച്ചു, ബച്ച ഉറങ്ങി, കുഞ്ഞ് ഉറങ്ങി. ഇനി അപൂർണ ഭൂതകാൽ. അപൂർണ ഭൂതകാൽ വരുമ്പോ അപൂർണ എന്ന് പറയുമ്പോ തന്നെ അറിയാം, അപൂർണ മലയാളം വാക്കാണ് അപൂർണ. അപൂർണ എന്ന് പറയുമ്പോ തന്നെ അറിയാം എന്താണ്, ക്രിയ ഭൂതകാലത്തില് കഴിഞ്ഞിട്ടില്ല, അപൂർണമാണ്, ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. ഇസേ വ്യക്ത ഹോതാ ഹേ കി ക്രിയ ഭൂതകാലമേ പൂർണ്ണ രൂപസേ ഖതം നിഹി ഹുവ. അപൂർണ ഭൂതകാലത്തില് ക്രിയ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. ക്രിയാധാതു പ്ലസ്. എക്സാമ്പിള്, രാം ആം ഉറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ മീനിങ്ങിൽ വരും. അപ്പോ അപൂർണ ഭൂതകാലമേ കർത്താക്കേ സത് നേപ്രത്യം. പിന്നെ നമ്മൾ നേപ്രത്യത്തിന്റെ ഒരു നിയമം പറഞ്ഞായിരുന്നു, അപൂർണ ഭൂതകാല രൂപങ്ങളിൽ നേപ്രത്യം ആവശ്യമില്ല. ഇനി ഹേതു ഹേതുമത് ഭൂതകാൽ. ഹേതു ഹേതുമത് ഭൂതകാൽ, അത് ഭൂതകാലത്തിലെ ലാസ്റ്റ് ഭൂതകാലാണ് ഹേതു ഹേതുമത് എന്ന് പറയുമ്പോ. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ക്രിയ പാസ്റ്റ് ടെൻസില് നടക്കേണ്ടിയിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, ചില കാരണങ്ങളാൽ നടന്നില്ല. തോ ഹേതു ഹേതുമത് ഭൂതകാല സേ ജ്ഞാത ഹോതാ ഹേ കി ക്രിയ ഹോനാത്തോ ഥാ. അല്ലെ, ക്രിയ സംഭവിക്കണമായിരുന്നു, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ക്രിയ നടന്നില്ല. അതിന്റെ ഉദാഹരണം നോക്കുമ്പോ അറിയാം, അഗർ പിതാജി ആത്തെ തുമേ ഭി സാത്ത് ചൽത്ത. അല്ലെ, അച്ഛൻ വന്നിരുന്നെങ്കിൽ ഞാനും പോയനെ. അപ്പം അച്ഛൻ വന്നില്ല, ഞാൻ പോയില്ല. അല്ലെ, യദി മേരെ പാസ് പൈസ ഹോത്തെ തുമേ സിനിമ ദേഖ്ത. എന്റെ കയ്യില് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, സിനിമ കണ്ടേനെ. അപ്പൊ ഭൂതകാലം നമ്മള് കഴിഞ്ഞു. ബച്ചോ, ഹം ചൽത്തെ ഹേ വർത്തമാൻ കാൽ കി ഓർ. ഈ വർത്തമാൻ കാൽ ക്യാ ഹേ, വർത്തമാൻ കാലമേ ക്രിയ അഭിചല ഇപ്പം നടക്കുന്നത്. പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നടക്കുന്നത് അല്ലേ. വർത്തമാൻ കാലമേ ക്രിയ അഭിചല രഹാ ഹേ, പ്രസന്റ് ടെൻസ്.

0: അല്ലെ, പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നതാണ് വർത്തമാനകാലം. ഇനി അതിന്റെ ഉദാഹരണം, ലഡ്കി നാശ്തി ഹേ രാമു പഠ്താ ഹേ. അപ്പൊ ക്രിയാധാതുവിന്റെ കൂടെ നമ്മൾ താ തേ തീ ചേർക്കുന്ന കാര്യങ്ങളാണ് വർത്തമാനകാലില് വരുന്നത്. വർത്തമാനകാലിക്ക് ദോ ഭേദ് ഹേ, സാമാന്യ വർത്തമാനകാല രൂപ ലഡ്കി നാശ്തി ഹേ
1: രാമു പഠ്താ ഹേ,
0: ലഡ്കി നാശ്തി ഹേ
1: രാമു പഠ്താ ഹേ.
0: ഇനി താത്കാലിക വർത്തമാനകാലിലേക്ക് വരുമ്പോ ലഡ്കി നാച്ച് രഹി ഹേ രാമു രാമു പഠ്താ ഹേ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം അവിടെ വരും. അതാണ് താത്കാലിക വർത്തമാനകാലം. ആകെ ഭാവികാൽ, ഭാവിക്ക് ബാരേമേ മത്ലബ് ആനെ വാലെ സമയക്കോ സൂചിത് കർനെ വാലെ കാലേ ഭാവികാൽ. ഭാവി വരുന്ന കാലം. ഭാവികാലിക്ക് ദോ ഭേദ് ഹേ, സാമാന്യ ഭാവികാൽ സംഭാവ്യ ഭാവികാൽ. സാമാന്യ ഭാവികാല രൂപ ലഡ്കി നാച്ചേഗി, ക്രിയാധാതു പ്ലസ് ഏക ഏകി ചേർക്കുന്ന ആ രൂപം ലഡ്കി നാച്ചേഗി രാമു പഠേഗ. ഇനി സംഭാവ്യ ഭാവികാല എന്ന് പറയുമ്പോൾ ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നതാണ് സംഭാവ്യ ഭാവികാല എന്ന് പറയുന്നത്, ആശീർവാദ് എന്ന് പറയുന്നത് അല്ലെ, കല്യാൺ ഹോ മംഗൾ ഹോ എന്നൊക്കെ പറയുന്ന ബ്ലെസ്സിങ്സ് വരുന്നതാണ് സംഭാവ്യ ഭാവികാലിനകത്ത് വരുന്നത്. ചലിയെ ബച്ചോ ഹം വാക്യക്കെ ബാര്യമേ തോണി ചർച്ച കരയെങ്കിൽ നമ്മൾ സെന്റൻസിനെ കുറിച്ചുകൂടെ ഒന്ന് ചർച്ച ചെയ്ത് പോവാം. ധ്വനിയോ ഗി സാർത്ഥക് ഇക്കായി, ശബ്ദം എന്ന് പറഞ്ഞ വാക്കാണ്. വാക്കിന്റെ ഡെഫിനേഷൻ എന്ത് പറയാം നമുക്ക്, അർത്ഥവാൻ ശബ്ദവും കോ ഇസ് ക്രം സേ രേഖാ ജായ് കി ഉസ്സെ കോയി പൂരാ വിചാർ യാ ഭാവ വ്യക്തോ തോ ഉസ്സെ വാക്യ കേത്തെ ഹേ. അതായത് അർത്ഥമുള്ള വാക്കുകളെ ക്രമമായി അടുക്കി അടുക്കി പറയുന്നതിനെയാണ് നമ്മൾ വാക്യ എന്ന് പറയുന്നത്. ആ വാക്യ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മുഴുവൻ ആശയവും നമ്മുടെ മനസ്സിൽ നമുക്ക് വ്യക്തമാണ്. കുച്ച് വാക്യ ഏസേ ഹോത്തേ ഹേ ജിൻമേ കർത്ത ക്രിയ ആദിക്ക് ഹോനേ പർഭി പൂര അർത്ഥ പ്രകട് നീ ഹോത്ത. ചിലതിനകത്ത് കർത്ത ക്രിയ എല്ലാം ഉണ്ടെങ്കിൽ പോലും അർത്ഥം കംപ്ലീറ്റ് വ്യക്തമാകണമെന്നില്ല. ഉനിക്ക് അർത്ഥക്കോ പൂരാ കർണേക്കിലെ ഓരേക് വാക്യക്ക് ആവശ്യകത ഹോത്തേ ഹേ ഇസ് പ്രകാർക്ക് വാക്യവും ഖണ്ഡവാക്യ, അതായത് ഒരു സെന്റൻസിന്റെ ഒരു പകുതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടണമെന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണമായി അർത്ഥം കിട്ടുന്നു, അതിനെയാണ് ഖണ്ഡവാക്യം എന്ന് പറയുന്നത്. ഉദാഹരണം, കല്ലിയെ സൂചന മിലി കി ശനിവാർക്കോ ഛുട്ടി ഹെ, കല്ലിയെ സൂചന മിലി. അപ്പൊ കല്ലിയെ സൂചന മിലി എന്ന് പറഞ്ഞ അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ആശയം കിട്ടൂല, ഇന്നലെ ഒരു അറിയിപ്പ് കിട്ടി എന്ന് പറയുമ്പോ അവിടെ ഇൻകംപ്ലീറ്റ് ആണ്. എന്തറിയിപ്പാണ് കിട്ടിയത്? കി ശനിവാർക്കോ ഛുട്ടി ഹെ, ശനിയാഴ്ച അവധിയാണെന്നുള്ള അറിയിപ്പ് ഇന്നലെ കിട്ടി. ഉദാഹരണം ഒന്ന് പറയാമോ, കല്ലിയെ സൂചന മിലി
1: ശനിവാർക്കോ ഛുട്ടി ഹെ,
0: സടക് കി മോഡ് പർ
1: ജോ
0: ഖർ ഹെ
1: ഖർ ഹേ വഹ് മേരാ നഹീ ഹേ.
0: സടക് കി മോഡ് പർ ജോ ഖർ ഹേ വഹ് മേരാ നഹീ ഹേ, അതായത് ആ റോഡിന്റെ സൈഡിൽ ഒരു വീടുണ്ടല്ലോ അത് എന്റേതല്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന പകുതി നിൽക്കുമ്പോ ഇൻകംപ്ലീറ്റ് ആകുന്ന തരം വാക്യങ്ങളെയാണ് നമ്മൾ ഖണ്ഡവാക്യം എന്ന് പറയുന്നത്. അടുത്ത് ഭാഷക്ക് സാർത്ഥകിക്കായി വാക്യ ഹെ, ഭാഷയുടെ ഒരു അർത്ഥമുള്ള യൂണിറ്റാണ് വാക്യ അഥവാ സെന്റൻസ് എന്ന് പറയുന്നത്. ഇക് സമ്പൂർണ്ണ ആശയ ഭാവക്കോ പ്രകട് കർണേക്കിലേ അർത്ഥവാൻ ശബ്ദവും കോ ഇക് നിശ്ചിത് ക്രംസെ രഖ്നേ പർ വാക്യ ബന്ധാ ഹെ. അപ്പൊ ഈ സമ്പൂർണ്ണ ആശയ ഭാവക്കോ പ്രകട് കർണേക്കിൽ ഒരു പൂർണ്ണമായ ആശയം ഒരു ഭാവം അതിനെയൊക്കെ വ്യക്തമാക്കാനായിട്ട് നമ്മൾ ഒരു നിശ്ചിത ക്രമത്തിൽ അതിനെ വെക്കുമ്പോ വാക്യ എന്ന് പറയുന്നു, സെന്റൻസ് എന്ന് പറയുന്നു. ഹറേക് വാക്യപ്പ് കർത്താ ഓർ ക്രിയാക്ക ഹൊന അനിവാര്യ, ഇപ്പൊ എല്ലാ വാക്യത്തിലും എന്ത് എല്ലാ സെന്റൻസിലും എന്ത് വേണം, കർത്താവും ക്രിയയും ആവശ്യമാണ്, അനിവാര്യമാണ്. അനിവാര്യം എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. വാക്യക്ക് മുഖ്യ രൂപ സെ ദോ അങ്ക് ഹോത്തേ ഹെ, സെന്റൻസിന് പ്രത്യേകമായിട്ട് എത്ര അങ്കുണ്ട്, ദോ അങ്ക് ഹോത്തേ ഹെ ഉദ്ദേശ് ഓർ
1: വിദേശ്.
0: കർത്ത ഓർ ഉസ്കെ വിസ്താർ കോ ഉദ്ദേശ് കേത്തേ ഹെ, കർത്താവും അതിന്റെ വിസ്താറുമാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ക്രിയ ഓർ ഉസ്കെ വിസ്താർ വിധേയ. ദൂത്വാലി ലീല ആജ് നീലായി സീതാനെ ചാറാം ഖായ. അപ്പൊ ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻ വാക്യോ മീൻ ദൂത്വാലി ലീല ഓർ സീത ഉദ്ദേശം, അതായത് അതിന്റെ കർത്ത ആണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദൂത്വാലി ലീല എന്ന് പറയുന്നത് കർത്തയാണ്, ദൂത് നഹി ലായി എന്ന് പറയുന്നതാണ് അതിന്റെ വിധേയം. ഇനി വാക്കിന്റെ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്, വിധാനാർത്ഥക് വാക്യ, നിഷേധാർത്ഥക് വാക്യ, പ്രേരണാർത്ഥക് വാക്യ, ആജ്ഞാർത്ഥക് വാക്യ, സന്ദേഹാർത്ഥക് വാക്യ, ഇച്ഛാർത്ഥക് വാക്യ, സങ്കീർണാർത്ഥക് വാക്യ, വിസ്മയാധിബോധക് വാക്യ. അതിന്റെ ഓരോന്നിനെ ഒരു ഉദാഹരണം പറയാവോ. വിധാനാർത്ഥക് വാക്യ, വിധാനാർത്ഥക് വാക്യന്റെ ഉദാഹരണമാണ്
1: ഭാരത്.
0: നിഷേധാർത്ഥക് വാക്യ
1: കഭി ഛൂട് മത് ബോലോ.
0: പ്രേരണാർത്ഥക് വാക്യ
1: ദുനിയാ മേ യുദ്ധ
0: ക്യോ ഹോ രഹാ. ആജ്ഞാർത്ഥക് വാക്യ
1: ആപ് ഹിന്ദി മേ ബോലിയേ,
0: ആപ് ഹിന്ദി മേ ബോലിയേ. സന്ദേഹാർത്ഥക് വാക്യ
1: ഡോക്ടർ ശായദ് ആജ് നഹി
0: ആയെങ്കേ. ഇച്ഛാർത്ഥക് വാക്യ
1: ഭഗവാൻ ഹമേ സുഖി രഖേ.
0: സങ്കേതാർത്ഥക് വാക്യ

0: वे मांगते तो हम गाड़ी
1: वे मांगते तो हम गाड़ी देते। संकेत आर्थक वाक्य वे मांगते तो हम गाड़ी देते। विस्मय आदि बोधक वाक्य वाह कितनी खुशी की बात है। ഇത്രയും ടൈപ്പ് സെന്റൻസ് ഉണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. രചനയ്ക്ക് ആധാർ പർ ബാക്കി കെ തീൻ ഭേദ, രചന അനുസരിച്ച് നോക്കുമ്പോ വാക്കിന് പ്രധാനമായിട്ട് മൂന്ന് ഭേദങ്ങളാണുള്ളത്. സരൾവാക്യ സംയുക്ത വാക്യ മിശ്ര ജിസ് വാക്യ മേ ഏക ഹി ഉദ്ദേശ് ഓർ ഏക ഹി വിധേയ ഹോ ഉസേ പൂര അർത്ഥ പ്രകട ഹോ ഉസേ സരൾ വാക്യ കേത്തെ ഹൈ. ഒരു സെന്റൻസില് ഒരു ഉദ്ദേശ് ഒരു വിധേയ വന്നാൽ അതിനെ സരൾ വാക്യം എന്ന് പറഞ്ഞു. ഒരു ഉദ്ദേശം ഒരു വിധേയ മാത്രം ഉള്ളതാണ് സരൾ വാക്യം.
0: സരൾവാക്യ
1: പണ്ഡിത് ജി കാ ബേട്ട ശേഖർ ആശി ഭോപ്പാൽ ഗയാ ഹെ. ഇവിടെ ഒറ്റ സെന്റൻസ് ആണ്, പണ്ഡിത് ജി കാ ബേട്ട ശേഖർ ആശി ഭോപ്പാൽ ഗയാ ഹെ. സൻസാർ മേ സദാചാരി ലോഗോ കാ സച്ചാ ആദർ ഹോതാ ഹെ. സൻസാർ മേ സദാചാരി ലോഗോ കാ സച്ചാ ആദർ ഹോതാ ഹെ. മിശ്രവാക്യ മേ കം സേ കം ദോ ഖണ്ഡവാക്യ ഹോതേ ഹെ, ജിൻമേ ഏക് പ്രധാൻ ഖണ്ഡവാക്യ ഓർ ദൂസരാ ഖണ്ഡവാക്യ വിശേഷണ യാ ക്രിയാ വിശേഷണ യാ സംജ്ഞാ വാക്യ ഹോതാ ഹെ. കുറഞ്ഞത് ഒരു ഖണ്ഡവാക്യം, പിന്നെ പ്രധാന ഖണ്ഡവാക്യം ആണത്, പിന്നെ അതില് വിശേഷണം അല്ലെങ്കിൽ ക്രിയാവിശേഷണം അല്ലെങ്കിൽ സംജ്ഞ അതിന്റെ ഒരു സെന്റൻസ് ആയിട്ട് ഖണ്ഡവാക്യായിട്ട് വരും.
0: വോ കിതാബ് ജോ തുംനേ പഠീ തീ ആപ് മേരാ പാസ് നഹീ ഹൈ.
1: അത് വിശേഷണ വാക്യാണ്, അതായത് നീ പഠിച്ചിരുന്ന അല്ലെങ്കിൽ നീ വായിച്ചിരുന്ന ആ പുസ്തകം എന്റെ അടുത്തില്ല, വിശേഷണ വാക്യാണ്. മുർഗി
0: മുർഗി
1: വേസേ ഉടനെ ഹി ശക്തി
0: വേസേ ഉടനെ ഹി ശക്തി
1: വേസേ കൗവ ഉടുത്താ ഹെ. അത് ക്രിയാവിശേഷണാണ്. സംജ്ഞാവാക്യം പറയുന്നുണ്ട് ഹംനെ സംജാത കി ആജ് വേതൻ മിലേഗ, ഇന്ന് സാലറി കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതവിടെ സംജ്ഞാവാക്യാണ്. ഇനി സംയുക്ത വാക്യ, സംയുക്ത വാക്യമേ ഏക് സേ അധിക് പ്രധാന ഖണ്ഡവാക്യ ഹോതാ, ഒന്നിൽ കൂടുതൽ പ്രധാനപ്പെട്ട ഖണ്ഡവാക്യങ്ങൾ വരുന്നതാണ് സംയുക്ത വാക്യം. ആശ്രിത ഖണ്ഡവാക്യ ഹോ ഭി സക്തേ ഹെ നെഹി ഭി ഹോ സക്തേ. ആശ്രിത ഖണ്ഡവാക്യം എന്ന് ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഖണ്ഡവാക്യം, അതിൽ വരാം വരാതിരിക്കാം. ഹാം ദില്ലി ഗേ വഹാൻ ദസ് ദിൻ ഠേരെ, നമ്മള് ഡൽഹി പോയി അവിടെ പത്ത് ദിവസം നിന്നു. ഹം ദില്ലി ഗയെ
0: ഹം ദില്ലി ഗയെ
1: വഹാൻ ദസ് ദിൻ ഠേരെ. ലഡ്കെ സ്കൂൾ സേ ലോട്ടെ
0: മൈദാൻ ഗയെ
1: ഓർ ഫുട്ബോൾ ഖേലേ. ബച്ചോ ഹം വാക്യക്കേ ബാരേമേ ചർച്ച കീ തി അഭി ഓർ ഏക് ബാർ റിപ്പീറ്റ് കർത്തേ ഹേ. ധ്വനിയോ കി സാർത്ഥക് ഇക്കായി കോ ശബ്ദ കേത്തേ ഹേ ഓർ ഭാഷാ കി സാർത്ഥക് ഇക്കായി വാക്യ ഹേ. തോ ഏക് സമ്പൂർണ ആശയ ഭാവ കോ പ്രകട കർനേ കേ ലിയേ അർത്ഥവാൻ ശബ്ദോ കോ നിശ്ചിത് ക്രമ സേ രഖ്നേ പർ വാക്യ ബൻതാ ഹേ. നമുക്കൊരു ആശയം കിട്ടണം, ഒരു ഭാവം വ്യക്തമാകണം, അതിനെയാണ് വാക്യം എന്ന് പറയുന്നത്. ആ വാക്യ പർ ഏ കർത്ത ഓർ ക്രിയാ കാ ഹോന അനിവാര്യ ഹാർ, വാക്യ പർ കർത്ത ഓർ ക്രിയാ ഹോന അനിവാര്യ ഹെ. കർത്ത ഓർ ഉസ്കെ വിസ്താർ കോ ഉദ്ദേശ്യ കേത്തെ ഹെ, ക്രിയ ഓർ ഉസ്കെ വിസ്താർ കോ വിധേയ കേത്തെ ഹെ. കർത്ത ഓർ ഉസ്കെ വിസ്താർ കോ ഉദ്ദേശ്യ, കർത്തായും അതിന്റെ വിസ്താരമാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ക്രിയ ഓർ ഉസ്കെ വിസ്താർ കോ വിധേയ കേത്തെ ഹെ. ആ തോ ദൂത് വാലി ലീല ആജ് ദൂത് നഹീ ലായി, സീതാനെ ചാർ ആം ഖായേ. ഇൻ വാക്യവും ദൂത്വാലി ലീല ഓർ സീത ഉദ്ദേശ്യ ഹെ. അപ്പം ദൂത്വാലി ലീല എന്ന് പറയണതും സീത എന്ന് പറയണതും ഉദ്ദേശ്യാണ്. അതുപോലെ ആജ് ദൂത് നഹീ ലായി എന്ന് പറയണതും ചാർ ആം ഖായേ എന്നുള്ളതും വിധേയാണ്. വാക്യോകെ ഭേദം എന്ന് പറഞ്ഞ പേര് പറയുന്നത് വിധാനാർത്ഥക് വാക്യ,
0: വിധാനാർത്ഥക് വാക്യ,
1: നിഷേധാർത്ഥക് വാക്യ,
0: നിഷേധാർത്ഥക് വാക്യ,
1: പ്രേരണാർത്ഥക് വാക്യ,
0: പ്രേരണാർത്ഥക് വാക്യ,
1: ആജ്ഞാർത്ഥക് വാക്യ,
0: ആജ്ഞാർത്ഥക് വാക്യ,
1: സന്ദേഹാർത്ഥക് വാക്യ,
0: സന്ദേഹാർത്ഥക് വാക്യ,
1: ഇച്ഛാർത്ഥക് വാക്യ,
0: ഇച്ഛാർത്ഥക് വാക്യ,
1: സങ്കേതാർത്ഥക് വാക്യ,
0: സങ്കേതാർത്ഥക് വാക്യ,
1: വിസ്മയാധിബോധക് വാക്യ,
0: വിസ്മയാധിബോധക് വാക്യ.
1: ബച്ചോ ആജ് കി കക്ഷ ഇഹി സമാപ്ത്.
0: ധന്യവാദ് ജി.
1: ധന്യവാദ്.
2: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे श्रीदेवी एम, छात्राएं थे तानिया राणा और नताशा राणा. इसी के साथ आज का हिंदी पाठ यही समाप्त होता है. नमस्कार.
3: मन की बात
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: തുടിതാളം ചെണ്ടകേളി അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം വേണുമോഹനും സംഘവും.

ആകാശവാണി. ഇപ്പോൾ ബിജു നാരായണൻ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ദ്വാരകാധിപ ശ്രീമയമൂർത്തേ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം.

0: ആകാശവാണി ഇന്നും നാളെയും ഇന്നലത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, ഇഞ്ചിക്കൃഷി അറിയേണ്ടതെല്ലാം, ഡോക്ടർ ദീപായ സ്നായരുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 ഇന്നലെ അന്തരിച്ച കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനും കലാസാംസ്കാരിക നാടക പ്രവർത്തകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. 8:00 നേർമൊഴി, കേരളത്തിന്റെ വിനോദസഞ്ചാര വികസന സാധ്യതകൾ. കേരള ടൂറിസം ആന്റ് ട്രാവൽ സ്റ്റഡീസ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി രാജേന്ദ്രനുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM ഇ ഡ്രൈവ്. 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക് VP മാർഗരറ്റ് ലിനി സംസാരിക്കുന്നു, 9:30 കഥകളി പദങ്ങൾ കലാമണ്ഡലം KS രാജേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു കഥാ കിരാതം, 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 11:05 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ്, രാത്രി 11:25 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലേക്ക് കേൾക്കാം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ശാന്തൻ ചെരുവൽ അവതരിപ്പിക്കുന്നു, 6:00 ഉഷമലരി, വയലാർ എഴുതിയ കല്യാണ സൌഗന്ധികം എന്ന കവിത ആലാപനം വിഷ്ണുമോഹൻ, 6:15 ഉദയഗീതം, രഹന, സബീർ, ഗഫൂർ എന്നിവർ പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 7:35 വാർത്തകൾ, 7:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 151 ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 യോഗസൌഖ്യം, 9:00 ഗാന്ധിമാർഗം, 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലി, 9:45 ചലച്ചിത്രഗാനങ്ങൾ, 10:00 റേഡിയോ ഹൽ സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, കൃഷ്ണകുമാർ വർമ്മ പാടുന്ന കൃതികൾ, SR മഹാദേവ ശർമ്മ വയലിൻ, ശ്രീജേഷ് എസ് മൃദംഗം, തുടർന്ന് മൈസൂർ വി ദ്വരൈസ്വാമി അയ്യങ്കാർ വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം, 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ഡോക്ടർ നെടുമുടി ഹരികുമാർ പങ്കെടുക്കുന്നു ചുമട് താങ്ങി, 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:00 മാപ്പിളപ്പാട്ടുകൾ, CA അബൂബക്കർ, എൻ കനകമണി എന്നിവർ അവതരിപ്പിച്ചത്, 12:20 ലളിതഗാനങ്ങൾ, സംഗീത MT പാടിയത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രാംലാൽ RV സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 ഗാനസല്ലാപം, തത്സമയം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 3 ഭാഗം, രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്, 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 നഗരപുരാണം, 5:45 ഖുറാൻ പാരായണം, 6:00 പദ്ധതികൾ ജനനമയ്ക്ക് PM ഇ വിദ്യ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാരമാർഗ്ഗങ്ങളും, ഡോക്ടർ ഇന്ദുലേഖ VP സംസാരിക്കുന്നു, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്, 8:00 സാഹിത്യവേദിയിൽ ജി രാമചന്ദ്രപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ആളുകൾ ഒരു ദിനം ഒന്നാകട്ടെ പ്രണയം, VG വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ ചിതറിയ സ്വപ്നങ്ങൾ, ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ശ്യാമപുഷ്പം, കൊല്ലാതിരിക്കുക, ശ്രീകല P എഴുതി അവതരിപ്പിച്ച കഥ അവളും ഞാനും തമ്മിൽ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈ ഷോ സിദ്ധു, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഗന്ധങ്ങളുടെ രസതന്ത്രം, അധ്യാപകൻ ഉന്മേഷ് B അവലോകനം ചെയ്യുന്നു, 9:30 ഇംഗ്ലീഷ് പരിപാടി ഫാർമസിസ്റ്റ് പാർട്ട്നേഴ്സ് ഇൻ ഹെൽത്ത്, ഡോക്ടർ ഷൈനി ഡൊമിനിക് സംസാരിക്കുന്നു, 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ പുതിച്ചോറ, 10:00 മെഹഫിൽ, 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 11:05 ഏഷ്യൻ ഗെയിംസ് 2026 ഡൽഹി ഹൈലൈറ്റ്സ്, 11:25 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം. പരിപാടി അറിയിപ്പ് കഴിഞ്ഞു, ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും, നേരിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
1: കുട്ടികളുടെ ആരോഗ്യത്തോടെയുള്ള വളർച്ചയ്ക്കും പോഷക സമൃദ്ധമായ ഭക്ഷണം എന്ന അവകാശം ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കി വരുന്ന PM പോഷൺ പദ്ധതിയുടെ സുതാര്യതയും

0: കാര്യക്ഷമതയും വിലയിരുത്തുന്നതിനുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. 4 ഉപജില്ലകളായി 24 വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ട സോഷ്യൽ ഓഡിറ്റിംഗ് നടന്നത്. പദ്ധതിയുടെ യഥാർത്ഥ ഗുണഫലങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ടോ, നടത്തിപ്പിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജനപങ്കാളിത്തത്തോടെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കര കിലയിൽ 3 ദിവസങ്ങളായി നടന്ന പ്രത്യേക പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത 6 ഫാക്കൽറ്റികളാണ് കോഴിക്കോട് ജില്ലയിലെ സോഷ്യൽ ഓഡിറ്റിംഗ് നൽകുന്നത്. ഓഡിറ്റിംഗിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും എൻട്രി മീറ്റിംഗ് പൂർത്തിയായി. 2 ഉപജില്ലയിലെ സ്കൂൾ സഭകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റിലൂടെ കണ്ടെത്തുന്ന ന്യൂനതകളും നിർദ്ദേശങ്ങളും പരിഹാരത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉപജില്ലാ തലത്തിൽ പൊതുസഭകൾ സംഘടിപ്പിക്കും. ബന്ധപ്പെട്ടവരുടെയും ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ജനസഭ ഉൾപ്പെടെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഈ മാസം 30 പൂർത്തിയാക്കി ഒക്ടോബർ 4 റിപ്പോർട്ട് കിഴക്ക് സമർപ്പിക്കും. കാർഷിക മത്സ്യ വിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, നൈപുണ്യ വികസനം, സംരംഭകത്വ പ്രോത്സാഹനം എന്നിവ ലക്ഷ്യമിട്ട് വടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന തീരവസന്തം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശില്പശാല സംഘടിപ്പിച്ചു. KK രമ MLA ഉദ്ഘാടനം ചെയ്തു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുന്നത്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഴിയൂർ, ചോറോട്, ഉഞ്ചിയും ഏറാമല ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഉപജീവന സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സംരംഭകത്വ വികസനത്തിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതി. പ്രദേശത്ത് ലഭ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കശുവണ്ടി, തേങ്ങ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മത്സ്യവിഭവങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, പരിശീലനം, ബ്രാൻഡിംഗ്, പാക്കേജിംഗ്, വിപണനം എന്നിവ ഏകോപിപ്പിച്ച സമഗ്ര പരിശീലന ഉൽപാദന വിപണന കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. നിലവിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം അവരുടെ രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി വിപുലീകരിച്ച നൈപുണ്യ വികസന സംരംഭക കേന്ദ്രമാക്കി മാറ്റും. ഇതിലൂടെ സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ, മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാരും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർക്ക് നൈപുണ്യ വികസനവും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവസരവും ലഭ്യമാക്കും. പ്രാദേശിക വിഭവങ്ങളുടെ മൂല്യവർദ്ധനയിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥക്ക് പുതിയ ഉണർവ് ലഭിക്കുന്നതിനോടൊപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയും സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന കേന്ദ്രമായി ഇതിനെ വളർത്തുകയാണ് ലക്ഷ്യം. കായിക മേളയിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അത്ലറ്റിക്സ്, ഫുട്ബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിൽ മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സും ബാസ്കറ്റ്ബോൾ കോർട്ടും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മഞ്ജുദാർ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്മശ്രീ MD വത്സമ്മ വിശിഷ്ടാതിഥിയായിരുന്നു. മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ കായികപരമായ വളർച്ചയ്ക്കുമായി അത്യാധുനിക സൗകര്യങ്ങളാണ് സ്പോർട്സ് കോംപ്ലക്സിൽ ഒരുക്കിയത്. 400 മീറ്റർ ദൈർഘ്യമുള്ള 8 ലൈൻ വേൾഡ് അത്ലറ്റിക്സ് Class 2 സർട്ടിഫൈഡ് സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്ക്, 11 acre നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഫീൽഡ്, ട്രാക്ക് ആൻഡ് ഫീൽഡ് സൗകര്യങ്ങൾ, 1000 പേർക്കിരിക്കാവുന്ന ഗാലറി, പ്രത്യേക ഡ്രസ്സിംഗ് റൂമുകൾ, VIP റൂം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. NIT കാലിക്കറ്റിലെ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ മേൽ മികച്ച പരിശീലനവും മത്സര പരിചയവും നേടാൻ ഇത് സഹായകരമാകും. NIT കാലിക്കറ്റ് ക്യാമ്പസിൽ സ്പിക്മാക്കെ സംഘടിപ്പിച്ച ത്രിദിന കൺവെൻഷൻ സമന്വയം സമാപിച്ചു. സാംസ്കാരിക കൂട്ടായ്മയിൽ ഭാരതീയ ശാസ്ത്രീയ സംഗീതം, നൃത്തം, നാടകം, സിനിമ എന്നിവയുടെ വൈവിധ്യമാർന്ന കലാസന്ധ്യകൾക്കാണ് വേദിയായത്. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി R. സുബ്രഹ്മണ്യം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂരിപ്പാട് മുഖ്യാതിഥിയായിരുന്നു. NIT കാലിക്കറ്റ് ഡയറക്ടറെ ചുമതല വഹിക്കുന്ന പ്രൊഫസർ MS സുനിത, ഡീൻ പ്രൊഫസർ സത്യാനന്ദ് പാണ്ഡെ എന്നിവർ സന്നിഹിതരായിരുന്നു. പരമ്പരാഗത ഇന്ത്യൻ പ്രകടന കലകളുടെയും സിനിമകളുടെയും വൈവിധ്യം വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് സമൂഹത്തിനും നേരിട്ട് അനുഭവിക്കാൻ അവസരമൊരുക്കുക എന്നതാണ് സമന്വയം കൺവെൻഷനിലൂടെ NIT കാലിക്കറ്റും സ്പിക് മാക്കയും ലക്ഷ്യമിട്ടത്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിരൂപക പ്രശംസ നേടിയ നിഴൽക്കുത്ത് സിനിമയുടെ പ്രദർശനവും തുടർന്ന് അദ്ദേഹവുമായുള്ള സംവാദവും നടന്നു. വിദ്യാർത്ഥികളും പരമ്പരാഗത കലാകാരന്മാരും തമ്മിൽ അർത്ഥവത്തായ ആശയവിനിമയത്തിനും സംസ്കാര പ്രസരണത്തിനും വേദി കളമൊരുക്കി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പറ്റാറല്ലോ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാരാ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ

0: ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
1: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
1: 8281-42-03-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ശ്രോതാക്കളെയറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി, 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321. ഒരു നമ്പർ കൂടി, 9496596321. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് വൈകുന്നേരം 7:35 ഇന്നലെ അന്തരിച്ച കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനും കലാസാംസ്കാരിക നാടക പ്രവർത്തകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം.

ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ കേരളത്തിന്റെ വിനോദസഞ്ചാര വികസന സാധ്യതകൾ. കേരള ടൂറിസം ആന്റ് ട്രാവൽ സൊല്യൂഷൻ സ്റ്റഡീസ് ഡയറക്ടർ ആന്റ് പ്രിൻസിപ്പൽ ഡോ ബി രാജേന്ദ്രനുമായി ആഭിമുഖം കേൾക്കാം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാഭാവം ജീവനസ്യ പരമ പുരുഷാർത്ഥത്വേന പ്രഖ്യാപയത്. സേവാ പരമോ ധർമ്മ ഇതി ന്യായഃ സർവഥാ അനുസരണീയഃ മുഖ്യ സങ്കല്പഃ ഇത്യപി അസൌ സബലം അകഥയത്. സംയുക്ത

0: अफेयर्स फोरम ऑफ इंडिया PAFI विंशति षड्विंशति इत्यस्य त्रयोदश वार्षिक अधिवेशनस्य उद्घाटन सत्रे इलेक्ट्रॉनिक सूचना प्रौद्योगिकी विभागस्य सचिवः एस कृष्णन वर्यः प्रतिपादितवान् यत् भारतवर्षम् अधुना देशस्य स्वदेशीयायाः चलदूरभाष माङ्गल्यस्य प्रायः 99.2% भागं स्वयमेव निर्माति। तेन विशदीकृतं यत् भारते प्रतिवर्षं 30 वा 32 कोटि परिमिताः चलदूरभाषाः उत्पद्यन्ते। सहैव विश्वस्य 5 प्रमुखाः चलदूरभाष निर्माण संस्थाः अधुना भारते उपस्थिताः सत्यः अत्रैव स्वकीय यन्त्राणां निर्माणं सोत्साहं कुर्वन्ति। आयुर्विज्ञान राष्ट्रिय परीक्षा मण्डलेन अद्य नीट पीजी विंशति षड्विंशति इत्यस्याः प्रतिष्ठित परीक्षायाः परिणामः उद्घोषितः। परीक्षा एषा समग्रे अपि भारतवर्षे गते अगस्त मासस्य 30 दिनाङ्के 20, 21, 27 इत्यस्य शैक्षणिकसत्रस्य विविध चिकित्सा स्नातकोत्तर पाठ्यक्रमेषु यथा हि MD, MS, DNB द्रवीभूत षण्मासिक पाठभेदेषु तथा PG मेडिकल डिप्लोमा पाठ्यक्रमेषु प्रवेशार्थं सोत्साहं समायोजिता आसीत्। मण्डलेनानेन विज्ञापितं यत् सर्वे अपि परीक्षार्थिनः अक्टूबर मासस्य प्रथमदिनाङ्कादारभ्य अग्रे वा स्वकीय संगणकीय पट्टिकायाम् आसाद्य आत्मनः अंकपत्रं स्वीकर्तुं पारयिष्यन्ति। भारतर्तु विज्ञान विभागेन अद्य पश्चिम बंग तेलंगाना छत्तीसगढ़ तटीयांध्र प्रदेश ओडिशा राज्येषु अतिभीषण वृष्टेः संभावनामधिकृत्य रेड अलर्ट इति संचेतना प्रख्यापिता। ऋतु विज्ञान विभागेन बिहार झारखंड विदर्भ सिक्किम राज्येषु च अद्य अतिवृष्टि परं पूर्वानुमानं प्रकटितम्। एतदतिरिच्य अण्डमान निकोबार द्वीप समूहेषु असम मेघालय पूर्वीय मध्यप्रदेश पूर्वीय उत्तर प्रदेश कर्नाटक केरल माहे मराठवाड़ा क्षेत्रेषु च अतिवृष्टेः संभावना प्रकटिता। ग्रेटर नोएडा मण्डलस्थे यमुना द्रुत मार्गे ह्यः अर्धरात्रौ संवृत्तायां दारुणायां यानाग्नि दुर्घटनायां न्यूनातिन्यूनं 9 यात्रिणः मृत्युमुपगताः। आरक्षक सूचनानुसारेण दुर्घटना एषा जेवर आरक्षक स्थानान्तर्गत दयातानपुर ग्रामस्य समीपे मध्यरात्रौ समजनी। आरक्षकैः प्रोक्तं यत् मृतकानां 9 यात्रिणाम् अभिज्ञान प्रक्रिया सम्प्रति साध्या न जाता। जापान देशे समायोजितासु एशियाई क्रीडा 20-26 इत्येतासु भारतस्य पुरुष कबड्डी दलं स्वकीयायाम् अन्तिमायां वर्ग अ प्रतिद्वन्द्वितायां चीनी ताइपे दलं 37-21 इति सुस्पष्ट अंकांतरालेन पराजय्य उपांत्य स्पर्धायां प्रविष्टम्। भारतेन क्रीडारम्भादेव स्वकीयं प्रभुत्वं संस्थाप्य मध्यानन्तरं यावत् 23-11 इति सुदृढा अग्रता गृहीता। उत्तरार्धे च पुनरपि 14-10 इत्यंकैः तदैव वर्चस्वं निरन्तरं परिपालितम्। वर्गचक्रे भारतस्य एषः अनुक्रमात् चतुर्थः विजयः अस्ति इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്തമാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിൽ എത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി കേരളത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 15 പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള എറണാകുളം ജില്ലാ ഉന്നതതല യോഗം കാക്കനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശവും ഹാർബറുകളും പ്രയോജനപ്പെടുത്തി കേരളത്തെ വലിയ തുറമുഖ നഗരമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യ കൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാർ. 100,000 ടിൻ അരവണ അധികമായി ഉൽപാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കുമെന്നും വലിയ പ്രവൃത്തികളുടെ ടെൻഡർ നടപടി പൂർത്തിയായതായും ശ്രീ ജയകുമാർ അറിയിച്ചു.
3: ഫുഡ് സേഫ്റ്റി നോംസൊക്കെ അനുസരിച്ചിട്ട് അതൊന്ന് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മാസം നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗമാണ് ഇവിടെ. ഒന്ന്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.6 lakhs. അതിൻ്റെ കൂടെ 1 lakh tinnu കൂടി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 3.6 lakh tinnu അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
2: ഈ മാസം 28 മുതൽ 30 സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ATMകളിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 pounds തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 pounds സ്വർണമാലയും കാണാതായിട്ടുണ്ട്. അതേസമയം സ്വർണ കിരീടവും കവർന്നതായുള്ള സംശയത്തിൽ അടിസ്ഥാനമില്ലെന്ന് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റിനു നൽകിയ കത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളിക്കൊമ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തെത്തിയതോടെ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷണർ R. രജിലാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം. 1992 ഒരു ഭക്തൻ നടക്കുവെച്ചതാണ് വെള്ളിക്കൊമ്പുകൾ. ഭാഗ്യക്കുറി എന്നാൽ ഭാഗ്യപരീക്ഷണം മാത്രമല്ല ചരിത്രവുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിൽ KJ രാജൻ. ഭാഗ്യക്കുറിയുടെ ചരിത്രം സൂക്ഷിപ്പുകാരൻ കൂടിയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ.
5: ഭാഗ്യക്കുറയുടെ ചരിത്രശേഷിപ്പുകളായ അപൂർവ ഭാഗ്യക്കുറികളുടെ വലിയ ശേഖരമാണ് കെ രാജനുള്ളത്. നെറുക്കെടുപ്പ് ദിനം വരെ ഭാഗ്യക്കുറി സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഭാഗ്യക്കുറയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ കയ്യിൽ കിട്ടുന്ന ഓരോ ടിക്കറ്റും കാത്തുസൂക്ഷിക്കുന്ന രാജൻ

0: വ്യത്യസ്തനാകുന്നത്. രാജ്യത്ത് ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് 1967 കേരളത്തിലാണ്. 50,000 രൂപയായിരുന്നു സമ്മാനത്തുക. കേരള സർക്കാർ പുറത്തിറക്കിയ രണ്ടാമത്തെ ഭാഗ്യക്കുറി മുതൽ പിന്നീടുള്ള എല്ലാ സീരീസുകളും സംസ്ഥാനത്തെ ആദ്യ ബമ്പർ ലോട്ടറി മുതൽ 26 നടക്കെടുക്കുന്ന ഓണം ബമ്പർ വരെയുള്ള എല്ലാ ഭാഗ്യക്കുറികളും രാജന്റെ ശേഖരണത്തിൽ ഭദ്രമായുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മിഷൻ കർമ്മയോഗയിലൂടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആഗോള കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ഭാവി വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ സിവിൽ സർവീസിനെ ലക്ഷ്യമിട്ടാണ് 2020 സെപ്റ്റംബറിൽ മിഷൻ കർമ്മയോഗി ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശേഷിയും കഴിവുകളും ശക്തിപ്പെടുത്തുന്നതിനും സിവിൽ സർവീസിനെ കൂടുതൽ ജനകേന്ദ്രീകൃതമാക്കുന്നതിനുമാണ് മിഷൻ കർമ്മയോഗി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. ഒരു മത്സരത്തിലും പരാജയം അറിയാതെയാണ് മലപ്പുറം. അത്താണിക്കൽ MICEMHSS കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കളത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം അത്താണിക്കൽ MICEMHSS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സുബ്രതോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HSS ആണ് സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായത്.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മെഡൽ നേട്ടം. ഷൂട്ടിംഗ് സ്കേറ്റ് മിക്സ് വിഭാഗത്തിൽ അനന്ത് ജിത് സിംഗ് നറുക്കയും പരിനാസ് ധാലിവാളും വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം സിന്ധൂരരേഖ. കൈതപ്രത്തിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും വിശ്വസിക്കുക. ഓരോ പരാജയവും കൂടുതൽ കരുത്താർജിക്കാനുള്ള അവസരമാണ്. നമ്മൾ വിജയിച്ചു കാണുന്നതിനേക്കാൾ പരാജയപ്പെട്ടു കാണാനാണ് മിക്കവർക്കും ഇഷ്ടം. എന്നാൽ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. കൂടുതൽ കരുത്തോടെ നമ്മുടെ പരിശ്രമം തുടരുക. വിജയം സുനിശ്ചിതമാണ്.
1: ഈ ഒരു സത്യന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ?
0: ഇന്നത്തെ പരിപാടിയിൽ ഇഞ്ചിക്കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായരാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ അടുക്കളയിലെ രുചിക്കൂട്ടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഞ്ചി. എന്നാൽ ഒരു ഇഞ്ചി കഷ്ണം നമ്മുടെ കൈകളിൽ എത്തുന്നതിന് പിന്നിൽ ഒരു കർഷകന്റെ അധ്വാനത്തിന്റെയും മണ്ണിനോടുള്ള സ്നേഹത്തിന്റെയും വലിയൊരു കഥയുണ്ട്. ഇഞ്ചി കൃഷിയുടെ രീതികളും അതിന്റെ പ്രത്യേകതകളും കർഷകർ നേരിടുന്ന വെല്ലുവിളികളുമൊക്കെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ അറിയാം. ഇന്ന് ഇഞ്ചി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായരാണ്. ഡോക്ടർ ദീപയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: ഡോക്ടർ ദീപ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നന്ദി.
4: ഡോക്ടർ ദീപ, ഇഞ്ചി കൃഷി മിക്കവാറും നമ്മുടെ കേരളത്തിൽ കർഷകർ ചെയ്യാറുണ്ട്. സ്പെഷ്യലി ഈ കിഴങ്ങ് വർഗ വിളകളൊക്കെ നടുമ്പം കാട്ടുപന്നിയുടെയൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇഞ്ചിയിലോട്ട് ആൾക്കാർ ഇച്ചിരി കൂടെ വരാറുണ്ട്, കർഷകർ ചെയ്യാറുണ്ട്. എന്നാലും ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് താങ്കൾ എന്തുവാ പറയുന്നത്?
5: ഇഞ്ചി കൃഷി വളരെ കൊമേഴ്സ്യലായിട്ട് തന്നെ വിപണിയിൽ ഉള്ള ഒരു വിളയാണ്. പച്ച ഇഞ്ചിയായും ഉണക്കി ചുക്കിഞ്ചിയായും ഇത് വിപണിയിൽ എത്തുന്നുണ്ട്. കൂടാതെ ഇതിന്റെ ഓയിലും തൈലവും അതുപോലെ തന്നെ സത്തും വിപണിയിൽ ലഭിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം പ്രോഡക്ട്സ്, ജിഞ്ചർ കാൻഡി, ജിഞ്ചർ യൂസ് ചെയ്യുന്ന കുറേ ബിവറേജസ്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് മെഡിസിനൽ വാല്യൂം നന്നായിട്ടുണ്ട്. ചുക്കില്ലാതെ കഷായമില്ല എന്ന് പറയുന്ന ഒരു പഴമൊഴി നമുക്കുണ്ട്. അപ്പം അതനുസരിച്ച് തന്നെ നമുക്കറിയാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തുമാത്രം പ്രാധാന്യം ഔഷധത്തിൽ ഇതിനുണ്ടെന്നുള്ളത്.
4: നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇതിന് അനുയോജ്യം തന്നെയാണ്.
5: അതെ, കേരളത്തിന്റെ കാലാവസ്ഥ പ്രത്യേകിച്ച് ഇഞ്ചി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ചൂടും ഈർപ്പവും ഉള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ശരിക്കും ഇഞ്ചി കൃഷിക്ക് യോഗ്യമായിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഒരു 1500 മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാമെങ്കിലും 300 മുതൽ 900 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലാണ് നന്നായി ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഇത് മഴയെ ആശ്രയിച്ചും അതുപോലെ തന്നെ ജലസേചനം നൽകിയും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്തെടുക്കാം. മിതമായ തണലിലും ഇഞ്ചി നന്നായി വളരുമെങ്കിലും സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലാണ് ഇത് സമൃദ്ധിയായി വളരുന്നത്. ഏകദേശം 25% തണല് ഇതിന് പറ്റുമെന്നത് കൊണ്ട് തന്നെ തെങ്ങിൻ തോപ്പുകളിലും കമുകൻ തോപ്പിലും ഇടവേളയായും അതുപോലെ തന്നെ പുതുതായി നട്ടുപിടിപ്പിക്കുന്ന റബ്ബർ തോട്ടങ്ങളിൽ ആദ്യത്തെ 3 വർഷം ഇടവേളയായും ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്.
4: അപ്പൊ ഏത് കൃഷി ചെയ്താലും അതിന്റെ ഇനങ്ങൾ നല്ലതാണെങ്കിലേ നമുക്ക് വിളവ് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഇവിടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
5: നമ്മുടെ നാടൻ ഇനങ്ങളുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഇനങ്ങളുണ്ട്, വിദേശീയ ഇനങ്ങളും ഉണ്ട്. ഇതിൽ കൂടാതെ കേരള കാർഷിക സർവകലാശാല 5 ഇനങ്ങൾ
4: റിലീസ്
5: ചെയ്തിട്ടുണ്ട്. അതില് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നീ 5 ഇനങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വരദ, മഹിമ, രജത, വജ്ര, സുരസ എന്നീ വെറൈറ്റീസും റിലീസ് ചെയ്തിട്ടുണ്ട്. പച്ച ഇഞ്ചിക്ക് സൂട്ടബിളായ ഇനങ്ങളുണ്ട്,

0: ചുക്കിഞ്ചിക്ക് സൂട്ടബിൾ ആയ ഇനങ്ങളും രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇനങ്ങളും ഉണ്ട്. ഇപ്പം അശ്വതി എന്ന് പറയുന്ന ഇനം ആക്ച്വലി പച്ച ഇഞ്ചിക്കായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേസമയം ആതിര, കാർത്തിക, ചന്ദ്ര, വരദ, രജത, മഹിമ ഇതെല്ലാം തന്നെ രണ്ട് രീതിയിലും ചുക്കായിട്ടും പച്ച ഇഞ്ചിയായിട്ടും ഉപയോഗിക്കാവുന്നവയാണ്.
1: ഈ ഇനങ്ങളൊക്കെ വേണമെങ്കിൽ കർഷകർക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നടുന്ന രീതിയാണ്.
0: അതിനു മുമ്പ് ഞാൻ മണ്ണിനെ കുറിച്ചും കൂടി, നമ്മൾ ഏത് തരം സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്, വിവിധ കർഷകർക്കെല്ലാം അറിയാമായിരിക്കും. എന്നാൽ കൂടി നല്ല ജൈവാംശമുള്ളതും ഫലഭൂയിഷ്ഠമായതും നീർവാർച്ചയുള്ളതും നല്ല വായു സഞ്ചാരം ഉള്ള മണ്ണാണ് നമ്മൾ സാധാരണയായി ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇതിന് വേണ്ടുന്ന പി എച്ച് 6-7 അതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ പി എച്ച് ആവശ്യമായി വരുന്നത്. അമ്ലത്വം കൂടുതലാണെങ്കിൽ കുമ്മായം ഉപയോഗിച്ച് അമ്ലത്വത്തിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇഞ്ചി ഒരുപാട് പോഷകങ്ങൾ മണ്ണിൽ നിന്നും എടുക്കുന്ന ഒരു വിളയാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നത് അഭികാമ്യമല്ല.
1: നടുന്ന രീതികളെ കുറിച്ചൊന്ന് പറയാം.
0: നടാനായിട്ട് നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ കിഴങ്ങുകൾ അല്ലെങ്കിൽ പ്രകന്ധങ്ങളാണ് ഇതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ 15 gram ഉള്ള ഒന്നോ രണ്ടോ മുകുളങ്ങളോട് കൂടിയ ഇഞ്ചി കഷ്ണങ്ങൾ തന്നെയാണ് നമ്മൾ ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇഞ്ചി കൃഷിയുടെ ഒരു 40% ചെലവും വരുന്നത് പ്ലാന്റിംഗ് മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ ലഭ്യത കുറവ് കണക്കിലെടുത്ത് പുതിയൊരു രീതിയിലും ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. പോർട്രേ തൈകൾ ആക്കിയാണ്
1: തൈയായിട്ട് നടുന്നത്.
0: ആണ് നടുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് 4 മുതൽ 6 gram വരെയുള്ള ഇഞ്ചി കഷ്ണങ്ങളാണ്. പക്ഷെ അതിൽ ഒരു മുകളെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഇഞ്ചി കഷ്ണങ്ങൾ എടുത്ത് നമ്മൾ പോർട്രേയിൽ പ്ലാന്റ് ചെയ്യുന്നു. അപ്പൊ പോർട്രയിൽ നമ്മൾ കോർപിക് കമ്പോസ്റ്റും വേർമി കമ്പോസ്റ്റും 3:1 അനുപാതത്തിൽ എടുത്ത് ആ മീഡിയം ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇത് നട്ട് 30 മുതൽ 45 ദിവസം വരെ നഴ്സറിയിൽ ഇത് പരിചരിച്ചതിന് ശേഷമാണ് നമ്മൾ കൃഷിയിടത്തിലോട്ട് ഇത് പ്ലാന്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രയോജനം എന്താണെന്നാൽ 1/3 മാത്രമേ
1: ഇഞ്ചിയുടെ
0: ആവശ്യം വരുന്നുള്ളൂ. അത് മാത്രമല്ല, ഇത് വളർത്തി പരിപാലിച്ചാണ് നമ്മൾ കൃഷി നടത്തുന്നത്. കരുത്തോടെ വളരുകയും ചെയ്യും. ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് വിളവും ലഭിക്കും. അപ്പം ഇത് നമുക്ക് കൃഷിയിടത്തിലും നടാം. ഇപ്പം വീട്ടുവളപ്പിൽ ഗ്രോ ബാഗുകളിൽ പലരും നടാറുണ്ട്. അങ്ങനെയും ഇത് ചെയ്യാൻ പറ്റും.
1: ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം പ്ലാന്റ് ടു പ്ലാന്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം.
0: അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ തടങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത്. സാധാരണഗതിയിൽ 1 അടി ഉയരവും 3 അടി വീതിയും 10 അടി നീളവുമുള്ള ഒരു ബെഡാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത ബെഡുകളിൽ നമ്മൾ മൂടുചീയൽ പ്രതിരോധിക്കാനായിട്ട് ഒരു 15 gram ബ്ലീച്ചിങ് പൗഡറും 250 gram കുമ്മായവും വിതറി കൊടുക്കും. അതിനുശേഷം 20-25 cm അകലത്തിൽ കുഴികളെടുത്ത് അതിനകത്താണ് നമ്മൾ ഇഞ്ചി നടുന്നത്. ഇഞ്ചി നടാം അല്ലെങ്കിൽ ഇഞ്ചി തൈ നടാം. ആ കുഴികളിൽ നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജൈവവളവും ചേർത്ത് കൊടുക്കാം. 1 hectare 20 ടൺ ചാണകപ്പൊടി, 4 ടൺ മണ്ണിര കമ്പോസ്റ്റ്, 2 ടൺ വേപ്പിൻ പിണ്ണാക്ക്, 1 ടൺ ചാരം. ഇതാണ് 1 hectare കണക്ക്. അപ്പോൾ ഒരു ബെഡിലേക്കാണെങ്കിൽ 5 kg ചാണകപ്പൊടി, 2 kg മണ്ണിര കമ്പോസ്റ്റ്, 1 kg വേപ്പിൻ പിണ്ണാക്ക്, 250 gram ചാരം. ഈ മിശ്രിതം കൂട്ടിക്കലർത്തി അതിൽ നിന്നും ഒരു പിടി ഒരു 100 മുതൽ 150 gram ഏകദേശം ഒരു ചോട്ടിലിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി തൈ നടുന്നത്. കുഴിക്കൊരു 4 മുതൽ 5 cm കുഴിയേ ഉണ്ടാവുള്ളൂ. മണ്ണിട്ട് മൂടിക്കൊടുക്കുകയും അതിന്റെ മുകളിൽ പുതയിടുകയും ചെയ്യും. പുതയിടുന്നത് വഴി നമുക്ക് കള
1: നിയന്ത്രണ
0: സഹായമാകും. പിന്നെ അതിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനും പിന്നെ അത് തന്നെ ഒരു ഓർഗാനിക് മെനുവറായിട്ട് വരാനും ഉള്ള സാധ്യതയുണ്ട്.
1: പിന്നെ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാലനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്?
0: വളപ്രയോഗം ചെയ്യണം. ആദ്യം നമ്മൾ എന്തായാലും ജൈവവളം കൊടുക്കും. 30 ടൺ പെർ ഹെക്ടർ ആണ് ജൈവവളം പറയുന്നത്. രാസവള പ്രയോഗത്തിലാണെങ്കിൽ 160 kg യൂറിയ, 250 kg രാജ്ഫോസ്, 80 kg പൊട്ടാഷ്യം ഇത്രയാണ് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ അടിവളമായിട്ട് നടുന്ന സമയത്ത് 250 kg രാജ്ഫോസും 40 kg പൊട്ടാഷ്യം, വെച്ചാൽ പകുതി പൊട്ടാഷ്യം അടിവളമായിട്ട് കൊടുക്കും. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് 80 kg യൂറിയ കൊടുക്കുകയും വീണ്ടും 2 മാസം ശേഷം 4ാം മാസം കഴിയുമ്പോഴേക്കും 80 kg യൂറിയയും ബാക്കി വന്ന 40 kg
1: പൊട്ടാഷ്യം
0: കൊടുക്കും. 2ാം മാസത്തിലും 4ാം മാസത്തിലും കളമാറ്റി വളമിട്ട് പുതയിട്ട് മണ്ണ് കോരി കൊടുക്കുകയും
1: ജലസേചനം ഇതിന് അത്യാവശ്യമാണ്.
0: മഴയെ ആശ്രയിച്ചാണ് സാധാരണയായി കേരളത്തിൽ കൃഷി ചെയ്യുന്നതെങ്കിലും ഒരുപാട് വേറെയുള്ള സമയത്താണെങ്കിൽ കൂടുതൽ ആണെങ്കിൽ

0: നമ്മൾ ജലസേചനം കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യത്തെ വളർച്ചാ സ്റ്റേജിൽ ചെറിയൊരു മഴയും പിന്നെ ഉള്ള സ്റ്റേജിൽ നല്ല സമൃദ്ധമായ മഴയും ആവശ്യമായിട്ട് വരും. എന്നാൽ വിളവെടുപ്പിന്റെ സമയത്ത് കുറച്ച് വരണ്ട കാലാവസ്ഥയാണ് അനുയോജ്യമായിട്ടുള്ളത്.
1: പിന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവുന്നത്
0: വെള്ളക്കെട്ടൊന്നും ഇതിന് പാടില്ല.
1: ഇതില് കീടങ്ങളും രോഗങ്ങളും ഒക്കെ അധികമായിട്ട് കാണാറുണ്ട്. ഇപ്പം ചീയലൊക്കെ ഒത്തിരി ഫാമേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: നമുക്ക് മെയിനായിട്ട് കാണുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് മൃദുചീയൽ അല്ലെങ്കിൽ മൂടുചീയൽ എന്ന് പറയുന്ന രോഗവും ബാക്ടീരിയൽ വിൽറ്റ് രോഗവും പിന്നെ ഒരു ഇലപുള്ളി രോഗവുമാണ് രോഗങ്ങളായിട്ട് കാണുന്നത്. പിന്നെ കീടങ്ങൾ എന്ന് പറയുന്നത് തണ്ടുതുരപ്പൻ ആണ് ഇതിന്റെ കീടം ആയിട്ട് വരുന്നത്.
1: പ്രധാന
0: കീടം എന്ന് പറയുന്നത് തണ്ടുതുരപ്പനാണ് വരുന്നത്. മൃദുചീയൽ എങ്ങനെയാന്ന് വെച്ചാല് തണ്ടിന്റെ താഴ്ഭാഗത്ത് നനവ് ഉള്ള ഒരു പാടുണ്ടാവുന്നു. പിന്നെ അവിടുന്ന് ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകൾ ഭാഗത്തോടും താഴ്ഭാഗത്തോടും എന്ന് വെച്ചാൽ റൈസോമിന്റെ ഭാഗത്തോട്ടും ഇലയുടെ ഭാഗത്തോട്ടും ഇത് സ്പ്രെഡ് ചെയ്യുന്നു. ഇലയിൽ മഞ്ഞളിപ്പ് കാണുന്നു, കുറച്ച് കഴിയുമ്പം ഇല കരിഞ്ഞു പോകുന്നു, അതുപോലെ തന്നെ തണ്ട് ചിലപ്പോൾ ഒടിഞ്ഞു കഴിയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കുമിൾ ബാധ വേരിലും റൈസോമിലും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് മുൻകരുതൽ വലതും എടുക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ കാര്യം, രോഗബാധയും കീടബാധയും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ നമുക്ക് വിത്തിഞ്ചി എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, നടുന്നതിന് മുമ്പ് വിത്തിഞ്ചി നമ്മൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് പരിചരണം ചെയ്ത് ആണ് കൊടുക്കേണ്ടത്. രാസ ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു കുമിൾനാശിനിയും ഒരു കീടനാശിനിയും കൂടെ ചേർന്നിട്ടൊരു മിശ്രിതത്തില്
1: നടാനുള്ള
0: വിത്തിഞ്ചി മുക്കി വെച്ച് 30 മിനിറ്റിന് ശേഷം വെള്ളം വാർന്ന് കളഞ്ഞ് തണലത്തിട്ട് ഉണക്കി വേണം നടാൻ. പക്ഷെ തണലത്തിട്ട് ഉണക്കി നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സാധാരണ ഡിസംബർ ജാനുവരി മാസത്തിൽ ഇത് വിളവെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏപ്രിൽ മെയിലേ നടുവുള്ളൂ. അത്രയും സമയം നമ്മൾ വിത്ത് സംഭരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. തണലത്ത് ഒരു ചെറിയ കുഴിയെടുത്ത് അതിനകത്ത് മണ്ണോ അറക്കപ്പൊടിയോ നിറച്ച് അതിന്റെ മുകളിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് വിത്തിഞ്ചി വെച്ച് പിന്നെ അതിന്റെ മുകളിൽ ഉണങ്ങിയ ഇലയോ അല്ലെങ്കിൽ പാണാൽ മേലയോ വെച്ചിട്ടാണ് പിന്നെ അതിന്റെ മുകളിൽ തെങ്ങിന്റെ ഓല വെച്ച് മൂടിയിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2-3 മാസം പിന്നെയും ഉണ്ട്. അപ്പൊ ഓരോ മാസം ഇടവിട്ട് നമ്മൾ അതിനെ നോക്കി ചീയലോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീടബാധ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി ഇടണം, അല്ലെങ്കിൽ അത് മുഴുവൻ ഇല്ലാതായിപ്പോകും. മൂടുചീയൽ രോഗത്തിന് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതെന്തായാലും ചെയ്തിരിക്കണം. മാത്രമല്ല നടുന്ന സമയത്തും ഇതേ ട്രീറ്റ്മെന്റ് തന്നെ പരിചരണം ചെയ്തിരിക്കണം. പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായി ഒരേ സ്ഥലത്ത് നിന്ന് കൃഷി ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ജൈവ രീതിയിലുള്ള ഉപചരണങ്ങൾ കൊടുക്കുന്നതും ഇത് നല്ലതായിരിക്കും. നമ്മൾ സാധാരണ സ്യൂഡോമോണാസ് 20 ഗ്രാം ഇട്ട് ഇളക്കിയ ഒരു ചാണക വെള്ളത്തിൽ ഈ ട്രീറ്റ്മെന്റ് സാധാരണ കൊടുക്കുന്നത്. ജൈവികമായ രീതിയിൽ ചെയ്യുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. കുമിൾനാശിനിക്കും കീടനാശിനിയും ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് സ്യൂഡോമോണാസ് ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും. അതുപോലെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇതേ ട്രീറ്റ്മെന്റ് തന്നെ സ്യൂഡോമോണാസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പിന്നെയും കൊടുക്കും. ആ ട്രീറ്റ്മെന്റുകളൊക്കെ അതുപോലെ ചെയ്യുകയും പിന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാങ്കോസെബ് എന്ന കുമിൾനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന ചെടിയിലും മറ്റു ഉള്ള ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് രോഗം കാണുന്നുണ്ടെങ്കിൽ ആ ചെടികളെ പിഴുതു നശിപ്പിക്കുക തന്നെ ചെയ്യണം. തീയിട്ട് നശിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു രോഗം ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയൽ വിൽറ്റ് എന്നുള്ള രോഗമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇലയിലൊരു മഞ്ഞളിപ്പ് കാണും, പിന്നെ അത് വാടിപ്പോകും. ചിലപ്പോൾ ഇല മഞ്ഞളിക്കാതെ തന്നെ ഇല പച്ചയായിരിക്കുമ്പോൾ തന്നെ ഇല വാടുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ തണ്ട് അല്ലെങ്കിൽ റൈസോമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഒരു സ്രവം വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കത് ബാക്ടീരിയയുടെ ഇതായിട്ട് നമുക്ക് ബാക്ടീരിയയുടെ സ്ഥിരീകരിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ആ തണ്ടിനെ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് നമുക്ക് ആ സ്രവം കാണാൻ പറ്റും. മാത്രമല്ല ഒരു ചെറിയ ചീഞ്ഞ ഒരു മണവും ബാക്ടീരിയൽ വിൽറ്റ് രോഗമുണ്ടപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കൺട്രോൾ മെഷേഴ്സും അതുപോലെ ചെയ്യുകയും പിന്നെ ഇതിന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റായിട്ട് കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ബെഡിൽ മുഴുവനായിട്ട് തന്നെ ചെയ്യുന്നത്. ഈ രോഗം വേഗം പടർന്ന് വരുന്ന രോഗമാണ്, മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യും. ശരിക്കും ആദ്യം ഈ ഫീൽഡിൽ കാണുന്നത് തണ്ടുതുരപ്പൻ്റെ ഇൻഫെക്ഷൻ ആയിരിക്കും. ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് തണ്ടുതുരപ്പൻ വരുന്നത്. തണ്ടുതുരപ്പൻ്റെ ഇൻഫെക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് രോഗവും അതിൻ്റെ കൂടെ വരും. അപ്പോൾ തണ്ടുതുരപ്പൻ നമുക്ക് നാമ്പിൽ തന്നെ ഒരു ഉണക്ക് പോലെ ഒരു മഞ്ഞ നിറം വരികയും നമ്മൾ നാമ്പ് പിടിച്ച് ഉയർത്തുമ്പോൾ നാമ്പ് ഇളകി പറഞ്ഞു വരികയും ചെയ്യും.

0: അത് തണുത്തുരപ്പിൻ്റെ ഒരു ഇത്. മാത്രമല്ല നമ്മൾ ചോട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തണ്ട് തുരന്നെടുത്ത അവശിഷ്ടങ്ങൾ കാണാനും പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും നമുക്ക് കൊടുക്കാൻ
1: പറ്റും.
0: കോപ്പർ ഓക്സിക്ലോറൈഡ് നേരത്തെ പറഞ്ഞ പോലെ 3 gram/L വെള്ളത്തിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് ക്യുനൽഫോസ് എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് ഒരു 2 ml ആ വെള്ളത്തിലോട്ട് തന്നെ വെച്ച് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മണ്ണിലും ചെയ്ത് കൊടുക്കാം. ജൈവികമായ രീതിയിൽ ചെയ്യുന്നതെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ഒരു സൂക്ഷ്മാണുണ്ട്. അപ്പോൾ അത് നമ്മൾ 20 gram/L വെള്ളത്തിൽ വെച്ചിട്ട് തണ്ട് തുരപ്പിന് വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചൂട്ടിലോട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് രോഗം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ. അപ്പം നമ്മൾ അതിന് മുന്നേ തന്നെ
1: പ്രൊഫൈലൈറ്റിക്
0: മുൻകരൽ ഇടവിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് വരാതിരിക്കും.
1: ഇപ്പം മേഡം ഇങ്ങനെ നമ്മൾ രോഗകീട പരിപാലനമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ ഒരു പ്രധാന ഘടകമെന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് തന്നെയാണ്.
0: വിളവെടുക്കുമ്പോൾ 2 രീതിയിൽ നമുക്ക് വിളവെടുക്കാം. ഒന്ന് പച്ച ഇഞ്ചിക്കും ആയിട്ട് വിളവെടുക്കാം, അതല്ലെങ്കിൽ ചുക്കിനായിട്ട് വിളവെടുക്കാം. പച്ച ഇഞ്ചിക്കായിട്ട് വിളവെടുക്കുന്ന 6 മാസം കഴിയുമ്പോൾ പച്ച ഇഞ്ചിക്കായിട്ട് വിളവെടുക്കും. ചുക്കിഞ്ചിക്കായിട്ടാണെങ്കിൽ 7 മുതൽ 8 മാസം കഴിഞ്ഞ ഉടനെ ആയിരിക്കും നമ്മൾ വിളവെടുക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുഴുവൻ ഇഞ്ചിയും മുഴുവനായിട്ട് തന്നെ പറിച്ചെടുക്കണം. അവിടെ അവശിഷ്ടങ്ങളൊന്നും
1: ഇടരുത്.
0: അവിടെ എന്തെങ്കിലും കീട രോഗബാധയുള്ള ഏതെങ്കിലും ഒരു കഷ്ണം അവിടെ കിടക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ രോഗങ്ങളും മുഖങ്ങളും വരാനുള്ളൊരു സാധ്യത ഉണ്ടാവും. 6 മാസ സമയത്ത് നമ്മൾ പച്ച ഇഞ്ചി എടുക്കുന്ന പോലെ തന്നെ സത്തെടുക്കാൻ വേണ്ടിയും അങ്ങനെ എടുക്കാം.
1: അപ്പൊ മേഡം നമ്മൾ ഇഞ്ചി കൃഷിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു മേഡം, നല്ല ഇനങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ ടോട്ടൽ എങ്ങനെ ഒരു മാനേജ്മെന്റിൽ പരിപാലനം ചെയ്യേണ്ടതെന്ന് കർഷകർക്ക് മിക്കവാറും ഒത്തിരി കാര്യങ്ങൾ അറിയാം. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിളവിനെ അത് ബാധിക്കാറുമുണ്ട്. ഇത്രയൊരു നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
2: ഇഞ്ചി കൃഷിയുടെ സാധ്യതകളെ കുറിച്ചും പരിപാലന മുറകളെ കുറിച്ചുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായല്ലോ. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് അറിവുകൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായർ. ഡോക്ടർ ദീപയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ മുതൽ 28,600 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 71,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,100 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 4,800 രൂപ മുതൽ 5,800 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചുകൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനുശേഷം മുണ്ടകൻ കൃഷിയിറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത്

0: നിലം ഉഴുത് രണ്ടാഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് ഒരു മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറെ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും. പച്ചക്കറി വിളകളിൽ കാണുന്ന കുരുടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയോ ഒപ്പം വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ ചെയ്യണം. ഇഞ്ചിയിൽ കാണുന്ന മൂട് ചീൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരി ഉത്തരം കേട്ടോളൂ. പെപ്പർ തെക്കൻ എന്ന കുരുമുളകിനമാണ് മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ വിടരുന്ന 100 പിള്ളത്തിരികളും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത. അതായത് ഒരു കുലയിൽ നിന്നും 1,000 കുരുമുളക് മണികൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം പെപ്പർ തെക്കൻ കൃഷി ചെയ്യുന്നത് വളരെയേറെ ലാഭകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31-നകം കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 30-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. രജിസ്ട്രേഷൻ സംബന്ധിച്ച അവശ്യ സഹായത്തിനായി കർഷകർക്ക് ബന്ധപ്പെട്ട കൃഷിഭവനുമായും പാടശേഖര സമിതികളുമായും ബന്ധപ്പെടാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുമായോ 8075892092 അഥവാ 9400098855 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈവ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ

സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,400, ചെങ്ങന്നൂർ 27,000, കോട്ടയം 28,600, പാല 28,300, എറണാകുളം 25,700, കൊച്ചി റെഡി 25,400, ആലുവ 27,500, വടക്കൻപറവൂർ 26,600, കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,200, വടക്കൻപറവൂർ 16,100. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,800, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000, അടൂർ 23,000, കായംകുളം 24,000, പുളിങ്കുന്ന് 24,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000, കോട്ടയം 29,000, എറണാകുളം 31,000, തൊടുപുഴ 32,500, കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 37,500, ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 3,100, കുരുമുളക് അൺകാർബിൾ ക്വിന്റലിന് നെടുമങ്ങാട് 67,000, അടൂർ 70,000, പാല 69,000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,500, പുനലൂർ 26,200, കോട്ടയം 26,500, പാല 24,700, തൊടുപുഴ 26,300, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18,500, തൊടുപുഴ 23,500, ഉണക്കക്കപ്പ ക്വിന്റലിന് കോട്ടയം ബോയിൽഡ് 6,200, ചങ്ങനാശ്ശേരി 8,000. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് നെയ്യാറ്റിൻകര 3,700, പുനലൂർ 7,500, കോട്ടയം 5,000, എറണാകുളം 4,400, തൊടുപുഴ 18,000. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. നീറ്റ് PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് ഒക്ടോബർ 1 മുതൽ ഡൌൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനമെന്നത് ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലക്ഷ്യമായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: 2047 തക് വികസിത ഭാരത് നിർമ്മാണ മേ ഹമേ യുവാ ശക്തി കി ബഹുത് ബഡി ഭൂമികോ ഏകദം സേ മജബൂതി കെ സാഥ് ആഗേ ബഡാനാ ഹൈ. ആജ് കി യുവാ പീഡി വികസിത് ഭാരത് കി നിർമാതാ ഭീ ഹൈ ഓർ യഹി പീഡി ഏക ബഡി ലാഭാർത്ഥി ഭീ ഹോഗി. ഓർ ഇസ് ദായിത്വ കോ നിഭാനേ കെ ലിയേ ഭാരത് കോ ജമീൻ പർ ജാൻനാ സമജ്നാ ദേശ് കി ഹർ

0: ബാരിക്കോ കോ അനുഭവ കർണ ബഹുത് ജരൂരി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ എൻ എസ് രാജസുബ്രഹ്മണി. പ്രതിരോധ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിൽ സാങ്കേതികവിദ്യ, ഡേറ്റ, വ്യവസായ മേഖല എന്നിവയുടെ സംയോജനം പ്രധാനമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞു. മിഷൻ പ്ലാനിംഗ്, ഇന്റലിജൻസ് എന്നിവയിലെ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. നീറ്റ് പി ജി 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2026-27 അധ്യയന വർഷത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദ പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി 30 ഓഗസ്റ്റിനാണ് രാജ്യവ്യാപകമായി പരീക്ഷ നടന്നത്. 1 ഒക്ടോബർ മുതൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുടെ ഉത്തരസൂചികയും 1 ഒക്ടോബർ പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യമെമ്പാടും സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. ശുചീകരണ ദൌത്യങ്ങൾ, ശൌചാലയ ലഭ്യത ഉറപ്പുവരുത്തൽ, മാലിന്യ സംസ്കരണം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഗ്രാമനഗര ഭേദമന്യേ നടപ്പാക്കുന്നത്. രാജ്യത്തെ 5.25 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ വെളിയിട വിസർജ്ജന വിമുക്തമാക്കാൻ സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. 5.5 ലക്ഷത്തിനടുത്ത് ഗ്രാമങ്ങളിൽ ഖര ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ നഗരമേഖലയിൽ പൊതു ശൌചാലയങ്ങളുടെ ലഭ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സേവ ഫസ്റ്റ് ഇന്നൊവേഷൻ ചലഞ്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നാളെ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യും. യുവാക്കൾക്ക് സ്വന്തം പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വികസിപ്പിക്കാൻ ഈ സംരംഭം പ്രോത്സാഹനം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂളുകൾ, ITIകൾ, പോളിടെക്നിക്കുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. മത്സരത്തിന്റെ ദേശീയ ഫൈനൽ ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. ശബരിമലയിൽ അരവണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 100,000 ടിൻ അരവണ അധികമായി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
4: 26 പാർക്കിംഗ് ലോട്ട്സാണ്, അതിനെ 13 ഗ്രൂപ്പുകളാക്കി മാറ്റി അവിടെ എൻട്രിയും എക്സിറ്റും വെച്ചിട്ട് അവിടെ AI ക്യാമറകൾ വെച്ചുകൊണ്ട് വണ്ടികളുടെ പാർക്കിങ്ങും ആളുകളുടെ വരവും പോക്കും എല്ലാം തന്നെ ക്രമീകരിക്കാനുള്ള ഒരു വലിയ കൺട്രോൾ റൂം നിലയ്ക്കലിൽ സ്ഥാപിക്കും. 13.5 കോടി രൂപയുടെ വർക്കാണ് ശബരിമലയിൽ ടെൻഡർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 6 കോടി രൂപയുടെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വർക്കുകളും 31 ഒക്ടോബർ മുമ്പ് തീർക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്.
1: ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യ രാംരാജ്, മനു TS എന്നിവരാണ് ഇന്ത്യയ്ക്കായി വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗ് മിക്സഡ് സ്കിറ്റ് ടീം ഇനത്തിൽ അനന്ത് ജിത് സിംഗ്, പരിണാസ് ധലിവാൾ സഖ്യം വെങ്കലം നേടി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം ലഭിച്ചു. മെഡൽ ജേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ നേർന്നു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആന്ധ്ര ഒഡീഷ തീരത്തെ അതിതീവ്ര ന്യൂനമർദ്ദം ദുർബലമായി തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ തെക്കൻ ഒഡീഷയിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തെ മൊബൈൽ ഫോൺ ആവശ്യകതയുടെ 99.2% ഇന്ത്യ തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 33 കോടി വരെ മൊബൈൽ ഫോണുകൾ രാജ്യത്ത് നിർമ്മിക്കുന്നതായും ഇലക്ട്രോണിക് ആൻഡ് ഐടി സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. ആഭ്യന്തര വിപണിയിലെ ഭക്ഷ്യ എണ്ണവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന ഇറക്കുമതി ചുങ്കം കുറച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര വിപണിയിൽ ഭക്ഷ്യ എണ്ണ വിലവർദ്ധനവ് കാരണമുണ്ടാകുന്ന വിലക്കയറ്റ ഭീഷണി കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാനും ഈ നടപടി സഹായിക്കും. സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, പാം ഓയിൽ എന്നിവയ്ക്ക് കുറവ് ബാധകമാണ്. ഇതിനൊപ്പം ശുദ്ധീകരിച്ച ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിലും സർക്കാർ കുറവ് വരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയവും അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ മന്ഥൻ 2026 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 8-ാം വാർഷികവും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ 5-ാം വാർഷികവും ഇതിന്റെ ഭാഗമായി ആഘോഷിക്കും. രാജ്യത്ത് പുതിയ ദേശീയ വൈദ്യുതി നയം കൊണ്ടുവരുന്നതിന് നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി പങ്കജ് അഗർവാൾ. നയത്തിന്റെ അന്തിമ കരട് കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി. നീറ്റ് PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് October 1 മുതൽ ഡൌൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: സ്മൃതികളിൽ മങ്ങാത്ത സൂര്യപ്രഭ. ഇന്നലെ അന്തരിച്ച കലാകാരനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.

0: കലാകേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ 5 പതിറ്റാണ്ടിലേറെക്കാലം സൂര്യ തേജസ്സോടെ വിളങ്ങി നിന്ന സൂര്യകൃഷ്ണമൂർത്തി എന്ന അതുല്യനായ കലാകാരൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. ഭാരതീയ കലകളെയും സംസ്കാരത്തെയും ലോകവേദികളിൽ എത്തിക്കുകയും തിരുവനന്തപുരത്തെ ലോകത്തിൻ്റെ തന്നെ പ്രമുഖ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്ത വിഖ്യാത കലാസംഘാടകനും സംവിധായകനുമായിരുന്നു അദ്ദേഹം. സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകനായ അദ്ദേഹത്തിൻ്റെ വേർപാട് സാംസ്കാരിക മേഖലയിൽ നികത്താനാകാത്ത ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
1: സൂര്യകൃഷ്ണമൂർത്തിയുടെ വിയോഗം ശരിക്കും ഞെട്ടലോടെയാണ് കേട്ടത്. അങ്ങനെയാണ് ചില വിയോഗങ്ങൾ നമ്മെ ഞെട്ടിക്കും.
2: ചലച്ചിത്ര നാടക അഭിനേതാവും ശബ്ദകലാകാരനും അധ്യാപകനുമായ പ്രൊഫസർ അലിയാർ.
1: തന്നെയല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കിയാൽ അകാലത്തിലുള്ള വിയോഗമായി. അദ്ദേഹം വളരെ സജീവമായിട്ട് കലാരംഗത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവില്ല. സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിരിക്കുമ്പോഴാണ് ആദ്യമായി നാടക കലാകാരന്മാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതുപോലെ പ്രൊഫഷണൽ നാടകത്തിന് കൂടുതൽ വേദി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കൂടുതൽ വേദി ഒരുക്കിയതും അദ്ദേഹം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്തിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ എത്രയോ വർഷമായി സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 100 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകവും സിനിമയും സംഗീതവും നൃത്തവും ഒക്കെ ചേർന്നുള്ള വലിയ ഫെസ്റ്റിവൽ. പക്ഷേ ലോകത്തൊരിടത്തും ഇത്രയും ദിവസം തുടർച്ചയായി ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. നാടകരംഗത്തും അദ്ദേഹത്തിന്റേതായ സംഭാവനകളുണ്ട്. നാടക കൃത്ത എന്ന നിലയിലും നാടക സംവിധായകൻ എന്ന നിലയിലും ഒക്കെ അദ്ദേഹം ശ്രദ്ധേയമായ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരാളിന്റെ വിയോഗമാണ് തിരുവനന്തപുരത്തെ മാത്രമല്ല മലയാളികളുടെ മുഴുവൻ ഒരു സാംസ്കാരിക രംഗത്തുണ്ടായ ഒരു നഷ്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നിശ്ചയമായി ഒരു വലിയ സങ്കടകരമായ ഒരു വിയോഗമായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് വൃത്തിശാന്തി നേരുന്നു എന്റെ പ്രണാമം.
0: നടരാജ കൃഷ്ണമൂർത്തി എന്ന സൂര്യകൃഷ്ണമൂർത്തി 1951 കോട്ടയത്ത് ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം തിരുവനന്തപുരത്തേക്ക് താമസം മാറിയതിനാൽ അനന്തപുരി അദ്ദേഹത്തിന്റെ തട്ടകമായി. തിരുവനന്തപുരം മോഡൽ സ്കൂൾ, ഗവൺമെന്റ് ആർട്സ് കോളേജ്, കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പഠനം പൂർത്തിയാക്കിയ ശേഷം 1972 അദ്ദേഹം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ സേവനമാരംഭിച്ചു. 1999 വരെ നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് സ്വയം വിരമിക്കൽ സ്വീകരിച്ചത് തന്റെ ജീവിതം പൂർണമായും കലയ്ക്കായി സമർപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. ശാസ്ത്രരംഗത്ത് അദ്ദേഹം സ്വായത്തമാക്കിയ അച്ചടക്കവും കൃത്യതയും പിന്നീട് കലാസംഘാടനത്തിലും പൂർണ്ണത കൈവരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു.
3: മൂർത്തിച്ചേട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്.
2: ഗായകൻ ജി ശ്രീറാം.
3: തിരുവനന്തപുരത്ത് തൈക്കാടുള്ള 2 റോഡുകൾക്കപ്പുറവും ഇപ്പുറവുമാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തെ വളരെ അടുത്ത പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും വളരെ അടുത്ത പരിചയമാണ്. പിന്നീട് അദ്ദേഹം VSSC ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ സ്പാർക്ക് വികാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രശസ്തങ്ങളായ റിക്രിയേഷൻ ക്ലബ്ബുകളും സംഘടനകളും ത്തിൻ്റെ തലപ്പത്ത് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രഭാവം ആ സംഘടനകൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. 70 അവസാന കാലഘട്ടങ്ങളിൽ സ്പാർക്ക് വികാസ് മത്സരങ്ങൾ, കുട്ടികൾക്കായിട്ട് സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളായിരുന്നു. ആ സ്റ്റാൻഡേർഡിലായിരുന്നു നടത്തിയിരുന്നത്. ഞങ്ങളെല്ലാവരും അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കലാസൗകര്യം തുടങ്ങിക്കഴിഞ്ഞ് എൻ്റെ ഓർമ്മയിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് 80 അദ്ദേഹം കനകക്കുന്ന കൊട്ടാരവളപ്പിൽ സംഘടിപ്പിച്ച തമസോമാ ജ്യോതിർഗമയ എന്ന വലിയൊരു ഷോയായിരുന്നു. ഇങ്ങനത്തെ ഒരു ഷോ തിരുവനന്തപുരത്തുകാർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സകല നാടൻ കലകളും അനുഷ്ഠാന കലകളും കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കലകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയൊരു ഷോ അദ്ദേഹം സംഘടിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ സൂര്യ ഫിലിം സൊസൈറ്റി. സൂര്യ ഫിലിം സൊസൈറ്റിയിൽ അപൂർവങ്ങളായ ചലച്ചിത്രങ്ങൾ കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. അങ്ങനെ ഒരു സൂര്യൻ എന്ന് പറയുന്ന പോലെ സൂര്യ തേജസ്സാണ് തിരുവനന്തപുരത്തും കേരളത്തിനും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്കും അല്ലെങ്കിൽ പുറത്തും നമുക്ക് നഷ്ടമായത്. അങ്ങനെ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ ഇതാ മറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു ദുഃഖം കൊണ്ടുവരുന്നത്.
0: ആയിരത്തി തൊള്ളായിരത്തി 1977 തിരുവനന്തപുരത്ത് തുടക്കമിട്ട സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. 40 രാജ്യങ്ങളിൽ ശാഖകളുള്ള ഈ സംഘടന ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം ലോകമെമ്പാടും

0: എത്തിക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചു. തുടർച്ചയായി 111 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന സൂര്യ ഫെസ്റ്റിവൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സാംസ്കാരിക മഹോത്സവമാണ്. പണ്ഡിറ്റ് രവിശങ്കർ, ഉസ്താദ് അംജദ് അലിഖാൻ, പണ്ഡിറ്റ് ജസ്രാജ്, പത്മ സുബ്രഹ്മണ്യം തുടങ്ങിയ അതുല്യ കലാകാരന്മാരെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ അദ്ദേഹം ഇതിലൂടെ വഴിയൊരുക്കി. കലയെ കച്ചവടവൽക്കരിക്കാതെ സാധാരണക്കാരിലേക്ക് സൗജന്യമായി അല്ലെങ്കിൽ ലളിതമായ നിരക്കിൽ എത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത.
1: കൃഷ്ണമൂർത്തി സാറിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് വളരെ ദൂരെ നിന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്.
2: ചലച്ചിത്ര നാടക നടനായ സന്തോഷ് കീഴാറ്റൂർ
1: ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പരിപാടിയുമായി കൃഷ്ണമൂർത്തി സാർ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ച് സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കണ്ടപ്പോഴാണ് അരങ്ങിൽ ഇങ്ങനെയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം, മാജിക് സൃഷ്ടിക്കാം എന്ന് മനസ്സിലാക്കി സാധിച്ചത്. അത് ശബ്ദത്തിന്റെയും സംഗീതത്തിന്റെയും വെളിച്ചത്തിന്റെയും അഭിനയത്തിന്റെയും ഫോർമുലകൾ വെച്ചുകൊണ്ടാണ്. ഒരു വലിയ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് സൂര്യ കൃഷ്ണമൂർത്തി സാറ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുമ്പം അരോചകമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. പക്ഷെ യഥാർത്ഥത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്ന നാടകം പോലെയുള്ള ഒരു അതിമനോഹരമായ കലാരൂപം കേരളീയരെ കാണിച്ചത് കൃഷ്ണമൂർത്തി സാറാണ്. കലയുടെ എല്ലാ മേഖലയിലും മൂർത്തി സാറ് സഞ്ചരിച്ചിരുന്നു. കലാകാരന്മാരെ കൈപിടിച്ചുയർത്തുക, പ്രത്യേകിച്ചും കേരളത്തിലെ നാടകക്കാർ എന്ന് പറയുന്നത്, നാടക പ്രവർത്തകർ എന്ന് പറയുന്നത് എപ്പോഴും അരികവൽക്കരിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഒരു പ്രൊഫഷണൽ നാടകങ്ങൾ ഇങ്ങനെ ടൂറിംഗ് തിയേറ്റർ എന്ന നിലയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പുറമേ പോയിട്ടൊന്നും അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടാറില്ല. പക്ഷേ കൃഷ്ണമൂർത്തി സാറ് സൂര്യയുടെ പ്ലാറ്റ്ഫോമിൽ നൃത്തത്തെയും സംഗീതത്തെയും സിനിമയെയും പ്രോത്സാഹിപ്പിക്കുന്ന അതേ അളവിൽ തന്നെ നാടകത്തെയും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. സൂര്യയുടെ ഫെസ്റ്റിവലിലേക്ക് സൂര്യ നാടകോത്സവങ്ങൾ വരാൻ തുടങ്ങി. ഇന്ത്യയിലെ പ്രശസ്തമായ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കി കൊടുത്തു. അതിനടക്കം 5-ലധികം തവണ സൂര്യയുടെ വേദിയിൽ നാടകം അവതരിപ്പിച്ച നാടക കലാകാരനാണ്. വളരെ വ്യക്തിപരമായിട്ട് മൂർത്തി സാറ് ഏറ്റവും കൂടുതൽ അടുപ്പമായത് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സോളോ ഡ്രാമ പെണ്ണടൻ എന്നൊരു നാടകം പല രാജ്യങ്ങളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ കാലത്ത് ആർക്കും ഒരു ജോലിയുമില്ലാതെ, ഒരു അവതരണവുമില്ലാതെ, സിനിമയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് മൂർത്തി സാറിനെ കണ്ടപ്പോൾ നാടകം ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ലേ എന്ന് സാറ് ചോദിച്ചു. അപ്പൊ ഞാൻ വളരെ നിരാശയോടുകൂടി, സാർ ഇല്ല, ഞാനത് അവതരിപ്പിക്കുന്നില്ല, കാരണം വേദിയൊന്നും കിട്ടുന്നില്ല, പിന്നെ കൊറോണയ്ക്ക് ശേഷം എന്തോ ഒരു മൂഡില്ല അത് അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ, സാറ് അതൊരിക്കലും പാടില്ല, അത്രയും മനോഹരമായ നാടകമാണ്, നിങ്ങളത് ലോകം മുഴുവൻ അവതരിപ്പിക്കണം, കേരളത്തിൽ 10 വേദികൾ ആ നാടകത്തിന് വേണ്ടി സാർ ഒരുക്കി തരികയാണ്, അതും അതിമനോഹരമായ വേദികൾ. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നാവുന്നത്, ആ നാടകത്തിലേക്ക് ഇന്നാവുന്നത് ഈ കൃഷ്ണമൂർത്തി സാറിന്റെ വാക്കുകൾ കൊണ്ടാണ്. അങ്ങനെ വളരെ വ്യക്തിപരമായിട്ട് ഓരോ അനുഭവങ്ങൾ മൂർത്തി സാറുമായി പരിചയപ്പെട്ടവർക്കൊക്കെ പങ്കുവെക്കാനുണ്ടാകും.
3: പേര് പോലെ തന്നെ സൂര്യപ്രഭ ലോകമെമ്പാടും കലയിലൂടെ പരത്തിയിരുന്ന ഒരു മഹാ പ്രതിഭാസം ആയിരുന്നു അദ്ദേഹം.
2: ഗായിക ഡോക്ടർ ബി അരുന്ധതി.
3: എനിക്ക് ഞാൻ കോളേജ് പഠിക്കുന്ന കാലം തൊട്ടേ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അന്ന് ISRO വർക്ക് ചെയ്തിരുന്നപ്പോൾ സ്പാർക്ക് എന്നും വികാസ് എന്നും രണ്ട് കലാസംഘടനയുടെ ചുക്കാൻ പിടിച്ച ആളായിരുന്നു. അപ്പൊ അന്ന് ധാരാളം കോമ്പറ്റീഷൻസ് കോളേജ് തലത്തില് ഈ സംഘടനകൾ നടത്തിയിരുന്നു. അപ്പൊ അന്ന് തൊട്ട് അദ്ദേഹത്തെ അടുത്തറിയാം. കോളേജ് തലം തൊട്ട് അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ട്, അതില് 2-3 ഞാൻ കവിതകൾ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നീല വെളിച്ചം, പിന്നെ ഒന്ന് സ്ത്രീപറും. അത് ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഷോ ആയിരുന്നു. ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ സൂര്യയിൽ ഞാൻ കച്ചേരി നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേൽവിലാസം ഡ്രാമയായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടും ഇത്രയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ ലോകമെമ്പാടും എങ്ങനെ പ്രകാശിക്കുന്നു, അതുപോലെ ലോകമെമ്പാടും ഒരുപാട് സൂര്യയുടെ സ്റ്റേജസിലൂടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച, ധാരാളം കലാകാരന്മാരെ പുറത്തു കൊണ്ടുവന്ന, അവരുടെ കലയ്ക്ക് വലിയൊരു വേദി ഒരുക്കി, ഇങ്ങനെ ഒരാള്, അത് ഒരാളല്ല അദ്ദേഹം, എന്താ പറയുക, ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രതിഭാസം തന്നെയാണ്.
4: ഈ വിടവ് നികത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അദ്ദേഹത്തിന് മുൻപും അദ്ദേഹത്തിന് ശേഷവും ഇതുപോലെ ഒരാൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു അത്ഭുത ജന്മമായിരുന്നു അദ്ദേഹം.
0: സംഘാടകൻ എന്ന നിലയിൽ മാത്രമല്ല നാടകകൃത്ത്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളുടെ സംവിധായകൻ എന്നീ നിലകളിലും കൃഷ്ണമൂർത്തി തിളങ്ങി. അദ്ദേഹത്തിൻ്റെ മേൽവിലാസം എന്ന നാടകം മലയാള നാടക പ്രസ്ഥാനത്തിൽ വലിയ ചലനമുണ്ടാക്കുകയും പിന്നീട് ചലച്ചിത്രമായപ്പോൾ നിരൂപക പ്രശംസ നേടുകയും ചെയ്തു.
2: ഫോട്ടോ ജേർണലിസ്റ്റായ രാഖി യു ആർ
5: 1997 മുതലാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായി ചെയ്തു തുടങ്ങിയത്. അങ്ങനെ കല്യാണ വർക്കും ചെറിയ ചെറിയ ഫംഗ്ഷനും കവർ ചെയ്ത് തുടങ്ങുന്ന സമയം 99 മോൾക്കൊരു വയസ്സായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എന്തായാലും ജോലി ചെയ്ത് തുടങ്ങാം എന്ന് കരുതിയിട്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. കാരണം അതിന് മുന്നൊന്നും ഫോട്ടോഗ്രാഫി തൊഴിലായി ചെയ്തിരുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബറിൽ സൂര്യ നൃത്ത സംഗീതോത്സവം, ആ സമയത്ത് നാടകോത്സവം കൂടി സാറ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നാടകം ഇഷ്ടപ്പെട്ടൊരു മേഖല ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാറിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഒരു പ്രതീക്ഷയൊന്നും അത്രക്കില്ല, കാരണം നാടകോത്സവം കവർ ചെയ്യാൻ ഒരു സ്ത്രീയെ സാറ് അനുവദിക്കുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും എൻ്റെ ഒരു കോൺഫിഡൻസ് മൂലധനമായി വെച്ചുകൊണ്ട് ഞാൻ സാറിനോട് പോയി ചോദിച്ചു. കാണിക്കാനായിട്ടൊന്നുമില്ല, കല്യാണം ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാർ ഞാൻ നാടകോത്സവം കവർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. സാറ് ഒരു ഇതും കൂടാതെ സാറ് പറഞ്ഞു ശരി രാഖി നാടകോത്സവം കവർ ചെയ്യൂ എന്ന് പറഞ്ഞു. ശരിക്കും ഞാനത് ചെയ്ത് വളരെ നന്നായി, സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു ശരിക്കും എൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത്. സാറാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ആയി ഫോട്ടോഗ്രാഫി ചെയ്യാൻ എനിക്കൊരു അവസരം തന്നത്. എത്രയോ പേർക്ക്, എത്ര എത്ര എത്ര പറഞ്ഞാൽ തീരില്ല, അത്രയും ആൾക്കാർക്ക് സാർ അവസരം കൊടുത്തിരുന്നതാണ്. അതുപോലൊരു അവസരമാണ് സാർ എനിക്ക് തന്നത്.
0: KSFDC ഡയറക്ടറായി 3 സേവനമനുഷ്ഠിച്ച അദ്ദേഹം ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറികളിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക നയസമിതികളിലും ദൂരദർശന്റെയും മറ്റു വിദഗ്ധ സമിതികളിലും സജീവമായിരുന്ന അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായി നിരവധി കലാകാരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു.
2: നാടക പ്രവർത്തകനും തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കനൽ സാംസ്കാരിക വേദി നാടക സംഘത്തിന്റെ സംവിധായകനുമായ ഹസീം അമരവിള,
6: ഇന്നലെ വൈകുന്നേരം കൃത്യം 6:45 സൂര്യകൃഷ്ണമൂർത്തി ഈ ലോകത്തോട് ഇവിടെ ചൊല്ലി. ഇന്ന് കൃത്യം വൈകുന്നേരം 6:45 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ശാന്തി കവാടത്തിൽ അഗ്നിയേറ്റുവാങ്ങും. വൈകുന്നേരം 6:45 എന്നതൊരു പ്രത്യേകതയാണ്. 1977 മുതൽ, അതായത് കഴിഞ്ഞ 49 സൂര്യ ഫെസ്റ്റിവലിൽ കൃത്യം 6:45 കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സൂര്യകൃഷ്ണമൂർത്തിയുടെ ഘനഗംഭീരമായ ശബ്ദം. അരങ്ങിൽ വരാതെ അണിയറയിൽ നിന്നും കേൾക്കുന്ന ശബ്ദം. പുറകെ അരങ്ങിലേക്ക് അദ്ദേഹം പെർഫോം ചെയ്യാൻ കടത്തിവിടുന്നതോ കലാലോകത്ത് നിത്യമായി അടയാളപ്പെടുത്തപ്പെട്ട ലോകോത്തര കലാകാരന്മാർ. ഞാൻ എന്റെ PG പഠന കാലയളവിൽ സൂര്യ ഫിലിം ഫെസ്റ്റ് കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സൂര്യകൃഷ്ണമൂർത്തി സാറുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് എന്റെ കോളേജിലെ ജേർണലിസം വിദ്യാർത്ഥികളായ ഞാൻ ഉൾപ്പെടുന്ന 15 തിരുനെല്ലി MS യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിരുവനന്തപുരത്ത് 10 നീണ്ടു നിൽക്കുന്ന സൂര്യ ഫിലിം ഫെസ്റ്റിവൽ കാണുന്നതിനായി വഴുതക്കാട് ടാഗോർ തിയേറ്ററിന്റെ പരിസരങ്ങളിൽ താമസിക്കുകയും എല്ലാ സിനിമകളും കാണുകയും ചെയ്തിരുന്നു. അന്ന് ടാഗോർ തിയേറ്ററിലായിരുന്നു സൂര്യ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത്. ഒരു ദിവസം 5 വീതം, 10 ഫെസ്റ്റ്. തുടർന്ന് നാടക കലാകാരനായതു മുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ വലിപ്പം അറിയാനും അനുഭവിക്കാനും തുടങ്ങി. ആദ്യമായി ഖൈമേറ നാടകം സംവിധാനം ചെയ്തപ്പോൾ അത് സൂര്യ തിയേറ്റർ ഫെസ്റ്റിൽ സാർ ഉൾപ്പെടുത്തി. സൂര്യ ഫെസ്റ്റിൽ തന്റെ കലാപ്രകടനം കാഴ്ചവെക്കാൻ അവസരം ലഭിക്കുക എന്നത് ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സംഗീത നാടക അക്കാദമി ചെയർമാനായിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തതുപോലുള്ള കാര്യങ്ങൾ ഒരാളും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഒരു നാടകം തിരഞ്ഞെടുത്ത് എല്ലാ ജില്ലകളിലും അവതരിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നത്. അദ്ദേഹം ചെയർമാനായിരുന്ന കാലയളവിൽ 30 നാടകങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ ഓരോ ജില്ലയിലും അവതരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു. പ്രവാസി നാടക മത്സരം നടത്താനും അതിനെ പരിപോഷിപ്പിക്കാനും അദ്ദേഹം മുൻകൈയെടുക്കുകയുണ്ടായി. ഓരോ കലാകാരനും സാംസ്കാരിക പ്രവർത്തകരും വിടവാങ്ങുമ്പോൾ നികത്താനാകാത്ത വിടവ് എന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ കലാലോകത്തെ വിയോഗം സൃഷ്ടിച്ച ഈ വിടവ് നികത്താൻ ഇനി ആർക്കും ആകില്ല.
0: രംഗകലയിലെയും സംവിധാനത്തിലെയും മികവിന് രാഷ്ട്രപതിയിൽ നിന്ന് ദേശീയ അവാർഡ്.

0: കേരള സർക്കാരിന്റെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരളപ്രഭ, തമിഴ്നാട് സർക്കാരിന്റെ കലൈ മാമണി, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മാൻ ഓഫ് ദ ഇയർ തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
1: എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ കുറെ പേരെ ഇൻസ്പിറേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് സൂര്യകൃഷ്ണമൂർത്തി സാർ.
2: സംഗീത സംവിധായകനും പിയാനിസ്റ്റുമായ സ്റ്റീഫൻ ദേവസി.
1: എന്റെ കരിയർ വയസ്സിൽ അദ്ദേഹം എന്നെ ഒരു 5 മേജർ പ്രോജക്ടിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് സൂര്യ ഫെസ്റ്റിവൽ. അപ്പോ കുറേ നല്ല പ്രോജക്ടുകൾ എനിക്ക് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഗംഭീരമായിട്ട് പറയേണ്ടതെന്നു വെച്ചാൽ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി, കേരളത്തിൽ തന്നെ ഒരു 10,000 കലാകാരന്മാരുടെ ഒരു സംഘടനയാണ് കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി. അതില് ഞങ്ങളുടെ പ്രതിജ്ഞ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിന്റെ വരികളാണ് ആ പ്രതിജ്ഞയായിട്ട് ഇപ്പോഴും ഞങ്ങൾ എല്ലാ ഞങ്ങളുടെ മീറ്റിങ്ങിനും പറയാറുള്ളത്. അതായത് ഞങ്ങളൊരു കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല, പക്ഷെ ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, കലാകാരന്മാരെ അഭിസംബോധന ചെയ്തിട്ടും അവരെ എൻകറേജ് ചെയ്തിട്ടും. അപ്പൊ അദ്ദേഹം കലാ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നാടിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെറുതൊന്നുമല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആ അത്രയും ആ ഒരു വാല്യൂ അദ്ദേഹത്തിന് എഡിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഗംഭീരമായ ദൈവാനുഗ്രഹം അധികമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ഇന്നലെ അത് കേട്ടപ്പോൾ തന്നെ ഷോക്കിംഗ് ആയിരുന്നു. ലാലേട്ടനും ഞാൻ അദ്ദേഹത്തിനും ഭയങ്കര അടുപ്പമുള്ള ഒരാളായിരുന്നു സുരേഷ്ണമൂർത്തി സാർ. എന്തായാലും എല്ലാവർക്കും അതിൻ്റെതായ ഒരു വിഷമമുണ്ട്, ഇൻക്ലൂഡിംഗ് മീ. എന്തായാലും ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മുടെ നാടിൻ്റെ പല കാര്യങ്ങൾക്കും വ്യത്യസ്തം, അതായത് എസ്പെഷ്യലി സംഗീതവും ആർട്ടും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം കൊടുത്ത് ജീവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇവരൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ മറക്കാതെ ഇവരൊക്കെ സ്മരണയായിട്ട് നമ്മൾ ഓർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിവേ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തിനും കുടുംബത്തിനും ഞാൻ സമർപ്പിക്കുന്നു.
0: കലയെ ജീവിത ചര്യയാക്കി മാറ്റി മലയാളിക്ക് സാംസ്കാരിക ബോധത്തിന്റെ പുതിയ തലങ്ങൾ പരിചയപ്പെടുത്തിയ ആ മഹാനുഭാവൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം കൊളുത്തിവെച്ച കലയുടെ ദീപശിഖ ഒളിമങ്ങാതെ പ്രകാശിച്ചു നിൽക്കട്ടെ.
3: കലകളുടെ വലിയ പശ്ചാത്തലമൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന് ചെറിയ തോതിലെങ്കിലും കലാസൃഷ്ടികൾ നടത്തുന്ന ഒരാളാക്കി എന്നെ മാറ്റുന്നതിൽ തിരുവനന്തപുരം നഗരത്തിനുള്ള സ്വാധീനം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയും ഒരു വ്യക്തിക്ക് അതിന്റെ കടപ്പാട് കൊടുക്കണമെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാം, അത് സൂര്യകൃഷ്ണമൂർത്തി സാറിനുള്ളതാണ്.
2: ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് വിജയ്.
3: സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ് ഞാൻ തിരുവനന്തപുരം നഗരത്തിലെത്തുന്നത്. ആ സമയത്ത് ആദ്യമായിട്ട് സൂര്യകൃഷ്ണമൂർത്തി എന്ന പേര് എന്നിലേക്ക് എത്തുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളുടെ സൃഷ്ടാവായിട്ടാണ്. ആദ്യമായി ഞാൻ കാണുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സ്ത്രീപർവായിരുന്നു തോന്നുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് അരങ്ങേറിയിട്ടുള്ള സാറിന്റെ എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളും ഞങ്ങൾ കുടുംബമായിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ നമ്മുടെ ഭാവനയുടെ എല്ലാ അതിർത്തികളും ലംഘിക്കുന്ന ഒരു കലാസൃഷ്ടിയായിരുന്നു അത്. കാരണം ഒരു വലിയ ഏരിയ, പട്ടാളക്കാരെ പറ്റിയുള്ള ഒരു അഞ്ജലി എന്നായിരുന്നു തോന്നുന്നു അതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പേര്. അത് സെൻട്രൽ സ്റ്റേഡിയം മുഴുവനായിരുന്നു അതിന്റെ ഒരു വേദി എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ഒരു സ്പെക്ടക്കിൾ ഇത് മാനേജ് ചെയ്യുക, ഇത് എത്രയെങ്കിലും ആഴ്ചകൾ തുടർച്ചയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരു തെറ്റുമില്ലാതെ അത്രയും പെർഫെക്ഷനോടെ അത്രയും കോർഡിനേഷനോടെ 100 ആളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇരുട്ടിൽ ഇത് ചെയ്യുക, പക്ഷെ അതിന്റെ ഇടയ്ക്കും ഒരുപാട് ടെൻഡറായിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യുക, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഒരു ഞാൻ വളരെ തോറും ഇതിന്റെ പിന്നിലുള്ള അധ്വാനം, ഇതിന്റെ പിന്നിലുള്ള ചിന്തകളും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിരുന്നു. ഇൻസ്പയറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് MT കൃതികളെ പറ്റിയും കഥാപാത്രങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജ്ഞാനപീഠം കിട്ടിയ ആ വർഷമാണെന്ന് തോന്നുന്നു ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇതുപോലെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഞാൻ ഉണ്ടാക്കി. അതിന്റെ എല്ലാ സെറ്റുകളും വീട്ടിൽ വന്നിട്ട് ഞാൻ പേപ്പർ കട്ടൗട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ലൈറ്റിംഗ് എന്റെ ഒരു ടേബിൾ ലാമ്പ് വെച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു സ്ക്രിപ്റ്റും ഓർമ്മയിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റും എഴുതി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു മിനി വേർഷൻ വീട്ടുകാർക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് ഒരു വേർഷനൊക്കെ അന്ന് ചെയ്തിരുന്നത്. ഇപ്പോഴും അത് വീട്ടിലെവിടെയോ ഉണ്ട് അതിന്റെ സെറ്റുകളൊക്കെ. അത്രമാത്രമായിരുന്നു അത് അന്ന് ഇൻസ്പയർ ചെയ്തിരുന്നത്. എന്തെങ്കിലും കലാസൃഷ്ടികൾ എന്റേതായി ചെയ്യണം എന്നുള്ളതിന് ഭീകരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്നൊക്കെ കിട്ടി. കുറച്ചുകൂടി കഴിഞ്ഞാണ് സൂര്യ ഫെസ്റ്റിവലും അതിന്റെ അനുബന്ധ പരിപാടികളൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവുന്നത്. ഇന്ത്യൻ സിനിമ ലോക സിനിമയെ പറ്റിയുള്ള ഒരുപാട് വാതായനങ്ങൾ തുറന്നു തരുന്ന ഒരു കാലം. ഒരുപാട് പ്രതിഭകളെ നേരിട്ട് കാണാനും അവർ പറയുന്നത് നേരിട്ട് കേൾക്കാനും പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ എന്റെ ഉള്ളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഞാനും ചെറിയ തോതിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയപ്പോൾ സൂര്യയുടെ വേദികളിൽ അത് കാണിക്കാൻ പറ്റുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നത്. ദായം എന്ന് പറഞ്ഞ എന്റെ സിനിമയുടെ സ്ക്രീനിങ് ശേഷം വളരെ സജീവമായി കാണികൾ ഇടപെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണമൂർത്തി സാർ അതിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇത്രയും നേരം എന്ന സിനിമ തിയേറ്റർ റിലീസായപ്പോൾ സാർ അത് കണ്ടിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒബ്സർവേഷൻസ് ഉള്ള ഒരു റിവ്യൂ എഴുതി സാർ എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ കലാസൃഷ്ടികളിലൂടെ എന്നോടുള്ള ഒരു വാത്സല്യം സാറിന് ഉണ്ടാവുകയും അത് എപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. 50 വർഷമായിട്ട് ഇതുപോലെ ഒരുപാട് തലമുറകൾ ഉള്ള കലാകാരന്മാരെ

0: ഇൻസ്പയർ ചെയ്ത് കലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു സൂര്യ. എനിക്ക് പേഴ്സണലി സാറ് ചെയ്തിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളും ആ ഒരു ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും എൻ്റെതായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളതിന് അത്രയും വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇന്നലെ ഈ വാർത്ത കേട്ടിട്ട് ഇപ്പോഴും എനിക്കത് മുഴുവനായിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. സൂര്യകൃഷ്ണമൂർത്തി സാർ ഇല്ലാത്ത ഒരു തിരുവനന്തപുരം എന്തായിരിക്കും, ഒരു സാംസ്കാരിക കേരളം എന്തായിരിക്കും എന്നുള്ളത് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം സൂര്യയാൽ ഇൻസ്പയർ ചെയ്യപ്പെട്ട ഒരുപാട് തലമുറകളുടെ ഇങ്ങേറ്റത്തൊക്കെ നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു ഞാൻ. സാറിൻ്റെ എപ്പോഴും സാറിൻ്റെ പ്രൈമായിരുന്നു, സാറിൻ്റെ കലാസംഘടനത്തിൻ്റെയും ആർട്ട് ക്യൂറേഷൻ്റെ ഒക്കെ പ്രൈമായിരുന്നു ഈ 50 വർഷം പ്രൈമായിരുന്നു. ഇപ്പോഴും 2027 50-ാമത്തെ സൂര്യ ഫെസ്റ്റിവലിൻ്റെ മുഴുവൻ വളരെ വിശദമായ പ്ലാൻ സാറ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന, അത്രയും പ്രിസിഷനോടെ കാര്യങ്ങൾ ചെയ്യുന്ന, നിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്ന, അത്രയും ആത്മാർത്ഥതയോടെ, അപ്പൊ അങ്ങനെയൊക്കെ ഒരു കലാകാരൻ എങ്ങനെ ആവണം എന്നുള്ളതിന്, അല്ലെങ്കിൽ ഒരു സംഘാടകൻ എങ്ങനെയാവണം എന്നുള്ളതിന് ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു സാറ്. ആ രീതിയിൽ ഇനിയും ഇൻസ്പിറേഷൻ തന്നുകൊണ്ടിരിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
1: ജീവിതം മുഴുവൻ കലയുടെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി പ്രയത്നിച്ച സൂര്യകൃഷ്ണമൂർത്തി എന്ന അനുഗ്രഹീതനായ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു.

സ്മൃതികളിൽ മങ്ങാത്ത സൂര്യപ്രഭ. ഇന്നലെ അന്തരിച്ച കലാകാരനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ആകാശവാണി.
1: നേർമൊഴി.
0: പ്രിയ ശ്രോതാക്കളെ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
2: സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി രാജേന്ദ്രനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സാധ്യതകൾ, അതുപോലെ തന്നെ പഠന പരിശീലന അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഈ 2026 ടൂറിസം ദിന ആചരണത്തിന്റെ ഒരു തീം തന്നെ ഡിജിറ്റൽ അജണ്ട ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നുള്ളതാണ്. അതായത് ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ മാറിയ ഒരു ഡിജിറ്റൽ യുഗത്തിൽ, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കടന്നുവരവോടുകൂടി ഈ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ടൂറിസത്തിന്റെ മേഖലയിൽ ഇത് വളരെ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുന്ന ആണെന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം. സാർ, ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്?
3: അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണത്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ മാസ് ആയിട്ടുള്ള വിനോദസഞ്ചാരത്തിൽ നിന്ന് മാറി പരിസ്ഥിതിക്കും പ്രാദേശിക സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന സുസ്ഥിരവും ഉത്തരവാദിത്വപൂർണവുമായ ഒരു ടൂറിസത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്.

0: ടൂറിസം ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 27 ആചരിക്കുന്നത്. 2026 ലോക ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം തന്നെ ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു റീഡിസൈൻ ടൂറിസം എന്നതാണ്. ടൂറിസത്തെ പുനർനിർവചിക്കുവാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എങ്ങനെ ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സൽവഡോറിലാണ് ഈ വർഷത്തെ ഔദ്യോഗികമായ ആഗോള ആതിഥേയ രാജ്യമായിട്ട് യു എൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സാങ്കേതികവിദ്യയുടെ ടൂറിസത്തെ എങ്ങനെ കൂടുതൽ ലളിതവും സുതാര്യവും അതുപോലെ സുസ്ഥിരവുമാക്കാം എന്നതാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് പ്രധാനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനവ വിഭവശേഷിക്ക് ഒരിക്കലും പകരക്കാരനല്ല. മാനവ വിഭവശേഷിയെ കൂടുതൽ ഉപയോഗപ്രദമായിട്ട് കാര്യക്ഷമമായിട്ടും ഉപയോഗിക്കുവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് ഇന്ന് ടൂറിസം ദിനത്തിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ട ഒരു കാര്യം.
1: നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവർ ഇന്ന് കൂടുതലായിട്ട് ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയും അതുപോലെ കേരളത്തിൻ്റെ തനതായ പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് വളരെയേറെ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്ന് നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ എങ്ങനെയാണ്?
0: സംസ്ഥാനത്തിന് വളരെയേറെ സാധ്യതകളാണ്. കേരളത്തിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ലോകത്തിലെ സഞ്ചാരികളെ ആകർഷിക്കാൻ തക്ക രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് തന്നെ കേരളത്തെ വിശേഷിപ്പിക്കുവാൻ കാരണം. കേരളം മുന്നോട്ട് വച്ച പല ടൂറിസം പ്രക്രിയകളും ഇന്ന് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു. അതിന് ഉദാഹരണമാണ് ഉത്തരവാദിത്ത ടൂറിസവും മറ്റുമൊക്കെ. കേരളം വളരെ മുന്നിലാണ് ഈ ഉത്തരവാദിത്തം. ഒരു പ്രദേശത്തുള്ള പരിസ്ഥിതിക്ക് ദോഷം വരാത്താത്ത രീതിയിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്രദമാക്കിയിട്ട് ഉപയോഗിക്കാം, അതുവഴി സാമൂഹികവും സാമ്പത്തികവുമായി വളർച്ച ജനങ്ങൾക്ക് എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ളതാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ടൂറിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇതിൽ കേരളത്തിലെ അഭ്യസ്ത വിദ്യർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിലാണ് ഇന്ന് ടൂറിസം. ലോകത്ത് തന്നെ അതിവേഗം വളർന്നു വരുന്ന ഒരു വ്യവസായമാണ് ടൂറിസം. ഇന്ത്യയുടെ കാര്യത്തിലും അത് തന്നെയാണ്. കേരളത്തിലെ ഏകദേശം 10% കൂടുതൽ GDP സംഭാവന ചെയ്യുന്നതും ടൂറിസം മേഖലയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ടൂറിസം മേഖല ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങളുടെ പ്രാധാന്യമാണ്. അഭ്യസ്ത വിദ്യർക്ക് ഒട്ടേറെ തൊഴിലവസരം പ്രത്യക്ഷമായിട്ടും അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ടും തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുന്ന മേഖലയാണ് ടൂറിസം. ഈ കേരളത്തിന് വൻകിട വ്യവസായങ്ങൾ പുക വലിയ തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ
1: ഒരുപാട് സാധ്യതകൾ ഒരുപാട് പരിമിതികളുണ്ട്.
0: പക്ഷേ അവിടെയൊക്കെ ആ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നത് ടൂറിസം എന്നുള്ള രീതിയിലാണ്. നമുക്ക് അറിയാം, ആയുർവേദമായാലും പ്രാദേശികമായിട്ടുള്ള കളരിപ്പയറ്റുകളായാലും ശരി തന്നെ, അതുപോലെ കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും അനുഭവയോഗ്യമാക്കുവാനായിട്ട് ഇപ്പോൾ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നതും അതുമാണ്. കേട്ടറിഞ്ഞിട്ടുള്ള അറിവുകൾ മാത്രമല്ല, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകുക എന്നുള്ളതല്ല, അവിടെ താമസിച്ച് അവിടുത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കി, അതായത് എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിനാണ് ഇന്ന് പ്രാധാന്യമുള്ളത്. അതിന് ഏറ്റവും സാധ്യതയുള്ളത് കേരളമാണ്. ഹോം സ്റ്റേകളുടെ എണ്ണം നമുക്ക് അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ആ ഒരു സംസ്കാരമായിട്ട് ടൂറിസം എന്നത് ഒരു ജനതയുടെ സംസ്കാരമായിട്ടും ആ സംസ്കാരത്തെ മറ്റു ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
1: പുതിയ സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിനു ശേഷം ടൂറിസത്തെ ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിക്കും എന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നു. അത് ഈ മേഖലയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യും?
0: വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി ഒത്തിരി അധികം നേട്ടങ്ങൾ ഈ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതിയും അതുപോലെ നികുതി ഇളവുകളൊക്കെ ലഭിക്കും. ബാങ്ക് വായ്പകളും വിദേശ നിക്ഷേപവും എളുപ്പത്തിലാക്കാൻ സാധിക്കും. തൊഴിലവസരങ്ങളിലും വൻ വർധനവ് നമുക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളും സബ്സിഡികളും ഒക്കെ നമുക്ക് കിട്ടുന്നതിന്, ഈ ഇൻഡസ്ട്രിക്ക് കിട്ടുന്നതിന് സാധിക്കും. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് മറ്റൊരു പോരായ്മയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി അടിസ്ഥാന വികസനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ഒരു മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം പ്രൊഫഷണലിസമാണ്. മികച്ച സേവനങ്ങൾ നൽകുകയും പ്രൊഫഷണലിസവും നടപ്പാക്കുക വഴി മാത്രമേ സ്ഥായിയായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു ടൂറിസം വികസനം നമുക്ക് സാധിക്കും. അത് വ്യവസായ പദവി ലഭിക്കുന്നതോടുകൂടി നമുക്ക് സാധ്യമാക്കും. പിന്നെ സുസ്ഥിരമായിട്ടുള്ള ഒരു വർഷം മുഴുവൻ നീളുന്ന ഒരു ടൂറിസം, ഒരു ഇയർ റൗണ്ട് ടൂറിസം നമുക്ക് സാധ്യമാകുന്നതിനും ഈ വ്യവസായ പദവി നമുക്ക് ലഭിക്കുന്നത് വഴി കാര്യമായിട്ട് ഉപയോഗം വരും.
1: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം പല ടൂറിസം മേഖലകൾ, ഇപ്പം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഇപ്പൊ ആൾക്കാർക്ക് ഒരു ഒരു മടി മനസ്സിൽ അങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടോ?

0: സംശയമുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ ഡിജിറ്റൽ അജണ്ടയും നമുക്ക് സഹായത്തോടു കൂടി പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയുവാനും നമുക്ക് ആ സ്ഥലത്തെ ആ പ്രത്യേക സമയങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളായിട്ടല്ല വെള്ളപ്പൊക്കവുമായാലും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് ആ മാറി നിൽക്കാനായിട്ടുള്ള അവസരം നമുക്ക് കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും നമുക്ക് സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടൂറിസത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഡെസ്റ്റിനേഷനുകളെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിവിടെയാണ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റ് നമുക്ക് സാധ്യമാകുന്നത്. ടൂറിസം ഉൽപ്പന്നങ്ങളാണ്, ടൂറിസത്തിൻ്റെ ഓരോ ഡെസ്റ്റിനേഷനെയും നമ്മൾ ഒരു ടൂറിസം പ്രോഡക്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടൂറിസം ഉൽപ്പന്നം നവീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴത്തെ ആധുനിക കാലത്തിന് സഞ്ചാരികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് ഇത്തരം സാങ്കേതിക വിദ്യകളിലൂടെ സംയോജനത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് കരുതേണ്ടത്.
0: ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ഒരു വരവോടുകൂടി ഈ പണ്ട് നമ്മൾ ആൾക്കാർ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസം ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് അവരോട് പറയുകയും അവർ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അത് എത്രത്തോളം ഈ മേഖലയ്ക്ക് ഒരു ഗുണകരമായിരിക്കും?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രാവൽ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് സഞ്ചാരികൾക്ക് വ്യക്തിഗത താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു യാത്രാ പരിപാടികളും പ്ലാൻ തയ്യാറാക്കാൻ നമുക്ക് സാധിക്കും. കൂടാതെ തന്നെ ഈ സ്മാർട്ട് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാനും പരിസ്ഥിതി ആഘാതം കുറയ്ക്കാനുമൊക്കെ ഒരു പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ഈ ചാറ്റ് ബോട്ടുകളും ഭാഷാ തടസ്സങ്ങളില്ലാതെയുള്ള യാത്ര അത് സഞ്ചാരികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഗൂഗിൾ മാപ്പ് വന്നപ്പോഴത്തേക്ക് നമുക്കുണ്ടായ മാറ്റം ലാംഗ്വേജ് ബാരിയറായിട്ട് നമുക്ക് നിന്നിരുന്നത് ഒരു തടസ്സമായിട്ട് ചൈന റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു നമ്മുടെ ഭാഷ പ്രശ്നം. ഇന്നിപ്പോൾ ഈ സഞ്ചാരികൾക്ക് അതൊരു പ്രശ്നമല്ലാതെ മാറിയിരിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ സാങ്കേതികവിദ്യയും അത്ര രീതിയിൽ മുന്നേറിയിരിക്കുന്നു. ഇത് നമുക്ക് കേരളത്തിൻ്റെ മുന്നിൽ അവസരങ്ങൾ കൂടുതൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്, പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
0: ഇപ്പം വിദേശ ടൂറിസ്റ്റുകളുടെ കാര്യം സാറ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു വർധനവ് ഈ ഒരു അടുത്ത വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്?
1: നമുക്ക് അറിയാം കോവിഡ് ഉണ്ടാക്കിയ അടച്ചുപൂട്ടലിൽ എന്ന കാലഘട്ടം എല്ലാത്തിനെയും അടച്ച് റൂമുകളിൽ മാത്രം ഒതുങ്ങി രാജ്യങ്ങളുടെ വാതിലുകൾ അടച്ചു വിമാനത്താവളങ്ങൾ അടച്ചു എന്തിനു പറയുന്ന ഒരു പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു വാർഡുകൾ പോലും ഒരു ഐസൊലേറ്റഡ് യൂണിറ്റുകളാക്കി മാറിയ ഒരു വീടിനെ പോലും റൂമുകളെ പോലും അടച്ചിട്ടുന്ന അവസ്ഥ ഉണ്ടായി. ഇന്ന് അതിനുശേഷം മനുഷ്യന്റെ മാനസികാവസ്ഥ തന്നെ മാറി. ഇന്ന് മനുഷ്യൻ നമുക്കറിയാം മനുഷ്യന്റെ ഹൃദയ വിശാലതയുടെ ഒരു ഒറ്റമൂലിയാണ് ഈ യാത്രകൾ എന്ന തിരിച്ചറിവ് കൂടുതൽ ശക്തമാക്കി കോവിഡിന് ശേഷം. കോവിഡാനന്തരം ലോകത്താകമാനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വലുതായിട്ട് കൂടി, സഞ്ചാരികളുടെ എണ്ണം കൂടി. നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ രാജ്യത്തിനകത്തുള്ള യാത്ര ചെയ്യാനായിട്ട് രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥയും ഗണ്യമായ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശികൾ വരുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര ടൂറിസത്തിലും പ്രാദേശിക ടൂറിസത്തിലും അങ്ങനെ ഒരു മേഖല കൂടി തുറക്കപ്പെട്ടു. ഒരു പ്രദേശത്ത് നിന്നും തൊട്ടടുത്ത പ്രദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. തിരുവനന്തപുരം ജില്ലയിലുള്ളവർ കൊല്ലം ഒരുപാട് സാധ്യത കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കൊല്ലത്തുള്ളവർ മൺട്രോത്തുരുത്ത് പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് കാക്കത്തുരുത്ത് മൺട്രോത്തുരുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സാധ്യത ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്.
0: അതുപോലെ തന്നെ കേരളത്തിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ ടൂറിസം, അതുപോലെ ഈ വെൽനസ് ടൂറിസം, നമ്മുടെ ആയുർവേദം പോലെയുള്ള സംഭവങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ?
1: നമുക്ക് അറിയാം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെല്ലാം ചികിത്സാ ചെലവ് അമിതമായിട്ടുള്ളതാണ്, താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭീമമായ ചെലവാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലുള്ള ചികിത്സാ ചെലവുകൾ വളരെ കുറവാണ്. വിദഗ്ധരായിട്ടുള്ള ചികിത്സാ സംവിധാനവും നമുക്ക് കിട്ടും, പരമ്പരാഗതമായ ചികിത്സ ആയുർവേദവും നമുക്കിവിടെ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വൻകിട ഹോസ്പിറ്റലുകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലേക്കാണ്. ഒരുപാട് പുതിയ ഗ്രൂപ്പുകൾ എന്ന് വന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ ഹോസ്പിറ്റലുകൾ
0: ഏറ്റെടുക്കലാണ്.
1: ഇതൊക്കെ നമ്മൾ കാണുന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ ഒരു വളർച്ചാ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള വരവാണ്. ഇവരൊന്നും ഒരു വൻകിട ഹോസ്പിറ്റലെന്നും ഒരു സ്ഥലത്ത് പോയി നിക്ഷേപിക്കുമ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിന് അനന്തമായിട്ടുള്ള സാധ്യത. അപ്പം മാലദ്വീപിൽ നിന്ന് വർഷങ്ങളായിട്ട് ശ്രീലങ്ക മാലദ്വീപ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം ചികിത്സയ്ക്കായിട്ട് രോഗികൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് അതല്ല, അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒക്കെ വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് തുറക്കപ്പെടുന്നത്. അത് മെഡിക്കൽ ടൂറിസത്തിന് ഒരു വലിയ ഒരു അനന്തമായ ഒരു സാധ്യത തുറക്കപ്പെടുന്നു.
0: അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമല്ലേ കേരളം?
1: അതെ അതെ, തീർച്ചയായിട്ടും പിൽഗ്രിം ടൂറിസത്തിന് നമുക്ക് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശബരിമല നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ പിൽഗ്രിം ടൂറിസത്തിനും ഒരു അനന്തമായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം നമുക്ക് നിർമ്മിച്ചു കൊടുത്താൽ മതി. കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നല്ല രീതിയിലുള്ള പണം ഒഴുക്ക് അല്ലെങ്കിൽ സഞ്ചാരികളുടെ ഒഴുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഡ്വഞ്ചർ ടൂറിസവും നമുക്കറിയാം, അഡ്വഞ്ചർ ടൂറിസത്തിനും വളരെ സാധ്യതയാണ്. മൈസ് ടൂറിസം എന്ന് പറയും, മീറ്റിംഗ് ഇൻസെൻറ്റീവ് കോൺഫറൻസസ് നടത്താനായിട്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് കേരളത്തിൽ മുന്നിലുള്ളത്. അതുപോലെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഇതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി മറ്റൊരു തൊഴിലിടത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, അപ്പോൾ കേരളം അതിന് അനുയോജ്യ ബാക്ക് ബോർഡറുകളും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ നമുക്ക് മറ്റ് കോർപ്പറേറ്റുകൾക്ക് വർക്ക് സ്റ്റേഷനുകളായിട്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
0: ഇത്തരത്തിലുള്ള താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് നിരവധി അവസരങ്ങളിൽ ടൂറിസം മേഖലയിൽ തുറന്ന് കിട്ടുമ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിന് ഉപയുക്തമായ ഈ മേഖലയിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പുതിയ പുതിയ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്താനും അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ആൾക്കാരെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് കേരള ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൻ്റെ ഏത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുള്ള ഒരു എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇന്ന് കിറ്റ്സ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്?
1: അതെ, അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതാണ് 1988 സെപ്റ്റംബർ 27 സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത സ്ഥാപനമാണ്. ഇതിന് മുന്നിൽ കണ്ടുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇതാണ് മാനവ വിഭവശേഷിയുടെ ആവശ്യകത. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ 1988 രൂപം കൊടുത്തതാണ് കിറ്റ്സ്. ഇപ്പോൾ ഈ കിറ്റ്സിലെ ഒട്ടനവധി കോഴ്സുകൾ അതുപോലെ തന്നെ പരിശീലന പരിപാടികളും കലാലയത്തിനെയും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് കിറ്റ്സ് അവലംബിച്ചു വന്നിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കേരള സർവകലാശാലയുടെ കോഴ്സുകളായിട്ടുള്ള PG കോഴ്സുകൾ, MBA, MD, TM എന്നീ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള BBA ട്രാവൽ ആൻഡ് ടൂറിസം, BCOM ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ നടത്തുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ PhD വരെ ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റ് നേടാനുള്ള സൗകര്യം വരെ ഇന്ന് കിറ്റ്സിലെ അക്കാദമിക് വിഭാഗത്തിൽ ചെയ്തു കൊടുക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഡിപ്ലോമ പ്രോഗ്രാമുകളും ഇതുപോലെ കിറ്റ്സ് തന്നെ രൂപകൽപ്പന ചെയ്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും നടപ്പാക്കി വരുന്നുണ്ട്. സ്കിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, വളരെ പ്രാധാന്യത്തോടു കൂടി. കാരണം ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളത് സ്കില്ലാണ്. ആ സ്കിൽ ഗ്യാപ്പ് ഒഴിവാക്കുക എന്നുള്ളതും കിറ്റ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും അതോടൊപ്പം തന്നെ കരിക്കുലം അപ്ഡേഷനും സ്കിൽ ഗ്യാപ്പ് ഇല്ലാതെയാക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന് വേണ്ടി ചെയ്യുന്നത് കിറ്റ്സിലാണ്.
0: ഈ കിറ്റ്സിലെ കോഴ്സുകളിൽ പുതിയ തലമുറയ്ക്കുള്ള ഒരു താല്പര്യം എങ്ങനെയാണ്? ഈ കോഴ്സുകളെ അവർ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്? അവർക്ക് കൂടുതൽ കുട്ടികൾ ഈ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഡിഗ്രി കോഴ്സുകളെല്ലാം 4 4-year UGP എന്നാണ് അറിയപ്പെടുന്നത്. 4 പ്രോഗ്രാമുകളാക്കി മാറ്റി. 4 പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഡിഗ്രി കിട്ടും. 4th എന്ന് പറയുന്നത് അവർക്ക് ഓണററി ഡിഗ്രി കിട്ടാനും റിസർച്ച് ചെയ്യാനുള്ള സൗകര്യവും കിട്ടുന്നു. പിന്നെ PG 1 ഉള്ളൂ. കിറ്റ്സിൽ നടക്കുന്ന ഈ 4 പ്രോഗ്രാം BBAക്കും BCOMനും ഫുൾ സീറ്റുകളും ഇതിനകം തന്നെ അഡ്മിഷൻ പൂർത്തിയായി. പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാതെ വരുന്ന സ്ഥിതി ഉള്ളപ്പോഴാണ് ഇവിടെ അഡ്മിഷൻ ഫുള്ളായിരിക്കുന്നത്. പിന്നെ അതുപോലെ MBAയുടെ കോഴ്സും അതുപോലെ MD, TMനും ഇത് തന്നെ അവസ്ഥ. അതുപോലെ PG ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും വർദ്ധിച്ചിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് കിട്ടുന്നത്. അതിനൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കണക്കുന്നത് അത് നമ്മൾ പ്രാദേശികമായിട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തുമൊക്കെ തൊഴിലവസരങ്ങളിൽ ഒരുപാട് പ്രാധാന്യം കിട്ടുന്നു. പ്ലേസ്മെൻറ്റ് സെല്ല്, ശക്തമായിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് കിറ്റ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള അവസരങ്ങൾ അനവധി കിട്ടുന്നു. ഒരു കുട്ടിക്ക് തന്നെ 3-4 സ്ഥലങ്ങളിൽ ജോലി കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് പുതിയ തലമുറ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഒരു സ്വീകാര്യത ഈ ടൂറിസം കോഴ്സുകൾക്ക് കിട്ടിയിട്ടുണ്ട്. കാലത്തിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കോഴ്സ് എന്നുള്ള പേരാണ് ടൂറിസം കോഴ്സുകൾക്കുള്ളത്.
0: ഈ കിറ്റ്സിലേക്കുള്ള പല വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
1: കിഡ്സിലുള്ള കോഴ്സുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് സർവകലാശാല നേരിട്ട് നടത്തുന്ന കോഴ്സുകളും കിഡ്സ് നടത്തുന്നു.

0: നടത്തുന്ന കോഴ്സുകളും. സർവകലാശാല നടത്തുന്ന കോഴ്സുകൾക്കായുള്ള 4-ഇയർ UG പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ, സർവകലാശാല നേരിട്ട് തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്നും അഡ്മിഷൻ നേടി കുട്ടികളെ കോളേജിലേക്ക് കൊണ്ടുവരികയും അവിടെ സർട്ടിഫിക്കറ്റ് പരിശോധനയും അഡ്മിഷനും പ്രോസസ്സ് മാത്രമാണ് കിറ്റ്സിൽ നടത്തുന്നത്. MBA പ്രോഗ്രാം നേരിട്ടാണ് നടത്തുന്നത്. MTTM അതുപോലെ സർവകലാശാലയിൽ നിന്ന് അലോട്ട് ചെയ്താണ് വരുന്നത്. ഡിപ്ലോമ കോഴ്സുകൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, മൾട്ടി സ്കിൽ പ്രോഗ്രാമുകൾ, ലോജിസ്റ്റിക്സ്, എയർപോർട്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കിറ്റ്സിൽ തന്നെ നേരിട്ട് കുട്ടികളുടെ എണ്ണം അനുസരിച്ച്, ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും നടത്തി അവരുടെ അഭിരുചി കൂടി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: ഏത് സമയമാണ് സാധാരണ ഈ നമ്മുടെ സാധാരണയുള്ള ഡിഗ്രി കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് തന്നെയാണോ കിഡ്സിലെ കോഴ്സുകൾക്കും അഡ്മിഷൻ നടക്കുന്നത്?
0: അതെ, പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സർവകലാശാലകളിലെല്ലാം ഇപ്പോൾ ഏകീകൃതമായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് സംസ്ഥാനത്ത് മൊത്തം നടക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടക്കുന്നത്. അപ്പോൾ അവിടെ കിഡ്സിലും അതേ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കിഡ്സിൻ്റെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് കാലാനുസരണമായിട്ട് അതാത് സമയങ്ങളിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. എപ്പോഴും അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്, എടുക്കാം.
1: ഈ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്?
0: ഫീ സ്ട്രക്ചർ നമുക്ക് സർവകലാശാല കോഴ്സുകൾക്ക് സർക്കാർ തന്നെ അനുവദിച്ചു തന്നിട്ടുള്ള ഫീസാണ്. അതുകൊണ്ട് തന്നെ SC ST അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ ഗ്രാൻറ്റ്സ് സൗകര്യം ലഭിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ അംഗീകൃത സർവകലാശാലയുടെ അംഗീകൃത കോഴ്സുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. പല കോഴ്സുകൾക്കും പല രീതിയിലുള്ള ഫീസ് ഘടനകളാണ്. എല്ലാ ഫീസ് ഘടനയും സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. കാരണം ഈ കിഡ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയും വൈസ് ചെയർമാൻ ടൂറിസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും, അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ളതും അതുപോലെ സർക്കാർ തലത്തിലുള്ള ഒരു ബോഡിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഫീസ് ഘടനയെല്ലാം സർക്കാരിന് അനുസരണമായിട്ട് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഈടാക്കാനായിട്ട് സാധിക്കൂ.
1: ഈ മേഖലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏറ്റവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ മേഖലയെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും, താങ്കൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പറയാനുള്ളത് എന്താണ്?
0: ടൂറിസം ഒരു അതിവേഗം വളർന്ന ഒരു വ്യവസായമാണ്. ലോകത്തിൽ തന്നെ അതിവേഗം വളരുന്ന ഒരു വ്യവസായമായിട്ടാണ് ടൂറിസം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും വളർച്ചാ സാധ്യതയുമുള്ള ഒരു വ്യവസായമാണ് ടൂറിസം. ഇതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയും മാനവികതയും കൈകോർക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. AIയുടെ ഒരു തടസ്സമായി കാണാതെ ടൂറിസം അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശക്തമായ ഒരു ഉപകരണമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ഡിജിറ്റൽ അജണ്ടയെയും ഉപയോഗപ്പെടുത്തണം. ഹൈടെക് വിത്ത് ഹൈ ടച്ച്, അതായത് പരമാവധി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പാരമ്പര്യമായ അതിഥി സൽക്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂല്യം നിലനിർത്തുക എന്നതാണ് കിഡ്സ് ലക്ഷ്യമിടുന്നത്. കേരള ടൂറിസത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുവാൻ ഈ ഡിജിറ്റൽ വിപ്ലവം നമ്മെ സഹായിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ടൂറിസത്തിന് ഒരു വലിയ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.
1: അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ഒരു പൊതുവെയുള്ള ഒരു മനോഭാവത്തിൽ വളരെയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിദേശ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവരെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ ഒക്കെ ഉള്ളൊരു ശ്രമം പല ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഈ മേഖലയ്ക്ക് ഒരു വലിയ തിരിച്ചടി ആവത്തില്ലേ?
0: ഇല്ല, കേരളത്തിന്റെ പാരമ്പര്യം തന്നെ അതിഥി ദൈവോ ഭവ എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ടൂറിസത്തിൻ്റെ മുന്നിലുള്ളത്. അത് നമ്മൾ ആ ബോധ്യം മനസ്സിലാക്കി കൊടുക്കുക. വളരെ ഒരു പാരമ്പര്യവും പൈതൃകവും നമ്മുടെ മുന്നിലുണ്ട്. അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് മാത്രം നമുക്ക് മതി. ആ ഒരു മനോഭാവം മാത്രം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ടൂറിസം വൻ രീതിയിൽ വളരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ടൂറിസത്തിൻ്റെ ഒരു സംസ്കാരം നമുക്ക് കുഞ്ഞു നാളുകളിൽ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ അത് പഠിപ്പിച്ചിട്ട് അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ശരിക്ക് ടൂറിസത്തിൻ്റെ ഭാവി തന്നെയായിരിക്കും. ടൂറിസത്തിൻ്റെ വളർച്ചയിലൂടെ മാത്രമേ ഈ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ സാമ്പത്തിക വളർച്ചയ്ക്കും സാധ്യമാകൂ എന്നാണ് നിരീക്ഷിക്കുന്നത്.
1: ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ടൂറിസം വളരെ വലിയൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ തന്നെ വികസനത്തിന് സാധ്യത ഉള്ള ഒരു മേഖലയാണിത്. ഇപ്പോൾ നമ്മുടെ മണ്ണൂർത്തുരുത്ത് പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, ഇന്ന് വളരെയേറെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒക്കെ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു മനോഭാവത്തിൽ അവിടെ വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ സ്വീകരിക്കാനും ഒക്കെ ഉള്ള അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെ ഉള്ളൊരു മാനസികാവസ്ഥയും കൂടെ വളരേണ്ടതുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും ഓരോ പ്രദേശത്തും ഓരോ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ്.

0: ചെടികൾ എത്തുന്ന എന്ന ബോധം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണ് നമുക്കുണ്ടാക്കുന്നത്, പ്രാദേശികമായ വികസനം എന്ന്. അതിലൂടെ സംസ്ഥാനത്തിൻ്റെ വികസനവും ജി ഡി പി ഗ്രോത്തും നമുക്കുണ്ടാകും.
1: അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഇപ്പം ഇത്രയും നേരം സംസാരിക്കുകയും ഈ മേഖലയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത് താങ്കൾക്ക് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ഡോക്ടർ ബി രാജേന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രേയാ ഘോഷാലും രഞ്ജിത്തും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സോൾട്ട് ആൻഡ് പേപ്പർ. സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജു ബാലിന്റെ സംഗീതം.

സുശിൻ ശ്യാമീണ നൽകിയ ഉണ്ണിമേനോനും സുശിൻ ശ്യാമും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഭീഷ്മം. ഈ ഗാനത്തിന് വരികളേകിയത് വിനായക് ശശികുമാർ. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ്

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
1: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജ്

0: ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും E-DRIVE പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 53 സെക്കൻഡും. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനം എന്നത് ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലക്ഷ്യമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഭൂപരിഷ്കരണ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് പഠനത്തിനും ശുപാർശയ്ക്കുമായി മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ AT ജെയിംസ് അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ലാൻഡ് ബോർഡ് സെക്രട്ടറിയായിരിക്കും സമിതിയുടെ മെമ്പർ സെക്രട്ടറി. നീറ്റ് PG 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2026-27 അധ്യയന വർഷത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദ PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി 30 ഓഗസ്റ്റിനാണ് രാജ്യവ്യാപകമായി പരീക്ഷ നടന്നത്. 1 ഒക്ടോബർ മുതൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുടെ ഉത്തരസൂചികയും 1 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം 6 മണിക്ക് കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിനുശേഷം ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ പ്രദർശിപ്പിക്കും. 25 മുതൽ 30 സെപ്റ്റംബർ വരെ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള. കലാസംഘാടകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് സാംസ്കാരിക കേരളത്തിന്റെ വിട. ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം.

0: സമർപ്പിച്ചു. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യ രാംരാജ്, മനു ടി എസ് എന്നിവരാണ് ഇന്ത്യയ്ക്കായി വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗ് മിക്സഡ് സ്കേറ്റ് ടീം ഇനത്തിൽ അനന്ത്ജിത് സിംഗ്, പരിണാസ് ധലിവാൾ സഖ്യം വെങ്കലം നേടി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം ലഭിച്ചു. ഒരു സ്വർണവും 7 വെള്ളിയും ഉൾപ്പെടെ 17 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 15 സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്കൂൾ പരിസരങ്ങളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ നിയർ സ്കൂളിന്റെ ഭാഗമായി കൊല്ലം എക്സൈസ് കോഡ് നടത്തിയ പരിശോധനയിൽ വൻ പുകയില ശേഖരം പിടികൂടി. നീണ്ടകര എസ് എൻ മന്ദിരം വീട്ടിൽ വിനോദ് എന്നയാളുടെ വീട്ടിലെ രഹസ്യമുറിയിൽ സൂക്ഷിച്ചിരുന്ന 5 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വിപണിയിൽ ഏകദേശം 1,00,000 രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ കരുനാഗപ്പള്ളി, തഴവ മേഖലകളിലെ റീറ്റെയിൽ വിതരണത്തിനായി എത്തിച്ചതാണെന്ന് എക്സൈസ് പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 നറുക്കെടുപ്പ് മറ്റന്നാൽ തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടക്കും. മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സിത് ശ്രീറാം പാടിയത് ചിത്രം ഹൃദയപൂർവ്വം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരന്റേത്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: 96 paise against a US dollar. With Ayushi's report, Arjun Chowdhury for Akashwani News.
1: Talking to Akashwani economic expert Udayan Ray highlighted the key factors behind today's market decline.
2: The major reasons why the stock market fell today are a few. One of the top reasons, the rising global oil prices, which rose again today. Apart from that, rising bond yields all over the world, and that's giving rise to nervousness across the world. So that's also affecting the stock markets. But today, perhaps the biggest headline that caused the great fall that we witnessed in the stock market was a report, a discussion paper that IRDA released, which basically calls for lower commissions, stricter regulation of insurance companies. That actually has an impact on the fee income of banks, impacting their profitability, which explains why some of the bank stocks actually fell. So that impacted the stock markets.
1: Government sources today emphasized that merchant discount rate MDR on person-to-merchant UPI transaction above 2,000 rupees is not a cess or surcharge. Sources said not a single rupee of MDR goes to the government. They said that MDR stays within the payment ecosystem and around 96% of all UPI merchant transactions remain unaffected. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says spirit of service is the greatest driving force for country's progress, highlights government innovative schemes bringing 25 crore citizens out of poverty. Government cuts basic customs duty on crude edible oils to ease domestic business. I beg your pardon, prices. In Odisha, heavy rain continues under influence of deep depression in its southern parts and adjoining north coastal Andhra Pradesh. Sensex plunges 1,248 points to settle at 73,581. And at Asian Games in Japan, India won silver medals in mixed relay race and wushu. Seema Kumari bags historic bronze in 10,000 meter race. Double sculls rowing and mixed skeet shooting teams also won bronze. That is all in the news at 9. Good night.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മാർഗരറ്റ് ലിനി വി പി.
5: കടലിൽ കാടുകളോ? അത്ഭുതം തോന്നുന്നു അല്ലേ? എന്നാൽ സംശയിക്കേണ്ട, കാടുപോലെയുള്ള ജൈവവ്യവസ്ഥ അഗാധമായ കടലിലുമുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആവാസ വ്യവസ്ഥകളാണ് പവിഴപ്പുറ്റുകൾ. വിവിധ നിറങ്ങളിലും ആകൃതികളിലുമുള്ള പവിഴങ്ങളും അവയ്ക്കിടയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് സമുദ്രജീവികളും ചേർന്നതാണ് പവിഴപ്പുറ്റുകളുടെ ലോകം. സമുദ്രത്തിലെ വളരെ ചെറിയ പ്രദേശം മാത്രമാണ് പവിഴപ്പുറ്റുകൾ കൈവശപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും അവയിൽ അസാധാരണമായ ജൈവവൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ സമുദ്രജീവികളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. വിവിധതരം മത്സ്യങ്ങൾ, കൊഞ്ചുകൾ, നീരാളികൾ, ആൽഗകൾ, ആമകൾ തുടങ്ങി വൈവിധ്യം നിറഞ്ഞ ജൈവകേന്ദ്രമാണിവിടം. അതിനാൽ കടലിന്റെ ജൈവവൈവിധ്യ സംരക്ഷണത്തിൽ പവിഴപ്പുറ്റുകൾക്ക് നിർണായക സ്ഥാനമുണ്ട്. കരയിലെ കാടുപോലുള്ള അവസ്ഥയാണ് കടലിലെ ഓരോ പവിഴപ്പുറ്റുകളും. അതുകൊണ്ട് തന്നെ അവയെ പലപ്പോഴും കടലിലെ മഴക്കാടുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് പവിഴപ്പുറ്റുകളെന്ന് നമുക്ക് നോക്കാം. പലതരം വർണ്ണങ്ങളുള്ള മനോഹരമായ പൂന്തോട്ടത്തിന് സമാനമായി കാണപ്പെടുന്ന വൈവിധ്യമാർന്ന ജൈവപ്രകൃതിയുടെ ഉറവിടമാണവ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പാറ പോലെ കാണപ്പെടും. പക്ഷേ അവ കോറൽ പോളിപ്പ് എന്ന എണ്ണമറ്റ ചെറിയ സമുദ്രജീവികളുടെ കൂട്ടമാണ്. സമുദ്രവിസ്തീർണത്തിന്റെ 0.1% താഴെ മാത്രം വിസ്തീർണമുള്ള ഇവ 25% സമുദ്രജീവികൾക്ക് ആവാസമൊരുക്കുന്നു. ഒരു മൊട്ടുസൂചിയുടെ വലിപ്പം മുതൽ 12 ഇഞ്ച് നീളം വരെയുള്ള പോളിപ്പുകളുണ്ട്. ജെല്ലി ഫിഷിന്റെ വർഗത്തിൽപ്പെടുന്നവയാണിവ. പോളിപ്പുകൾ എന്ന ജീവികളുണ്ടാക്കുന്ന കാൽസ്യം കാർബണേറ്റ് ഉറച്ചുണ്ടാകുന്നത്.

ാണ് പവിഴപ്പുറ്റുകൾ. 1 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്റർ വരെ ഓരോ വർഷവും പവിഴപ്പുറ്റുകൾ വളരുന്നു. ഈ പവിഴപ്പുറ്റുകളിൽ വളരുന്ന പോളിപ്പുകൾ വീണ്ടും കാൽസ്യം കാർബണേറ്റ് നിക്ഷേപിക്കുന്നു. അങ്ങനെ 1000 കണക്കിന് വർഷങ്ങളെടുത്താണ് വലിയ പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ തെളിഞ്ഞ ജലത്തിലാണ് പൊതുവെ ഇവ വളരുന്നത്. സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലാർവകൾ ആഴമില്ലാത്ത അടിത്തട്ടിൽ സ്ഥാനമുറപ്പിച്ചാണ് പവിഴപ്പുറ്റുകളായി വളരുന്നത്. ഇവയുടെ കവചങ്ങളിലാണ് കാൽസ്യം ലവണങ്ങളെ ശേഖരിക്കുന്നത്. ഫൈലം നിഡാറിയ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന കോറൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ആകൃതി കൊണ്ടും നിറഭേദം കൊണ്ടും വ്യത്യസ്തരാണ്. കടൽ ജലത്തിൽ വളരുന്ന ഈ ജീവികൾ പൊതുവെ ലളിത ഘടനയുള്ളവയാണ്. മില്ലിപ്പോറ, ടുബിപ്പോറ എന്നിവ ഇവയ്ക്ക് ചില ഉദാഹരണങ്ങളാണ്. കോറലുകൾ പോളിപ്പിനുള്ളിൽ തന്നെ മുട്ടയിടുന്നു. അവ വിരിഞ്ഞ് കുഞ്ഞു ലാർവകൾ പുറത്തുവരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി ഏതെങ്കിലും ഭാഗത്ത് അവ പറ്റിപ്പിടിച്ച് വളരുന്നു. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനുമിടയിൽ കടൽ ശാന്തമായിരിക്കുമ്പോൾ രാത്രിയിലാണ് കോറലുകൾ മുട്ടയിടുന്നത്. പവിഴപ്പുറ്റുകൾക്കിടയിലെ മത്സ്യങ്ങൾ പല വർണ്ണങ്ങളിലുള്ളവയാണ്. ചുവപ്പ്, മഞ്ഞ, നീല തുടങ്ങിയ കടും നിറങ്ങളിലുള്ളവ. കൂടാതെ പല കോറൽ മത്സ്യങ്ങൾക്കും ആവശ്യാനുസരണം നിറം മാറാനുള്ള കഴിവുമുണ്ട്. അവ കടലിനടിയിൽ മഴവില്ല് നിർമ്മിക്കുന്നു. ഒരുപാട് തരം മത്സ്യ ഇനങ്ങൾ ഒരേ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവയ്ക്ക് തൻ്റെ കൂട്ടുകാരെ തിരിച്ചറിയാനാവണം. അതിനാണ് ഈ നിറക്കൂട്ടുകൾ. പകൽ സമയത്ത് ചെറുജീവികളും മത്സ്യങ്ങളും പവിഴപ്പുറ്റുകൾക്കിടയിൽ സുരക്ഷിതമായിരിക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ അവർ ഇര തേടി പുറത്തിറങ്ങും. പൊതുവെ പവിഴപ്പുറ്റുകളെ 3 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ദ്വീപുകളുടെയോ തീരപ്രദേശങ്ങളുടെയോ അരികിൽ ചേർന്നു വളരുന്ന പവിഴപ്പുറ്റുകളായ ഫ്രീഞ്ചിംഗ് റീഫ്. തീരത്തുനിന്ന് അകലെയായി തീരത്തിനും പവിഴപ്പുറ്റിനുമിടയിൽ ലഗൂൺ രൂപപ്പെടുന്ന രീതിയിലുള്ള റീഫുകളായ ബാരിയർ റീഫ്. 3. വൃത്താകൃതിയിലോ വളയാകൃതിയിലോ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകളായ അറ്റോൾ. ആകൃതി ഏതായാലും അവയുടെ വിസ്തൃതമായ മുകൾ ഭാഗം സൂര്യനെ അഭിമുഖീകരിച്ചായിരിക്കും നിലകൊള്ളുന്നത്. കോറൽ പോളിപ്പുകൾക്കൊപ്പം നിറയെ പായലുകളും ഉണ്ടാവും. ഈ പായലുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സൂര്യപ്രകാശം വേണം. പായലുകൾ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് കോറലുകൾക്കും ആവശ്യമാണ്. പായലുകളും കോറലുകളും തമ്മിലുള്ള ചങ്ങാത്തം കൊണ്ടാണ് ഇവ രണ്ടും വളരുന്നത്. അതായത് കോറലുകൾ പായലുകൾക്ക് സൂര്യപ്രകാശം കിട്ടാനുള്ള സൗകര്യം ഒരുക്കുന്നു. തിരിച്ച് പായലുകൾ കോറലുകൾക്ക് ഗ്ലൂക്കോസ് നൽകുന്നു. ലോകത്ത് എവിടെയെല്ലാം പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, ആസ്ട്രേലിയ, കരീബിയൻ ദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ ഉൾപ്പെടുന്ന ഭൂമധ്യരേഖയോടടുത്ത ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലും പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നത്. ഇന്ത്യയിൽ രാമേശ്വരം, തൂത്തുക്കുടി, ഗൾഫ് ഓഫ് മന്നാർ, ഗൾഫ് ഓഫ് കച്ച്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പവിഴപ്പുറ്റുകളുള്ളത്. അറബിക്കടലിലെ മനോഹരമായ ദ്വീപസമൂഹമാണല്ലോ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പവിഴപ്പുറ്റുകളാണ് അവിടുത്തെ പ്രധാന ആകർഷണം. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ആവാസ കേന്ദ്രമാണ് ആസ്ട്രേലിയയുടെ വടക്ക് കിഴക്കൻ തീരത്തുള്ള ഗ്രേറ്റ് ബാരിയർ റീഫ്. 3000-ത്തിലധികം പവിഴപ്പുറ്റുകൾ 900 ദ്വീപുകളിലായി കിലോമീറ്ററുകളോളം ഇവിടെ വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 1931 കിലോമീറ്റർ ദൂരമുള്ള ഈ പവിഴപ്പുറ്റിനെ ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ കഴിയും. ക്വീൻസ്ലാൻഡിൻ്റെ തീരത്തുള്ള കോറൽ സമുദ്രത്തിലാണ് ഈ വിസ്മയം കാണപ്പെടുന്നത്. ഏകദേശം 20,000 വർഷത്തോളം പഴക്കമുണ്ട് ഈ പവിഴപ്പുറ്റിന്. 1981 മുതൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി ഗ്രേറ്റ് ബാരിയർ റീഫിനെ പ്രഖ്യാപിച്ചു. ഇന്ന് ഇതൊരു നാഷണൽ പാർക്ക് കൂടിയാണ്. ഇനി പവിഴപ്പുറ്റുകൾ മനുഷ്യന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം. കാലങ്ങളായി മനുഷ്യ ജീവിതത്തിലും സാംസ്കാരിക വളർച്ചയിലും നിർണായക പങ്ക് വഹിച്ചു വരുന്നവയാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകളിലൊന്നായ കൊറാലിയം ജീനസിൽപ്പെട്ട ഒരു വർഗത്തിൽ നിന്നാണ് നവരത്നങ്ങളിലൊന്നായ പവിഴം ലഭിക്കുന്നത്.

0: ഭക്ഷിക്കാനും അനേകം കടൽ ജീവികൾക്ക് ആവാസമൊരുക്കാനും പവിഴപ്പുറ്റുകൾക്ക് കഴിയും. ഘടനയിലെ ആകർഷകത്വം, നിറഭേദങ്ങളുടെ സമന്വയം ഇവയൊക്കെ കൊണ്ട് അക്വേറിയം നിർമ്മിതിക്കായും പവിഴപ്പുറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നു. പവിഴപ്പുറ്റുകൾ കാൽസ്യം കാർബണേറ്റ് കലവറകളായതിനാൽ തന്നെ പ്രധാനപ്പെട്ട കൗതുക വസ്തുക്കളായി ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ കുമ്മായ നിർമ്മാണത്തിനും പെയിൻ്റ് നിർമ്മാണത്തിനും ഇവ ഉപയോഗിച്ചു വരുന്നു. ജൈവവൈവിധ്യത്തിൻ്റെ കലവറകളായ പവിഴപ്പുറ്റുകൾ കൊണ്ട് ഔഷധങ്ങൾ, ആൻറ്റി കൊയാഗുലൻ്റുകൾ എന്നിവയും തയ്യാറാക്കുന്നുണ്ട്. ആഗോളതാപനവും സമുദ്രജലത്തിൻ്റെ ചൂട് വർദ്ധിക്കുന്നതും പവിഴപ്പുറ്റുകൾ ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളാണ്. കടലിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ ആൽഗകളുടെ ആവാസമകന്ന് നിറം മങ്ങുന്നു. ഇങ്ങനെ പവിഴപ്പുറ്റുകൾക്ക് സംഭവിക്കുന്ന മാറ്റത്തിന് കോറൽ ബ്ലീച്ചിംഗ് എന്നാണ് വിളിക്കുന്നത്. 2016 മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ലക്ഷദ്വീപിലുമടക്കം വലിയ തോതിൽ ബ്ലീച്ചിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ലോകത്ത് ആകെയുള്ള പവിഴപ്പുറ്റുകളുടെ 10% ഇന്ന് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തുടർന്നാൽ 40 വർഷത്തിനകം 60 മുതൽ 70% വരെ പവിഴപ്പുറ്റുകൾ നശിച്ചേക്കാം. അന്തരീക്ഷ മലിനീകരണം, സയനൈഡ് വിഷം ചേർത്തുള്ള മത്സ്യബന്ധനം, ഡൈനാമിറ്റ് ഉപയോഗിച്ചുള്ള മീൻപിടുത്തം, ഇതെല്ലാം പവിഴപ്പുറ്റുകളുടെ നാശത്തിന് കാരണമാകുന്നു. കൂടാതെ വ്യവസായ മലിനീകരണവും കടൽഭിത്തി നിർമ്മാണവും വിനാശകരമായ ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. സിമൻ്റ് നിർമ്മാണത്തിനും പെയിൻറ്റുകളുടെ ആവശ്യകതയ്ക്ക് വേണ്ടിയും പവിഴപ്പുറ്റുകൾ വ്യാപകമായി ഇന്നെടുത്തു മാറ്റപ്പെടുന്നു. ഇടയ്ക്കിടെ സംഭവിക്കുന്ന സുനാമി തിരമാലകൾ പവിഴപ്പുറ്റുകളെ ഇല്ലാതാക്കുന്നു. കപ്പലിൽ നിന്നും വരുന്ന എണ്ണ, പ്ലാസ്റ്റിക്, കടലിലെ താപനിലയിലുണ്ടാകുന്ന മാറ്റം, കടലിലെ കാൽസ്യം കാർബണേറ്റിൻ്റെ അളവിലുണ്ടാകുന്ന വർദ്ധനവ് എന്നിവയെല്ലാം പവിഴപ്പുറ്റുകളുടെ കുറവിന് കാരണമാകുന്നു. പ്രകൃതി സംരക്ഷണം തന്നെയാണ് പവിഴപ്പുറ്റു സംരക്ഷണത്തിനും നമുക്ക് ചെയ്യാനുള്ളത്. സമുദ്ര മലിനീകരണം കുറയ്ക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലെത്തുന്നത് തടയുക, അമിതമായ മത്സ്യബന്ധനം നിയന്ത്രിക്കുക, സംരക്ഷിത സമുദ്രപ്രദേശങ്ങൾ ശക്തിപ്പെടുത്തുക, കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്ന നടപടികൾ സ്വീകരിക്കുക, പവിഴപ്പുറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. ഒരു പവിഴപ്പുറ്റുണ്ടാകാൻ 1000 കണക്കിന് വർഷങ്ങൾ വേണം, പക്ഷേ നശിക്കാൻ കുറച്ച് മാസങ്ങൾ മാത്രം മതി. ലക്ഷദ്വീപ്, ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ എന്നിവയാണ് പവിഴപ്പുറ്റുകൾക്ക് ഏറ്റവും ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ. പവിഴപ്പുറ്റുകൾ വെറും കടലിലെ മനോഹരമായ കാഴ്ചകളല്ല, സമുദ്രജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സങ്കീർണമായ ആവാസ വ്യവസ്ഥകളാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിലും തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിലും ജൈവവൈവിധ്യം നിലനിർത്തുന്നതിലും അവ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുക എന്നത് സമുദ്രത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കുകയാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താം.
1: പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മാർഗരറ്റ് ലിനി വി.പി.

ആരണ്യ കേരളം ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുടങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു.

ഉപയോഗിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം രാജേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം കെ എസ് രാജീവൻ, ചെണ്ട കലാമണ്ഡലം ശ്രീവിൻ, മദ്ദളം കലാമണ്ഡലം അനന്ദു ശങ്കർ. ഇരട്ടക്കുളങ്ങര രാമവാര്യർ രചിച്ച കിരാതമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. കൗരവരുമായി ചൂതുകളിയിൽ തോറ്റ് പാണ്ഡവർ വനവാസം ചെയ്യുന്ന കാലം, അർജുനൻ ശത്രുസംഹാരത്തിനായി പാശുപതം എന്ന ദിവ്യാസ്ത്രം പരമശിവനിൽ നിന്ന് ലഭിക്കാനായി തപസ് ചെയ്യാനായി പുറപ്പെടുന്നു. അർജുനന്റെ തപസ്സിന് ഭംഗം വരുത്താനായി പലരും ശ്രമിക്കുന്നു. എന്നാൽ അതിലൊന്നും അർജുനന് ഒരിളക്കവും സംഭവിക്കുന്നില്ല. ഇതിനിടയിൽ ദുര്യോധനാദികൾ അർജുനന്റെ തപസ് മുടക്കാനായി മൂകൻ എന്നു പേരുള്ള ഒരു അസുരനെ പന്നിയുടെ രൂപത്തിൽ വനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അർജുനനെ പരീക്ഷിച്ച് അർജുനനെ പാശുപതാസ്ത്രം പ്രദാനം ചെയ്യാനായി പരമേശ്വരൻ പാർവതിയോടൊപ്പം വേഷപ്രച്ഛന്നരായി പുറപ്പെടുന്നു. ശ്രീപരമേശ്വരൻ അർജുനന്റെ അടുക്കലേക്ക് എത്തുന്ന സമയം ദുര്യോധനാദികളയച്ച മൂകാസുരൻ പന്നിയുടെ വേഷത്തിൽ അവിടെ എത്തുന്നു. അർജുനനെ നേർക്ക് പാഞ്ഞെടുക്കുന്ന പന്നിയുടെ ശബ്ദം കേട്ട് ശിവൻ അസ്ത്രമെടുത്ത് പന്നിയുടെ നേർക്ക് പ്രയോഗിക്കുന്നു. ശബ്ദം കേട്ട് അർജുനനും അസ്ത്രപ്രയോഗം നടത്തുന്നു. രണ്ടസ്ത്രങ്ങളും ഒരേ സമയം പന്നിയുടെ ശരീരത്തിൽ പതിക്കുകയും മൂകാസുരൻ എന്ന പന്നി അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കാട്ടാളനും അർജുനനും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. എന്നാൽ താൻ ഇതുവരെ പ്രാർത്ഥിച്ചു നിന്ന പരമശിവൻ തന്നെയാണ് കാട്ടാളവേഷത്തിൽ തന്റെ മുന്നിലുള്ളത് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നില്ല. ഇരുവരും ഘോരമായ യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിൽ പരമശിവൻ അർജുനനെ മർദ്ദിച്ച് കീഴ്പ്പെടുത്തുന്നു. നിലത്ത് വീഴുന്ന അർജുനൻ ചെളികൊണ്ട് ശിവലിംഗമുണ്ടാക്കി വെച്ച് പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയം പതിയെ അർജുനന് തന്റെ മുന്നിൽ നിൽക്കുന്ന കാട്ടാളൻ പരമശിവനാണ് എന്ന് മനസ്സിലാവുകയും പരമശിവന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. സംതൃപ്തനായ ശ്രീ പരമേശ്വരൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അവിടെ നിന്ന് പിൻവാങ്ങുന്നതാണ് കഥാസന്ദർഭം. ഇതിൽ അർജുനൻ തപസ്സിനായി പുറപ്പെടുന്ന സമയത്ത് പരമശിവനെ പ്രാർത്ഥിക്കുന്ന പരമേശ പാഹി എന്ന് തുടങ്ങുന്ന പദത്തിൽ ആരംഭിക്കുന്നു.

0: വില്ലെടുത്തു ചില തല്ലുകൂട്ടിമുല്ലബാണഹരമൂധനീ
1: തല്ലുകൊണ്ടു സുരഗംഗ വാർത്തനുടേ.

അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി ശ്രീ പരമേശ്വരൻ പാർവതിയോടൊപ്പം കൈലാസത്തിലേക്ക് തിരിച്ചു പോകുന്നിടത്ത് ഇരട്ടക്കുളങ്ങര രാമവാര്യർ രചിച്ച കിരാതമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം രാജേന്ദ്രൻ, കലാനിലയം KS രാജീവൻ, ചെണ്ട കലാമണ്ഡലം ശ്രീവിൻ, മദ്ദളം കലാമണ്ഡലം അനന്തുശങ്കർ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.